ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 13, കൊല്ലവർഷം 1201, ഇടവമാസം 20 തീയതി, 2026 ജൂൺ 3, ബുധനാഴ്ച. FM ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53:45.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുരേഷ് ബാബു നമ്പൂതിരി.

0: ശാന്ത്യാച തുഷ്യത്യാശുജനാർദ്ദനാ ദയയാ സർവഭൂതേഷു സന്തുഷ്ട്യാ യേന കേന വാ സർവേന്ദ്രിയോപശാന്ത്യാച തുഷ്യത്യാശു ജനാർദ്ദന. ശ്രീമദ് ഭാഗവതത്തിലെ 4-ാമത്തെ സ്കന്ധത്തിലെ 31-ാം അധ്യായത്തിലെ 19-ാമത് ശ്ലോകമാണിത്. പുഞ്ചിരിക്കുന്ന മുഖങ്ങൾ കുറയുന്ന സമൂഹം, പരസ്പര വിശ്വാസവും വിട്ടുവീഴ്ചാ മനോഭാവവും സ്നേഹവും സാഹോദര്യവും കുറഞ്ഞുവരുന്നു. കിട്ടിയ നന്മകളിൽ പലപ്പോഴും സന്തോഷം കണ്ടെത്താതെ കിട്ടാത്തതിനെയോർത്ത് പരിതപിക്കുന്നു. ഈ രീതിയിലുള്ള ഒരു സമൂഹത്തെയാണ് നമ്മളിന്ന് നാട്ടിൻപുറങ്ങളിൽ പോലും കാണുന്നത്. ഈ അപജയങ്ങളുടെ കാരണങ്ങളിലേക്ക് നാം ഇറങ്ങുമ്പോൾ കിട്ടുന്ന മറുപടികൾ പലപ്പോഴും വീട്ടുകാർ ശരിയല്ല, നാട്ടുകാർ ശരിയല്ല, ഗൃഹനില ശരിയല്ല എന്നൊക്കെയാണ്. അവനവന്റെ അല്പബുദ്ധി വച്ച് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ജൽപ്പനങ്ങൾ നടത്തുന്ന നമ്മൾ ഒരു നിമിഷം പോലും അവനവനിലേക്ക് തിരിഞ്ഞ് സ്വയം ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാവുന്നില്ല. മറ്റുള്ള ഓരോരുത്തരും ശരിയല്ല എന്ന് ആവർത്തിച്ചു പറയുമ്പോൾ ഞാൻ ശരിയാണോ എന്ന് ഒരു നിമിഷം പോലും ചിന്തിക്കുന്നില്ല. എന്നെ മറ്റുള്ളവർ സ്നേഹിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല, തിരിച്ചറിയുന്നില്ല എന്ന് വിലപിച്ചിരിക്കുമ്പോൾ ഞാൻ എത്ര പേരെ ആത്മാർത്ഥമായി സ്നേഹിച്ചു, എത്ര പേർക്ക് നന്മകൾ ചെയ്തു, എത്ര പേരെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഈ രീതിയിൽ നമുക്ക് കിട്ടിയ വിവേചന ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ആത്മാർത്ഥതയോടെ ആത്മപരിശോധന നടത്തിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ പരിമിതികളെ അഥവാ വീഴ്ചകളെ തിരിച്ചറിഞ്ഞ് പരമാനന്ദത്തിന്റെ മാർഗത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. അച്ഛനമ്മമാർ നമുക്ക് നല്ല പേര് നൽകിയതുകൊണ്ടായില്ല. ഗുരുനാഥന്മാർ പറഞ്ഞതുപോലെ പേര് നന്നാവാൻ പ്രവൃത്തി നന്നാവണം. മറ്റു രീതിയിൽ പറഞ്ഞാൽ പ്രവൃത്തി നന്നായാൽ പേര് നന്നായി. അവകാശങ്ങളെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്ന നമ്മൾ കടമകളെക്കുറിച്ച് കരുതിക്കൂട്ടി വിസ്മരിക്കുന്നു. ആധുനിക ജീവിതത്തിന്റെ ഏക ലക്ഷ്യം ഏതു മാർഗത്തിൽ കൂടിയായാലും വേണ്ടില്ല, കുറെ ധനസമ്പാദനം മാത്രമാണെന്ന തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തെ ഗ്രസിച്ചിരിക്കുകയാണ്. ഈ രീതിയിൽ പണത്തിന്റെയും സ്ഥാനമാനങ്ങളുടെയും പിന്നാലെ എല്ലാ ആദർശങ്ങളെയും കടമകളെയും സംസ്കാരങ്ങളെയും മറന്നുകൊണ്ട് നെട്ടോട്ടമോടുമ്പോൾ നേരത്തെ പറഞ്ഞ ആത്മപരിശോധനയ്ക്ക് മാത്രം സമയം കണ്ടെത്താൻ കഴിയുന്നില്ല. ഇവിടെയൊക്കെയാണ് ആദ്യം ഉദ്ധരിച്ച ശ്ലോകത്തിന്റെ പ്രസക്തി. എല്ലാ ജീവജാലങ്ങളോടും ഒരു ദയാവായ്പ്, ഉള്ളതിൽ സന്തോഷിക്കുവാനുള്ള ഒരു മനസ്സ്, ഓരോ നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഭ്രമിപ്പിക്കുന്ന വസ്തുക്കൾ കാണുമ്പോഴും അതിൽ ഭ്രമിച്ചു പോകാതെ ഇന്ദ്രിയങ്ങളെ ജയിക്കുവാൻ സാധിച്ചാൽ ക്രമേണ നമുക്ക് ബോധ്യപ്പെടും ജീവിതയാത്ര ജഗദീശ്വരന്റെ അനുഗ്രഹത്താൽ സുഖകരമായി നീങ്ങുന്നു എന്ന സത്യം. അതുകൊണ്ട് ഇന്നു മുതൽ കിട്ടിയ നന്മകളെ എണ്ണിത്തുടങ്ങി സാധിക്കാതെ പോയ ദുരാഗ്രഹങ്ങളെക്കുറിച്ച് കണ്ണീരൊലിപ്പിച്ച് ജീവിതം വ്യർത്ഥമാക്കാതെ ഉള്ളതിൽ സന്തോഷിച്ച് നമ്മൾ ഓരോരുത്തരും ജീവിത സായാഹ്നത്തിലേക്കാണ് അടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന സത്യം മനസ്സിലാക്കി നന്മയുടെ സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ വക്താക്കളായി ജീവിതയാത്ര തുടരുവാനുള്ള ഒരു പ്രചോദനം നമുക്കുണ്ടാകട്ടെ എന്നും അതിന് ജഗദീശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് സുരേഷ് ബാബു നമ്പൂതിരി.

ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. ഇന്ത്യയും നേപ്പാളും തമ്മിലെ അതിർത്തി തർക്കം പരിഹരിക്കാൻ മൂന്നാം കക്ഷികളുടെ ഇടപെടൽ വേണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. ചൈനയെയും ബ്രിട്ടനെയും ചർച്ചകളിൽ പങ്കാളികളാക്കണമെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായുടെ പ്രസ്താവനയ്ക്ക് മറുപടിയായാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം. 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരത്തിന് കേന്ദ്ര ഗവൺമെന്റ് നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ കുട്ടികൾക്ക് രാഷ്ട്രപതിയാണ് ബാല പുരസ്കാരങ്ങൾ നൽകുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം സിനിമാ ഷൂട്ടിംഗ് സൌഹൃദമാക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. പൈറസി വിഷയം പ്രാധാന്യത്തോടെ കണ്ട് ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും സിനിമാ സംഘടനകളുടെ പ്രതിനിധികളുമായി തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മന്ത്രി പറഞ്ഞു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, ഭാരവാഹികൾ, MP MLA DCC പ്രസിഡന്റുമാർ എന്നിവരുടെ യോഗം ശനിയാഴ്ച രാവിലെ തിരുവനന്തപുരത്ത് ചേരുമെന്ന് KPCC പ്രസിഡന്റും മന്ത്രിയുമായ സണ്ണി ജോസഫ്. KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലാണ് യോഗം. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ താമരശ്ശേരി ചുരത്തിൽ മൾട്ടി ആക്സിൽ വാഹനങ്ങളുടെ യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയതായി കോഴിക്കോട് ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി. അവശ്യ സർവീസുകളെയും ചെറിയ വാഹനങ്ങളെയും നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കി. കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങളിൽ പ്രജനനകാലത്ത് അനധികൃതമായി മത്സ്യങ്ങൾ പിടികൂടുന്ന ഊത്തപിടുത്തം കർശനമായി നിരോധിച്ചതായി ഫിഷറീസ് വകുപ്പ്. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് നിരോധനം. ഗായകൻ L. രഘുനാഥ് കോഴിക്കോട്ട് അന്തരിച്ചു. ചെമ്മീൻ സിനിമയിലെ ഒരു ഗാനത്തിന് രഘുനാഥ് കോറസ് പാടിയിട്ടുണ്ട്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

പ്രിയ ശ്രോതാക്കളെ, ഇന്നലത്തിൽ രാവിലെ 6:10 കാവ്യാഞ്ജലിയിൽ വി മധുസൂദനൻ നായരുടെ കിളിപ്പാട്ട് എന്ന കവിത, ആലാപനം പി സുനന്ദ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7:00 ട്രെയിൻ സമയം. തുറന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ സുസ്മേഷ് ചന്ദ്രോത് പങ്കെടുക്കുന്ന പരിപാടി. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ, 7:35 മോഡേൺ ITI FM ഡയറി. ഇതിൽ പാട്ടിലെ പാട്ടിൽ നിങ്ങൾക്കറിയാമോ? തുറന്ന് സയൻസ് കഫേയിൽ അപ്പോളോ മുതൽ ആർട്ടിമിസ് വരെ മനുഷ്യൻ ചന്ദ്രനിലേക്ക് നടത്തിയ യാത്രകളിലൂടെ ശാസ്ത്ര അധ്യാപകനും ലേഖകനുമായ AK രാമചന്ദ്രൻ കുറ്റ്യാട്ടൂർ സംസാരിക്കുന്നു. 7:55 റീഗൽ ജുവലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരിയിൽ നിത്യശ്രീ മഹാദേവൻ പാടിയ ഭാരതീയാർ കൃതികൾ. 8:58, 9:58, 10:58 FM പ്രധാന വാർത്തകൾ. രാവിലെ 9:00 ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടി. 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:30 ഗാനലോകവീഥികളിൽ. 11:00 ഡോക്ടറോട് ചോദിക്കാം. ഉച്ചയ്ക്ക് 12:10 സേവന വാർത്തകൾ. 12:15 ബ്രാഹ്മണിപ്പാട്ട്, ഉമാ ബ്രാഹ്മണി അമ്മയും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തിയിൽ മഴക്കാല രോഗങ്ങൾ. തൃക്കരിപ്പൂർ കോയങ്കര

ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ കെ നിത്യ സംസാരിക്കുന്നു. ഒരു മണിക്ക് പല്ലവി അനുപല്ലവി, 1:58 എഫ് എം പ്രധാന വാർത്തകൾ, 2:15 തുടർനാടകം, 2:30 ചിത്രപൂർണിമ. വൈകിട്ട് 5 മണിക്ക് ഹിന്ദി പാഠം, 5:15 കല്യാണപ്പാട്ട്, പി കെ കുഞ്ഞിരാമനും സംഘവും അവതരിപ്പിച്ചത്. 5:30 ലളിതഗാനങ്ങൾ, 5:43 ഞാറ്റുവേല, 5:58 എഫ് എം പ്രധാന വാർത്തകൾ, 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 വാർത്താ വീക്ഷണം. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലേക്ക്

0: England sailed to a 6-wicket win over India in the third and final T20 international to clinch the series 2-1 at the County Ground, Taunton in England last night. India felt confident after taking 3 early wickets, but a commanding partnership helped them with ease. And that is the end of this news bulletin.
1: Agashavani, Kannur.
2: Kavyanjali. ഇന്ന് വി മധുസൂദനൻ നായരുടെ കിളിപ്പാട്ട് എന്ന കവിത ആലപിക്കുന്നത് പി സുനന്ദ.

0: നിങ്ങൾ കേട്ടത് വി മധുസൂദനൻ നായരുടെ കിളിപ്പാട്ട് എന്ന കവിത. ആലപിച്ചത് പി സുനന്ദ. കാവ്യാഞ്ജലി.
1: ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ അർച്ചന ആരംഭിക്കുന്നു. ആദ്യം ജയചന്ദ്രൻ പാടിയ ഗാനം നീലമേഘം ഒരു പീലിക്കണ്ണ്.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ അർച്ചന സമാപിക്കുന്നു. അർച്ചന വീണ്ടും നാളെ രാവിലെ 6:15. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തദ്ദേശ വാർത്തകൾ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേരകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യം.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. മൺസൂൺ കാല ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട യോഗം ഈ മാസം 4 രാവിലെ 11 കലക്ട്രേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ ചേരും. തലശ്ശേരി താലൂക്ക് വികസന സമിതി യോഗം ഈ മാസം 6 രാവിലെ 10:30 തലശ്ശേരി താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ ചേരും. കണ്ണൂർ താലൂക്ക് വികസന സമിതി യോഗം ഈ മാസം 6 രാവിലെ 11 കണ്ണൂർ താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ചേരും. കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രിയിൽ രോഗനിദാന വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നാളെ രാവിലെ 10 തെയ്യം കലാകാരന്മാർക്ക് വേണ്ടിയുള്ള ആരോഗ്യ ബോധവൽക്കരണവും ചർച്ചയും നടക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9447706756 എന്ന ഫോൺ നമ്പറിൽ രജിസ്റ്റർ ചെയ്യണം. IHRD കേന്ദ്രങ്ങളിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ ജെറിയാട്രിക് കെയർ കോഴ്സിന് അപേക്ഷിക്കുവാനുള്ള തീയതി 15 നീട്ടി. വെബ്സൈറ്റ് വിലാസം ഇതാണ്: www.ihrdadmissions.org. ഫോൺ നമ്പർ 85 47 00 50 00. കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗാലറിയിൽ നടന്നുവരുന്ന ചിത്രകലാ പ്രദർശനം ഹോമേജ് ടു പൈനിയേഴ്സ് ഈ മാസം 6 നടക്കും. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഈ മാസം 5 ബേളൂർ കിസാൻ സർവീസ് സൊസൈറ്റി കേശവജി സ്മാരക പൊതുജന വായനശാലയുടെ സഹകരണത്തോടെ വിവിധയിനം വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുന്നു. തൈകൾ ആവശ്യമുള്ളവർ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യണം. നമ്പർ ഇതാണ്: 9447 65 0629. തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ബിടെക് NRI സീറ്റുകളിലേക്ക് അപേക്ഷിക്കാനുള്ള തീയതി ഈ മാസം 5 നീട്ടി. www.cetkr.ac.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഫോൺ നമ്പർ 9400032 45 49. കണ്ണൂർ സർവകലാശാല പഠന വകുപ്പുകളിലെ 5 ഏകീകൃത ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിലേക്കും സർവകലാശാലയുടെ അഫിലിയേറ്റഡ് കോളേജുകളിലെ 4 ബിരുദ പ്രോഗ്രാമുകളിലേക്കും 2026-27 അധ്യയന വർഷത്തിലെ ഏകജാലക സംവിധാനം വഴിയുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈൻ രജിസ്ട്രേഷൻ ഈ മാസം 15 വൈകുന്നേരം 5 വരെയാണ്. രജിസ്ട്രേഷൻ സംബന്ധമായ വിവരങ്ങൾ admissions.kannooryuniversity.ac.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. കേരള സർക്കാരിന്റെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ കീഴിൽ കാസർഗോഡ് ചർക്കള ബേർക്കിയിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രത്തിൽ നിന്നും സൌജന്യ PSC പരീക്ഷകൾക്കുള്ള 6 പരിശീലനത്തിനുള്ള ബാച്ചുകൾ ആരംഭിച്ചു. താൽപര്യമുള്ളവർ 22 മുൻപ് ബേർക്കയിൽ പ്രവർത്തിക്കുന്ന മൈനോറിറ്റി കോച്ചിംഗ് സെന്ററിൽ അപേക്ഷ നൽകണം. ഫോൺ നമ്പർ 9496-99-54-33. കണ്ണൂർ യൂണിവേഴ്സിറ്റി മാനന്തവാടി ക്യാമ്പസിൽ ട്രൈബൽ ആൻഡ് റൂറൽ സ്റ്റഡീസ് MA പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 45% മാർക്കിൽ കുറയാതെയുള്ള ബിരുദമാണ് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത. നിലവിൽ ഫലം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 13. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9400-58-20-22. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ 18-55 ഇടയിൽ പ്രായമുള്ള വനിതകൾക്കായി സ്വയം തൊഴിൽ വായ്പ നൽകുന്നു. സർക്കാർ ഉദ്യോഗസ്ഥന്റെ ജാമ്യം അല്ലെങ്കിൽ വസ്തുജാമ്യം അനിവാര്യമാണ്. www.mitrasoft.kswdc.org എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. ഫോൺ നമ്പർ 0467-299-9940. കെൽട്രോണിന്റെ കണ്ണൂർ തളിപ്പറമ്പ് നോളജ് സെന്ററിൽ ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിംഗ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഇന്ത്യൻ ആൻഡ് ഇന്റർനാഷണൽ അക്കൌണ്ടിംഗ്, കേരള സർക്കാർ അംഗീകൃത ഡിപ്ലോമ ഇൻ ഓഫീസ് അക്കൌണ്ടിംഗ്, കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ് എന്നീ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9072-59-54-12. കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങളിൽ മത്സ്യങ്ങളുടെ മുട്ടയിടൽ കാലയളവിൽ അനധികൃതമായി മത്സ്യങ്ങൾ പിടികൂടുന്ന ഊത്തപിടുത്തം കർശനമായി നിരോധിച്ചതായി ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് നിരോധനം. ലംഘിക്കുന്നവർക്കെതിരെ 6 വരെ തടവും 10,000 രൂപ വരെ പിഴയും ഈടാക്കുമെന്നും കണ്ണൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിക്കുന്നു. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. തദ്ദേശ വാർത്തകൾ ഇനി നാളെ രാവിലെ 6:30.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം. തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNT ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചിലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ് കണ്ണൂർ. വിളിക്കൂ 854-77-69-268.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: നേത്രപരിചരണ രംഗത്ത് 50 വർഷത്തെ സേവന മികവുമായി ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ ഇപ്പോൾ മട്ടന്നൂരിലും.
5: അത്യാധുനിക തീവ്ര ശസ്ത്രക്രിയാ വിഭാഗം, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഗ്ലോക്കോമ വിഭാഗങ്ങൾ,
4: കുട്ടികളുടെ പ്രത്യേക വിഭാഗം.
5: ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ, വായന്തോട്, മട്ടന്നൂർ.
4: ഫോൺ 8590460017.
5: ബ്രാഞ്ചസ് ചിറവക്ക്, തളിപ്രമ്പ, അശോക ഹോസ്പിറ്റൽ, കണ്ണൂർ.
6: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
7: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
6: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തലാബ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
8: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ട് വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
9: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
8: അതെങ്ങനെയാ?
9: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
8: എടാ, സംഭവം കൊള്ളാലോ.
9: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
3: കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
10: നേത്രപരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും. രെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി.
11: പ്ലസ് ടു സേ സയൻസ്, കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഓരോ വിഷയത്തിനും പ്രത്യേകം ട്യൂഷൻ. ന്യൂ മലബാർ കോളേജ്, യോഗശാല റോഡ്, കണ്ണൂർ. ഫോൺ 9446986751.
12: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ ഒരു കുഞ്ഞു തന്നലായി. വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ലധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400061911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
3: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
13: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. BCOM, കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
3: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
13: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാരോടിൽ നിന്നും ബസ് സൗകര്യവും.
3: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
13: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633-9847-484950-8893-94958.
0: ട്രെയിൻ സമയം രാവിലെ 6:32 കണ്ണൂരിലെത്തേണ്ട 1:63-45 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 1 മണിക്കൂറും 37 മിനിറ്റും വൈകിയോടുന്നു. പുലർച്ചെ 3:17

0: എത്തേണ്ടിയിരുന്ന 0:61:25 ചെന്നൈ എഗ്മോർ മഗളൂരു സ്പെഷ്യൽ ട്രെയിൻ 3.5 മണിക്കൂറോളം വൈകി ഓടുകയാണ്.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
4: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
5: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
6: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
7: തിങ്കളാഴ്ചകളിൽ രാവിലെ 7:40 വായനയുടെ വാതായനങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നിർമ്മല ITI പരിയാരം കണ്ണൂർ. ഫോൺ 8547108649.
8: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
9: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
10: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
11: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
12: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
11: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
12: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
11: ഏറ്റവും പുതിയ റിലീസുകൾ,
12: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
10: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
11: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
13: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 43:45. ഇനി 6:45 കോഴിക്കോട് നിന്ന് പ്രാദേശിക വാർത്തകളും, തുടർന്ന് 6:55 ഡൽഹിയിൽ നിന്ന് സംസ്കൃതത്തിൽ വാർത്തകളും റിലീസ് ചെയ്യുന്നു.
11: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
14: സ്കൂള് തുറക്കാറായി.
15: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
14: പക്ഷെ

0: അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
1: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
2: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
3: ആകാശവാണി

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. വിവാഹിതരായ പെൺമക്കൾക്കും ആശ്രിത നിയമനത്തിന് അർഹതയുണ്ടെന്ന് സുപ്രീംകോടതി. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്ന ധവളപത്രം നാളെ നിയമസഭയിൽ. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിന് അപേക്ഷിക്കാൻ സമയപരിധി വൈകിട്ട് അവസാനിക്കും. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം നാളെ എത്താൻ സാധ്യത. എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം. വാർത്തകൾ വിശദമായി. വിവാഹിതരായ പെൺമക്കൾക്കും ആശ്രിത നിയമനത്തിന് അർഹതയുണ്ടെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടു. വിവാഹം കഴിഞ്ഞുവെന്നത് അയോഗ്യതയായി കാണാനാകില്ലെന്നും അത്തരത്തിൽ നിയമനത്തിൽ നിന്ന് ഒഴിവാകുന്നത് അന്യായവും ഭരണഘടനാപരമായി അംഗീകരിക്കാനാവാത്തതുമാണെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. ജസ്റ്റിസുമാരായ പി എസ് നരസിംഹ, അലോക് ആരാധ്യ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് സുപ്രധാന വിധി. ആശ്രിത നിയമനത്തിന് പെൺമക്കൾക്ക് അർഹതയില്ലെന്ന അലഹബാദ് കോടതി ഉത്തരവ് സുപ്രീംകോടതി തള്ളി. ഇന്ത്യയും നേപ്പാളും തമ്മിലെ അതിർത്തി തർക്കം പരിഹരിക്കുന്നതിന് മൂന്നാം കക്ഷികളുടെ ഇടപെടൽ വേണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന അതിർത്തി പ്രശ്നത്തിൽ ചൈനയും ബ്രിട്ടനെയും ചർച്ചകളിൽ പങ്കാളികളാക്കണമെന്ന നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്രഷായുടെ പ്രസ്താവനയ്ക്ക് മറുപടിയായാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം. ഡെസ്ക് റിപ്പോർട്ട്.
1: അതിർത്തി പ്രശ്നത്തിന്റെ എല്ലാ വശങ്ങളും കൈകാര്യം ചെയ്യാൻ ഇരുപക്ഷവും ഉഭയകക്ഷി സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നും ഇന്ത്യ നേപ്പാൾ അതിർത്തിയുടെ 98% ഇതിനകം നിർണയിച്ചിട്ടുണ്ടെന്നും വിദേശകാര്യ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞു. ജമ്മുകശ്മീരിനെ സംബന്ധിച്ച് പാകിസ്ഥാൻ യൂറോപ്യൻ യൂണിയൻ സംയുക്ത പ്രസ്താവനയിലെ അനാവശ്യ പരാമർശങ്ങളും ഇന്ത്യ തള്ളി. ജമ്മുകശ്മീരും ലഡാക്കും ഇന്ത്യയുടെ അഭിവാജ്യവും ഒഴിവാക്കാനാവാത്തതുമായ ഭാഗങ്ങളാണെന്നും ജയ്സ്വാൾ പറഞ്ഞു. അത്തരം കാര്യങ്ങളിൽ യാതൊരു അവകാശവുമില്ലാത്തവർ അഭിപ്രായം പറയുന്നത് ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു.
0: 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. കേരളത്തിൽ നിന്ന് നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകളും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനുമാണ് പുരസ്കാരം. 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരത്തിന് കേന്ദ്ര ഗവൺമെന്റ് നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ കുട്ടികൾക്ക് രാഷ്ട്രപതിയാണ് ബാലപുരസ്കാരങ്ങൾ നൽകുന്നത്. നിർദ്ദേശങ്ങൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കല, സംസ്കാരം, ശാസ്ത്ര സാങ്കേതിക വിദ്യ തുടങ്ങിയ വിഭാഗങ്ങളിൽ മികവ് പ്രകടിപ്പിച്ച കുട്ടികൾക്കാണ് പുരസ്കാരം നൽകുന്നത്. നാമനിർദ്ദേശങ്ങൾ awards.gov.in എന്ന ദേശീയ അവാർഡ് പോർട്ടൽ വഴി മാത്രമേ സ്വീകരിക്കൂ എന്ന് വനിതാ ശിശുവികസന മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച രുദ്രം 2 മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. വ്യോമസേനയും DRDOയും സംയുക്തമായാണ് ആകാശത്തു നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന മിസൈൽ പരീക്ഷിച്ചത്. ഒഡീഷ തീരത്തെ ചന്ദിപ്പൂർ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ വ്യോമസേനാ വിമാനത്തിൽ നിന്നായിരുന്നു മിസൈൽ തൊടുത്തത്. കർണാടക മുഖ്യമന്ത്രിയായ DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ലോക്ഭവനിലെ ഗ്ലാസ് ഹൌസിൽ വൈകിട്ട് ആണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. മലയാളികളായ KJ ജോർജ്, UT ഖാദർ ഉൾപ്പെടെ 11 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. DK ശിവകുമാറും സിദ്ധരാമയ്യയും ഡൽഹിയിൽ ഹൈക്കമാൻഡുമായി നടത്തിയ ചർച്ചയിലാണ് മന്ത്രിമാരുടെ കാര്യത്തിൽ ധാരണയായത്. CBSEയുടെ പുതിയ ചെയർപേഴ്സണായി മുതിർന്ന IAS ഓഫീസർ ലോഖണ്ഡേ പ്രശാന്ത് സീതാറാമിനെ നിയമിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം. ബോർഡ് ചെയർമാനായിരുന്ന രാഹുൽ സിംഗിനെയും സെക്രട്ടറി ഹിമാൻഷു ഗുപ്തയെയും സ്ഥാനത്തുനിന്ന് നീക്കി. CBSEയുടെ പുതിയ സെക്രട്ടറിയായി ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടറായിരുന്ന വരുൺ ഭരദ്വാജിനെയും നിയമിച്ചു. CBSE ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനവുമായി ബന്ധപ്പെട്ട അപാകതകളെയും കരാർ നടപടികളെയും കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഏകാംഗ സമിതിയെ നിയോഗിച്ചു. S. രാധാ ചൌഹാനാണ് സമിതി അധ്യക്ഷ. ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്ന ധവളപത്രം നാളെ നിയമസഭയിൽ സമർപ്പിക്കും. മുൻ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി ഡോക്ടർ KM ചന്ദ്രശേഖർ അധ്യക്ഷനായ വിദഗ്ധ സമിതിയാണ് ധവളപത്രം തയ്യാറാക്കിയത്. സംസ്ഥാനത്തിന്റെ

0: സാമ്പത്തിക രംഗത്ത ബാധ്യതകളും പ്രത്യാഘാതങ്ങളും വെളിപ്പെടുത്തുന്നതായിരിക്കും ധവളപത്രം. ഈ മാസം 19-ന് UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ്. ഗവർണറുടെ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് ശേഷം സഭ നാളെ പിരിയും. ഈ മാസം 19-ന് ബജറ്റ് സമ്മേളനത്തിനായി വീണ്ടും സഭ ചേരും. 22 മുതൽ 24 വരെയാണ് ബജറ്റിന് പൊതുചർച്ച. 29-30 തീയതികളിലാണ് ധനാഭ്യർത്ഥന ചർച്ച. July 1 ധനവിനിയോഗ ബിൽ പാസാക്കി സഭ പിരിയും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധന നടത്താനെത്തിയ ED സംഘത്തെ ആക്രമിച്ച സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ 30 സംഘത്തെയാണ് അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയത്. കേസിൽ കണ്ടാലറിയാവുന്ന 300 പേരാണ് പ്രതികൾ. 30 പേർ പിടിയിലായിട്ടുണ്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ം വർഷ പ്രവേശനത്തിന് അപേക്ഷിക്കാൻ സമയപരിധി 5 അവസാനിക്കും. June 8 ട്രയൽ അലോട്ട്മെന്റും 15 1-ം അലോട്ട്മെന്റുമാണ്. ട്രയൽ അലോട്ട്മെന്റിന്റെ അവസരത്തിൽ വിദ്യാർത്ഥികൾക്ക് തെറ്റുകൾ തിരുത്താനും സ്കൂളും വിഷയവും മാറ്റാനും അവസരമുണ്ട്. മുഖ്യ അലോട്ട്മെന്റ് പ്രക്രിയയ്ക്ക് ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടത്തും. മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി അൺഎയ്ഡഡ് ക്വാട്ട സീറ്റുകളിലേക്ക് അതത് സ്കൂളുകളിൽ അപേക്ഷ നൽകണം. July 2 +1 ക്ലാസ് ആരംഭിക്കും. പ്രവേശന നടപടികൾ August 5 പൂർത്തിയാകും. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം നാളെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്നും വകുപ്പ് വ്യക്തമാക്കി. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ തെക്കൻ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ലക്ഷദ്വീപ്, കേരള, തമിഴ്നാട് എന്നിവിടങ്ങളിലും കാലവർഷം എത്തും. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വരെ കാറ്റിന് സാധ്യതയുണ്ട്. ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി പത്തനംതിട്ട തിരുവല്ലയിലെ പ്രളയ സാധ്യതാ പ്രദേശങ്ങൾ NDRF സംഘം സന്ദർശിച്ചു. മണിമലയാറിന്റെയും പമ്പയാറിന്റെയും തീരപ്രദേശങ്ങളിലെ സ്ഥിതി സംഘം വിലയിരുത്തി. സുരക്ഷാ ക്രമീകരണങ്ങൾ, മുൻ വർഷങ്ങളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ വിശദാംശങ്ങൾ തുടങ്ങിയവയും അവർ പരിശോധിച്ചു. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ മൾട്ടി ആക്സിൽ വാഹനങ്ങളുടെ യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ കലക്ടർ MS മാധവിക്കുട്ടി അറിയിച്ചു. അവശ്യ സർവീസുകളെയും ചെറിയ വാഹനങ്ങളെയും നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. താമരശ്ശേരി ചുരത്തിലെ ഗതാഗത നിയന്ത്രണം ചർച്ച ചെയ്യുന്നതിന് മന്ത്രി T.സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ കലക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത്. വയനാട്ടിലേക്കും തിരിച്ചും ഭാരം കൂടിയ വാഹനങ്ങൾ കുറ്റിയാടി നാടുകാണി ചുരങ്ങൾ ഉൾപ്പെടെ ബദൽ റോഡുകൾ ഉപയോഗപ്പെടുത്തണമെന്ന് കലക്ടർ നിർദ്ദേശിച്ചു. കോഴിക്കോട് നഗരത്തിലെ പ്രധാന റോഡുകളിലും ദേശീയപാതയിലും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കാൻ ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ദേശീയ പാതയോരത്തെ ഡ്രെയിനേജുകൾ തടസ്സമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കലക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് നിർദ്ദേശം. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച തൃശൂർ ജില്ലയിൽ അടിയന്തര മുന്നൊരുക്കങ്ങളും ജാഗ്രതാ നടപടികളും ശക്തമാക്കിയതായി ജില്ലാ കലക്ടർ അറിയിച്ചു. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ തുടങ്ങിയ കണക്കിലെടുത്ത് ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും കലക്ടർ നിർദ്ദേശിച്ചു. കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങളിൽ പ്രജനനകാലത്ത് അനധികൃതമായി മത്സ്യങ്ങൾ പിടികൂടുന്ന ഊത്തപിടുത്തം കർശനമായി നിരോധിച്ചതായി ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. June-July മാസങ്ങളിലാണ് നിരോധനം. നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച സെൻസസ് 2027 ഭാഗമായി കാസർകോട് ജില്ലയിലും വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചു. കാസർകോട്ട് നിന്ന് P.ജഗന്നിവാസൻ.
1: നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സെൻസസ് 2027 ഭാഗമായി കാസർകോട് ജില്ലയിലും വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർകോട് ജില്ലാ പ്രതിനിധി P.ജഗന്നിവാസൻ. കേന്ദ്ര രജിസ്ട്രാർ ജനറൽ സെൻസസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണ് ജനസംഖ്യ കണക്കെടുപ്പിനുള്ള പ്രാദേശിക ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നത്. COVID-19 പകർച്ചവ്യാധിയെ തുടർന്ന് 2021 മാറ്റിവെച്ച സെൻസസ് ആണ് ഇപ്പോൾ പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്നത്. 1872 മുതലുള്ള ദശവത്സര പരമ്പരയിലെ 16-ാമത് സെൻസസും സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള 8-ാമത് സെൻസസുമാണിത്. 1948 സെൻസസ് നിയമത്തിന്റെയും 1990 സെൻസസ് ചട്ടത്തിന്റെയും അടിസ്ഥാനത്തിൽ നിയമപരമായ പരമാധികാരത്തോടെയാണ് ഈ പ്രക്രിയ നടപ്പിലാക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ സംസ്ഥാന സർക്കാർ വിജ്ഞാപനം പുനഃപ്രസിദ്ധീകരിച്ചതോടെ ജില്ലയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്കായി നോഡൽ ഓഫീസർമാരെ നിയമിച്ചിരുന്നു.
0: പ്രധാന വാർത്തകൾ വീണ്ടും. വിവാഹിതരായ പെൺമക്കൾക്കും

എഴുത്തിലെ ഋതുബോധത്തെയും പ്രകൃതിയെയും നെഞ്ചേറ്റുന്ന വാക്കുകളിൽ ഏകാന്തതയുടെയും നിശബ്ദതയുടെയും സൌന്ദര്യം ഒളിപ്പിച്ചുവെക്കുന്ന പ്രിയ എഴുത്തുകാരൻ സുസ്മേഷ് ചന്ദ്രോത്തുമായുള്ള അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗം

0: കൊൽക്കത്തയിലെ താമസം അങ്ങയുടെ എഴുത്തിന്റെ പശ്ചാത്തലത്തെ സ്വാധീനിച്ചിട്ടുണ്ടോ? അവിടുത്തെ സാംസ്കാരിക ജീവിതം രചനകളിൽ വരാറുണ്ടോ?
1: കൊൽക്കത്ത അല്ലെങ്കിൽ ബംഗാൾ എന്ന് പറയുന്നത് ഭാഗീരഥി നദിയുടെയും ഗംഗയുടെയും തീരങ്ങളിലായിട്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായി വന്ന ഒരു ജനതയുടെ അല്ലെങ്കിൽ ഒരു അധിനിവേശ പ്രദേശങ്ങളാണ്. അത് പഴയ ഒഡീഷ, ബീഹാർ, ബംഗാൾ എന്നൊക്കെ പറഞ്ഞ് വിരിഞ്ഞു കിടക്കുന്ന ഒരു വലിയ ഭൂപ്രദേശമാണ്. അതിൽ ഒരുപാട് ഹിസ്റ്റോറിക്കലായ കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതായത് അനവധി രാജവംശങ്ങൾ, ഇപ്പോൾ പുണ്ഡ്രവംശം, വംഗം എന്നൊക്കെ പറയുന്ന പല ഏറ്റവും പുരാതനമായ വംശങ്ങൾ മുതൽ ബുദ്ധ ഭരണം, ഹിന്ദു രാജാക്കന്മാരുടെ ഭരണം, മുസ്ലിം രാജാക്കന്മാരുടെ ഭരണം, ഡൽഹി ബംഗാൾ സുൽത്താനേറ്റുകളുടെ ഭരണം, ഇങ്ങനെ പല മട്ടിലുള്ള പലതരത്തിലുള്ള ഭരണവംശങ്ങൾ മാറി മാറി മാറി വന്ന് അതിൻ്റെ എല്ലാം കോൺട്രിബ്യൂഷൻസ് ആ സമൂഹത്തിന് കൊടുത്ത്, ശരിക്കും പറഞ്ഞാൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും കൂടി ഉണ്ടാക്കിയെടുത്ത ഒരു സംസ്കാരമാണ് ബംഗാളിൻ്റെത്. അവിടേക്ക് വിദേശികൾ, യൂറോപ്യന്മാർ വന്നതോടുകൂടി, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്നതോടുകൂടിയിട്ട് വിദേശികളുടെയും കൂടി ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടായി. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു വലിയ ചരിത്ര പാരമ്പര്യം ബംഗാളിനുണ്ട്. അതായത് ഈ മുസ്ലിം രാജവംശങ്ങളും ഹിന്ദു രാജവംശങ്ങളും അതിനിടയിൽ വന്ന പാലവംശം, സേനവംശം, ബുദ്ധവംശം എന്നൊക്കെ പറയുന്ന പല രാജവംശങ്ങൾ വേറെയും അതിൻ്റെ കൂടെ കൊടുത്ത യൂറോപ്യന്മാരും, ഇത്രയും വലിയ ഒരു സമ്പന്നമായ ഹിസ്റ്ററിയുള്ള ഒരു സ്ഥലമാണ്. അതിൻ്റെ നീക്കിയിരിപ്പുകൾ അല്ലെങ്കിൽ ബാക്കികൾ എന്ന് പറയുന്നത് ഉയർന്ന വിദ്യാഭ്യാസം, ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജുകൾ, ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഏറ്റവും മികച്ച മറ്റു പലതരത്തിലുള്ള സാമൂഹിക സമ്പർക്കങ്ങളെല്ലാമാണ്. അവിടെ ദക്ഷിണേന്ത്യയിൽ നിന്ന് എന്നെപ്പോലെ ഒരാൾ ചെന്നുപെടുമ്പോൾ നമ്മളൊരു വലിയ ചരിത്ര സത്യങ്ങൾക്ക് മുമ്പിൽ പോയി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആ ചരിത്രം നമ്മളെ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം മാറ്റി തീർക്കും. എന്താണ് മാനവ സമൂഹം, എന്താണ് മനുഷ്യവംശം, ഈ ചരിത്രത്തിലെ യുദ്ധങ്ങൾ, പലായനങ്ങൾ, വിഭജനങ്ങൾ, കണ്ണീരുകൾ, ഇതിൻ്റെയൊക്കെ ഇടയിൽ ജാതി മതം

0: എന്ന് പറയുന്നതിൻ്റെ പ്രസക്തിയില്ലായ്മ, മനുഷ്യൻ എന്ന് പറയുന്നത് അത്ര വലിയ പദമാണ്, മനുഷ്യൻ എന്ന് പറയുന്നത് അത്ര വലിയ സത്യമാണ് എന്നൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്ന അവസ്ഥ, അതൊന്നും അത്രത്തോളം നമുക്ക് കേരളത്തിൽ ജീവിക്കുമ്പോൾ കിട്ടില്ല. കേരളത്തിനോ കർണാടകത്തിനോ തമിഴ്നാടിനോ ഒന്നും നമ്മൾ ഈ പറഞ്ഞ മട്ടിലുള്ള വലിയ ചരിത്രാനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. നമുക്ക് ചരിത്രങ്ങളുണ്ട്, ചരിത്രാനുഭവങ്ങളും നവോത്ഥാനവും നമുക്ക് ഈ പറഞ്ഞ എല്ലാ മേഖലകളും എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുണ്ടെങ്കിലും ബംഗാളിൻ്റേത് ഒരു പ്രത്യേകമായിട്ട് നിൽക്കുന്നൊന്ന്. പ്രത്യേകിച്ച് ബംഗാൾ നവോത്ഥാനം എന്ന് പറയുന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ ഏതാണ്ട് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെയുള്ളൊരു സമയത്ത് സംഭവിച്ച് കഴിഞ്ഞതാണ്. അതിലേക്ക് യൂറോപ്യന്മാർ കൊടുത്തിട്ടുള്ള ഒരു സംഭാവന വളരെ വലുതാണ്. അന്നത്തെ കാലത്താണ് ഏറ്റവും മികച്ച സാഹിത്യകൃതികൾ, നാടകൃതികൾ, മറ്റു പല കാര്യങ്ങളും ഒക്കെ ബംഗാളിലുണ്ടാകുന്നത്. അതായത് രാജാറാം മോഹൻ റായിൽ നിന്ന് ആരംഭിച്ച ഏതാണ്ട് രവീന്ദ്രനാഥ ടാഗോറിനോട് കൂടിയിട്ട് അവസാനിക്കുന്നതാണ് ബംഗാളിലെ നവോത്ഥാനം എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അതിൻ്റെ മുമ്പിലാണ് നമ്മൾ പോയി നിൽക്കുന്നത്. അപ്പം നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ, കാണുന്ന കാഴ്ചകൾ, ആ സമൂഹത്തിലെ അവശിഷ്ടങ്ങൾ, അവശേഷിപ്പുകൾ നമ്മളെ മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ട് ബംഗാൾ എന്ന് പറയുന്നത്, ബംഗാളിലെ സമൂഹം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഞാനൊരു വിദ്യാർത്ഥിയായിട്ടാണ് അവിടെ നിൽക്കുന്നത്, അത് എന്നെ അടിമുടി നിരന്തരം മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒന്ന്. സ്വാഭാവികമായിട്ട് എൻ്റെ എഴുത്തിലേക്ക് അതിൻ്റെ റിഫ്ലക്ഷൻസ് ഉണ്ടാകും, ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പം വഴിച്ചണ്ട പോലെ ഒരു നോവൽ ഞാൻ കൽക്കത്തയിൽ താമസിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് എഴുതാനേ കഴിയില്ല. ഞാൻ കൽക്കത്തയിലിരുന്ന് വായിച്ച മലയാളത്തിലും ഇംഗ്ലീഷിലും ഉള്ള നോവലുകളും അതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളും ഒക്കെ കൂടി എന്നെ പരിവർത്തനം ചെയ്യിപ്പിച്ചിട്ട് വളരെ കാലത്തിന് ശേഷം ഞാൻ എഴുതിയ ഒരു നോവലാണ് വഴിച്ചണ്ട. വളരെ കാലം എന്ന് പറയുമ്പോൾ ഒരു 6-7 വർഷത്തിൻ്റെ അകലമേ ഉള്ളൂ. എങ്കിൽ പോലും ഈ നോവൽ എന്ന മാധ്യമമാണ് സാഹിത്യത്തിൽ ഏറ്റവും ശ്രമകരമായ ഒരു മേഖലയെന്നും, അല്ലെങ്കിൽ ഒരു എഴുത്തുകാരന് ശോഭിക്കാൻ ഏറ്റവും കഴിയുന്നൊരു മേഖല അതാണെന്നും മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ഈ ഒരു ഗ്യാപ്പ് എടുത്തത്. അപ്പോൾ 2013 എൻ്റെ ആത്മഛായ എന്ന നോവൽ വന്നതിന് ശേഷം ഞാൻ പുതിയ നോവൽ എഴുതണം എന്ന് ആഗ്രഹിച്ചപ്പോൾ, അല്ലെങ്കിൽ ആലോചിച്ചപ്പോഴൊക്കെ എങ്ങനെ ഒരു നല്ല നോവലിലേക്ക് എത്താം, ഈ നോവലിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ തോന്നുന്ന ഒരു പ്രമേയം എങ്ങനെ കണ്ടെത്താം, അങ്ങനെയെല്ലാം ആലോചിച്ചിട്ട് ഞാൻ ഒരുപാട് നോവലുകൾ വായിക്കേണ്ടി. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 23-24 വയസ്സോടുകൂടി അവസാനിച്ച ആദ്യഘട്ട വായനയ്ക്ക് ശേഷം ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഞാൻ വായിച്ച് തുടങ്ങിയത് ഈ പുതിയ നോവലിന് വേണ്ടിയാണ്. അത് ഞാൻ താമസിക്കുന്ന വർഷങ്ങളായിട്ട് ബംഗാളിലാണ്, കൊൽക്കത്തയിൽ. അപ്പോൾ കൊൽക്കത്തയിൽ എൻ്റെ ജീവിത സൗകര്യങ്ങളിൽ എനിക്ക് മലയാള പുസ്തകങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് ശേഖരിച്ച് കൊണ്ടുപോയ പുസ്തകങ്ങളും അവിടെ നിന്ന് ലഭിച്ച ഇംഗ്ലീഷിൽ വന്ന പുസ്തകങ്ങളും അടക്കം നോവലുകളുടെ ഒരു വലിയ വായന നടത്തിയതിന് ശേഷമാണ് ഈ വഴിച്ചണ്ട എന്ന നോവലിൻ്റെ പ്രമേയത്തിലേക്ക് ഞാൻ വരുന്നത്. അത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ 3 ഘട്ടങ്ങളാണ് അനാവരണം ചെയ്യുന്നത്. അപ്പോൾ ജീവിതത്തിലെ 3 ഘട്ടങ്ങൾ എന്ന് പറയുമ്പോൾ അത് 3 സ്ത്രീകൾ പ്രതിനിധാനം ചെയ്യുന്ന അവസ്ഥയായിട്ട് അവതരിപ്പിച്ചു. കഥാനായകനായ അനൂപ എന്ന വ്യക്തിയുടെ ബാല്യം മുതൽ കൗമാരം, ഏതാണ്ടൊരു മധ്യവയസ്സ് വരെയുള്ള, ഏതാണ്ടൊരു 50 വർഷത്തോളം നീളുന്ന ജീവിതത്തിൽ കടന്നു വരുന്ന 3 സ്ത്രീകളും അതിനെ അദ്ദേഹം നേരിടുന്ന വിധത്തിലും ആയിട്ടാണ് ഈ വഴിച്ചണ്ട വിഭാവന ചെയ്തത്. പക്ഷേ ഞാൻ കരുതിയതൊരു 300-400 പേജിൽ തീരുമെന്നാണെങ്കിലും അത് എഴുതി വന്നപ്പോൾ ആ പുസ്തകം എൻ്റെ കയ്യിൽ നിന്ന് വലുതാവുകയും അതിൻ്റെ പ്രമേയം ഞാൻ പോലും അറിയാതെ എന്നെ വലിച്ചുകൊണ്ട് പോവുകയും ചെയ്തിട്ടത് 1112 പേജുള്ളൊരു ബൃഹത് നോവലായിട്ട് മാറി. സത്യത്തിൽ അങ്ങനെ ഒരു വലിയ നോവൽ ചെയ്യണമെന്നൊന്നും ഞാൻ ആലോചിച്ചിരുന്നല്ല, അതിനുള്ളൊരു കഴിവുണ്ടെന്നും വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ആ പ്രമേയത്തിൻ്റെ ചില പ്രത്യേകതകൾ ആ നോവൽ വായിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ മനസ്സിലാകും. മലയാളത്തിലെ സംബന്ധിച്ച് ഇത് 1980 വിലാസിനിയുടെ അവകാശികളാണ് വന്ന്, അത് 4 വോള്യങ്ങളിലായിട്ട് വന്ന 3000-ന് മുകളിൽ പേജുകളുള്ള വലിയ നോവൽ. അതാണ് മലയാള ഭാഷയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ നോവൽ. അതിനു മുൻപ് 78 തകഴി കയർ എന്ന നോവൽ എഴുതിയിട്ടുണ്ട്, 900-ലധികം പേജുകൾ വരുന്നത്. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പം വലുപ്പത്തിൽ ഇത് മലയാള ഭാഷയിലെ 2-ാമത്തെ നോവലാണ് പേജുകളുടെ അടിസ്ഥാനത്തിൽ. പക്ഷേ ഞാൻ ആ പേജുകളുടെ അടിസ്ഥാനത്തുള്ള വലിപ്പമൊന്നും കാര്യമാക്കുന്നില്ല. നല്ല വായനക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല പുസ്തകമാണ് പ്രധാനം. അത് 10 പേജാണോ 10,000 പേജാണോ എന്നുള്ളത് അവരുടെ വിഷയമല്ല. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം നല്ലതാണെങ്കിൽ അത് നല്ലതാകുന്നു എന്നേ ഉള്ളൂ. പുസ്തകത്തിൻ്റെ പേജുകളുടെ എണ്ണം കൊണ്ട് വലുതാകുന്നതുകൊണ്ട് അർത്ഥമൊന്നുമില്ല. എങ്കിലും വഴിച്ചണ്ട എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സാഹിത്യരചനയുടെ ഒട്ടേറെ പാഠങ്ങൾ പഠിപ്പിച്ചു തന്ന പുസ്തകമാണ്. 2024 നവംബറിൽ മാതൃഭൂമി ബുക്സാണ് വഴിച്ചണ്ട പ്രസിദ്ധീകരിച്ചത്. പുസ്തകത്തിൻ്റെ 1-ാം പതിപ്പ് ഇപ്പോൾ തീരാറായി. ആ പുസ്തകത്തിൻ്റെ റിവ്യൂസ് ഓൺലൈൻ മീഡിയകളിൽ അവൈലബിളാണ്. അത് ഞാൻ പറയുമ്പോൾ അത് എത്രയുണ്ട് ശരിയാകുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ, എങ്കിലും വായിച്ച ആളുകൾക്ക് അതൊരു നല്ല പുസ്തകമായിട്ടാണ് അനുഭവപ്പെട്ടതെന്നാണ് അവർ പറഞ്ഞു തന്നിട്ടുള്ളത്. വഴിച്ചണ്ടിയിലേക്ക് എത്തിയ ഒരു വഴി എനിക്കും അറിഞ്ഞുകൂടാ. പുതിയ നോവൽ എഴുതണം, അല്ലെങ്കിൽ അടുത്ത നോവൽ എഴുതണം. അത് ഞാൻ ഇതുവരെ ചെയ്തതുപോലെ ആകരുത്, പൊതുവെ മലയാളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന നോവലുകൾ പോലെയും ആകരുത്. ഈ ഒരു ആഗ്രഹത്തിൽ നിന്നുകൊണ്ട് ഞാൻ വായിച്ച ഒട്ടേറെ പുസ്തകങ്ങളും അനുഭവങ്ങളും എനിക്ക് ആ പ്രമേയത്തിലേക്ക് എത്താൻ സഹായിച്ചതാണ്. അപ്പോൾ ഞാനെന്ന വ്യക്തി ഒരു വിദ്യാർത്ഥിയായി മാറിയത് കൊണ്ട് എനിക്ക് സാധിച്ച കാര്യങ്ങളാണ് ഇതെല്ലാം. അതെല്ലാം തന്നത് ബംഗാളാണ്.
1: അങ്ങയുടെ കഥകൾക്ക് ലഭിക്കുന്ന പരിഭാഷകൾ ആഗോളതലത്തിൽ മലയാള സാഹിത്യത്തിന് നൽകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്?
0: ഇന്ത്യയിൽ തന്നെ ഈ കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ച 22 ഭാഷകളിൽ 3-4 ഭാഷകളിലേക്ക് എൻ്റെ കഥകൾ വന്നിട്ടുള്ളൂ. ഒഡീഷ, ബംഗാൾ, ഹിന്ദി, കന്നഡ, അത്രയെന്തോ ഭാഷകളിലേക്ക് എൻ്റെ കഥകൾ വന്നിട്ടുള്ളൂ. പിന്നെ ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ട്. ഈ ഇംഗ്ലീഷ് പരിഭാഷയുടെ

0: വായനക്കാർക്കിടയിലെ അതിൻ്റെ കോപ്പികൾ എത്തുന്നുള്ളൂ. അതായത് ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് ഇന്ത്യൻ ലിറ്ററേച്ചർ ഒന്നും കടന്നു ചെല്ലുന്നേയില്ല. എന്നാൽ അങ്ങനെയുള്ള ചില ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം കേരളത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ ഇപ്പം കന്നഡയിൽ നിന്ന് കഴിഞ്ഞ തവണ ഭാനു മുഷ്താഖിൻ്റെ പുസ്തകം സെലക്ട് ചെയ്യപ്പെട്ടത് അങ്ങനെയാണ്. അതാണ് അത് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിലേക്ക് അതിന് സെലക്ട് ചെയ്യപ്പെട്ടത്. അങ്ങനെ ഇന്റർനാഷണൽ വിപണിയിലേക്ക്, അന്താരാഷ്ട്ര വിപണിയിലേക്ക്, അന്താരാഷ്ട്ര വായനക്കാരിലേക്ക് ഇന്ത്യൻ ലിറ്ററേച്ചറിന് എത്തിപ്പെടാൻ പറ്റില്ല. ഇംഗ്ലീഷിലേക്ക് തർജ്ജമ വന്നതുകൊണ്ടും പെൻഗിനോ റാൻഡമോ പോലുള്ള പബ്ലിഷേഴ്സ് അത് ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ചതുകൊണ്ടും അത് ഇന്ത്യൻ വിപണിയിൽ ഇംഗ്ലീഷ് അറിയുന്ന കുറച്ച് ആളുകൾക്കിടയിലേക്ക് ഒതുങ്ങിപ്പോകും. ഏറി വന്ന 500 കോപ്പി അല്ലെ 1000 കോപ്പി എന്നുള്ളൊരു കണക്കിൽ അതവിടെ ഒതുങ്ങും. നേരെ മറിച്ച് നമ്മൾ പറയുന്ന പ്രശസ്തി, ഇപ്പോൾ ചിന്നു അച്ചാബെ അല്ലെങ്കിൽ ഗബ്രിയൽ ഗാർസിയ മാർക്കേസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് നമ്മൾ ആവേശത്തോടെ വായിക്കുന്ന എഴുത്തുകാരുടെ പുസ്തകങ്ങളുടെ മാർക്കറ്റ് വിപണി എന്ന് പറയുന്ന അന്താരാഷ്ട്രമാണ്, രാജ്യാന്തരമാണ്. പല പല രാജ്യങ്ങളിലായിട്ടത് കിടക്കുന്നു. ഒരിക്കലും ഇന്ത്യയിൽ ഘോഷിക്കപ്പെടുന്ന എഴുത്തുകാരുടെ, കേരളത്തിലെ എഴുത്തുകാർക്ക് അന്താരാഷ്ട്ര വിപണിയില്ല.
1: എഴുത്തിലെ ഋതുബോധം അങ്ങയുടെ രചനകളിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ടല്ലോ. പ്രകൃതിയും സാഹിത്യവും തമ്മിലുള്ള ബന്ധത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്?
0: അത് അമ്മയും ഒരു ശിശുവും തമ്മിലുള്ള ബന്ധം പോലെയാണ്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ളൊരു ബന്ധം. മനുഷ്യൻ്റെ ഇമോഷൻസിന് എപ്പോഴും പ്രകൃതി സാക്ഷിയാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു വലിയ ദുഃഖമുണ്ടാകുമ്പോൾ നിങ്ങൾ കരയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ പ്രകൃതി കരയും. ആ പ്രകൃതി കരയുന്നത് കാണാൻ നിങ്ങൾക്കൊരു കണ്ണുണ്ടെങ്കിൽ നിങ്ങളൊരു കലാകാരനാകും. നിങ്ങളുടെ വിഷമത്തിൽ നിങ്ങൾക്കൊപ്പം പ്രകൃതി കരയുന്നത് കാണാൻ നിങ്ങൾക്കാവുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു മനുഷ്യനാവുന്നില്ല. നിങ്ങളുടെ കരച്ചിൽ കഴിയുമ്പോൾ നിങ്ങളുടെ സങ്കടം തീരും, നിങ്ങൾ എണീറ്റ് പോകും. പക്ഷെ പ്രകൃതിയുടെ കരച്ചിൽ അത് അവിടെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ടാവും. അത് കാണാൻ കണ്ണുള്ള ആളുകളാണ് കലാകാരനായിട്ട് മാറുക. അതുകൊണ്ടാണ് അമ്മയും കുഞ്ഞുമുള്ള ബന്ധമാണ് കലാകാരനും പ്രകൃതിയും തമ്മിലുള്ളത്, അല്ലെങ്കിൽ യഥാർത്ഥ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ളത്. അത് അകത്തും പുറത്തും ഒന്നായി കിടക്കുന്ന ഒന്നാണ്.
1: ഡിജിറ്റൽ യുഗത്തിൽ വായന മരിക്കുന്നു എന്ന് പറയുന്നവരോട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്?
0: ഈ ഡിജിറ്റൽ ടെക്നോളജിയുടെ വളർച്ച നമ്മുടെ സമൂഹത്തിലേക്ക് വന്നിട്ടൊരു 100 കാലാവുന്നതേ ഉള്ളൂ. ഈ 100 കാലാണ്ട് കൊണ്ടുണ്ടായ ഒരു വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ ഡിജിറ്റൽ ടെക്നോളജി നിങ്ങളെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് എത്തിച്ചു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്കൊരാശയം ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നായി. അങ്ങനെ വന്നപ്പോൾ നിങ്ങൾക്ക് മലയാളം എഴുതിയേ പറ്റൂ എന്ന് വന്നു. അപ്പോൾ മലയാളം എഴുതാൻ അറിയില്ല എന്ന് പറഞ്ഞിരുന്ന, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിട്ട് മലയാളമായിട്ട് ബന്ധമില്ലാതെ പോയ പലർക്കും ഈ കൈകൊണ്ട് ഈ മെഷീനിൽ പ്രവർത്തിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അത് മലയാള ഭാഷയ്ക്ക് ഗുണമുണ്ടായി. അല്ലെങ്കിൽ അത് ഈ മലയാളിയോ തമിഴോ കന്നഡയോ ആരോ ആവട്ടെ, ഈ ടെക്നോളജി ലോകത്ത് മുഴുവനായിട്ടാണ് വരുന്നത്. ആ മുഴുവൻ രാജ്യങ്ങളിലും ഈ മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. 1, 2 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ കിട്ടിയ പ്രചാരം നിങ്ങൾക്ക് വായനയിലേക്ക് കുറച്ചും കൂടി കൂടുതൽ അടുപ്പിച്ചു. ഒരു റിട്ടേൺ ടെക്സ്റ്റ് അച്ചടിച്ചൊരു പുസ്തകമായിട്ട് വായിക്കുന്നതിനേക്കാൾ ഇന്ന് ഈ ഡിജിറ്റൽ മീഡിയയിലൂടെ ആളുകൾ വായിക്കുന്നുണ്ട്. അത് ഒരു പാരഗ്രാഫായിരിക്കാം, ഒരു പേജായിരിക്കും, ആയിക്കൊള്ളട്ടെ. പക്ഷേ മുമ്പത്തേക്കാൾ കൂടുതലും ആ അർത്ഥത്തിൽ വായന കൂടി. അപ്പോൾ വായന എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ അൺഅക്കൗണ്ടഡ് ആയിട്ട് ഈ ഒരു കണക്കിലും പെടാത്ത മട്ടിൽ ഉയർന്നു. വായനയുടെ പെർസെൻറ്റേജ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 5% നിന്ന് 7% പൊതുവേ വളർന്നിട്ടുണ്ട്. അതായത് പുതിയ കുട്ടികളെല്ലാവരും അച്ചടിച്ച പുസ്തകങ്ങളിലേക്ക് മടങ്ങുന്നു, അവർ കൂടുതലായിട്ട് വായിക്കുന്നു. അവർ വായിക്കുന്ന ലിറ്ററേച്ചർ ഇപ്പോൾ ക്ലാസിക്കുകളോ അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിലുണ്ടായിട്ടുള്ള ഏറ്റവും മികച്ച പുസ്തകങ്ങളാണോ എന്ന് ചോദിച്ചാൽ അല്ല. അത് പലപ്പോഴും മീഡിയൊക്കെ റൈറ്ററായിരിക്കാം, റൈറ്റിംഗ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ സെൻസിബിലിറ്റിക്ക് ചേരുന്ന വിധത്തിലുള്ള പുസ്തകങ്ങളായിരിക്കാം. പക്ഷെ അത് വായിക്കുന്നുണ്ട്, നല്ല കാര്യമാണത്. എല്ലാവരും ക്ലാസിക്ക് തന്നെ വായിക്കണം എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. എല്ലാ തരത്തിലുള്ള സാഹിത്യവും എല്ലാ ആളുകളിലേക്കും എത്തേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് വായന ഡിജിറ്റൽ മീഡിയ വന്നതോടുകൂടിയിട്ട് വർദ്ധിച്ചു. പ്രിന്റ് മീഡിയയെ തളർത്തിക്കൊണ്ട് ഓൺലൈൻ മീഡിയകളെല്ലാം കൂടി കൈകൊണ്ട് അവനവൻ്റെ ഭാഷ മലയാളമോ ഇംഗ്ലീഷോ ഏതോ എഴുതേണ്ടതായിട്ടുള്ള അവസ്ഥയിൽ നിർബന്ധിതമായിട്ട് സമൂഹം മാറി. അതുകൂടാതെ ആശയ പ്രചരണത്തിന് സമുദായങ്ങൾ, രാഷ്ട്രീയ സംഘടനകൾ അടങ്ങുന്നത് നല്ലതോ മോശതോ ആയ ആശയ പ്രചരണത്തിന് സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഡിജിറ്റൽ ടെക്നോളജി എന്ന് പറയുന്നത് മൊത്തത്തിൽ സമൂഹത്തെ ഗുണകരമായിട്ടും മോശമായിട്ടും മാറ്റിയിട്ടുണ്ട്. അതിൽ എഴുത്തും വായനയും കൂടിയിട്ടുണ്ട്.
1: ഗാന്ധിമാർഗം, ബാർകോഡ്, നീർനായ എന്നീ 3 സമാഹാരങ്ങൾ അങ്ങയുടെ ജീവിതത്തിലെ ഏർലി അഡൾട്ട്ഹുഡ് എന്ന കാലഘട്ടത്തിന്റെ അടയാളങ്ങളാണെന്ന് അങ്ങ് പറയുന്നു. ആ പ്രായത്തിലെ എഴുത്തുകാരനിൽ നിന്നും ഇന്നത്തെ എഴുത്തുകാരനിലേക്കുള്ള പ്രധാന മാറ്റം എന്താണ്?
0: അത് ലോകപ്രശസ്തനായ ഫ്രഞ്ച് മനഃശാസ്ത്രജ്ഞൻ എറിക് എറിക്സന്റെ ഒരു സിദ്ധാന്തമാണ് ഈഗോ സൈക്കോളജി. അപ്പോൾ ഈഗോ സൈക്കോളജി അനുസരിച്ച് അദ്ദേഹം പറയുന്നത് മനുഷ്യൻ്റെ വളർച്ച 8 ഘട്ടങ്ങളായിട്ട് തിരിക്കാം എന്നുള്ളതാണ്. അതിൽ 20 വയസ്സോട്ട് ഏതാണ്ട് 40 വയസ്സുവരെയുള്ള ഒരു ഘട്ടത്തെ 6ാം ഘട്ടമായിട്ടാണ് ഏർലി അഡൽട്ട്ഹുഡ് എന്നുള്ള വിശേഷണത്തിലാണ് എറിക് എറിക്സൺ സൂചിപ്പിക്കുന്നത്. ആ 20 വയസ്സോട്ട് 40 വയസ്സുവരെയുള്ള ഒരു സമയം എന്നുള്ളതിനെപ്പറ്റി അദ്ദേഹം നിർവചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മനുഷ്യൻ്റെ ഒരു അന്വേഷണങ്ങളുടെ കാലമാണെന്നുള്ളതാണ്. ഒരു പ്രണയിനിയിലേക്ക് എത്താനുള്ള ഒരു കാലം, ഒരു സൗഹൃദത്തിലേക്ക് എത്താനുള്ള ഒരു കാലം. അപ്പോൾ ഈ 20 തൊട്ട് 40 വരെയുള്ള ഒരു സമയം എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം. ഒന്നിനും ഒരു ക്ലാരിറ്റി ഇല്ല. എന്നാൽ നമുക്ക് പലതും ഉണ്ട്. നമ്മൾ നയിക്കുന്ന സങ്കല്പങ്ങളാണ്, വീരാരാധനകളാണ്, നമുക്ക് ഒരുപാട് ഹീറോസ് ഉണ്ടാവും, ഹീറോയിൻസ് ഉണ്ടാവും. പക്ഷെ ഇതൊന്നും നമ്മൾ ശാശ്വതമായ ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കില്ല. അത്

0: സംഭവിക്കുന്നതിന് ശേഷമാണ്. എറിക് എറിക്സൺ പറഞ്ഞ സിദ്ധാന്തം അനുസരിച്ച് ഞാൻ ജീവിതത്തിലേക്കല്ല നോക്കിയത്, എൻ്റെ എഴുത്ത് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ 20 വയസ്സ് തൊട്ട് ഏതാണ്ട് 40 വയസ്സ് വരെയുള്ളൊരു കാലഘട്ടത്തിൽ ഞാൻ എഴുതിയ കഥകളാണ് ഈ ഗാന്ധിമാർഗം നീർനായ ബാർകോഡ് പോലെയുള്ള സമാഹാരങ്ങളിലായിട്ട് സമാഹരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം അന്നത്തെ കാലത്ത് എൻ്റെ ആലോചനകൾ എന്തായിരുന്നു? ഞാൻ പാഞ്ഞു നടന്ന സങ്കല്പങ്ങളും വീരാരാധന തോന്നിയ മനുഷ്യരൊക്കെ അനവധിയാണ്. അവരെക്കുറിച്ച് എൻ്റെ ഉള്ളിൽ അന്നത്തെ കാലത്തുണ്ടായിട്ടുള്ള പ്രതിഫലനങ്ങളാണ് സാഹിത്യരചനകളായിട്ട് മാറിയിട്ടുള്ളത്. അത് ഇന്ന് പ്രസക്തമാണോ എന്ന് ചോദിച്ചാൽ പ്രസക്തമായതുകൊണ്ടാണല്ലോ അതിന് പുതിയ പതിപ്പുകൾ വരുന്നത്. അപ്പം ഞാൻ മടങ്ങിപ്പോയി ആ കഥകളിലൂടെ ഒന്ന് കടന്നുപോയപ്പോൾ എന്നെ തന്നെ എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. അതാണ് ആ കഥകളുടെ പ്രത്യേകത. അപ്പം അത് വായിക്കുന്ന വായനക്കാർക്കും തീർച്ചയായിട്ടും അവരുടെ ഒരു ഏർലി അഡൽട്ട്ഹുഡ് ഈ പീരീഡിൽ കാണാൻ പറ്റും, അല്ല ആ കഥകളിൽ കാണാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നിയത്. അതിലൊരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സങ്കല്പങ്ങൾക്ക് പിന്നാലെയുള്ളൊരു പായലിൽ നമുക്കൊരു പങ്കാളിയെക്കുറിച്ചുള്ള സങ്കല്പമായിരിക്കും ഏറ്റവും പ്രധാനം. അപ്പോൾ ഒരു 20 വയസ്സും 40 വയസ്സിനും ഇടയിൽ നമ്മളുടെ ലൈംഗികതയെ സംബന്ധിച്ചിട്ടുള്ള ധാരണകൾ, ഒരു പങ്കാളിയെ സംബന്ധിച്ചിട്ടുള്ള ധാരണകൾ ഒന്നും പൂർണ്ണമായിട്ടുണ്ടാവില്ല. പ്രത്യേകിച്ചും കേരളത്തിലെ ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് ആലോചിക്കുമ്പോൾ മാതാപിതാക്കൾ ഈ പറഞ്ഞു കൊടുക്കാനില്ല, അധ്യാപകരി അറിവ് പറഞ്ഞു കൊടുക്കാനില്ല, ശാസ്ത്രീയമായിട്ട് കൂട്ടുകാരില്ല, എല്ലാവരും അവിടെയും ഇവിടെയും തൊട്ടുകൊണ്ട് എന്തോ കാര്യം ലൈംഗികതയെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും സ്നേഹബന്ധത്തെക്കുറിച്ചും പറഞ്ഞു കൊടുക്കുന്നതല്ലാതെ ഒരു വ്യക്തത, കൃത്യമായിട്ടുള്ള ഒരു വിശകലനം കൊടുക്കലില്ല നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ സങ്കല്പങ്ങളിൽ അധികവും സിനിമാ സ്ക്രീനുകളിൽ നമ്മൾ കാണുന്ന പ്രണയ സങ്കല്പത്തിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സങ്കല്പത്തിൽ നമ്മൾ അലയും. അപ്പോൾ നമ്മളുടെ ശാരീരിക ആകർഷണം കൊണ്ട് ആ സമയത്ത് മുന്നിൽ വരുന്ന ഒരാളെ നമ്മളങ്ങ് ഇഷ്ടപ്പെടും. അതൊരിക്കലും ഒരു യഥാർത്ഥ പ്രണയമല്ല, ഒരു യഥാർത്ഥ കണ്ടെത്തലല്ല. ഒരു സുഹൃത്തിനെ പോലും നമുക്ക് അങ്ങനെ കണ്ടെത്താൻ പറ്റില്ല. എല്ലാം തൽക്കാലത്തൊരു തോന്നലിൽ നിന്ന്, ഒരു ആകർഷണത്തിൽ നിന്ന് നമ്മളങ്ങോട്ട് എടുക്കും. അത് തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നതൊരു 40 വയസ്സിലേക്ക് എത്തുമ്പോഴാകും എന്നുള്ളതാണ് ഈ 6-ാം ഘട്ടത്തിൽ നിർവചിച്ചുകൊണ്ട് ഇദ്ദേഹം സൈക്കോളജിക്കലി പറയുന്നത്. അത് ലിറ്ററേച്ചറിലേക്ക് വരുമ്പോഴുണ്ട്. എഴുത്തിൻ്റെ ഒരു മെച്യൂരിറ്റിയിലേക്ക് വരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 40 വയസ്സ് കഴിഞ്ഞപ്പോഴാണ്. ഇപ്പോൾ വഴിച്ചെണ്ട പോലുള്ള നോവൽ ഞാൻ മുമ്പേ പറഞ്ഞു, ആ നോവൽ എഴുതാനുള്ള ഒരു മെച്യൂരിറ്റി, അത്ര ഒരു പ്രമേയത്തിലേക്ക് കടക്കാനുള്ള മെച്യൂരിറ്റി എനിക്ക് വന്നത് 40 വയസ്സ് കഴിഞ്ഞപ്പോഴാണ്. അതുകൊണ്ട് എൻ്റെ എഴുത്തിൻ്റെ ഘട്ടത്തിലെ, അല്ലെങ്കിൽ എൻ്റെ എഴുത്ത് ജീവിതത്തിൻ്റെ 6-ാം ഘട്ടമാണ് കഴിഞ്ഞു പോയത്. ഞാനിപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്.
1: അങ്ങയുടെ ഇപ്പോഴത്തെ വായനയെക്കുറിച്ച്.
0: വായന എല്ലാ മനുഷ്യർക്കും ആവശ്യമുള്ള ഒന്നാണ്. ഇപ്പം ഞാൻ കാണുന്നൊരു സന്തോഷം എന്താ വെച്ചാൽ, നമ്മുടെ ചുറ്റുപാടുമുള്ള കുട്ടികൾ, ചെറിയ കുട്ടികൾ നന്നായിട്ട് വായിക്കുന്നു എന്നുള്ളത്. അവർ ഇംഗ്ലീഷോ മലയാളമോ ആയിട്ട് അവർക്ക് പറ്റുന്ന ഭാഷയിലുള്ള പുസ്തകം നന്നായിട്ട് വായിക്കുന്നുണ്ട്. ഇപ്പം മദർ മേരി കംസ് ടു മീ, ഞാൻ ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത് വരുമ്പോൾ ജനശതാബ്ദിയുടെ എ സി കൊച്ചു നോക്കുമ്പോൾ 3 പേരാണ് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരാൾ വായിച്ച വി കെൻ്റെ ആരോഹണം, ഞാൻ ശ്രദ്ധിച്ചത് ആ പുസ്തകം. മറ്റൊരാൾ വായിച്ചുകൊണ്ടിരുന്ന പുസ്തകം നോക്കുമ്പോൾ മദർ മേരി കംസ് ടു മീ, അരുന്ധതി റോയി അമ്മയെക്കുറിച്ച് എഴുതിയ പുസ്തകം. പക്ഷേ ഒരു ട്രെയിനിൻ്റെ ഒരു കോച്ചിനുള്ളിൽ 3 പേര് പുസ്തകം വായിക്കുന്നു എന്നുള്ളതൊരു വലിയ കാര്യമാണ് ഈ സോഷ്യൽ മീഡിയ കാലത്ത്, ഡിജിറ്റൽ മീഡിയ കാലത്ത്. മറ്റൊന്ന്, ഒരു മനുഷ്യൻ എന്നുള്ള രീതി നമുക്ക് മുന്നോട്ട് വളരണമെങ്കിൽ നമുക്ക് വായിക്കണം, വായിക്കാതിരിക്കാൻ കഴിയില്ല. എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ എഴുതണമെന്നുണ്ടെങ്കിൽ വായിച്ചേ തീരൂ, അതിനകത്ത് ഒരു സംശയമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു വിദ്യാർത്ഥി കാലഘട്ടം കഴിയുന്നത് വരെ തിരക്കേടില്ലാത്ത ലൈബ്രറി പോയി ജീവിച്ചാളാണ്. പക്ഷെ അന്ന് വായിച്ചത് മുഴുവൻ മലയാളത്തിലുള്ള പുസ്തകങ്ങളാണ്, മലയാളത്തിൽ വന്നിട്ടുള്ള ഒട്ടുമിക്ക കൃതികളൊന്നും വായിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഈ ജീവിത പ്രാരാബ്ധങ്ങൾ, പലതരത്തിലുള്ള പല ദേശങ്ങൾ, പല ജോലികൾ, പിന്നീട് വായന എന്ന് പറഞ്ഞ ആനുകാലിക വായനയും വല്ലപ്പോഴും വായിക്കുന്ന ഒന്നോ രണ്ടോ പുസ്തകം മാത്രമേ കേട്ടങ്ങ് മാറി. കൊൽക്കത്ത ചെന്ന് കഴിഞ്ഞിട്ടാണ് എൻ്റെ വായനയുടെ ഒരു 2-ാം ഘട്ടം തുടങ്ങുന്നത്. അപ്പോൾ ആ സന്ദർഭത്തിൽ ഞാൻ വായിച്ചു കൂട്ടിയ പുസ്തകങ്ങളിൽ ഒരുപാട് എന്നെ പരിവർത്തിപ്പിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അടുത്തിടെ പലയിടത്തും സംസാരിച്ചാണ് പുസ്തകമാണ് ജോൺ ക്രോക്കർ എഴുതിയ പുസ്തകം ഇൻ ടു ദ വൈൽഡ് എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകനാണ് അദ്ദേഹം. അമേരിക്കയിലുണ്ടായ ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയ 1992 നടന്നൊരു കാര്യമാണ് ഇൻ ടു ദ വൈൽഡ്. അത് പിന്നീട് സിനിമയായിട്ടുണ്ട് ആ പുസ്തകം. യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ജീവിതം അന്വേഷിച്ച് അമേരിക്കയിൽ അലാസ്ക പോലെയുള്ള വനാന്തര ഭാഗങ്ങളിലേക്ക് യാത്ര നടത്തുന്നു. അപ്പോൾ അവൻ്റെ ജീവിതത്തെക്കുറിച്ച് ഈ ജോൺ ക്രോക്കർ എന്ന് പേരുള്ള അമേരിക്കൻ ജേർണലിസ്റ്റ് നടത്തിയ അന്വേഷണം, അതൊക്കെ നമ്മളെങ്ങ് മാറ്റിമറിക്കുക ചെയ്യുക. പുസ്തകം നോൺ ഫിക്ഷനാണ്, പക്ഷെ പുസ്തകം വായിച്ച് അത് അവസാനിപ്പിക്കുമ്പോഴത്തേക്ക് നമ്മൾ വായിച്ചു തുടങ്ങിയ ആളല്ല, നമ്മൾ മറ്റൊരു മനുഷ്യനാണ്. ഈ പ്രകൃതി, മനുഷ്യൻ, വ്യക്തിബന്ധങ്ങൾ, അല്ലെങ്കിൽ ആഹാരത്തിൻ്റെ ഒരു രാഷ്ട്രീയം എന്നൊക്കെ പറയുന്ന അനവധി വിഷയങ്ങളെക്കുറിച്ച് നമ്മളങ്ങ് അറിയും. മദർ മേരി കംസ് ടു മീ അതുപോലെ തന്നെയാണ്. ഞാൻ അടുത്തിടെ വായിച്ചതിൽ എന്നെ വിസ്മയിപ്പിച്ച പുസ്തകം, നമ്മൾ മറ്റു പല പുസ്തകങ്ങളും വായിക്കുമ്പോൾ നമുക്ക് വൊക്കാബുലറി ഇത്തിരി പ്രശ്നമുണ്ടാക്കും. ഒരു സാധാരണ മലയാള മീഡിയത്തിൽ പഠിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ മദർ മേരി കംസ് ടു മീയിൽ എന്ത് ലളിതമായിട്ടാണ് അരുന്ധതി റോയ് ഭാഷ ഉപയോഗിക്കുന്നത്, എന്ത് ഗംഭീരമായിട്ടാണ് ഒരു നോൺ ഫിക്ഷൻ അവർ കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നത്, എത്ര ഗംഭീരമായിട്ടാണ് തൻ്റെ ഏറ്റവും പേഴ്സണലായ വ്യക്തി, അമ്മ, അമ്മയുടെ മരണശേഷം ആ അമ്മയെ നോക്കി കാണുന്നത്. അവർ വളരെ നിർമ്മമതയോടുകൂടി, സത്യസന്ധതയോട് കൂടിയിട്ട് സ്വന്തം അമ്മയെ വിവരിക്കുകയാണ് ആ പുസ്തകത്തിലൂടെ ചെയ്യുന്നത്. അപ്പോൾ അത് വായിച്ചു തീരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പരിവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ വായിച്ചു തുടങ്ങിയ ആളല്ലാതായിട്ട് മാറും. അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കാനാണ് എനിക്കിഷ്ടം. ഇപ്പം ഞാൻ വായിക്കുന്ന ഒരു ടർക്കിഷ് എഴുത്തുകാരിയുടെ ഒരു പുസ്തകമാണ്,

0: സുസ്മേഷ് ചന്ദ്രോത്തുമായി നടത്തിയ സുദീർഘമായ അഭിമുഖം ഇവിടെ പൂർണ്ണമാവുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ സി സീമ. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
1: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാവുന്നു.
0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
1: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
2: ആർമി, നേവി, എയർഫോഴ്സ്, കേന്ദ്ര പോലീസ് സേനാ വിഭാഗങ്ങളിൽ തൊഴിൽ ആഗ്രഹിക്കുന്ന 16-23 മധ്യ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് എഴുത്തു പരീക്ഷയ്ക്കായുള്ള പരിശീലനം. അയൺ ക്ലാഡ് ഡിഫൻസ് അക്കാദമി, കോളേജ് ഓഫ് കോമേഴ്സ് ക്യാമ്പസ്, കണ്ണൂർ. ഫോൺ 7356052166.
0: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കോമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കോമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
3: കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. ദേലമ്പാടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ VHSE വിഭാഗത്തിൽ കെമിസ്ട്രി ജൂനിയർ വിഷയത്തിൽ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 11 മണിക്ക് നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 8086-06-61-37. കേരള വിനോദസഞ്ചാര വകുപ്പിന് കീഴിൽ കണ്ണൂർ ഒണ്ടേൻ റോഡിലെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു വർഷത്തെ PSC അംഗീകൃത തൊഴിലധിഷ്ഠിത ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത +2 ആണ്, പ്രായപരിധിയില്ല. June 15 വൈകിട്ട് 5 മണി വരെ FCIKerala.org എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ടും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഫോൺ നമ്പർ 0497-270-690-04. കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 5 വെള്ളിയാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഒഴിവുകളിലേക്ക് അഭിമുഖം നടത്തുന്നു. SSLC അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ ഏതെങ്കിലും ഡിഗ്രി യോഗ്യതയുള്ള താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും 300 രൂപയും സഹിതം എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. ഫോൺ നമ്പർ 0497-270-76-10. ജീവനി സെന്റർ ഫോർ വെൽബീയിങ് പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ കോളേജ് സൈക്കോളജിസ്റ്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 11 മണിക്ക് കോളേജ് പ്രിൻസിപ്പൽ ചേംബറിൽ നടക്കും. യോഗ്യത സൈക്കോളജി വിഷയത്തിൽ റെഗുലർ പഠനത്തിലൂടെ നേടിയ ബിരുദാനന്തര ബിരുദം. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ വിളിക്കാവുന്നതാണ്. 0499-2564-027. കാസർഗോഡ് ജില്ലയിൽ ഫിഷറീസ് വകുപ്പിൽ മറൈൻ ഡാറ്റ കളക്ഷനും ജുവനൈൽ ഫിഷിംഗ് പഠനവും സംബന്ധിച്ച സർവേയുടെ വിവരശേഖരണത്തിനായി പാർട്ട് ടൈം എന്യൂമറേറ്ററെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 10 രാവിലെ 11 മണിക്ക് കാഞ്ഞങ്ങാടുള്ള കാസർഗോഡ് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ നടക്കും. യോഗ്യത ഫിഷറീസ് സയൻസിൽ ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം. പ്രായപരിധി 21-36 മധ്യേ. ഫോൺ നമ്പർ 0467-220-2537. കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.
0: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കോമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.
3: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24:50. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരത്ത് നിന്ന് റിലേ ചെയ്യുന്നു.
4: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. വെനിസ്വേലിയൻ ഇടക്കാല പ്രസിഡന്റ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. കേരളത്തിൽ നിന്ന് നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും പുരസ്കാരം. വിവാഹിതരായ പെൺമക്കളെ ആശ്രിത നിയമനത്തിനുള്ള അർഹതയിൽ നിന്നൊഴിവാക്കാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്നും തുടരും. സംസ്ഥാന ബജറ്റ് ഈ മാസം 19-ന്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ആലപ്പുഴ മുതൽ തൃശൂർ വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. വെനിസ്വേലിയൻ ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. വിദേശകാര്യം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ധനകാര്യം എന്നീ വകുപ്പുകളിലെ മന്ത്രിമാർ ഉൾപ്പെടുന്ന ഉന്നതതല പ്രതിനിധി സംഘവും വെനിസ്വേല പ്രസിഡന്റിനെ അനുഗമിക്കുന്നുണ്ട്. സന്ദർശനത്തിനിടെ ഡെൽസി റോഡ്രിഗസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, ആരോഗ്യം, ഔഷധ നിർമ്മാണം എന്നീ മേഖലകളിലെ സഹകരണം ഇരുവരും ചർച്ച ചെയ്യും. ഇന്ത്യക്കാർക്ക് ഇനി ജർമ്മനിയിലൂടെ ട്രാൻസിറ്റ് വിസയില്ലാതെ യാത്ര ചെയ്യാം. ജർമ്മനിയിലെ വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് ട്രാൻസിറ്റ് വിസ നിബന്ധന ഒഴിവാക്കിക്കൊണ്ടുള്ള ജർമ്മൻ സർക്കാരിന്റെ തീരുമാനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. തീരുമാനത്തെ സ്വാഗതം ചെയ്ത വിദേശകാര്യ മന്ത്രാലയം പുതിയ ക്രമീകരണം ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കുമെന്നും അറിയിച്ചു. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. കേരളത്തിൽ നിന്നുള്ള നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും വിവിധ വിഭാഗങ്ങളിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. വിവാഹിതരായ പെൺമക്കളെ ആശ്രിത നിയമനത്തിനുള്ള അർഹതയിൽ നിന്നൊഴിവാക്കാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. കുടുംബത്തിന്റെ നിർവചനത്തിൽ നിന്ന് വിവാഹിതരായ മക്കളെ ഒഴിവാക്കുന്നത് തികച്ചും ഏകപക്ഷീയവും നീതിരഹിതവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് കോടതി നിരീക്ഷിച്ചു. അലഹബാദ് ഹൈക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് ഈ സുപ്രധാന വിധി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാന മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി ഒരുക്കുന്ന പ്രത്യേക പരിപാടിയിൽ ഇന്ന് രാജ്യത്തെ മധ്യവർഗ ജനവിഭാഗങ്ങളുടെ ശാക്തീകരണത്തിന് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് അറിയാം. നികുതി ലഘൂകരണം, ശക്തമായ ബാങ്കിംഗ്, പെൻഷൻ സംവിധാനങ്ങൾ എന്നിവ വഴി മധ്യവർഗത്തിന്റെ സാമ്പത്തിക സുരക്ഷിതത്വം വർദ്ധിപ്പിച്ചതുൾപ്പെടെ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളാണ് ഈ കാലയളവിൽ സർക്കാർ നടപ്പിലാക്കിയത്. ഒരു റിപ്പോർട്ട്.
5: പുതിയ നികുതി ഘടന പ്രകാരം വാർഷിക വരുമാനം 12 ലക്ഷം രൂപ വരെയുള്ളവർക്ക് നികുതിയില്ല. GST നിലവിൽ വന്നതോടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും കുറഞ്ഞു. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ വഴി അനുവദിച്ച 1.25 കോടി വീടുകളിൽ 98 ലക്ഷത്തിലധികം വീടുകൾ ഗുണഭോക്താക്കൾക്ക് കൈമാറി. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ ഇതുവരെ 43.52 കോടി ആരോഗ്യ കാർഡുകൾ വിതരണം ചെയ്തു. ജൻ ഔഷധി കേന്ദ്രങ്ങൾ വഴി ഗുണനിലവാരമുള്ള മരുന്നുകൾ 50 മുതൽ 80% വരെ വിലക്കുറവിൽ ലഭ്യമാക്കുന്നുണ്ട്. ഇതിനു പുറമെ മുദ്രയോജനയ്ക്ക് കീഴിൽ ഇതുവരെ 40 ലക്ഷം കോടി രൂപയുടെ വായ്പകളും കേന്ദ്ര സർക്കാർ വിതരണം ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
4: കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ കോൺക്ലേവ് ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. ജനജാതീയ ഗരിമ ഉത്സവ് 2026 ഭാഗമായി സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടന സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിസംബോധന ചെയ്യും. ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ സെന്റർ ഫോർ നാനോ സയൻസ് ആന്റ് എഞ്ചിനീയറിംഗിൽ സ്ഥാപിച്ച ട്രെയിനിംഗ് ഫാബ് രാഷ്ട്രപതി ചടങ്ങിൽ വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. CBSEയുടെ പുതിയ ചെയർപേഴ്സണായി ലോഖണ്ഡേ പ്രശാന്ത് സീതാറാമിനെ നിയമിച്ചു. നിലവിൽ ആഭ്യന്തരമന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ച് വരികയായിരുന്നു അദ്ദേഹം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ ഡയറക്ടറായി പ്രവർത്തിക്കുകയായിരുന്ന വരുൺ ഭരദ്വാജിനെ CBSE സെക്രട്ടറിയായും കേന്ദ്ര സർക്കാർ നിയമിച്ചു. പ്രസാർഭാരതിയുടെ ഡിജിറ്റൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ വേവ്സ് OTT 1 കോടിയിലധികം ഉപയോക്താക്കൾ എന്ന നേട്ടം കൈവരിച്ചു. 2024 നവംബറിലാണ് ഈ സംവിധാനം ആരംഭിച്ചത്. രാജ്യത്തെ പൊതു ഡിജിറ്റൽ മീഡിയ സംവിധാനത്തിന്റെ വളർച്ചയിലെ സുപ്രധാന ചുവടുവയ്പ്പാണ് ഈ നേട്ടമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. തദ്ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ വിശ്വാസ്യത വർദ്ധിക്കുന്നതിന്റെ തെളിവാണിതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
6: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_

0: തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗളൂരുവിലെ ലോക്ഭവനിൽ വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ തവർചന്ദ് ഗെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം രാജിവച്ചതിനെ തുടർന്നാണ് ഉപമുഖ്യമന്ത്രിയായിരുന്ന DK ശിവകുമാർ ഈ പദവിയിലേക്ക് എത്തുന്നത്. അതേസമയം സിദ്ധരാമയ്യയെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായി പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ നിയമിച്ചു. കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്നും തുടരും. കോവിഡ് മഹാമാരിക്ക് ശേഷം യുവജനങ്ങൾക്കിടയിൽ പക്ഷാഘാതം വർദ്ധിച്ചുവരുന്ന സാഹചര്യം, CBSE പരീക്ഷാ മൂല്യനിർണയത്തിലെ പിഴവുകൾ തുടങ്ങിയവയാണ് പ്രതിപക്ഷത്തിന്റെ ഇന്നത്തെ ശ്രദ്ധ ക്ഷണിക്കൽ വിഷയങ്ങൾ. മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഈ മാസം 19 അവതരിപ്പിക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ആലപ്പുഴ മുതൽ തൃശൂർ വരെ 4 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് അതിശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രതയുള്ളത്. മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുണ്ട്. സംസ്ഥാനത്ത് നാളെ മഴ കൂടുതൽ ശക്തമാകും എന്നാണ് പ്രവചനം. വ്യാഴാഴ്ച 8 ജില്ലകൾ ഓറഞ്ച് ജാഗ്രതയ്ക്ക് കീഴിലായിരിക്കും. ബേക്കൽ, കണ്ണൂർ, തൃശൂർ തുടങ്ങി പലയിടങ്ങളിലും ഇന്നലെ രാത്രി മുതൽ 5 മുതൽ 15 മില്ലിമീറ്റർ വരെയുള്ള മഴ ലഭിച്ചു വരുന്നുണ്ട്.
1: അപകടകരമായ കാലാവസ്ഥയിൽ വിനോദസഞ്ചാര ബോട്ടുകളുടെ സർവീസ് നിർത്തിവെക്കണമെന്ന് കേരള മാരിടൈം ബോർഡ്. അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതലിന്റെ ഭാഗമാണിത്. കാലാവസ്ഥ അപകടകരമാകുന്ന ദിവസങ്ങളിലും പുഴയിൽ ശക്തമായ ഒഴുക്കുള്ള ദിവസങ്ങളിലും സർവീസ് നിർത്തിവെക്കണം. നിർദ്ദേശം ലംഘിച്ച് സർവീസ് നടത്തുന്ന ബോട്ടുകൾ പിടിച്ചെടുക്കുകയും ജീവനക്കാർക്കും ഉടമകൾക്കുമെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 ക്രിക്കറ്റ് 3-ാം മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ടിന് 6 വിക്കറ്റ് ജയം. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ പരമ്പര ഇംഗ്ലണ്ട് 2-1 സ്വന്തമാക്കി. ഇന്ത്യ ഉയർത്തിയ 181 റൺസ് വിജയലക്ഷ്യം 18.3 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ ഇംഗ്ലണ്ട് മറികടന്നു. ഇംഗ്ലണ്ടിന്റെ അലിസ് ക്യാപ്സിയാണ് പ്ലെയർ ഓഫ് ദി മാച്ചും പ്ലെയർ ഓഫ് ദി സീരീസും. ഈ വർഷത്തെ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരത്തിനുള്ള അപേക്ഷ ക്ഷണിച്ച് കേന്ദ്ര സർക്കാർ. awards.gov.in എന്ന പോർട്ടൽ വഴി ജൂലൈ 31 വരെ അപേക്ഷകൾ സമർപ്പിക്കാം. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കല, സാംസ്കാരികം, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ അസാധാരണമായ സംഭാവനകൾ നൽകിയ കുട്ടികൾക്കാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. DRDOയും വ്യോമസേനയും ചേർന്ന് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത രുദ്രം 2 മിസൈലിന്റെ പരീക്ഷണം വിജയകരം. അതീവ സങ്കീർണമായ സാഹചര്യങ്ങളിൽ യുദ്ധവിമാനത്തിൽ നിന്ന് വിക്ഷേപിച്ചായിരുന്നു മിസൈലിന്റെ ശേഷി പരിശോധിച്ചത്. ഈ ചരിത്ര നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ 81-ാമത് സമ്മേളനത്തിന്റെ പ്രസിഡന്റായി ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി ഖലീലുർ റഹ്മാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. പൊതുസഭയിൽ നടന്ന വോട്ടെടുപ്പിൽ സൈപ്രസിന്റെ പ്രത്യേക പ്രതിനിധി ആൻഡ്രിയാസ് കഖൌറിസിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. ഖലീലുർ റഹ്മാന് 99 വോട്ടുകൾ ലഭിച്ചപ്പോൾ ആൻഡ്രിയാസിന് 91 വോട്ടുകൾ മാത്രമാണ് നേടാനായത്. സെപ്റ്റംബറിൽ ആരംഭിക്കുന്ന പൊതുസഭയുടെ പുതിയ സമ്മേളനം മുതൽ 1 വർഷത്തേക്കായിരിക്കും ഖലീലുർ റഹ്മാന്റെ കാലാവധി. പശ്ചിമബംഗാൾ സർക്കാരിന്റെ പുതിയ സാമൂഹിക ക്ഷേമ പദ്ധതിയായ അന്നപൂർണ യോജനയ്ക്ക് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ഔദ്യോഗിക ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കും. ഗുണഭോക്താക്കൾക്കുള്ള അനുമതി പത്രം ചടങ്ങിൽ വിതരണം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. വെനിസ്വേലിയൻ ഇടക്കാല പ്രസിഡന്റ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. കേരളത്തിൽ നിന്ന് നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും പുരസ്കാരം. വിവാഹിതരായ പെൺമക്കളെ ആശ്രിത നിയമനത്തിനുള്ള അർഹതയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്നും തുടരും. സംസ്ഥാന ബജറ്റ് ഈ മാസം 19. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ആലപ്പുഴ മുതൽ തൃശൂർ വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ആകാശവാണി കണ്ണൂർ. 16 വർഷത്തെ പ്രവർത്തന മികവുമായി

0: സ്പാർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അഞ്ചരക്കണ്ടി എഞ്ചിനീയറിംഗ് കോളേജിൽ
1: സ്കോളർഷിപ്പോട് കൂടിയുള്ള ബിടെക് എംടെക് എഞ്ചിനീയറിംഗ്,
0: ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കൂടാതെ ബിടെക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി എന്നീ അത്യാധുനിക കോഴ്സുകളിലേക്കും സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം.
1: അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
0: ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യും.
1: ഫോൺ 9778769134, മറ്റൊരു നമ്പർ 0497285005.
2: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: മോഡേൺ ITI
4: കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് ഡിപ്ലോമ കോഴ്സിന് ഗവൺമെന്റ് അംഗീകാരമുള്ള കണ്ണൂരിലെ ഏക സ്ഥാപനം.
3: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം,
4: 50% ഫീസ് ഇളവോടുകൂടിയ സ്കോളർഷിപ്പ്.
3: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. ഫോൺ 8891107238.
5: പാട്ടിൽ ഈ പാട്ടിൽ
3: ഇന്ന് ലോക സൈക്കിൾ ദിനത്തിൽ കേൾക്കാം ഈ ഗാനം.
6: യേ സൈക്കിൾ കാ ചക്ക

1963 റിലീസായ അകേലെ മത് ജയ്യോ എന്ന ചിത്രത്തിൽ നിന്നുള്ള ഈ ഗാനം ആലപിച്ചത് മുഹമ്മദ് റഫിയും ആശാ ഭോസ്ലെയും ചേർന്ന്. ഈ ഹാസ്യഗാനത്തിന്റെ വരികൾ എഴുതിയത് മജ്റു സുൽത്താൻപുരി, സംഗീതം മദൻ മോഹൻ.

0: चल पाठक चल चबी आगे चबी पीछे।
1: നിങ്ങൾക്കറിയാമോ വാഗിൾ ഡാൻസ്, റൗണ്ട് ഡാൻസ് എന്നിവ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? തേൻ ശേഖരിക്കാനിറങ്ങുന്ന തേനീച്ചകൾ അവയുടെ ഉറവിടം മറ്റ് തേനീച്ചകൾക്ക് മനസ്സിലാക്കി കൊടുക്കാനായി പ്രത്യേക രീതിയിൽ നൃത്തം ചെയ്യാറുണ്ട്. ഇതാണ് വാഗിൾ ഡാൻസും റൗണ്ട് ഡാൻസും. തേനിന്റെ ഉറവിടം അടുത്താണെങ്കിൽ റൗണ്ട് ഡാൻസ് ചെയ്തും ദൂരെയാണെങ്കിൽ വാഗിൾ ഡാൻസ് ചെയ്തുമാണ് ഇവ മറ്റ് തേനീച്ചകൾക്ക് വിവരം കൈമാറുക. തേനീച്ചകളുടെ വാഗിൾ ഡാൻസ് രഹസ്യം ആദ്യം

0: ആദ്യമായി കണ്ടെത്തിയത് ഓസ്ട്രിയൻ ശാസ്ത്രജ്ഞനും നൊബേൽ സമ്മാന ജേതാവുമായ കാൾ വോൺ ഫ്രിഷ് ആണ്. ദ ഡാൻസിംഗ് ബീസ് അദ്ദേഹത്തിന്റെ പ്രശസ്ത രചനയാണ്. മോഡേൺ ITI
1: കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിരാംഗീകാരത്തോടെ കഴിഞ്ഞ 47 വർഷമായി പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം.
0: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം,
1: 50% ഫീസ് ഇളവോടുകൂടിയ സ്കോളർഷിപ്പ്,
0: ട്രെയിൻ ബസ് യാത്ര കൺസെഷൻ, പഠനത്തോടൊപ്പം വരുമാനം.
1: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ.
0: ഫോൺ 8891107238.
2: സയൻസ് കഫേ. അപ്പോളോ മുതൽ ആർട്ടെമിസ് വരെ മനുഷ്യ ചാന്ദ്ര പര്യവേഷണ വീഥികളിലൂടെ ഒരു സഞ്ചാരം. ശാസ്ത്രാധ്യാപകനും ശാസ്ത്രലേഖകനുമായ AK രാമചന്ദ്രൻ കുറ്റ്യാട്ടൂർ സംസാരിക്കുന്നു.
3: ഭാവനയിൽ നിന്ന് റോക്കറ്റിലൂടെ യാഥാർത്ഥ്യത്തിലേക്ക്, അപ്പോളോ മുതൽ ആർട്ടെമിസ് വരെ മനുഷ്യരെക്കാലത്തും ചന്ദ്രനെ നോക്കി വിസ്മയിച്ചിട്ടുണ്ട്. അതിന് പല പേരുകൾ കൊടുത്ത് നമ്മൾ ആരാധിച്ചിട്ടുണ്ട്. അതിന്റെ ചലനങ്ങൾക്കനുസരിച്ച് കലണ്ടറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ നോക്കി യാത്രകൾ നടത്തി, അതിനെ നോക്കി കവിതകൾ എഴുതിയിട്ടുണ്ട്. അമ്പിളി അമ്മാവ താമര കുമ്പിളിൽ എന്തുണ്ട് എന്ന് കുഞ്ഞുങ്ങളെ കാണിച്ച് നമ്മൾ പാടിയിട്ടുണ്ട്. ആ അമ്പിളി അമ്മാവന്റെ അരികിലേക്ക് മനുഷ്യൻ നടത്തിയ യാത്രകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ആകാശത്തിലെ ആ വെള്ളിത്തളികയെ ഒന്ന് തൊടാൻ, ഒന്ന് അടുത്തറിയാൻ നമ്മൾ മനുഷ്യർ മോഹിക്കാൻ തുടങ്ങിയിട്ട് കുറേയേറെ കാലമായി. 400 വർഷം മുമ്പ് ശാസ്ത്രം ഇന്നത്തെ പോലെ വളർന്നിട്ടില്ലാത്ത കാലത്ത് ജോഹന്നാസ് കെപ്ലർ മഹാനായ ശാസ്ത്രജ്ഞനായിരുന്നു. ആകാശത്തെ ഗ്രഹചലന നിയമങ്ങളൊക്കെ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനായിരുന്നു. ജോഹന്നാസ് കെപ്ലർ ഒരു സ്വപ്നം കണ്ടു. അദ്ദേഹത്തിന്റെ സോംനിയം എന്ന ഒരു കഥാപുസ്തകത്തിലെ നായകൻ കണ്ട ഒരു സ്വപ്നമായിരുന്നു അത്. അതിൽ അദ്ദേഹം ഇങ്ങനെയാണ് വിവരിച്ചത്, ഭൂമിയിൽ നിന്നും ലെവാനിയ എന്ന് അദ്ദേഹം വിളിച്ച ചന്ദ്രനിലേക്കുള്ള ഒരു യാത്രയെക്കുറിച്ചാണിത്. അന്ന് ലെവാനിയ എന്ന് ഉദ്ദേശിച്ചത് ചന്ദ്രനായിരുന്നു. അന്ന് റോക്കറ്റുകളില്ല, സ്പേസ് ക്രാഫ്റ്റില്ല. കെപ്ലറുടെ ഭാവനയിൽ ആകാശത്തിലെ ചില അദൃശ്യ ശക്തികളാണ് മനുഷ്യനെ ചന്ദ്രനിലേക്ക് എത്തിച്ചത്. 1865 ഷൂൾ വേൺ എഴുതിയ ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള യാത്ര എന്ന കഥയിൽ മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കുന്നത് ഒരു വമ്പൻ ഒരു പീരങ്കിത്തോക്ക് വഴിയാണ്. കെപ്ലർ സ്വപ്നം കണ്ട് 3.5 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത്. പക്ഷേ മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ചത് അദൃശ്യ ശക്തിയോ പീരങ്കിയോ ഒന്നുമല്ല, ലോകം കണ്ട ഏറ്റവും കരുത്തുറ്റ റോക്കറ്റായ Saturn V എന്ന റോക്കറ്റാണ്. അപ്പോളോ ആർട്ടെമിസ് ദൌത്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ റോക്കറ്റിനെക്കുറിച്ച് അല്പം അടിസ്ഥാന കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തിനാണ് റോക്കറ്റ്? ഒരു ഉപഗ്രഹം അല്ലെങ്കിൽ ഒരു വസ്തു ഭൂമിക്ക് പുറത്ത് ഭൂമിയെ ചുറ്റിത്തിരിയണമെങ്കിൽ അവിടേക്ക് ആ വസ്തുവിനെ നമ്മൾ എത്തിക്കണം. നമ്മളൊരു പന്ത് ദൂരേക്ക് എറിഞ്ഞാൽ അത് ദൂരെ ചെന്ന് വീഴും. ഒരു ടവറിന്റെ അല്ലെങ്കിൽ ഒരു കുന്നിന്റെ മുകളിൽ ചെന്ന് നമ്മൾ പന്ത് എറിഞ്ഞാൽ അത് കുറെ കൂടി ദൂരെ ചെന്ന് വീഴും. പന്തിനൊരു നിശ്ചിത വേഗതയുണ്ടാകുമ്പോൾ അത് തിരശ്ചീന ദിശയിൽ, ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ, ഭൂമിയുടെ വക്രതയ്ക്ക് അല്ലെങ്കിൽ അതിന്റെ ഭൂമിയുടെ വളവിന് സമാന്തരമായി സഞ്ചരിക്കും. അതൊരിക്കലും ഭൂമിയിലേക്ക് വീഴില്ല. അതായത് ആ പന്ത് ഭൂമിയെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. ഭൂമിയിൽ നിന്നുമുള്ള ഉയരത്തിനനുസരിച്ച് ഈ ഭ്രമണ വേഗത വ്യത്യസ്തമായിരിക്കും. ഭൂമിക്ക് ചുറ്റുമുള്ള ഒരു സാങ്കല്പിക സർക്കിൾ, ഒരു വൃത്തം അല്ലെങ്കിൽ ഒരു ദീർഘവൃത്തം, എലിപ്സ്, അതിൽ ഒരു പ്രത്യേക വേഗതയിൽ കറങ്ങിയാൽ ഭൂമിയിലേക്ക് വീഴില്ല, ഭൂമിയെ അത് ചുറ്റിക്കൊണ്ടിരിക്കും. ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നു, ഭൂമി ചന്ദ്രനെ ആകർഷിക്കുന്നു. ഗ്രാവിറ്റി കാരണമാണത് ആകർഷിക്കുന്നത്. ഭൂമിയുടെ ഗുരുത്വാകർഷണം ചന്ദ്രനെ ആകർഷിക്കുന്നു, ചന്ദ്രൻ ഭൂമിയെയും വലിക്കുന്നുണ്ട്. ചന്ദ്രൻ ഭൂമിയിലേക്ക് ഒരിക്കലും വീഴുന്നുമില്ല. യഥാർത്ഥത്തിൽ അത് സദാ വീണുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അത് മുന്നോട്ടേക്ക് ഒരു നിശ്ചിത വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുന്നതിനാലാണ് അത് താഴെ വീഴാത്തത്. അതുപോലെ തന്നെ ഒരു ഉപഗ്രഹം സ്ഥിരമായി ഭൂമിയിലേക്ക് വീഴുന്നുണ്ടെങ്കിലും മുന്നോട്ടേക്ക് ഒരു നിശ്ചിത വേഗതയിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് അത് ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു, വീഴുന്നില്ല. അതുകൊണ്ട് ഉപഗ്രഹത്തിനുള്ളിൽ ഭാരമില്ലായ്മ അഥവാ വെയ്റ്റ്ലെസ്നെസ് അനുഭവപ്പെടും. ഉപഗ്രഹ യാത്രികർ സാറ്റലൈറ്റിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അത് ഇതുകൊണ്ടാണ്. ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്ന ഭ്രമണ വേഗത, അതായത് ഈ പ്രദർശനം ചെയ്യുന്ന ആ ഭ്രമണ പാതയിലുള്ള വെലോസിറ്റി, പ്രവേഗം ഓരോ ഉയരത്തിലും വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന് ലോ എർത്ത് ഓർബിറ്റ്, അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 160 കിലോമീറ്റർ

0: മുതൽ 2000 കിലോമീറ്റർ വരെയുള്ള ഓർബിറ്റുകളിൽ, ഉദാഹരണത്തിന് 400 കിലോമീറ്റർ വരെയുള്ള ഒരു ഓർബിറ്റിൽ ഭ്രമണ വേഗത ഏകദേശം 8 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. ഒരു സെക്കൻഡിൽ 8 കിലോമീറ്റർ വേഗതയിലാണ്. ഒരു സെക്കൻഡിൽ 8 കിലോമീറ്റർ വേഗതയിൽ അത് ഭൂമിയെ ചുറ്റിയാൽ 90 മിനിറ്റ് കൊണ്ട് ഭൂമിയെ ഒരു തവണ ചുറ്റി വരാൻ പറ്റും. മിഡിൽ എർത്ത് ഓർബിറ്റ് എന്ന് പറയുന്ന ഓർബിറ്റുകളിൽ, അതായത് 2000 മുതൽ 35,756 കിലോമീറ്റർ വരെ, ഇതിന്റെ ഓർബിറ്റൽ വെലോസിറ്റി 4 മുതൽ 5 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. 35,756 കിലോമീറ്റർ മുകളിലുള്ള അല്ലെങ്കിൽ ആ ഉയരത്തിലുള്ള ഓർബിറ്റിന് 3.07 കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗതയുണ്ടായിരിക്കും. അതായത് ഭൂമിക്കടുത്തുള്ള ഓർബിറ്റുകളിൽ കൂടുതൽ വേഗത്തിലും ഏറ്റവും അകലെയുള്ള ഓർബിറ്റിൽ വേഗത കുറഞ്ഞുമാണ് അതിന്റെ ഭ്രമണ വേഗത ഉണ്ടാകുക. ഇപ്പം നമ്മൾ കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതുകൊണ്ട് ഉപഗ്രഹം 35,756 ഏതാണ്ട് 36,000 കിലോമീറ്റർ ഉയരെയുള്ള ഈ ഓർബിറ്റിലൂടെയാണ് ഭൂമിയെ ഉപഗ്രഹം ചുറ്റുക. 24 മണിക്കൂർ എടുക്കും ഒരു തവണ ചുറ്റി വരാൻ. അതുകൊണ്ട് ഈ ഉപഗ്രഹം ഭൂമിയിലെ ഒരു സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ നേരെ മുകളിൽ ചലിക്കാതെ നിൽക്കുന്നതായി നമുക്ക് തോന്നും. ഇതിനെ ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ജിയോ സ്റ്റേഷണറി ഓർബിറ്റാണിത്, ഭൂസ്ഥിര പാത. എന്നാൽ അവിടെയും ഭൂമിയുടെ ഗുരുത്വാകർഷണമുണ്ട്, അതുകൊണ്ട് തന്നെയാണ് അതിനെ അവിടെ പിടിച്ചു നിർത്താൻ കഴിയുന്നത്. ഇല്ലെങ്കിൽ അത് പുറത്തേക്ക് പറന്നുപോയനെ. ഈ ഗ്രാവിറ്റിയെ, ഗുരുത്വാകർഷണത്തെ എതിർത്ത് ഭ്രമണപഥത്തിൽ ഒരു ശൂന്യാകാശ വാഹനത്തെ എത്തിക്കാൻ ആണ് നമ്മൾ റോക്കറ്റിനെ ഉപയോഗിക്കുന്നത്. റോക്കറ്റ് ഈ ഉപഗ്രഹത്തെയും വഹിച്ചുകൊണ്ട് ആ ഉയരത്തിലുള്ള ഓർബിറ്റിലേക്ക് ചെന്ന് പേടകത്തെ ആ ഭ്രമണപഥത്തിൽ ഇടുന്നു. അതിന് അനുസരിച്ച വേഗത കൊടുത്തുകൊണ്ട് അവിടെ ഇടുന്നു. ഇതിന് നല്ല ഊർജം ഉണ്ടായിരിക്കണം റോക്കറ്റിന്. റോക്കറ്റ് നേരെ മുകളിലോട്ട് പോകുന്നതിന് പകരം ചരിഞ്ഞാണ് സഞ്ചരിക്കുക. നേരെ പോയാൽ നമ്മുടെ ഉപഗ്രഹ വാഹനത്തിന് കൊടുക്കേണ്ട ടാൻജൻഷ്യൽ ഡയറക്ഷനിലുള്ള, തിരശ്ചീന ദിശയിൽ, ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള വേഗത കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ എത്രയും പെട്ടെന്ന് അതിനെ ക്രോസ് ചെയ്ത് പോകാൻ അത് പതുക്കെ ചരിഞ്ഞു തന്നെ പോകണം. അതുകൊണ്ട് റോക്കറ്റ് സഞ്ചാരദിശയെ മെല്ലെ മെല്ലെ തിരിക്കുന്നു. റോക്കറ്റ് വിക്ഷേപണം ഭൂമധ്യരേഖയ്ക്ക് അടുത്താണെങ്കിൽ അതിന് മുകളിലുള്ള ജിയോ സ്റ്റേഷണറി ഓർബിറ്റിൽ എത്താൻ പറ്റും. ഭൂമധ്യരേഖയിൽ നിന്ന് റോക്കറ്റ് ലോഞ്ച് ചെയ്താൽ റോക്കറ്റിന് ഏറ്റവും കൂടുതൽ ഭാരം ഉയർത്താൻ പറ്റുമെന്നാണ് കണ്ടിട്ടുള്ളത്. 2nd World War ജർമ്മൻകാരാണ് ആദ്യം റോക്കറ്റ് വിക്ഷേപിക്കുന്നത്. ബ്രിട്ടന് നേരെ ഒരു റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് അവർ മിലിട്ടറി ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചത്. ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലായി റോക്കറ്റിനെ ഉപയോഗിക്കുകയാണ് അന്നത്തെ കാലത്ത് ചെയ്തത്. മിസൈൽ എന്നാൽ റോക്കറ്റ് തന്നെയാണ് ശരിക്കും. ഒരേ ടെക്നോളജിയാണ് രണ്ടിനും. ആദ്യകാലത്ത് ഇതിന്റെ മറ്റ് പ്രയോജനങ്ങളെക്കുറിച്ച് ആർക്കും ഒരു ബോധവും ഉണ്ടായിരുന്നില്ല. അമേരിക്കയും സോവിയറ്റ് യൂണിയനും ജെറ്റ് പ്രൊപ്പൽഷൻ ടെക്നോളജി വികസിപ്പിക്കാൻ തുടങ്ങി. മിലിട്ടറി ടെക്നോളജി ആയിട്ടാണ് അവർ അത് വികസിപ്പിച്ചത്. പിന്നെയാണ് റോക്കറ്റ് ഉപയോഗിച്ച് ഭൂമിക്ക് പുറത്തേക്ക്, അതുപോലെ ഭൂമിക്ക് ചുറ്റും ഉപഗ്രഹത്തെ എത്തിക്കാനായി ശക്തിയേറിയ റോക്കറ്റ് ഉപയോഗിച്ച് സാധ്യമാണെന്ന് മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് അപ്പോളോ ദൌത്യങ്ങളിലേക്കും ആർട്ടമീസ് ദൌത്യങ്ങളിലേക്കും വരാം. ചാന്ദ്ര ദൌത്യങ്ങളിൽ ചരിത്രത്തിലേറെ പ്രധാനപ്പെട്ട രണ്ട് ഘട്ടങ്ങളാണ് അപ്പോളോ പ്രൊജക്ടും ആർട്ടമീസ് പ്രൊജക്ടും. നാസയുടെ ആദ്യത്തെ മനുഷ്യ ചാന്ദ്ര ദൌത്യമാണ് അപ്പോളോ മിഷൻ. അപ്പോളോ മിഷൻ 1960 ആരംഭിച്ചത്. 1960 ആരംഭിച്ച് 1922 വരെയായി നടന്ന ദൌത്യങ്ങളാണ് അപ്പോളോ ദൌത്യങ്ങൾ. 1957 സോവിയറ്റ് യൂണിയൻ, അതായത് ഇന്നത്തെ റഷ്യയാണ്, സ്പുട്നിക് ഉപഗ്രഹം വിക്ഷേപിച്ചു. ലേക്ക എന്ന പട്ടിയെ ഓർബിറ്റിൽ എത്തിച്ചു. സ്പേസിലെത്തുന്ന ആദ്യ മനുഷ്യനായ റഷ്യക്കാരൻ യൂറി ഗഗാറിനായി. വാലന്റീന തെരഷ്കോവ് ആദ്യ വനിതാ ശൂന്യാകാശ യാത്രികയായി. ഈ സ്പേസ് റേസിൽ സോവിയറ്റ് യൂണിയൻ ഏറെ മുന്നിലായപ്പോൾ അമേരിക്കയെ അത് പ്രതിസന്ധിയിലാക്കി. 1961 കെന്നഡി, അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി, ചന്ദ്രനിലേക്ക് മനുഷ്യനെ ഇറക്കണമെന്ന് പ്ലാൻ ചെയ്യുന്നു, പ്രഖ്യാപിക്കുന്നു. ഇതിന് അദ്ദേഹത്തെ ഉപദേശിച്ചത് നാസയുടെ അന്നത്തെ അഡ്മിനിസ്ട്രേറ്ററായ ജെയിംസ് വെബ് എന്ന ശാസ്ത്രജ്ഞനായിരുന്നു. ജെയിംസ് വെബ് നാസയുടെ അഡ്മിനിസ്ട്രേറ്ററായിരുന്നു അന്ന്. ജെയിംസ് വെബിന്റെ ബഹുമാനാർത്ഥമാണ് ഇന്നത്തെ ഏറ്റവും ആധുനികമായ സ്പേസ് ടെലസ്കോപ്പിനെ ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് എന്ന പേര് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് വെല്ലുവിളികളുള്ള യാത്രയാണ് ചന്ദ്രനിലേക്ക് പോകുന്നത്. മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കുകയും സുരക്ഷിതമായി ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുക എന്നതാണ് ഈ മിഷനുകളുടെയൊക്കെ ലക്ഷ്യം. എങ്ങനെയാണ് ഈ മിഷൻ നടക്കുന്നത്? റോക്കറ്റിലെ ഒരു മോഡ്യൂളിൽ ബഹിരാകാശ യാത്രികരെ കൊണ്ടുപോകുന്നു. രണ്ട് മോഡ്യൂളുകളാണ് ഇതിലുള്ളത്, കമാൻഡ് മോഡ്യൂളും ലൂണർ മോഡ്യൂളും. ചന്ദ്രനിലെത്തിയാൽ കമാൻഡ് മോഡ്യൂൾ ഓർബിറ്റിൽ തന്നെ നിന്ന് ലൂണർ മോഡ്യൂൾ വേർപെടുന്നു. ഈ ലൂണർ മോഡ്യൂൾ ആണ് ചന്ദ്രനിൽ ലാൻഡ് ചെയ്യുന്നത്. പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് ശേഷം ലൂണർ മോഡ്യൂൾ ചന്ദ്രനിൽ നിന്നും പൊങ്ങി കമാൻഡ് മോഡ്യൂളുമായി ലോക്ക് ചെയ്ത് തിരിച്ച് ഭൂമിയിലേക്ക് വരുന്നു. ഇതിനുള്ള ടെസ്റ്റുകളാണ് നാസ അപ്പോളോ 11 വരെയുള്ള ദൌത്യങ്ങളിൽ ടെസ്റ്റ് ചെയ്തത്. ഓരോ ടെസ്റ്റുകൾക്കും ശേഷം ഈ ദൌത്യങ്ങൾ പരിഷ്കരിച്ച് അപ്പോളോ 11 ഓരോ മിഷനും തൊട്ട് മുമ്പത്തേതിനേക്കാൾ ഏറെ മെച്ചപ്പെട്ടതും അഡ്വാൻസ്ഡുമായിരുന്നു. അപ്പോളോ 8 ആദ്യമായി യാത്രികരെയും കൊണ്ട് ചന്ദ്രനിലേക്ക് പോയി, ചന്ദ്രനെ ചുറ്റുന്നത്. അവിടെ നിന്ന് വളരെ പ്രസിദ്ധമായ എർത്ത് റൈസ് ഭൗമോദയത്തിന്റെ മനോഹരമായ ചിത്രം അവർ പകർത്തി. അപ്പോളോ 10 മൂൺ ലാൻഡിംഗ് മിഷൻ പോലെ തന്നെയാണ്, പക്ഷേ അവിടെ ലാൻഡ് ചെയ്യുന്നില്ല. 1969 മനുഷ്യ ചരിത്രത്തിലെ തന്നെ സുപ്രധാനമായ ആ സംഭവം നടക്കുന്നത്. അപ്പോളോ 11 നീൽ ആംസ്ട്രോങ്ങും ആൽഡ്രിനും ചന്ദ്രനിൽ കാൽകുത്തുന്നത് ലോകമെമ്പാടുമുള്ള 600,000 ആളുകൾ ആനന്ദത്തോടെ വീക്ഷിച്ചു. ഭൂമിക്ക് പുറത്തുള്ള ഒരു സ്ഥലത്ത് ഇറങ്ങി നടക്കുന്നത് ഒരു വിസ്മയം തന്നെയാണ്. മനുഷ്യന്റെ ചെറിയ കാൽവെപ്പ് മാനവരാശിയുടെ വലിയ കുതിപ്പായി മാറിയ നിമിഷം. അപ്പോളോ മിഷന്റെ 11 ദൗത്യത്തിലെ ആ രണ്ടു പേർ മാത്രമല്ല ചന്ദ്രനിൽ ഇറങ്ങിയത്. 1969 മുതൽ 1972 വരെയുള്ള വിവിധ ദൗത്യങ്ങളിലായി ആകെ 12 അവിടെ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങി ഇങ്ങ് വരിക മാത്രമല്ല അവർ ചെയ്തത്, അവരവിടെ വണ്ടി ഓടിച്ചു, 90 കിലോമീറ്ററോളം സഞ്ചരിച്ചു. കൂട്ടത്തിൽ വനിതകൾ ഉണ്ടായിരുന്നില്ല. 12 അമേരിക്കൻ ബഹിരാകാശ യാത്രികർ ആയിരുന്നു. അപ്പോളോ മിഷനുകൾ 12, 13, 14, 15, 16, 17 നാസ പിന്നീട് നടത്തിയിട്ടുണ്ട്. അപ്പോളോ 13 പേടകത്തിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായത് കാരണം അവിടെ ഇറങ്ങാൻ പറ്റിയില്ല. പക്ഷെ 3 സുരക്ഷിതരായിരുന്നു. ചരിത്രത്തിൽ ഇത് അറിയപ്പെട്ടത് എ സക്സസ്ഫുൾ ഫെയിലിയർ ആയാണ്. അപ്പോളോ 15, 16, 17 ദൗത്യങ്ങളിൽ ലൂണർ റോവറും കൂടെ കൊണ്ടുപോയിരുന്നു. അവിടെ ചന്ദ്രോപരിതലത്തിൽ സഞ്ചരിച്ച് പരീക്ഷണങ്ങൾ നടത്തി. അപ്പോളോ 18, 19, 20 ദൗത്യങ്ങൾ കൂടി നാസ അനൗൺസ് ചെയ്തു, പക്ഷേ അതിനുവേണ്ട ഫണ്ട് അമേരിക്കൻ കോൺഗ്രസ് അനുവദിച്ചില്ല. അന്ന് റഷ്യയുമായി ഉണ്ടായിരുന്ന ശീതയുദ്ധം ഏതാണ്ട് അവസാനിച്ച ഘട്ടത്തിലാണ്. ബഡ്ജറ്റ് കട്ട് കാരണം ഈ ദൗത്യങ്ങൾ പിന്നീട് നടന്നില്ല. ആദ്യഘട്ടത്തിലെ മനുഷ്യ ചന്ദ്ര പര്യവേഷണങ്ങൾ 1972 അവസാനിച്ചു. കുറെ വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ, ചൈന പോലുള്ള രാജ്യങ്ങൾ ചന്ദ്ര പര്യവേഷണ രംഗത്ത് പ്രവേശിച്ചു. 2007 ചൈന ചാങ് 1, 2008 ഇന്ത്യ ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചു.
1: അപ്പോളോ മുതൽ ആർട്ടെമിസ് വരെ മനുഷ്യ ചാന്ദ്ര പര്യവേഷണ വീഥികളിലൂടെ ഒരു സഞ്ചാരം. ശാസ്ത്രാധ്യാപകനും ശാസ്ത്രലേഖകനുമായ എ കെ രാമചന്ദ്രൻ കുറ്റ്യാട്ടൂർ തുടരും അടുത്ത ബുധനാഴ്ച രാവിലെ സയൻസ് കാഫേയിൽ. സയൻസ് കാഫേ സമാപിക്കുന്നു.
2: മോഡേൺ ഐടിഐ FM ഡയറി നിങ്ങൾക്ക് സമർപ്പിച്ചത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: മോഡേൺ ITI
4: കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിരാംഗീകാരത്തോടെ കഴിഞ്ഞ 47 വർഷമായി പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം.
5: PSC അംഗീകൃത ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഓട്ടോമൊബൈൽ, റെഫ്രിജറേഷൻ ആൻഡ് AC എന്നീ ദ്വിവത്സര എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
4: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ.
5: ഫോൺ 8891107238.
6: ആകാശവാണി കണ്ണൂർ.
7: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
8: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
9: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
6: റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. രാവിലെ 9:57 കണ്ണൂരിലെത്തേണ്ട, 2:21 ലോകമാന്യതിലക് തിരുവനന്തപുരം, ദ്വൈവാര സൂപ്പർഫാസ്റ്റ്. ഇപ്പോൾ 1 മണിക്കൂർ വൈകി ഓടുകയാണ്.
3: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
7: പ്രായോജകർ
8: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
10: 16 വർഷത്തെ പ്രവർത്തന മികവുമായി മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അഞ്ചരക്കണ്ടി എഞ്ചിനീയറിംഗ് കോളേജിൽ
11: സ്കോളർഷിപ്പോട് കൂടിയുള്ള ബിടെക് എംടെക് എഞ്ചിനീയറിംഗ്,
10: ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കൂടാതെ ബിടെക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി എന്നീ അത്യാധുനിക കോഴ്സുകളിലേക്കും സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം.
11: അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
10: ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യും.
11: ഫോൺ 9778769134, മറ്റൊരു നമ്പർ 0497285555.
12: നേത്രപരിചരണ രംഗത്ത് പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.
13: ആർമി, നേവി, എയർഫോഴ്സ്, കേന്ദ്ര പോലീസ് സേനാ വിഭാഗങ്ങളിൽ തൊഴിൽ ആഗ്രഹിക്കുന്ന 16-നും 23-നും മധ്യേ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് എഴുത്തു പരീക്ഷയ്ക്കായുള്ള പരിശീലനം അയൺ ക്ലാഡ് ഡിഫൻസ് അക്കാദമി, കോളേജ് ഓഫ് കോമേഴ്സ് ക്യാമ്പസ്, കണ്ണൂർ. ഫോൺ 7356052166.
14: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
15: രണ്ടും കൂടി ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
14: അതെങ്ങനെയാ?
15: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
14: സംഭവം കൊള്ളാലോ.
15: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
16: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
17: തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNG ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചിലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 854-77-69-268.
18: പ്ലസ് ടു സേ സയൻസ്, കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഓരോ വിഷയത്തിനും പ്രത്യേകം ട്യൂഷൻ. ന്യൂ മലബാർ കോളേജ്, യോഗശാല റോഡ്, കണ്ണൂർ. ഫോൺ 9446986751.
13: നേത്രപരിചരണ രംഗത്ത് 50 വർഷത്തെ സേവന മികവുമായി ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ ഇപ്പോൾ മട്ടന്നൂരിലും.
10: അത്യാധുനിക തിമിര ശസ്ത്രക്രിയാ വിഭാഗം, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഗ്ലോക്കോമ വിഭാഗങ്ങൾ,
13: കുട്ടികളുടെ പ്രത്യേക വിഭാഗം.
10: ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഐ ഹോസ്പിറ്റൽ, വായന്തോട്, മട്ടന്നൂർ.
13: ഫോൺ 8590460017.
10: ബ്രാഞ്ചസ് ചിറവക്ക്, തളിപ്രമ്പ, അശോക ഹോസ്പിറ്റൽ, കണ്ണൂർ.
19: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
20: കൊയ്ലി ഹോസ്പിറ്റൽ, കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
19: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
21: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ ഒരു കുഞ്ഞു തെന്നലായി. വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ലധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400061911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
15: ചേട്ടന്മാരെ, ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
16: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
6: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ FM ഡയറി ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ രാവിലെ 7 മണിക്ക്. ഇനി 8 മണിക്ക് സമാചാർ പ്രഭ, തുടർന്ന് 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹി റിലേ.
22: सुनिए, क्या आपने PM सूर्य घर मुफ्त बिजली योजना के बारे में सुना है?
23: भारत सरकार का लक्ष्य सोलर पावर से बिजली बिल जीरो करने का भी है.
22: इससे आपका घर सूर्य घर बन जाता है, माने बिजली बिल

0: 8893-94958.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സംഗീതമാധുരി. ഇന്ന് സംഗീതമാധുരിയിൽ നിത്യശ്രീ മഹാദേവൻ ആലപിച്ച ഭാരതിയാർ കൃതികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം ചിന്നം ചെറുകിളിയെ കണ്ണമ്മ എന്നാരംഭിക്കുന്ന കൃതി.

0: റീഗ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55
1: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് പഴയ ബസ് സ്റ്റാൻഡിന് സമീപം കണ്ണൂർ. ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: അടുത്തതായി ആസേ മുഖം മറന്നു പോച്ചേ എന്നാരംഭിക്കുന്ന കൃതി.

0: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: നിത്യശ്രീ മഹാദേവൻ ആലപിച്ച ഭാരതീയാർ കൃതികളാണ് സംഗീതമാധുരിയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി നെഞ്ചിൽ ഉരുമുമിൻട്രി എന്നാരംഭിക്കുന്ന കൃതി.

നിത്യശ്രീ മഹാദേവൻ ആലപിച്ച ഭാരതീയാർ കൃതികളാണ് സംഗീതമാധുരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സംഗീതമാധുരി ഇനി നാളെ രാവിലെ 8:30. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിക്സ് 5 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിന് ഇന്ന് ന്യൂഡൽഹിയിലെത്തും. ഇന്ത്യ വെനസ്വേല ബന്ധങ്ങൾ അവലോകനം ചെയ്യുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അവർ ഉഭയകക്ഷി ചർച്ച നടത്തും. നേപ്പാളിലെ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി ചെയർമാൻ റാബി ലാമിചാനയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിലെത്തിയ പ്രതിനിധി സംഘവുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടിക്കാഴ്ച നടത്തി. RSPയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ലാമിചാനയെ അഭിനന്ദിച്ച അമിത്ഷാ പുതിയ ഗവൺമെന്റിന്റെ വിജയത്തിന് ആശംസ അറിയിച്ചു. മയക്കുമരുന്ന് നിയന്ത്രണ സഹകരണം സംബന്ധിച്ച ഇന്ത്യ മ്യാൻമാർ 8-ാമത് ഉഭയകക്ഷി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. അന്തർദേശീയ മയക്കുമരുന്ന് കടത്തിനും സംഘടിത കുറ്റകൃത്യങ്ങൾക്കുമെതിരെ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്താൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. CBSE ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനവുമായി ബന്ധപ്പെട്ട അപാകതകളെയും കരാർ നടപടികളെയും കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഏകാംഗ സമിതിയെ നിയോഗിച്ചു. എസ് രാധ ചൌഹാനാണ് സമിതി അധ്യക്ഷ. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശനത്തിന് അപേക്ഷിക്കാൻ സമയപരിധി 5 മണിവരെ. June 8 ട്രയൽ അലോട്ട്മെന്റും 15 ഒന്നാം അലോട്ട്മെന്റുമാണ്. പ്രസാർഭാരതിയുടെ ഡിജിറ്റൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം വേവ്സ് OTTയിൽ 1 കോടി ഉപയോക്താക്കൾ രജിസ്റ്റർ ചെയ്തതായി വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. 2 വർഷത്തിനകമാണ് ഈ നേട്ടം. തിരുവനന്തപുരം തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിലെ കർക്കിടകവാവ് ബലിതർപ്പണത്തിന്റെ മുന്നൊരുക്കങ്ങൾ നേമം MLA രാജീവ് ചന്ദ്രശേഖർ അവലോകനം ചെയ്തു. തിരുവനന്തപുരം നഗരസഭാ മേയർ VV രാജേഷ്, റവന്യൂ ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. BJP ഇരിക്കൂർ നിയോജകമണ്ഡലം മുൻ പ്രസിഡന്റും RSS ജനസംഘം പ്രവർത്തകനുമായിരുന്ന കണ്ണൂർ കല്യാട് മോഹനൻ നമ്പ്യാർ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ആകാശവാണി കണ്ണൂർ ഗാനാമൃതം ചലച്ചിത്രഗാന പരിപാടി ആരംഭിക്കുകയായി. ഈ ഗാനം അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിൽ റജു ജോസഫും സുജാതയും ചേർന്ന് പാടിയത്. പാട്ടെഴുതിയത് വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം പകർന്നത് അലക്സ് പോൾ.

അടുത്ത ഗാനം ബ്ലാക്ക് കോഫി എന്ന ചിത്രത്തിൽ മഞ്ചരി പാടിയത്. ഗാനം എഴുതിയത് റഫീഖ് അഹമ്മദ്, ഈണം പകർന്നത് ബിജിപാൽ.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
5: ഗാനാമൃതത്തിൽ അടുത്തതായി ചൂണ്ട എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, യൂസഫലിയുടെ വരികൾ, മോഹൻ സിത്താരയുടെ സംഗീതം.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: കടൽക്കാറ്റ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾ, എ ടി ഉമറിന്റെ സംഗീതം.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916-HUID-BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: പി ഭാസ്കരൻ എഴുതി, എം എസ് ബാബുരാജ് ഈണം പകർന്ന് യേശുദാസ് പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം പരിവർത്തനം.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: ജയചന്ദ്രനും ലതയും ചേർന്ന് പാടിയത്. ചിത്രം പണിതീരാത്ത വീട്. വയലാർ രാമവർമ്മയാണ് എഴുതിയത്. MS വിശ്വനാഥൻ ഈണം പകർന്നിരിക്കുന്നു.

0: ബ്രഹ്മാസ്ത്രം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ പാട്ടാണ് നിങ്ങൾ കേട്ടത്. പി ഭാസ്കരൻ്റെ വരികൾക്ക് ദേവരാജൻ ഈണം പകർന്നു.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
0: ഗാനാമൃതം ചലച്ചിത്രഗാന പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി ചിത്രപാടിയ ഗാനം. ചിത്രം എന്ന് സ്വന്തം ജാനകിക്കുട്ടി. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം കൈതപ്രം.

ഈ ഗാനം ഹരിചരൺ, ശ്വേതാമോഹൻ എന്നിവർ പാടിയത്. ചിത്രം ഒരു സിനിമാക്കാരൻ. ഗാനം എഴുതിയത് റഫീഖ് അഹമ്മദ്, സംഗീതം ബിജിപാൽ.

0: മദാലസ എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഈ ഗാനത്തോടെ ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടി സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭ വിട്ടിറങ്ങി. ഗവൺമെന്റ് ജീവനക്കാരുടെ അന്യായമായ സ്ഥലമാറ്റം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് CPIMലെ വി ജോയിയാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സ്ഥലംമാറ്റം വിഷയത്തിൽ കഴിഞ്ഞ ഗവൺമെന്റ് സ്വീകരിച്ച നിലപാട് നിലവിലെ ഗവൺമെന്റ് കൈക്കൊള്ളില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ്. 10 വർഷമായി സെക്രട്ടേറിയറ്റ് കാണാത്ത ജീവനക്കാരുണ്ടെന്ന് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. ഭരണമാറ്റമുണ്ടായതിന്റെ പേരിൽ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അന്യായമായ സ്ഥലമാറ്റം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. കർണാടക മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായി പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നിയമിച്ചു. AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് ഇക്കാര്യം അറിയിച്ചത്. കർണാടക മുഖ്യമന്ത്രിയായി DK ശിവകുമാർ വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. ലോക്ഭവനിലെ ഗ്ലാസ് ഹൌസിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. മലയാളികളായ KJ ജോർജ്, UT ഖാദർ ഉൾപ്പെടെ 11 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഗ്രാമീണ മേഖലയിൽ സുരക്ഷിത കുടിവെള്ളം വിതരണം വർദ്ധിപ്പിക്കാൻ ജൽജീവൻ മിഷൻ 2.0 പ്രകാരം 4 സംസ്ഥാനങ്ങളുമായി കേന്ദ്രം ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. അരുണാചൽ പ്രദേശ്, ജാർഖണ്ഡ്, നാഗാലാൻഡ്, തമിഴ്നാട് സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുമായാണ് കരാർ ഒപ്പിട്ടത്. തമിഴ്നാട്ടിൽ ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് 16 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും വ്യാപക മഴയെ തുടർന്ന് വെള്ളപ്പൊക്കവും വ്യാപക നാശനഷ്ടവും ഉണ്ടായിട്ടുണ്ട്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
1: കോൺസെർട്ട് പരിപാടി.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ കാലാവസ്ഥയിൽ ഇന്ന് വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രമം തെറ്റിയ മഴയും കഠിനമായ ചൂടുമൊക്കെ നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ, പ്രത്യേകിച്ച് കുട്ടികളിൽ, വലിയ വെല്ലുവിളികളാണ് ഉയർത്തുന്നത്. മൺസൂൺ മാസം പൊതുവെ രോഗാതുരതയുടെ ഒരു കാലഘട്ടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ രക്ഷിതാക്കൾ തികഞ്ഞ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയം കൂടിയാണിത്. കുട്ടികളിലെ പകർച്ചവ്യാധികളും പ്രതിരോധവും എന്ന വിഷയത്തെക്കുറിച്ച് ഇന്ന് ശ്രോതാക്കളോട് സംസാരിക്കുന്നു

0: ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ ബെനറ്റ് സൈലം.
1: റേഡിയോ ഹെൽത്തിലെ ശ്രോതാക്കൾക്ക് എന്റെ നമസ്കാരം. സുഹൃത്തുക്കളെ, മഴ വന്നും പോയും നിൽക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇത്. നമ്മുടെ കുട്ടികൾക്ക് പലവിധമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ സന്ദർഭങ്ങളിൽ എല്ലാ വർഷവും പോലെ ഇക്കൊല്ലവും കണ്ടുവരുന്നുണ്ട്. എന്തൊക്കെയാണെന്നല്ലേ, പ്രധാനമായിട്ട് രണ്ട് അവയവ ഭാഗങ്ങളിലാണ് അസുഖം കൂടുതലായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ട് ഉള്ള അവയവമാണ് ശ്വാസകോശവും ശ്വാസനാളവും. പറഞ്ഞു വരുന്നത്, സാധാരണ വരുന്ന ജലദോഷ പനി തുടങ്ങി ന്യൂമോണിയയിൽ അവസാനിക്കുന്ന കണ്ടീഷനാണ്. നാം എപ്പോഴും ഒരു കോമൺ കോൾഡ് അല്ലെങ്കിൽ ജലദോഷം വന്നാൽ വളരെ നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. ശരിയാണ്, ഇത് പലപ്പോഴും നിസ്സാരമായിട്ട് തന്നെ മാറാറുണ്ട്. പക്ഷേ ചിലപ്പോഴെങ്കിലും അത് സീരിയസ് രോഗമായ എച്ച് ഇൻഫ്ലുവൻസ ആയിരിക്കാം, അല്ലെങ്കിൽ പന്നിപ്പനിയുടെ ലക്ഷണങ്ങളായിരിക്കാം, ചിലപ്പോൾ അത് ന്യൂമോണിയയിലോട്ടും കൊണ്ടുവിടാം. നാം എന്താണ് ചെയ്യേണ്ടത്? വളരെ ലളിതമായ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. കുഞ്ഞിന്റെ ക്ഷീണത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുക. പനി എന്ന് പറയുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യം അല്ല, പക്ഷേ പനിയെയാണ് പലരും വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നത്. ഒരു കുഞ്ഞിന് പനി വരുന്നു, മൂക്കൊലിപ്പ് വരുന്നു, ചെറിയ ചുമ വരുന്നു, ഇതൊക്കെ സാധാരണ കണ്ടുവരുന്ന കാര്യമാണ്. പക്ഷേ ഇങ്ങനെ കണ്ടുവരുമ്പോൾ തന്നെ ഒരു ഡോക്ടറെ സമീപിക്കുക. തൊട്ടടുത്ത പ്രൈമറി ഹെൽത്ത് സെന്ററിലോ നമുക്ക് സൗകര്യപ്രദമായ ഏതൊരു ആശുപത്രിയിലോ പോയി കഴിഞ്ഞാൽ അതിനുവേണ്ട പ്രത്യേക ചികിത്സകൾ തന്നെ നമ്മുടെ കേരളത്തിൽ ഇന്ന് സജ്ജമാണ്. ഇങ്ങനെ ഉള്ള ട്രീറ്റ്മെന്റ് എടുത്താൽ വളരെ സീരിയസ് ആയ രോഗമായ ന്യൂമോണിയ വരാതെ നമുക്ക് നമ്മുടെ കുട്ടികളെ കാത്തുരക്ഷിക്കാൻ സാധിക്കും. അടുത്ത ഒരു അവയവമാണ് നമ്മുടെ ഗട്ട് എന്ന് പറയുന്നത്. അതായത് അന്നനാളവും ആമാശയവും വാ ഉൾപ്പെടെ അടങ്ങിയ അവയവ ഭാഗങ്ങളെയാണ് നമ്മൾ ഗട്ട് എന്ന് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് വയറിളക്ക രോഗമാണ്. എന്താണ് ഇതിന് കാരണമെന്നല്ലേ, നമ്മൾ തന്നെയാണ് അതിന്റെ കാരണം. നമ്മൾ വലിച്ചെറിയുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തും കിടന്ന് ഈച്ച വരികയും എലി വരികയും ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഇത്തരം ഈച്ചകൾ നമ്മുടെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ വന്നിരിക്കുകയും അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ വ്യാപൃതമാകുകയോ അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന പാത്രത്തിന്റെ ഭാഗങ്ങളിൽ ഈച്ച വന്നിരിക്കുകയോ ചെയ്താൽ ഇത്തരം മലമൂത്ര വിസർജന സ്ഥലത്തുള്ള അണുക്കൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന അവസ്ഥയിലോട്ട് പോകാം. ഇതിനോടൊപ്പം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഓരോ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകുന്ന ലൂസ് മോഷൻ, അതായത് വയറിളക്കം. വയറിളക്കത്തിൽ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് അക്യൂട്ട് ഡയറിയൽ ഡിസീസസ് എന്ന് പറയും. അതായത് ഒരു 7 ദിവസം നിലനിൽക്കുന്ന വയറിളക്കം. സാധാരണഗതിയിൽ അത് വൈറസ് മൂലമാണ് ഉണ്ടാകുന്നത്. എന്താണെന്നല്ലേ പ്രതിവിധി? നമ്മൾ വലിയ ചികിത്സകൾ ഒന്നുമേ ഇതിനാവശ്യമില്ല. ഉപ്പിട്ട കഞ്ഞിവെള്ളം കൊടുക്കുക, കരിക്കുവെള്ളം കൊടുക്കുക, മറ്റ് ഭക്ഷണങ്ങൾ മുടക്കം കൂടാതെ കൊടുക്കുക, കൂടാതെ ഹൈജീൻ നിലനിർത്തുക, അതായത് എല്ലാ ദിവസവും കുളിക്കുക. ചികിത്സയായിട്ട് പറഞ്ഞാൽ രണ്ട് പ്രധാന മരുന്നുകളാണ് നാം ഉപയോഗിക്കേണ്ടത്. ഒന്ന് ORS, ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്ന് പറയും. എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ORSന്റെ പാക്കറ്റുകൾ അവൈലബിൾ ആണ്, അത് ഫ്രീ ആണ്, നമുക്ക് അവിടെ പോയി കളക്ട് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. രണ്ടാമത്തെ മരുന്ന് എന്ന് പറയുന്നത് സിങ്ക് എന്നുള്ള മരുന്നാണ്. ഒരു കുഞ്ഞിന് വയറിളക്കം വന്നാൽ പ്രത്യേകിച്ചും ആദ്യത്തെ 15 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഇത് നൽകുന്നത്. 14 ദിവസം മുടങ്ങാതെ തന്നെ സിങ്കിന്റെ ടാബ്ലറ്റും ORS ആവശ്യത്തിനനുസരിച്ചും ഉപയോഗിക്കേണ്ടതാണ്. ഇനി 6 മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് 10 mg ടാബ്ലറ്റ് ആണ് തരുന്നത്. അത് അവൈലബിൾ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള തുള്ളിമരുന്നും മാർക്കറ്റിൽ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. 6 മാസത്തിന് ശേഷം 20 mg ആണ് ഡെയിലി നമ്മൾ കഴിക്കേണ്ടത്. പക്ഷെ ഇതിനെല്ലാത്തിനും ഉപരി വരാതിരിക്കാനുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും പ്രധാനം ഹാൻഡ് ഹൈജീൻ ആണ്. അതായത് കൈ കഴുകിയിട്ട് മാത്രമേ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കൈ തൊടാവൂ. നമ്മൾ പുറത്തു നിന്ന് വീട്ടിലോട്ട് അകത്ത് വരികയോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴോ കൈയും മുഖവും വായും കഴുകിയിട്ട് മാത്രമേ ഭക്ഷണം കഴിക്കാവൂ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത്തരം രോഗങ്ങൾ വരാതെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. നമ്മൾ ഭയപ്പെടേണ്ട ഒരു വയറിളക്കമുണ്ട്, കോളറയാണ്. കോളറ ഒരു പ്രത്യേക ഏരിയയിൽ ഒന്നിച്ചായിരിക്കും സംഭവിക്കുന്നത്, പക്ഷെ അത് വരാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അങ്ങനെ വരികയാണെങ്കിൽ ഒന്നിച്ച് ഒരു ഗ്രൂപ്പിൽ എവിടെയെങ്കിലും വയറിളക്കത്തിന്റെ രോഗം വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഹെൽത്ത് സെക്ടറുമായിട്ട് ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പ്രതിവിധിയും കണ്ടെത്തേണ്ടതാണ്. ആരോഗ്യ പ്രവർത്തകർ പറയുന്ന മരുന്നുകളും ഉപയോഗിക്കേണ്ടതാണ്. കുട്ടികളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്രധാന കാര്യങ്ങളാണ് ആദ്യമേ ഞാൻ പറഞ്ഞത്. ഒന്ന്, നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം, അതായത് ചുമ, ജലദോഷം, കൂടെ ന്യൂമോണിയ, 2 വയറിളക്ക രോഗം. ഇനി വയറിളക്ക രോഗം 6 അല്ലെങ്കിൽ 7 ദിവസം നിന്ന് കഴിഞ്ഞാൽ അക്യൂട്ട് ഡയറിയൽ ഡിസീസ് എന്ന് പറയാമെങ്കിലും അതിന് മുകളിലോട്ട് പോകുമ്പോൾ ക്രോണിക് ഡയറിയൽ ഡിസീസസ് എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏത് തന്നെ ആയിക്കോട്ടെ, ഈ വയറിളക്കത്തോടൊപ്പം മലത്തിൽ രക്തവും കാണുകയാണെങ്കിൽ അതിന്റെ പേരാണ് ഡിസെൻട്രി എന്ന് പറയുന്നത്. അവിടെ മാത്രമേ നമുക്ക് ആന്റിബയോട്ടിക്സിന്റെ ആവശ്യം വരുന്നുള്ളൂ. അല്ലാതെ ഉള്ള വയറിളക്കത്തിന് നിർജ്ജലീകരണം തടയാനായിട്ട് ORSഉം നമ്മുടെ അന്നനാളത്തിലെയും ആമാശയത്തിലെയും എല്ലാം പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ട് സിങ്കിന്റെ മെഡിസിനും മാത്രം മതിയായിരിക്കും. ഇതൊക്കെ നമ്മുടെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ വളരെയധികം അവൈലബിൾ ആണ്. അതുകൊണ്ട് എല്ലാവരും ഈ സൗകര്യം ഉപയോഗിക്കണമെന്ന് നിങ്ങളോടെല്ലാം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മളുടെ കുട്ടികളുടെ ആരോഗ്യം നമ്മളെപ്പോഴും ശ്രദ്ധയോടുകൂടി സൂക്ഷിക്കേണ്ടതുമാണ്. ഇപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ നിരന്തരം കണ്ടുവരുന്ന ഒരു കാര്യമാണ് വൈറൽ പനി എന്നുള്ളത്. സാധാരണഗതിയിൽ വൈറൽ പനി ചികിത്സിച്ചാലും ഇല്ലെങ്കിലും ഒരാഴ്ച കൊണ്ട് മാറും. പക്ഷേ എല്ലാ പനിയും വൈറൽ പനിയാണോ? ഒരിക്കലും അല്ല. ചില പനിയെങ്കിലും സീരിയസ് ആയിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഡെങ്കിപ്പനി പോലുള്ള അവസ്ഥകൾ, അത് വൈറൽ പനിയാണ്. ഡെങ്കിയിൽ തന്നെ പല സ്റ്റേജസ് ഉണ്ട്. പല രീതിയിൽ തന്നെ ഡെങ്കി നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ഡെങ്കി ഫീവർ സാധാരണ വൈറൽ പനിയെ പോലെ തന്നെ മാറാറുമുണ്ട്. എന്നാൽ സീരിയസ് ആയിട്ടുള്ള ഡെങ്കിപ്പനി എന്ന് പറയുന്നത് ഡെങ്കി ഹെമറാജിക് ഫീവറും ഡെങ്കി ഷോക്ക് സിൻഡ്രോം എന്നുമാണ് പറയുന്നത്. മരണാവസ്ഥയിൽ വരെ എത്താം. ഒരു പനി വന്നാൽ ആദ്യത്തെ 3 ദിവസം നമ്മൾ സാധാരണ എല്ലാ ഡോക്ടേഴ്സും തരുന്നത് പാരസെറ്റമോൾ എന്നുള്ള മരുന്ന് മാത്രമാണ്. കാരണം അതാണ് പനിക്കുള്ള മരുന്ന്. പക്ഷേ അവിടെ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ക്ഷീണത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം. പനിക്ക് ഓവർ പ്രാധാന്യത്തിന്റെ ആവശ്യമില്ല. എന്നാൽ 3-ാമത്തെ ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യ ഡയറക്ടറുടെ തന്നെ റെക്കമെൻഡേഷൻസ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തപരിശോധനയും മൂത്രപരിശോധനയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം സാധാരണ വൈറൽ പനിയാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്ന് കണ്ടുപിടിക്കാനാണ്. അതിനോടൊപ്പം തന്നെ ചിലപ്പോൾ ഡോക്ടറിന് സംശയമുണ്ടെങ്കിൽ ഡെങ്കിപ്പനിയുടെയോ എലിപ്പനിയുടെയോ ഒക്കെ ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. ഇനി 3 ദിവസം കഴിഞ്ഞിട്ടും വീണ്ടും പനിയല്ലേ ഉള്ളൂ, പാരസെറ്റമോൾ മാത്രം കൊടുത്തുകൊണ്ടിരിക്കാമെന്ന് നമ്മുടെ ഒരു പ്രവണത ഒരു കാരണവശാലും നല്ലതല്ല. കാരണം വേറെ പല പരിശോധനകളും ചെയ്യേണ്ട അത്യാവശ്യമുണ്ട്. ഉദാഹരണം, ചിലപ്പോൾ സെപ്റ്റിസീമിയ എന്നുള്ള ഒരു കണ്ടീഷനുണ്ട്. അതായത് രക്തത്തിൽ കൂടെ തന്നെ അണുക്കൾ കലരുന്ന ഒരവസ്ഥയാണ്. അങ്ങനെയാണെങ്കിൽ രക്തം കൾച്ചർ ചെയ്യേണ്ടി വരും. ചില സമയങ്ങളിൽ യൂറിനറി ഇൻഫെക്ഷൻ ആയിരിക്കും, അങ്ങനെയാണെങ്കിൽ യൂറിൻ കൾച്ചർ ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള വിദഗ്ധ പരിശോധനകൾക്കും ചിലപ്പോൾ നമ്മൾ എത്തേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് സ്വയം ചികിത്സ കഴിയുന്നതും നല്ലതല്ല. എപ്പോഴായാലും പനിക്ക് പാരസെറ്റമോൾ ആണെങ്കിലും പനിയുടെ കാരണം നമ്മൾ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം എങ്ങനെ കണ്ടെത്താമെന്നല്ലേ, തീർച്ചയായിട്ടും നമ്മുടെ ഹെൽത്ത് സെന്ററിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ഇതിന്റെ വിദഗ്ധ പരിശോധന നടത്തുകയും പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും മരുന്ന് നൽകുകയും ചെയ്യും. അതുകൊണ്ട് ഒരു മടിയും കൂടാതെ തന്നെ നമ്മൾ ഇത്തരം സെന്റേഴ്സിൽ എത്രയും പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങളെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. വേറൊരു പ്രശ്നം ഞങ്ങൾ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ചിലരെങ്കിലും ഒരു പ്രാവശ്യം പ്രിസ്ക്രിപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് പല സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം, ഡോക്ടറുടെ കുറിപ്പടി നമ്മുടെ കയ്യിലുണ്ട്, ഇതേ മരുന്നാണ് ഇതേ കണ്ടീഷനിൽ മുമ്പ് തന്നത്, അതുകൊണ്ട് ഇത് തന്നെ വാങ്ങിക്കൊടുത്താൽ പോരെ എന്ന് ചിന്തിച്ച് വീണ്ടും അതേ മരുന്ന് തന്നെ വാങ്ങിച്ചു കൊടുക്കും. പക്ഷെ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്യുന്നത് വഴി വളരെ സീരിയസ് രോഗമായ ന്യൂമോണിയ പോലുള്ള കണ്ടീഷനിലോട്ട് കുഞ്ഞെത്താറുണ്ട്. ഒരിക്കലും അത്തരം പ്രവണതകൾ നല്ലതല്ല. സാധാരണഗതിയിലെ ഒരു പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഏകദേശം 3-4 ദിവസം മുതൽ 1 ആഴ്ച വരെ നീണ്ടു നിൽക്കും. അതാണ് വൈറൽ പനി. അതുപോലെ തന്നെ വേറെ ഏത് രോഗമായാലും പനി കൂടപ്പുറപ്പാണ്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് മാറി ഒരു 48 മുതൽ 72 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു വീണ്ടും ഒരു പനി വരികയാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് മുമ്പ് ഉണ്ടായ അസുഖവുമായിട്ട് ഈ പനിക്ക് ബന്ധം ഇല്ല എന്നാണ്. അതായത് രണ്ട് അസുഖമാണ്, ഒരേ അസുഖമല്ല. രണ്ട് അസുഖമാകുമ്പോൾ ഒരേ മരുന്ന് ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് നല്ലതല്ല. അപ്പൊ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വീണ്ടും ഉണ്ടാകുന്ന രോഗം ആയാലും വീണ്ടും ഉണ്ടാകുന്ന പനിയായാലും ഡോക്ടർ കാണുകയും ഡോക്ടർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുകയും അതിനനുസരിച്ച് മരുന്ന് കഴിക്കുകയുമാണ് ഉചിതമെന്ന് പറയുന്നത്. നമ്മുടെ പരിസരം ശുചിയാക്കുന്നതിൽ നമുക്ക് വളരെയധികം റോളുണ്ട്. എന്താണെന്നല്ലേ പറയേണ്ടത്, നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്, ചെറിയ പ്ലാസ്റ്റിക് ആയിക്കോട്ടെ, ഏകദേശം 2 മില്ലി ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നാൽ പോലും അതിൽ കൊതുകുകൾ തന്നെ വളരും. അപ്പോൾ കൊതുകിന്റെ ഉൽപ്പാദനം കൂട്ടാനായിട്ട് ഇത്തരം വെള്ളക്കെട്ടുകൾ വളരെയധികം

ഉപകരിക്കുന്നതാണ്. കൊതുക് പരത്തുന്ന രോഗം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്ന് അറിയാം. എന്നിരുന്നാലും മനസ്സിലാക്കുക, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മലേറിയ, മലേറിയ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിലില്ലാത്തതല്ലേ എന്നൊരു തോന്നൽ വരാം. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിലെ മൈഗ്രേറ്റഡ് പോപ്പുലേഷൻ ഉണ്ട്, മറ്റു സംസ്ഥാന

0: ഇട്ടില്ലാതെയാക്കി മാറ്റുക. മഴക്കാലമായതുകൊണ്ട് വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വളരെ സീരിയസ് ആയ ഒരു രോഗത്തെ പറ്റിയാണ് ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. വേറൊന്നുമല്ല, എലിപ്പനി. വളരെ അധികം മരണകാരണമാകുന്ന ഒരു കണ്ടീഷനാണ് എലിപ്പനി. ആദ്യകാലങ്ങളിൽ നമ്മൾ അറിയാതെ പോകും. ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും മഞ്ഞപ്പിത്ത രൂപേണ ഈ അസുഖം കഠിനമാകുന്നത്. ഫലത്തിൽ നമ്മുടെ കരളിന്റെ ശക്തിയും അല്ലെങ്കിൽ കരളിന്റെ പ്രവർത്തനവും കിഡ്നിയുടെ പ്രവർത്തനവും നഷ്ടപ്പെടുകയും ആള് മരണത്തിലെത്തുകയും ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു രോഗമാണ് എലിപ്പനി. സുഹൃത്തുക്കളെ, മഴക്കാലമാണ്, നമ്മുടെ കുട്ടികൾ കളിച്ചുല്ലസിക്കേണ്ട സമയമാണ്, അതിനോടൊപ്പം പഠിത്തവും അത്യാവശ്യമാണ്. എന്നാൽ ഒരു കുഞ്ഞിന്റെ ഒരു രോഗം വന്നാൽ ഉടനെ തന്നെ നമ്മുടെ ശ്രദ്ധ അവർക്ക് അത്യാവശ്യമാണ്. കുട്ടികൾ അസുഖം പലപ്പോഴും മനസ്സിലാക്കാതെ കളിസ്ഥലങ്ങളിൽ വീണ്ടും വ്യാപൃതരാകുന്നതാണ് നാം കണ്ടുവരുന്നത്. അവർക്കുണ്ടാകുന്ന ഓരോ ബുദ്ധിമുട്ടും നമ്മൾ ശ്രദ്ധയോടുകൂടി നോക്കുകയും അവരുടെ അറിവില്ലായ്മയെ നമ്മൾ മനസ്സിലാക്കുകയും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും ഒരു ഡോക്ടറെ കാണിച്ച് അവരുടെ നിർദ്ദേശം സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതമെന്ന് പറയുന്നത്. കുഞ്ഞ് അസുഖം ഇല്ല എങ്കിൽ നല്ല രീതിയിൽ കളിക്കും, അസുഖമുണ്ടെങ്കിൽ കുഞ്ഞ് കിടക്കും. അത് മനസ്സിലാക്കി ക്ഷീണം കാണിക്കുന്ന ഓരോ കുഞ്ഞിനെയും എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലോ ഡോക്ടറെയോ സമീപിച്ച് വിദഗ്ധ ചികിത്സ നേടേണ്ടത് ഓരോ മാതാപിതാക്കളുടെയും കടമയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: കുട്ടികളിലെ പകർച്ചവ്യാധിയും പ്രതിരോധവും എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ ബെന്നറ്റ് സൈലം നടത്തിയ പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന അസുഖമാണ്. രണ്ടാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ, വിട്ടുമാറാത്ത പനി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ, രക്തം കലർന്ന കഫം എന്നിവ ക്ഷയരോഗ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളുള്ളവർ കഫ പരിശോധന നടത്തി ക്ഷയരോഗമല്ലെന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ക്ഷയരോഗ നിർണയവും ചികിത്സയും സൗജന്യമാണ്. നമുക്ക് പൊരുതാം ക്ഷയരോഗത്തിനോട്. കൈകോർക്കാം ക്ഷയരോഗമുക്ത കേരളത്തിനായി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
4: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
5: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ അടിയന്തരമേത്തിന് ഭരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഗവൺമെന്റ് ജീവനക്കാരുടെ അന്യായമായ സ്ഥലം മാറ്റം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് CPIMLA വി ജോയിയാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സ്ഥലം മാറ്റം വിഷയത്തിൽ കഴിഞ്ഞ ഗവൺമെന്റ് സ്വീകരിച്ച നിലപാട് നിലവിലെ ഗവൺമെന്റ് മാതൃകയാക്കില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. 10 വർഷമായി സെക്രട്ടേറിയറ്റ് കാണാത്ത ജീവനക്കാരുണ്ടെന്ന് അദ്ദേഹം നിയമസഭയിൽ പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകവെ പറഞ്ഞു. അന്യായമായി LDF ഗവൺമെന്റാണ് ജീവനക്കാരെ സ്ഥലം മാറ്റിയിരുന്നതെന്നും സണ്ണി ജോസഫ് കുറ്റപ്പെടുത്തി. ഭരണമാറ്റം ഉണ്ടായതിന്റെ പേരിൽ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. അന്യായമായ സ്ഥലം മാറ്റം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. രോഗികളായ ജീവനക്കാരെ പോലും പ്രയാസങ്ങൾ മനസ്സിലാക്കാതെ മനുഷ്യത്വരഹിതമായി ഗവൺമെന്റ് സ്ഥലം മാറ്റുകയാണെന്ന് പിണറായി വിജയൻ ആരോപിച്ചു. പുതിയ ഭരണത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിച്ച ഉദ്യോഗസ്ഥരുടെ താൽപര്യമാണ് അന്യായമായ സ്ഥലം മാറ്റത്തിന് പിന്നിൽ. മാനദണ്ഡങ്ങൾ മറികടന്ന് നടത്തിയ സ്ഥലം മാറ്റം റദ്ദാക്കണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്ന ധവളപത്രം നാളെ നിയമസഭയിൽ സമർപ്പിക്കും. മുൻ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി ഡോക്ടർ KM ചന്ദ്രശേഖർ അധ്യക്ഷനായ വിദഗ്ധ സമിതിയാണ് ധവളപത്രം തയ്യാറാക്കിയത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗത്തെ ബാധ്യതകളും പ്രത്യാഘാതങ്ങളും വെളിപ്പെടുത്തുന്നതായിരിക്കും ധവളപത്രം. ഈ മാസം 19 UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ്. ഗവർണറുടെ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് ശേഷം സഭ നാളെ പിരിയും. ഈ മാസം 19 ബജറ്റ് സമ്മേളനത്തിനായി വീണ്ടും സഭ ചേരും. 22 മുതൽ 24 വരെയാണ് ബജറ്റിന്മേൽ പൊതുചർച്ച. 29-30 തീയതികളിലാണ് ധനാഭ്യർത്ഥന ചർച്ച. ജൂലൈ 1 ധനവിനിയോഗ ബില്ല് പാസാക്കി സഭ പിരിയും. കർണാടക മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ലോക്ഭവനിലെ ഗ്ലാസ് ഹൌസിൽ വൈകിട്ടാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. മലയാളികളായ കെ ജെ ജോർജ്, യു ടി ഖാദർ ഉൾപ്പെടെ 11 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഡി കെ

കുമാറും സിദ്ധരാമയ്യയും ഡൽഹിയിൽ ഹൈക്കമാൻഡുമായി നടത്തിയ ചർച്ചയിലാണ് മന്ത്രിമാരുടെ കാര്യത്തിൽ ധാരണയായത്. കർണാടക മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായി പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നിയമിച്ചു. AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് ഇക്കാര്യം അറിയിച്ചത്. കർണാടകയിലെ നേതൃമാറ്റ ചർച്ചകളുടെ ഭാഗമാണ് നിയമനം. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, ഭാരവാഹികൾ, MLA, MP, DCC പ്രസിഡന്റുമാർ എന്നിവരുടെ യോഗം ശനിയാഴ്ച രാവിലെ തിരുവനന്തപുരത്ത് ചേരുമെന്ന് KPCC പ്രസിഡന്റും മന്ത്രിയുമായ സണ്ണി ജോസഫ് അറിയിച്ചു. KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലാണ് യോഗം. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിന് അപേക്ഷിക്കാൻ സമയപരിധി വൈകിട്ട് 5 അവസാനിക്കും. June 8 ട്രയൽ അലോട്ട്മെന്റും 15 ഒന്നാം അലോട്ട്മെന്റുമാണ്. ട്രയൽ അലോട്ട്മെന്റിന്റെ അവസരത്തിൽ വിദ്യാർത്ഥികൾക്ക് തെറ്റുകൾ തിരുത്താനും സ്കൂളും വിഷയവും മാറ്റാനും അവസരമുണ്ട്. മുഖ്യ അലോട്ട്മെന്റ് പ്രക്രിയയ്ക്ക് ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടത്തും. മാനേജ്മെന്റ്, കമ്മ്യൂണിറ്റി, അൺഎയ്ഡഡ് ക്വാട്ട സീറ്റുകളിലേക്ക് അതത് സ്കൂളുകളിൽ അപേക്ഷ നൽകണം. July 2 +1 ക്ലാസ് ആരംഭിക്കും. പ്രവേശന നടപടികൾ August 5 പൂർത്തിയാകും. വെനിസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡൽസി റോഡ്രിഗ്സ് 5 ഇന്ത്യാ സന്ദർശനത്തിന് ഇന്ന് ന്യൂഡൽഹിയിലെത്തും. ഇന്ത്യ വെനിസ്വേല ബന്ധങ്ങൾ അവലോകനം ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അവർ ഉഭയകക്ഷി ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, പുനരുപയോഗ ഊർജ്ജം, ആരോഗ്യ സംരക്ഷണം, ഔഷധ മേഖല എന്നിവയുൾപ്പെടെ സഹകരണ സാധ്യതകൾ ഇരു രാജ്യങ്ങളും അവലോകനം ചെയ്യും. ഗ്രാമീണ മേഖലയിൽ സുരക്ഷിത കുടിവെള്ള വിതരണം വർദ്ധിപ്പിക്കാൻ ജൽജീവൻ മിഷൻ 2.0 പ്രകാരം 4 സംസ്ഥാനങ്ങളുമായി കേന്ദ്രം ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. അരുണാചൽ പ്രദേശ്, ജാർഖണ്ഡ്, നാഗാലാന്റ്, തമിഴ്നാട് സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുമാണ് കരാർ ഒപ്പിട്ടത്. ജൽശക്തി മന്ത്രി CR പാട്ടീലിന്റെയും അതത് മുഖ്യമന്ത്രിമാരുടെയും കുടിവെള്ള ശുചിത്വ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലുമാണ് ധാരണാപത്രം ഒപ്പിട്ടത്. ഇന്ത്യയും നേപ്പാളും തമ്മിലെ അതിർത്തി തർക്കം പരിഹരിക്കാൻ മൂന്നാം കക്ഷികളുടെ ഇടപെടൽ വേണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന അതിർത്തി പ്രശ്നത്തിൽ ചൈനയെയും ബ്രിട്ടനെയും ചർച്ചകളിൽ പങ്കാളികളാക്കണമെന്ന നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായുടെ പ്രസ്താവനയ്ക്ക് മറുപടിയായാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരങ്ങൾ 34 ഗ്രാമപഞ്ചായത്തുകൾക്കും നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം 8 പഞ്ചായത്തുകൾക്കും നൽകും. കേരളത്തിൽ നിന്ന് നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകളും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനുമാണ് പുരസ്കാരം. പ്രസാർഭാരതിയുടെ ഡിജിറ്റൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം വേവ്സ് OTTയിൽ 1 ഉപയോക്താക്കൾ രജിസ്റ്റർ ചെയ്തതായി വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. 2 നേട്ടം കൈവരിച്ചത്. രാജ്യത്തെ പൊതു ഡിജിറ്റൽ മീഡിയ ആവാസ വ്യവസ്ഥയുടെ വളർച്ചയിലെ സുപ്രധാന ചുവടുവയ്പ്പാണ് ഇതിലൂടെ സാധ്യമായതെന്നും വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. പ്രേക്ഷകർക്ക് വിശ്വസനീയവും സമഗ്രവും വൈവിധ്യപൂർണവുമായ ഉള്ളടക്കം വാഗ്ദാനം ചെയ്യുന്ന തദ്ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ വർദ്ധിച്ചുവരുന്ന സ്വീകാര്യതയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നതെന്നും മന്ത്രാലയം പറഞ്ഞു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച രുദ്രം 2 മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. വ്യോമസേനയും DRDOയും സംയുക്തമായാണ് ആകാശത്ത് നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന മിസൈൽ പരീക്ഷിച്ചത്. ഒഡീഷ തീരത്തെ ചണ്ടിപ്പൂർ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ വ്യോമസേനാ വിമാനത്തിൽ നിന്നായിരുന്നു മിസൈൽ തൊടുത്തത്. രാഷ്ട്രത്തിന്റെ ഈ നേട്ടത്തിൽ പ്രവർത്തിച്ച DRDO, വ്യോമസേന, പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, വികസന ഉൽപ്പാദന പങ്കാളികൾ, വ്യവസായ പങ്കാളികൾ എന്നിവരുടെ ശ്രമങ്ങളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രശംസിച്ചു. വിവാഹിതരായ പെൺമക്കൾക്കും ആശ്രിത നിയമനത്തിന് അർഹതയുണ്ടെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടു. വിവാഹം കഴിഞ്ഞു എന്നത് അയോഗ്യതയായി കാണാനാകില്ലെന്നും അത്തരത്തിൽ നിയമനത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് അന്യായപരവും ഭരണഘടനാപരമായി അംഗീകരിക്കാനാവാത്തതുമാണെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. ജസ്റ്റിസുമാരായ PS നരസിംഹ, അലോക് ആരാധ്യ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് സുപ്രധാന വിധി. ആശ്രിത നിയമനത്തിന് പെൺമക്കൾക്ക് അർഹതയില്ലെന്ന അലഹബാദ് കോടതി ഉത്തരവ് സുപ്രീംകോടതി തള്ളി. CBSE ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനവുമായി ബന്ധപ്പെട്ട അപാകതകളെയും കരാർ നടപടികളെയും കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഏകാംഗ സമിതിയെ നിയോഗിച്ചു. S. രാധ ചൌഹാനാണ് സമിതി അധ്യക്ഷ. 1 റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകളിൽ കണ്ടെത്തിയ പ്രശ്നങ്ങൾ പരിശോധിക്കാനും പുനർമൂല്യനിർണയത്തിനും അപേക്ഷകൾ ശനിയാഴ്ച വരെ സ്വീകരിക്കുമെന്ന് CBSE അറിയിച്ചു. മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമേ സൌകര്യം ലഭ്യമാകൂ.
സിബിഎസ്ഇയുടെ പുതിയ ചെയർപേഴ്സണായി മുതിർന്ന ഐഎഎസ് ഓഫീസർ ലോകന്റെ പ്രശാന്ത് സീതാറാമിനെ നിയമിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം.

0: ബോർഡ് ചെയർമാനായിരുന്ന രാഹുൽ സിംഗിനെയും സെക്രട്ടറി ഹിമാൻഷു ഗുപ്തയെയും സ്ഥാനത്ത് നിന്ന് നീക്കി. സിബിഎസ്ഇയുടെ പുതിയ സെക്രട്ടറിയായി ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടറായിരുന്ന വരുൺ ഭരദ്വാജിനെയും നിയമിച്ചു. നേപ്പാളിലെ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി ചെയർമാൻ റാബി ലാമിചാനയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിലെത്തിയ പ്രതിനിധി സംഘവുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടിക്കാഴ്ച നടത്തി. ആർഎസ്പിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ലാമിചാനയെ അഭിനന്ദിച്ച അമിത്ഷാ പുതിയ ഗവൺമെന്റിന്റെ വിജയത്തിന് ആശംസ അറിയിച്ചു. ഇന്ത്യയും നേപ്പാളും തമ്മിലെ ബന്ധം ശക്തമാക്കാൻ ഒന്നിച്ച് പ്രവർത്തിക്കാനും ഇരു നേതാക്കളും തീരുമാനിച്ചു. 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരത്തിന് കേന്ദ്ര ഗവൺമെന്റ് നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ കുട്ടികൾക്ക് രാഷ്ട്രപതിയാണ് ബാലപുരസ്കാരങ്ങൾ നൽകുന്നത്. നിർദ്ദേശങ്ങൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ, സംസ്കാരം, ശാസ്ത്ര സാങ്കേതിക വിദ്യ തുടങ്ങിയ വിഭാഗങ്ങളിൽ മികവ് പ്രകടിപ്പിച്ച കുട്ടികൾക്കാണ് പുരസ്കാരം നൽകുന്നത്. തിരുവനന്തപുരം തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിലെ കർക്കിടകവാവ് ബലിതർപ്പണത്തിന്റെ മുന്നൊരുക്കങ്ങൾ നേമം എംഎൽഎ രാജീവ് ചന്ദ്രശേഖർ അവലോകനം ചെയ്തു. യോഗത്തിൽ തിരുവനന്തപുരം നഗരസഭാ മേയർ വി വി രാജേഷ്, റവന്യൂ ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം നാളെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്നും വകുപ്പ് വ്യക്തമാക്കി. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ താമരശ്ശേരി ചുരത്തിൽ വലിയ മൾട്ടി ആക്സിൽ വാഹനങ്ങളുടെ യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ കലക്ടർ എം എസ് മാധവിക്കുട്ടി അറിയിച്ചു. അവശ്യ സർവീസുകളെയും ചെറിയ വാഹനങ്ങളെയും നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങളിൽ പ്രജനനകാലത്ത് അനധികൃതമായി മത്സ്യങ്ങൾ പിടികൂടുന്ന ഊത്തപിടുത്തം കർശനമായി നിരോധിച്ചതായി ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് നിരോധനം. മത്സ്യങ്ങളുടെ വംശനാശത്തിനും ജലജീവ വൈവിധ്യത്തിന്റെ ശോഷണത്തിനും വഴിയൊരുക്കുന്നതാണ് ഊത്തപിടുത്തമെന്നും ഇത് ലംഘിക്കുന്നവർക്കെതിരെ 6 മാസം തടവും 10,000 രൂപ വരെ പിഴയും ഈടാക്കുമെന്ന് കണ്ണൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. അപകടകരമായ കാലാവസ്ഥയിൽ വിനോദസഞ്ചാര ബോട്ടുകളുടെ സർവീസ് നിർത്തിവെക്കണമെന്ന് കേരള മാരിടൈം ബോർഡ് ആവശ്യപ്പെട്ടു. നിർദ്ദേശം ലംഘിച്ച് സർവീസ് നടത്തുന്ന ബോട്ടുകൾ പിടിച്ചെടുക്കുമെന്നും ഉടമകൾക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും ബോർഡ് അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഇമ്മാനുവൽ എന്ന ചിത്രത്തിൽ നജീം അർഷാദും കൂട്ടും പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം അഫ്സൽ യൂസഫ്.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ഗാനലോകവീഥികളിൽ ആയിരത്തി തൊള്ളായിരത്തി 1961 മലയാള ചലച്ചിത്ര ഗാനരംഗത്തിന്റെ വിശേഷങ്ങളുമായി ഈ പരമ്പര തുടരുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ മുഴുനീള വർണ്ണചിത്രമായ കണ്ടമ്പച്ചക്കൂട്ടിന്റെ ഗാനവർത്തമാനങ്ങളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോകുന്നത്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം എം എസ് ബാബുരാജ്.

0: സിനിമയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ഗാനങ്ങളിൽ ചിലത് നാം കേട്ടുകഴിഞ്ഞു. മുസ്ലിം സാമൂഹ്യ സിനിമയായ ഉമ്മയിലെ പാട്ടുകളിലൂടെ ശ്രദ്ധേയനായ ബാബുരാജിനെ കണ്ടം വെച്ച കോട്ടിൽ പരിഗണിച്ചത് ഉമ്മയിലെ ഗാനങ്ങളുടെ പ്രചാരം കൊണ്ട് മാത്രമാകണമെന്നില്ല. ടി മുഹമ്മദ് യൂസുഫ് രചിച്ച് അരങ്ങുകൾ കീഴടക്കിയ കണ്ടം വെച്ച കോട്ട് എന്ന നാടകത്തിനുവേണ്ടി സംഗീതമൊരുക്കിയത് മറ്റാരുമായിരുന്നില്ല, എം എസ് ബാബുരാജ് തന്നെയായിരുന്നു. ഗാനരചന പി എം കാസിം.
1: പി എം കാസിം എന്ന് പറഞ്ഞ ആളാണ് ഇതിന്റെ ഗാനങ്ങൾ എഴുതിയിട്ടുള്ളത്. അങ്ങനെ പിന്നെ ബാബുരാജാണ് മ്യൂസിക്.
0: കണ്ടം വെച്ച കോട്ടെന്ന നാടകത്തിൽ നായിക കുഞ്ഞീവിയായി രൂപഭാവങ്ങൾ പകർന്ന അഭിനേത്രി പി വിജയലക്ഷ്മി ബാലൻ.
1: ഞാൻ കോഴിക്കോട് തന്നെയാണ്, ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ കോഴിക്കോട് തന്നെയാണ്.
0: പ്രശസ്ത നടൻ നിലമ്പൂർ ബാലന്റെ സഹധർമ്മിണിയായ പി വിജയലക്ഷ്മി നാടകരൂപത്തിൽ വന്ന കണ്ടം വെച്ച കോട്ടിന്റെ വിശേഷങ്ങൾ ഈ പരമ്പരയോട് പങ്കുവെക്കുന്നു.
1: നാടകത്തിൽ എത്തിപ്പെടാൻ പറഞ്ഞാൽ ഞാനൊന്ന് ഒരു 15 വയസ്സ് പ്രായമുള്ള സമയത്താണ്. അപ്പം അത് ചെറിയ ഡാൻസ് പരിപാടികൾക്കൊക്കെ പോവുകയായിരുന്നു. അങ്ങനെയാണ് പിന്നെ നാടകമായിട്ട് ബന്ധപ്പെടുന്നത്. പിന്നെ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഇതിലാണ് നാടകങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഞങ്ങളെ കുടുംബം ഏകദേശം അതേ അതന്നെയാണ്. അപ്പൊ അങ്ങനെ ഏട്ടനായിട്ട് എല്ലാവർക്കും നല്ല ബന്ധമാണ്. അപ്പൊ അന്ന് പുറത്തൊക്കെ പോകാനൊന്നും ഇഷ്ടപ്പെടാത്തൊരു കാലഘട്ടമായിരുന്നു. പെൺകുട്ടികൾ പുറത്തു പോയാൽ വളരെ മോശമായി പോകും എന്നുള്ള ഒരു കാലഘട്ടമാണ്. പക്ഷെ എന്റെ ഏട്ടനാണ് എനിക്ക് ഏറ്റവും അധികം ധൈര്യം തന്ന് എന്നെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിന്റെ സ്നേഹന്മാരെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അവര് മുഖേനയാണ് ഞാൻ അങ്ങനെ ഉണ്ടാവുന്നത്.
0: മുസ്ലിം സമുദായത്തിനകത്ത് കൊടികുത്തി വാണിരുന്ന സ്ത്രീധന സമ്പ്രദായത്തിനെതിരെയുള്ള ആഭ്യന്തര കലാപമായിരുന്നു കണ്ടം വെച്ച കൂട്ട്.
1: 56 മുതൽക്കാണ് കണ്ടം വെച്ച കൂട്ട് നാടകം. സ്ത്രീ സമുദായത്തിലെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെങ്കിൽ അന്ന് സ്ത്രീധനം വേണം. അന്ന് വളരെ ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു കുട്ടിയാണത്. അപ്പൊ ആ കുട്ടി കല്യാണം കഴിച്ചു പോണെങ്കിൽ അതിന് തിരുധനം കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ആ അവളുടെ വാപ്പ കടലൊക്കെ കടന്ന് അന്യനാട്ടിൽ പോയി പണം ഉണ്ടാക്കാൻ വേണ്ടി പോയതാണ്. അവിടുന്ന് വരുന്ന സമയത്ത് അന്ന് വിമാനമൊന്നുമില്ലല്ലോ, കപ്പല് പായക്കപ്പല് പൊളിഞ്ഞിട്ട് പിന്നെ കടലില് വീണ് ഇയാൾ മരിച്ചു പോവുകയാണ്. അപ്പൊ ഇവരുടെ എല്ലാ പ്രതീക്ഷകളും തകർന്ന് ആകെയുള്ളൊരു പ്രതീക്ഷ അത് മാത്രമായിരുന്നു. അതില്ലാതെയായപ്പോഴുള്ള ആ ഒരു വല്ലാത്തൊരു വിഷമമുണ്ടല്ലോ, അതാണ് ആ കഥ ശരിക്കും പറഞ്ഞാല് ശ്രീധരത്തിനോടുള്ള ഒരു വലിയൊരു വെല്ലുവിളി തന്നെയാണത്. പ്രതിഭ ആർട്സ് എന്ന് പറയുന്ന തിയേറ്ററാണ് അന്ന് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത് കേന്ദ്ര കലാസമിതിയുടെ മത്സരത്തിന് വേണ്ടിയിട്ട് അഭിനയിച്ച നാടകമാണത്. കേന്ദ്ര കലാസമിതിയുടെ ഒരുപാട് എന്ന് പറഞ്ഞ ഒരുപാട് എനിക്ക് ഒത്തിരി അരങ്ങുകളിൽ അഭിനയിച്ചിരുന്നു. ഞാൻ തന്നെ 56 മുതൽക്കാണ് കണ്ടം വെച്ച കോട്ട് നാടകം. പിന്നെ ഞാൻ 57 വരെ എന്റെ കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ അഭിനയിച്ചിട്ടില്ല. പിന്നെ അതിനുശേഷം വേറെ ഇരിങ്ങല്ലീല എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയായിരുന്നു എന്റെ ഭാഗം അഭിനയിച്ചിരുന്നത്.
0: സിനിമയിലൂടെ നമുക്ക് ഇതിനകം പരിചിതമായി കഴിഞ്ഞ കഥാപാത്രങ്ങളെ നാടകവേദിയിൽ ആരൊക്കെയാണ് അവതരിപ്പിച്ചത് എന്നറിയാൻ താല്പര്യം കാണുമല്ലോ. നാടകത്തിൽ കുഞ്ഞീവിയുടെ വേഷത്തിലെത്തിയ നടി പി വിജയലക്ഷ്മി.
1: ഹാജി അബ്ദ്രീമൻ എന്ന് പറഞ്ഞോളാണ് കണ്ടം വെച്ച കൂട്ടുകാരനായിട്ട് അഭിനയിച്ചത്. പിന്നെ നെല്ലിക്കോട് ബാസ്കേട്ടൻ. നെല്ലിക്കോട് ബാസ്കേട്ടൻ എന്റെ ആങ്ങളയായിട്ടാണ് അഭിനയിക്കുന്നത്. പിന്നെ കോഴിക്കോട് അബ്ദുൽ ഖാദർ ഒരു ചെറിയ വേഷം അതിൽ അഭിനയിച്ചിരുന്ന അളാപ്പയായിട്ടുള്ള വേഷമായുള്ള അഭിനയിച്ചു. പിന്നെ ശാന്താദേവി, ശാന്താദേവി ചേച്ചി എന്റെ ഉമ്മയായിട്ടാണ് അഭിനയിച്ചിരുന്നത്. പിന്നെ യൂസഫാണ് അത്, മുഹമ്മദ് യൂസഫാണ് അത് എഴുതിയത് പിന്നെ സംവിധാനം ചെയ്തു കാരണം അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം പിന്നെ ഒരു അവരുടെ കാക്കിയായിട്ട് ലൈല എന്നാണ് അവരുടെ വൈഫിന്റെ പേര്. ആ റൂം അതിനകത്തൊരു ദുഷ്ട കഥാപാത്രമായിട്ട് അവരായിരുന്നു ചെയ്തിരുന്നത് ലൈലക്ക. പിന്നെ മുഹമ്മദ് യൂസഫ് അവരുടെ ഭർത്താവായിട്ട്.
0: നാടകത്തിൽ കുഞ്ഞീവിയുടെ സഹോദരനായി വന്ന് കയ്യടി നേടിയ നെല്ലിക്കോട് ഭാസ്കരൻ കണ്ടം വെച്ച കോട്ട് എന്ന സിനിമയിലും അതേ വേഷം നിലനിർത്തി. സിനിമയിൽ മുത്തയ്യ ചെയ്ത മമ്മദ് കായുടെ വേഷം നാടകത്തിൽ ഹാജി അബ്ദുൾ റഹ്മാൻ ആയിരുന്നു ചെയ്തത്. കോഴിക്കോട് അബ്ദുൾ ഖാദർ എന്ന അക്കാലത്തെ പ്രശസ്ത ഗായകൻ നാടകത്തിൽ ഇളയപ്പയുടെ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടു. സിനിമയിൽ ആ വേഷം ചെയ്തത് സദാനന്ദൻ എന്ന നടൻ. സിനിമയിൽ കുഞ്ഞീവിയുടെ ഉമ്മയായി വന്നത് ആറന്മുള പൊന്നമ്മ. നാടകത്തിൽ അത് കോഴിക്കോട് ശാന്താദേവി. ദുഷ്ടയായ കദീശയായി സിനിമയിൽ പ്രത്യക്ഷപ്പെട്ടത് പങ്കജവല്ലിയാണെങ്കിൽ നാടകത്തിൽ ആ വേഷത്തിലെത്തിയത് നാടകകൃത്ത് ടി മുഹമ്മദ് യൂസുഫിന്റെ ഭാര്യ ലൈല. ഇതേ ലൈലയാണ് നാടകത്തിൽ കുഞ്ഞീവി പാടുന്ന ഗാനങ്ങൾക്ക് ശബ്ദം പകർന്നതും.
1: അത് പിന്നെ നമ്മളിപ്പോ ഒരു ശരിക്കും പറയുകയാണെങ്കിൽ അന്നൊക്കെ ഒരു നാടക ട്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കുടുംബം പോലെ തന്നെയാണ്.

0: ശാന്താദേവിയൊക്കെ എന്റെ ഒരു ചേച്ചിയെ പോലെ ആയിരുന്നു അന്ന്. കാരണം ഞാന് ആദ്യമായിട്ട് നാടകത്തിലേക്ക് വരുന്ന ആ കാലഘട്ടമാണല്ലോ.
1: പി വിജയലക്ഷ്മി നാടകത്തിലെ സഹപ്രവർത്തകരുമായി പങ്കുവച്ച ആത്മബന്ധത്തെ കുറിച്ച് ഓർക്കുന്നു.
0: എന്റെ അടുത്ത് എന്ത് തെറ്റുകളുണ്ടെങ്കിലും പറഞ്ഞു തരാനും അത് ശരിപ്പെടുത്താനും ഒക്കെ നമ്മളെ കൂട്ടത്തിലുള്ളവരെല്ലാവരും, ഹാജി അബ്രഹിമാൻ, അലിഗുഡ് വാസുദേട്ടൻ, ഇവരൊക്കെ അന്ന് പ്രഗത്ഭരായ ഒരു ആർട്ടിസ്റ്റുകളാണ് അന്നത്തെ. അപ്പൊ അവരുടെ കൂടെ ഞാൻ അഭിനയിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള അപാകതകളൊക്കെ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു തരുമായിരുന്നു. പിന്നെ നല്ലൊരു സഹകരണമായിരുന്നു എല്ലാവരും തമ്മിൽ തമ്മിൽ നാടകം. പിന്നെ അത് അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാലും ഞാൻ നിലമ്പൂർ ബാലന്റെ ഭാര്യ എന്നതൊക്കെ അവരുടെ നാടകത്തിന് പോയതാണ് നിലമ്പൂർ. അങ്ങനെ അവിടുന്ന് ബാലറ്റിന്റെ കുടുംബക്കാരൊക്കെ കണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ട് അങ്ങനെ കല്യാണം കഴിഞ്ഞത്. ബാബുരാജിനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ അദ്ദേഹം നല്ലൊരു സുഹൃത്തായിരുന്നു. പിന്നെ എന്റെ വീട്ടുകാർക്ക് മാത്രമല്ല, ബാലറ്റിന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായിരുന്നു ബാബുരാജ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് കാലം ബാബുക്ക മരിക്കുന്നത് വരെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടാണ്, അവരുടെ ഫാമിലി ആയിട്ടും ഞങ്ങളായിട്ടും ഒക്കെ നല്ല ബന്ധമായിട്ട്. പിന്നെ പാടിയത് ബാബേട്ടൻ തന്നെ കുറെ പാട്ടുകൾ പാടിയിട്ടുണ്ട്, കാതർജ്ഞം പാടിയിട്ടുണ്ട്. ഏതാ പാട്ടെന്നൊന്നും എനിക്ക് അങ്ങനെ എടുത്തു പറയാനൊന്നും അറിയില്ല. ഇവരുടെ ഞാൻ പറഞ്ഞില്ലേ ലൈലക്കം എന്ന് പറഞ്ഞാൽ അവരൊരു പാട്ട് പാടിയിട്ടുണ്ട്, അത് എനിക്ക് വേണ്ടിയിട്ട് പാടിയതാണ്. പിന്നെ കണ്ടമ്പച്ചുകൂട്ടുകാർ അയാളുടെ പാട്ടും ഒക്കെ ബാബേട്ടനാണ് പാടിയിട്ടുള്ളത്. ഞാൻ എന്റെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന ഒരു പാട്ട് പാടാം.
2: വരണ്ടുള്ള പയ്യാബക്കൊണ്ണിയ മരത്തുമ്മൽ കരൻ.

0: തണുത്ത കാറ്റ് അങ്ങയക്കുന്ന വരുന്നുണ്ട് പൊടിയും പാറ്റി.
1: അത്രയും എനിക്ക് ഓർമ്മയുള്ള പാട്ടുകൾ എനിക്ക് അങ്ങനെ ഓർമ്മയൊന്നുമില്ല. ഒരുപാട് മുസ്ലിം ഗാനങ്ങൾ ഉണ്ടായിരുന്നു അതിനകത്ത്. ബാബുക്ക് ചിട്ടപ്പെടുത്തിയ പാട്ടുകളാണ്, പക്ഷെ മുസ്ലിം ഗാനങ്ങൾക്കൊരു അടിയൊത്തൊരു സ്വാധീനം ഉണ്ടല്ലോ, അതിനനുസരിച്ചിട്ടാണല്ലോ നീക്കുക.
2: പ്രശസ്തമായ കണ്ടംബച്ചക്കോട്ട് നാടകം സിനിമാ രൂപത്തിലെത്തിയപ്പോൾ പ്രമേയത്തിന്റെ തീക്ഷ്ണത ചോർന്നുപോയെന്ന് പി വിജയലക്ഷ്മി.
1: എനിക്ക് തോന്നിയത് നാടകമാണ് കൂടുതൽ നന്നായിട്ടുള്ളതെന്നാണ്. അതെപ്പോഴും അങ്ങനെയാണല്ലോ, നാടകമാവുമ്പോൾ അതിനോട് നമുക്കൊരു പ്രത്യേകത ഉണ്ടാകുമല്ലോ, സിനിമയാവുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വിഷ്വലിലേക്ക് പോകുമല്ലോ.
2: സിനിമയിലെ കുഞ്ഞീവിയെ അവതരിപ്പിച്ച അംബികയുടെ പ്രകടനത്തെ കുറിച്ച് നാടകത്തിലെ കുഞ്ഞീവി.
1: കുഞ്ഞീവിയല്ലേ, അവര് തർക്കടില്ലാതെ ചെയ്തിട്ടൊക്കെ ഉണ്ട്, അവര് പിന്നെ അന്നത്തെ ഒരു നല്ല ആർട്ടിസ്റ്റ് അല്ലേ.
2: നാടകഗാനങ്ങൾ മികച്ചതായിരുന്നുവെങ്കിലും സിനിമാ ഗാനങ്ങളുടെ പകിട്ടും പത്രാസും അവയ്ക്കില്ലായിരുന്നു.
1: പക്ഷേ സിനിമയുടെ പാട്ടുകൾ ഒരുപാട് കാലം നിലനിൽക്കുന്ന ഒരു പാട്ടുകളായി. മറ്റേത് നാടകഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രയുണ്ട് അന്ന് ആ നാടകത്തിൽ അഭിനയിച്ചു പാടി എന്നല്ലാതെ മറ്റുള്ള കണ്ടംബച്ചക്കോട്ട് സിനിമയിലെ പാട്ട് ഇന്നും വളരെ പ്രശസ്തമല്ലേ. ഏത് ഒരു ഇതിലും പാടുകയാണെങ്കിലും നമുക്ക് കേൾക്കാൻ അതൊരു പ്രത്യേക അന്നത്തെ ഒരു ഹിന്ദുസ്ഥാനി മ്യൂസിക്കിലൂടെ വന്നിട്ടുള്ള നല്ല ഗാനങ്ങൾ.
2: ചിത്രത്തിൽ നിന്ന് പി ലീല പാടുന്ന ഒരു വിരഹ ശോക ഗാനം. കുഞ്ഞീവിയെ വിവാഹം കഴിക്കണമെന്ന് ശാഠ്യം പിടിക്കുന്ന ഉമ്മറിനെ വീട്ടുതടങ്കലിലാക്കുകയാണ് ബാപ്പ ആലിക്കോയ ഹാജി. ഈ സംഭവങ്ങളൊന്നും കുഞ്ഞീവി അറിയുന്നില്ല. കാമുകന്റെ വിവരങ്ങൾ അറിയാത്തതിനാൽ ഖിന്നയായി കുഞ്ഞീവി പാടുന്ന പാട്ട്. ഗാനസാഹിത്യത്തിൽ പ്രകടമാകുന്ന പരിഭവങ്ങളും വിരഹവേദനയും സംഗീത സംവിധാനത്തിൽ ബാബുരാജ് ഏറ്റെടുക്കുന്നത് തെല്ലു പ്രകടനപരതയോടെയാണ്. പല്ലവിക്ക് തൊട്ടുമുൻപുള്ള പശ്ചാത്തല സംഗീതവും തുടർന്നു വരുന്ന പല്ലവിയും ഭാവപരമായ മിതത്വം പാലിക്കുമ്പോൾ അനുപല്ലവി മുതൽ കുറെ കൂടി ഉയർന്ന സ്ഥായി കൈവരിക്കുകയാണ് ഗാനം.

ഗാനം അതിവൈകാരികമാകുന്നതിനിടയിൽ കിട്ടിയ അവസരം പാഴാക്കേണ്ടെന്ന് കരുതി അമിതാഭിനയം കാഴ്ചവെച്ച് സംതൃപ്തി അടയുന്നുണ്ട് കുഞ്ഞീവിയായി വരുന്ന അംബിക. ഗാനാരംഭത്തിൽ ദർബാരി കാനഡ രാഗസ്പർശമുള്ള സിത്താറിന്റെയും പുല്ലാങ്കുഴലിന്റെയും സാന്നിധ്യം ഹൃദ്യമായൊരനുഭവമാണ് ശ്രോതാക്കൾക്ക് പകർന്നു തരുന്നത്.

ബാപ്പയെ ധിക്കരിച്ച് കുഞ്ഞീവിയെ നിക്കാഹ് ചെയ്യാൻ തീരുമാനിക്കുന്നു ഉമ്മർ. നിക്കാഹിന്റെ ദിവസം മണവാട്ടിപ്പെണ്ണായി അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന കുഞ്ഞീവിയുടെ ചുറ്റും നൃത്തമാടി കളിയാക്കുന്ന തോഴിമാർ പാടുന്ന പാട്ട്.

0: തദ്ദേശീയമായ ഒപ്പനപ്പാട്ടിന്റെയും മറുനാടൻ സംഗീതരൂപമായ ഖവാലിയുടെയും മനോഹരമായ സമന്വയമാണ് ഈ പാട്ടിലൂടെ ബാബുരാജ് സാധിച്ചെടുത്തിരിക്കുന്നത്. കല്യാണവുമായി ബന്ധപ്പെട്ട ഒപ്പനപ്പാട്ടിന്റെ അന്തരീക്ഷം ഒരുക്കുന്നതിൽ ഗാനസാഹിത്യമാണ് കൂടുതൽ സംഭാവന ചെയ്തിട്ടുള്ളത്. സംഗീത നിർവഹണത്തിൽ ഹിന്ദുസ്ഥാനിയുടെ വകഭേദങ്ങളിലൊന്നായ ഖവാലിയുടെ സ്വഭാവമാണ് ഏറെക്കുറെ പകർന്നു കിട്ടിയിട്ടുള്ളത്.
1: പുത്തൻ മണവാട്ടി പുത്തൻ മണവാട്ടി പുന്നര മണവാട്ടി പുത്തൈത ബനരോത്ത മണവാട്ടി
0: തൊട്ടു മുൻപത്തെ വർഷമിറങ്ങിയ മുഗളെ അസമിലെ പ്രശസ്തമായ ഖവാലിയുടെ സ്മരണ ഉണർത്തുന്ന ഈ ഗാനം പാടിയിരിക്കുന്നത് പി ലീല. പിൻപാട്ടുകാരായി കൂടെ ഗോമതി സിസ്റ്റേഴ്സും ഉണ്ട്.
1: കസവിന്റെ തട്ടത്താൽ കാർമുടി മൂടിയ കണ്ണാടിക്കവിളുള്ള മണവാട്ടി.
0: ഖവാലിക്ക് നേതൃത്വം നൽകുന്നത് സാധാരണഗതിയിൽ മുഖ്യമായും രണ്ട് ഗായകന്മാർ അല്ലെങ്കിൽ രണ്ട് ഗായികമാരാണെന്ന നില ഈ ഗാനത്തിൽ കൈയൊഴിഞ്ഞിരിക്കുന്നു. മുഗളെ അസമിലെ ആ പ്രശസ്തമായ ഖവാലി

ചിത്രം സമ്പൂർണ വർണ്ണചിത്രമായത് സമ്പൂർണമായി ആഘോഷിക്കാൻ ഈ ഗാനരംഗം കഴിവതും വർണ്ണാഭവും ആർഭാടപൂർണവുമാക്കിയിട്ടുണ്ട് സംവിധായകൻ. നിർധനയാണ് നായിക എന്നതൊക്കെ ഈ ആവേശത്തിമിർപ്പിൽ മറന്നുപോയി എന്ന് തോന്നുന്നു.

1960 റിലീസായ ഉമ്മ എന്ന ചിത്രത്തിലെ പാട്ടുകളിലൂടെ ആസ്വാദകരുടെയും ചലച്ചിത്ര വ്യവസായ മേഖലയുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയ പാട്ടുകൂട്ടായ്മയാണ് പി ഭാസ്കരൻ ബാബുരാജ് ടീം.

മലബാറിലെ മുസ്ലിം സമുദായ പശ്ചാത്തലത്തിൽ വൻ സന്നാഹത്തോടെ ഒരു ജനപ്രിയ സിനിമ ഒരുക്കുമ്പോൾ സ്വാഭാവികമായി പരിഗണിക്കപ്പെടുന്ന പേരാണ് ഈ കൂട്ടായ്മയുടേത്. കണ്ടമ്പച്ചക്കോട്ടിൽ അങ്ങനെ പരിഗണിക്കപ്പെട്ട കൂട്ടുകെട്ടാണിത്. എന്നിരിക്കലും ഉമ്മയിലെ പാട്ടുകൾ കൈവരിച്ച സംഗീതമേന്മയും ജനപ്രീതിയും കണ്ടമ്പച്ചക്കോട്ടിലെ ഗാനങ്ങൾക്ക് നേടിയെടുക്കാനായിട്ടില്ല.

മെഹബൂബ് പാടിയ പാട്ടുകൾ എക്കാലത്തെയും മികച്ച ഹാസ്യഗാനങ്ങളുടെ പട്ടികയിൽ ഇടം കണ്ടെത്തി കാണാമെങ്കിലും മറ്റ് ഗാനങ്ങൾക്ക് നിത്യഹരിത ഗാനങ്ങളുടെ പട്ടികയിലേക്ക് പ്രവേശിക്കാൻ പോലും ആയിട്ടില്ല. സിനിക് തന്റെ നിരൂപണ ലേഖനത്തിൽ പരാമർശിച്ചതുപോലെ കാതിൽ വീഴുമ്പോഴേക്കും വറ്റിപ്പോകുന്ന ചില സാധാരണ ട്യൂണുകളായി പരിമിതപ്പെട്ടുപോയി ഈ ചിത്രത്തിലെ ഗാനങ്ങൾ.

ഫക്കീർമാരുടെ കോട്ടല്ല ഇത്, ഫക്കീറണയണ കോട്ടാണ്. റബ്ബിൻ കൽപ്പന കേട്ട് നടക്കുന്ന കൽബിനെ മൂടിയ കോട്ടാണ്. ഫക്കീർമാരുടെ കോട്ടല്ല ഇത്, ഫക്കീറണയണ കോട്ടാണ്. റബ്ബിൻ കൽപ്പന കേട്ട് നട

0: വർഷം നാലായി കോട്ടിനകത്തൊരു വാലൻ പാട്ടയിരിക്കുന്നു. കോളറും തിന്ന് കീശയും തിന്ന് കോട്ടും കൂടി തിന്നല്ലേ. വർഷം നാലായി കോട്ടിനകത്തൊരു വാലൻ പാട്ടയിരിക്കുന്നു. കോളറും തിന്ന് കീശയും തിന്ന് കോട്ടും കൂടി തിന്നല്ലേ.
1: ആയിരത്തി തൊള്ളായിരത്തി 1961 അടുത്ത ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ഗാനലോക വീഥികളിൽ ഇനി അടുത്തയാഴ്ച.

സംഗീതത്തിന്റെ ചരിത്ര വീഥികളിലൂടെ ഒരു പര്യടനം. ആഖ്യാനം മഞ്ജു രമേശ്, ഗവേഷണം ബി വിജയകുമാർ, ഏകോപനം നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. ഐക്യദാർഢ്യത്തിൻ്റെയും പരസ്പര സഹകരണത്തിൻ്റെയും നൂലിൽ പൗരന്മാർ ഒന്നിക്കുമ്പോൾ രാഷ്ട്രത്തിൻ്റെ ശക്തി പലമടങ്ങ് വർദ്ധിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ഈ കൂട്ടായ ദൃഢനിശ്ചയത്തിലൂടെയാണ് രാജ്യം പുരോഗതി കൈവരിക്കുന്നതെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നിയമസഭയിൽ അന്യോന്യം സഹകരണം ഉറപ്പുവരുത്തി അംഗങ്ങൾ മുന്നോട്ടു പോകണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. നൂറ്റാണ്ടുകളുടെ പഴക്കമേറിയ സഭയുടെ അന്തസ്സ് കാത്തുസൂക്ഷിക്കാൻ നിലവിലെ അംഗങ്ങൾ ബാധ്യസ്ഥരാണെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. നിയമസഭയിലെ പുതിയ അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിന് ഈ മാസം 17 പ്രത്യേക സെമിനാർ സംഘടിപ്പിക്കുമെന്നും സ്പീക്കർ. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പങ്കെടുക്കും. തെരുവിൽ ഉപേക്ഷിക്കുന്ന അനാഥ രോഗികളെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ പ്രത്യേക വാർഡും പരിചരണ അനുമതിയും അനുവദിക്കണമെന്ന സന്നദ്ധ സംഘടനയുടെ ആവശ്യത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് വിശദീകരണം തേടി. ജില്ലാ മെഡിക്കൽ ഓഫീസറും ബീച്ച് ആശുപത്രി സൂപ്രണ്ടും പരാതി പരിശോധിച്ച് 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷൻ നിർദ്ദേശിച്ചു. ആതിരപ്പള്ളിയിൽ ഇന്നലെ പുഴ കടത്തിവിട്ട കാട്ടാനക്കൂട്ടം തിരികെ എത്താതിരിക്കാൻ ദൌത്യസംഘം നിരീക്ഷണം ശക്തമാക്കി. എണ്ണപ്പന തോട്ടത്തിലെത്തിയ ആനകളെ ദൌത്യസംഘം വനത്തിലേക്ക് തുരത്തി. കണ്ണൂർ കോളയാട് പഞ്ചായത്തിലെ പെരുവ കോളനിയിൽ കാട്ടാനയിറങ്ങി കൃഷിനാശം വരുത്തി. കർഷകർ ഭീതിയിൽ. ദേശീയപാതയിൽ കണ്ണൂർ മുഴപ്പിലങ്ങാടിനടുത്ത് KSRTC ബസ്സും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് 9 പേർക്ക് പരിക്കേറ്റു. കണ്ണൂരിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സും ബംഗളൂരുവിൽ നിന്ന് കണ്ണൂരിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സുമാണ് രാവിലെ അപകടത്തിൽപ്പെട്ടത്. ഉത്തരാഖണ്ഡ് ഗോൾഡ് കപ്പ് ക്രിക്കറ്റിൽ കേരളത്തിന് ജയം. ഡെറാഡൂണിൽ ഗോവയെ 19 റൺസിനാണ് കേരളം പരാജയപ്പെടുത്തിയത്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

വൈകിട്ട് 6:50 ഹരിതവീതിയിൽ കാസർഗോഡ് ബദിയടുക്ക നീർച്ചാൽ സ്വദേശി അജയ് ശങ്കർ കണ്ടികയുടെ വിവിധ കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാം. കൂടാതെ കപ്പയും കാന്താരി ഇന്ന് വൈകിട്ട് 6:50 ഹരിതവീതിയിൽ. രാത്രി 7:35 അങ്കണം പരിപാടിയിൽ കഥയരങ്ങ്, 3 ചെറുകഥകൾ. ഡൈനാമോ ദാമോദരൻ കാഞ്ഞങ്ങാട് അവതരിപ്പിക്കുന്നു. വീൽചെയർ സുനജ രാജീവൻ അവതരിപ്പിക്കുന്നു. കൂടാതെ ലക്ഷ്മണൻ കുയിലൂർ അവതരിപ്പിക്കുന്ന കഥ റിസൾട്ട് ഇന്ന് രാത്രി 7:35 അങ്കണം പരിപാടി. രാത്രി 8 മണിക്ക് ട്യൂൺ ഇൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. ഈ പരിപാടിയിൽ ഇന്ന് നാടൻ പാട്ടുകൾ കേൾക്കാം. സി ദീക്ഷിതരാജ്, കെ ടി ശ്രീനന്ദ് എന്നിവർ പങ്കെടുക്കുന്നു ഇന്ന് രാത്രി 8 മണിക്ക്.

0: ആകാശവാണി. ഡോക്ടറോട് ചോദിക്കാം, തത്സമയ ഫോണിൻ പരിപാടി. ഇന്നീ പരിപാടിയിൽ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ ബെന്നറ്റ് സൈലം മറുപടി നൽകുന്നു. ശ്രോതാക്കൾക്ക് ഇപ്പോൾ മുതൽ 12 മണിവരെ തത്സമയ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പർ 9495964321, 9495655631, 9496596321. സ്റ്റുഡിയോയിൽ ഡോക്ടറോട് സംസാരിക്കുന്നത് MS ആശ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ ബെന്നറ്റ് സൈലമാണ്. സ്വാഗതം സർ.
2: അപ്പോൾ
1: കുട്ടികളുടെ സ്കൂള് തുറന്നിട്ടുണ്ട്, ഇപ്പോൾ കാലവർഷം എത്തി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികളുടെ പൊതുവായ ആരോഗ്യ കാര്യങ്ങളിൽ നമ്മൾ ഇപ്പോൾ മാതാപിതാക്കളാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
2: ശരിക്കും 2 മാസത്തെ ഒരു അവധിക്കാലം കഴിഞ്ഞ് ആർത്തുല്ലസിച്ചതിന് ശേഷം കുട്ടികൾ മഴക്കാലം തുടങ്ങുന്നതിനോടൊപ്പം തന്നെ, തുടങ്ങിക്കഴിഞ്ഞ ഉടനെ തന്നെ അതിനോടൊപ്പം ചേർന്ന് തന്നെ സ്കൂളിലോട്ട് എത്തിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങൾ എപ്പോഴും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട ഒരു സമയമാണ് ഈ തുടക്കമെന്ന് പറയുന്നത്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 2 മാസം ഏറ്റവും നല്ലൊരു എൻവയോൺമെൻറ്റിലാണ്, അതായത് നല്ലൊരു അന്തരീക്ഷ സാഹചര്യത്തിലാണ് കുട്ടികൾ ഇരുന്നത്. അതായത് സ്വന്തം വീട്, സ്വന്തം പാരൻസ്, സ്വന്തമായിട്ടുള്ള സഹോദരങ്ങൾ, ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ ആവശ്യത്തിന് എപ്പോഴാണോ വിശക്കുന്നത് ആ സമയത്ത് ഭക്ഷണം കിട്ടുന്നുണ്ട്, എപ്പോഴാണോ അവർക്ക് കളിക്കാൻ പറ്റുന്നത് ആ സമയത്ത് കളിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റഡ് എൻവയോൺമെൻറ്റ്, ശരിക്കും ഒരു വളരെ സുരക്ഷിതമായ എൻവയോൺമെൻറ്റിൽ നിന്നിട്ട് പെട്ടെന്നാണ് കുട്ടികൾ നേരെ സ്കൂളിലോട്ട് പോകുന്നത്. വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ചെറിയ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, ഏകദേശം ഒരു 40 കുട്ടികൾ ഒരു ക്ലാസ്സിൽ സാധാരണ കാണും. ഇപ്പം പല ചില സ്കൂളുകളിലൊക്കെ കുറവായിരിക്കും, ചില സ്കൂളിൽ ചിലപ്പം കൂടുതലായിരിക്കും. ആവറേജ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 30-40 ഇടയ്ക്കായിരിക്കും. നാം മനസ്സിലാക്കേണ്ടത് 30 മുതൽ 40 അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ആ ഒരു ക്ലാസ്സിലെത്തുന്നത്. ഇപ്പം സാഹചര്യം പല രീതിയിൽ വ്യത്യസ്തമാണ്, അവർ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം പല രീതിയിൽ വ്യത്യസ്തമാണ്, അവർ ശ്വസിച്ചിരുന്ന ശ്വാസം, ഐ മീൻസ് വായു വ്യത്യസ്തമാണ്, വെള്ളം വ്യത്യസ്തമാണ്, അന്തരീക്ഷം പൊതുവെ വ്യത്യസ്തമാണ്. ഇങ്ങനെ വരുമ്പോഴേ കുറച്ചൊരു അസന്തുലിതാവസ്ഥ വരാനുള്ള ചാൻസ് കൂടുതലാണ്, പ്രത്യേകിച്ചും കാലാവസ്ഥയുടെ വ്യതിയാനവും. കടുത്ത ചൂടായിരുന്നു നടന്നുകൊണ്ടിരുന്നത്, അത് കഴിഞ്ഞിട്ട് മഴ വരുന്നു. ഈ മഴ വരുന്ന സമയത്ത് അല്ലെങ്കിൽ മഴ ഉള്ള സമയത്ത് അന്തരീക്ഷത്തിലൊരു വ്യതിയാനങ്ങൾ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ അസന്തുലിതാവസ്ഥ സമയത്ത് അണുക്കളുടെ വ്യാപനത്തിൻ്റെ ചാൻസും വളരെ കൂടുതലായിരിക്കും. മാത്രവുമല്ല, ഒരു കുഞ്ഞിന് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ മറ്റു കുട്ടികൾക്കും വരാനുള്ള ചാൻസും ഈ സമയത്ത് കൂടുതലായിരിക്കും. കാരണം അവർ മിംഗിൾ ചെയ്യുന്ന ഒരു ടൈമാണ്. പുതിയ കുട്ടികളാണെങ്കിൽ പോലും ഒരു ആദ്യത്തെ 1-2 ദിവസം അവർ പരസ്പരം മിണ്ടാതിരിക്കും, പക്ഷെ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കുട്ടികളുടെ സ്വഭാവം അനുസരിച്ച് അവർ ഫ്രണ്ട്ഷിപ്പിലോട്ട് എത്തും. ഇങ്ങനെ ഇടപഴകുമ്പോൾ ഒരു കുഞ്ഞിനുണ്ടാകുന്ന അസുഖം മറ്റൊരു കുഞ്ഞിന് കിട്ടാനുള്ള സാഹചര്യവും വളരെ കൂടുതലായിരിക്കും. അപ്പോൾ വളരെ എക്സ്ട്രാ ഒരു കെയർ എടുക്കേണ്ട സമയമാണ്. അങ്ങനെ എടുക്കേണ്ട സമയത്ത് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടത്, ആർക്കെങ്കിലും ചെറിയ അസുഖങ്ങളുണ്ടെങ്കിൽ ഒരു 1-2 ദിവസം റെസ്റ്റ് വീട്ടിൽ തന്നെ എടുത്തിട്ട് മാത്രമേ സ്കൂളിലോട്ട് വീണ്ടും അയക്കാവൂ. ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിധിവരെ നമുക്ക്

0: അസുഖം പെട്ടെന്ന് വ്യാപിക്കുന്നതിന് ചെറുക്കാൻ സാധിക്കും.
1: അപ്പോൾ ശ്രോതാക്കളെ, കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനാണ് ഡോക്ടർ ബെന്നറ്റ് സൈലം ഇപ്പോൾ നമ്മോടുകൂടെ ഉള്ളത്. 12 മണിവരെ ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ ഒന്നുകൂടി പറയാം. 9495964321. മറ്റൊരു നമ്പർ 9495563211. ഇനിയൊരു നമ്പർ കൂടിയുണ്ട്, 9496593211. സർ, ഇപ്പോൾ ഈ സമയത്ത് കുട്ടികളിൽ കണ്ടുവരുന്ന പ്രധാന പകർച്ചവ്യാധികൾ എന്തെല്ലാമാണ്, അവയെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാമെന്നൊന്ന് പറയാമോ?
0: നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്ന രോഗം എന്ന് പറയുന്നത് വൈറൽ ഡിസീസ് തന്നെയാണ് ഇപ്പോഴും. അതായത് ശ്വാസകോശത്തിൽ ശ്വാസനാളം വഴിയുള്ള കാര്യങ്ങൾ, അതായത് പരസ്പരം ഇടപഴകുമ്പോൾ, ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ ഒരു ആൾ ശ്വസിച്ചിട്ട് പുറത്തോട്ട് വിടുന്ന വായു മറ്റൊരു കുഞ്ഞ് ശ്വസിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതിനോടൊപ്പം സംഭവിക്കുന്നത് വൈറസ് ആണോ ബാക്ടീരിയ ആണോ ഏത് അണുക്കളാണോ നമ്മളെ വ്യാപിച്ചിരിക്കുന്നത്, അത് മറ്റു കുട്ടികളിൽ, അസുഖമില്ലാത്ത കുട്ടിയിൽ പകരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഏറ്റവും നല്ല ഉദാഹരണം നമുക്ക് അടുത്ത കാലത്തുണ്ടായ ഒരു പാൻഡമിക് ആയിട്ട് തന്നെ ഉണ്ടായതാണ് കോവിഡ് എന്നുള്ള രോഗം. അപ്പോഴും നമ്മൾ കണ്ട ഒരു കാര്യമാണ്, ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ആ ചുറ്റുവട്ടം താമസിക്കുന്ന എല്ലാവർക്കും വരുന്നുണ്ട്. ഈ ഒരു പ്രശ്നം ഏറ്റവും കൂടുതലായിട്ട് ആദ്യം നമ്മൾ കാണണം. അതിന് ഏറ്റവും പ്രൊട്ടക്റ്റീവ് മെഷർ എന്ന് പറയുന്നത് മാസ്ക് ഉപയോഗിക്കൽ തന്നെയാണ്. പക്ഷേ ഒരു സ്കൂൾ കുട്ടികൾക്ക് മാസ്ക് ഉപയോഗിക്കുന്നത് പ്രായോഗികമല്ല. അപ്പോൾ ഏറ്റവും ആദ്യമേ തന്നെ അത് മനസ്സിലാക്കുകയും വേണ്ട ചികിത്സ എടുക്കുകയാണ് ഒന്നാമത് ചെയ്യേണ്ടത്. രണ്ടാമത് മനസ്സിലാക്കേണ്ടത് വാട്ടർ ബോൺ ഡിസീസസ് ആണ്, വെള്ളത്തിൽ കൂടെ പകരുന്നത്. വെള്ളത്തിൽ കൂടെ പകരുന്ന പ്രധാന രോഗങ്ങളെന്ന് പറയുന്നത് ഒന്ന് ഡയറിയൽ ഡിസീസ്, വയറിളക്കം സംബന്ധിച്ച രോഗങ്ങൾ ഇപ്പോൾ കൂടിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഈച്ചയുടെ വ്യാപനവും കൂടുതലാണ്. ഫ്രൂട്ട്സിൻ്റെ ഈ അതിൻ്റെ ഫ്രൂട്ട്സ് നമുക്കിപ്പോൾ കൂടുതലായിട്ട് അവൈലബിൾ ആണ്. അത് അഴുകിക്കൊണ്ട് വരുമ്പോഴുണ്ടാകുന്ന ഈച്ചകളുടെ വ്യാപനം, ഇപ്പോൾ ഇതൊക്കെ കൊണ്ട് ഒരു വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് അണുക്കൾ വ്യാപിക്കാനുള്ള എളുപ്പ ചാൻസ് ഉണ്ട്. ഇതുപോലെ സംഭവിക്കുന്നതാണ് വാട്ടർ ബോൺ ഡിസീസിൽ. അതിൽ പ്രധാനമായിട്ടുള്ളത് വയറിളക്കം പോലുള്ള രോഗം, കോളറ വരെ നമ്മൾ ചിന്തിക്കണം. പക്ഷേ ഏറ്റവും കൂടുതൽ വയറിളക്കം വരുന്നത് അതിലും വൈറസ് ഡിസീസ് ആയിട്ടാണ്.
1: അപ്പോൾ ആദ്യത്തെ ശ്രോതാവ് ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ സാറേ, എന്റെ മോടെ കാര്യം ചോദിക്കാനും വേണ്ടിയായിരുന്നു.
1: ചോദിക്കാം, പേര് സ്ഥലം ഒന്ന് പറയാമോ?
2: ദിവ്യ മുതുകുളം. മോടെ പേര്, കുഞ്ഞിന്റെ പേര് അവന്തിയ.
1: ചോദിച്ചോളൂ, ചോദിച്ചോളൂ, സ്വാഗതം.
2: നാലാം ക്ലാസ്സിൽ പഠിക്കുക. ഇപ്പൊ കുഞ്ഞിച്ചിരി ശരീരം നല്ല വെയിറ്റ്, നല്ല വണ്ണമുണ്ട് പുള്ളിക്കാരിക്ക്.
0: എത്ര വയസ്സായി?
2: അന്നേരം 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന, 9 വയസ്സ്.
0: ഓക്കെ, പറഞ്ഞോളൂ.
2: അന്നേരം ഇച്ചിരി വണ്ണമുണ്ട് പുള്ളിക്കാരിക്ക്. അതിന്റെ വണ്ണം കുറയാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് അവർക്കൊരു ബുദ്ധിമുട്ടില്ല, പക്ഷെ നമുക്കൊരു അവക്ക് ചേരുന്ന ഉടുപ്പുകളോ ഒന്നും ഇടാൻ പറ്റത്തില്ല. അവക്ക് എപ്പോഴും വെനീനും പാൻറ്റോ ഇടുന്ന, അതിന് ഭയങ്കര കരച്ചിലും പറമ്പെറുക്കുമോ. എല്ലാരും നല്ല ഉടുപ്പിടുന്നു. എനിക്ക് വണ്ണം കൊണ്ടല്ലയോ, എനിക്ക് വണ്ണം ഉള്ളതുകൊണ്ടാ എനിക്ക് പുതിയതൊന്നും ചേരാത്തെന്നും പറഞ്ഞ്. അങ്ങനെ മറ്റുള്ള കുഴപ്പങ്ങൾ ആരോഗ്യത്തിനൊന്നും ഒരു പ്രശ്നവുമില്ല.
0: എന്തായാലും ഒരു ഒരു പാരന്റ്സിന് ഇങ്ങനെ ഒരു ചിന്ത വന്നത് തന്നെ വളരെ വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന്റെ ആരോഗ്യത്തെ പറ്റി ഇത്രയും ശ്രദ്ധിക്കുന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കാര്യം അറിയട്ടെ, കുഞ്ഞിന്റെ വെയിറ്റ് എത്രയാണ്? അതെ, 40 കിലോ വെയിറ്റ് ഉണ്ട് കുഞ്ഞിന്. 9 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ വെയിറ്റ് 29 ആണ് വേണ്ടത്. 8 25 കിലോ, 9 29 കിലോ, 10 32 കിലോ. അപ്പം ശരിക്കും ഒരു 40 കിലോ എന്ന് പറഞ്ഞാൽ പോലും ഏകദേശം ഒരു 11 കൂടുതലാണ് എത്തേണ്ട വെയിറ്റിനെ കാട്ടുന്നത്. 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 11 ഭാരം കുഞ്ഞ് എല്ലാ ദിവസവും തൂക്കിക്കൊണ്ട് നടക്കുകയാണ്. ഇത് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ് കുഞ്ഞിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നത്. കാണുന്നതിന്റെ വൃത്തികേട് ഒരു സൈഡ് ഇരിക്കട്ടെ, അതിനെക്കാട്ടിലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അത് കുഞ്ഞിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. ഇതിനെ പറയുന്നത് ഒബീസിറ്റി എന്നാണ്. അപ്പൊ ഈ ഒബീസിറ്റി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനോടൊപ്പം അടുത്ത് സംഭവിക്കാൻ ചാൻസ് കൂടുതലുള്ള 3 ഒന്ന് ഹൈപ്പർ ടെൻഷൻ, അതായത് പ്രഷറിന്റെ അസുഖം വരാം. 2 കൊളസ്ട്രോളിന്റെ അളവ് കൂടാം. 3 പഞ്ചസാരയുടെ അസുഖം വരാനുള്ള ചാൻസും വളരെ കൂടുതലായിരിക്കും. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? 2 പ്രധാന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. 1 ഭക്ഷണത്തില് കൺട്രോൾ വരുത്തുക. 2 എക്സസൈസ് ചെയ്യുക. 3 കുഞ്ഞിന് റെസ്റ്റ് അത്യാവശ്യമുള്ള

സമയത്തെല്ലാം റെസ്റ്റ് കൊടുക്കുക. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും ആദ്യം തുടങ്ങാം നമുക്ക് ഭക്ഷണത്തിൽ. ഭക്ഷണം വേണ്ടതെന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ആവശ്യം ഉള്ള ഭക്ഷണമേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. അതായത് കുഞ്ഞിന് എപ്പം ഭക്ഷണം മതിയെന്ന് തോന്നുന്നു ആ സമയം നമ്മൾ നിർത്തുക. അപ്പം നിങ്ങൾക്ക് തോന്നുമായിരിക്കാം കുഞ്ഞെപ്പോഴും കൂടുതൽ കൂടുതൽ കഴിക്കുന്നുണ്ട്.

0: സിമ്പിളായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ പാലിക്കാമെങ്കിൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ കുഞ്ഞിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കും. ഒന്ന്, ഇപ്പം ഉപയോഗിക്കുന്ന ഫുഡ് പ്ലേറ്റ്, അതായത് ഭക്ഷണം നമ്മൾ കൊടുക്കുന്ന പാത്രത്തിന്റെ സൈസ് കുറയ്ക്കുക. അല്ല, അതെ, സൈസ് കുറയ്ക്കുക ഒന്ന്. രണ്ട്, കഴിക്കുമ്പോൾ ആദ്യം നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാന ആഹാരം എന്ന് പറയുന്നത് നെല്ലരിയാണ്. അപ്പൊ ചോറ് കൊടുക്കുകയാണെങ്കിലോ പുട്ട് കൊടുക്കുകയാണെങ്കിലോ ഇഡലി കൊടുക്കുകയാണെങ്കിലോ ദോശ കൊടുക്കുകയാണെങ്കിലോ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കറി ആദ്യം പ്ലേറ്റിൽ വിളമ്പിയതിന് ശേഷം ബാക്കിയുള്ള സ്ഥലത്ത് മാത്രമേ അരി അല്ലെങ്കിൽ ചോറ് വയ്ക്കാവൂ. അങ്ങനെ വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് അളവ് കുറച്ച് കൊടുത്താൽ മതിയാകും. ഇനി അപ്പൊ നമുക്ക് ആദ്യം തോന്നും കുഞ്ഞിന് വിശപ്പ് മാറൂല എന്നൊരു തോന്നൽ വരും. അത് തോന്നൽ മാത്രമാണ്. ഒരു കാര്യം ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഒരു കാര്യം ചെയ്താൽ മതി, കുഞ്ഞ് കഴിച്ചു കഴിഞ്ഞിട്ട് ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും കൊടുക്കാം വേണമെങ്കിൽ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മിക്കവാറും കുഞ്ഞിനൊരു വിശപ്പ് വരുന്ന കാര്യം മാറും, അത് മതിയാകും. ഇതാണ് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ പച്ചക്കറികളും ഫ്രൂട്ട്സും കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഉചിതമായിരിക്കും. വിശപ്പ് വരാതിരിക്കാനായിട്ട് മുട്ട, ഇറച്ചി, മീന് ഇതും നല്ലതായിരിക്കും. ഏറ്റവും കൂടുതൽ ദോഷം വരുന്ന ഒരു ആഹാരം എന്ന് പറയുന്നത് അരിയാഹാരം തന്നെയാണ്. അതിന്റെ രീതിയിൽ അത് ഉപയോഗിക്കപ്പെടാത്തവർക്ക്, ഉദാഹരണം ഒരു കർഷകൻ, അതായത് നമ്മുടെ പാടത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കപ്പ കഴിച്ചാലോ അല്ലെങ്കിൽ അരിയാഹാരം കഴിച്ചാലോ നല്ലതാണ്. കാരണം ആ അത്രയും അവര് ഉപയോഗിക്കപ്പെടും. നേരെ മറിച്ച് നമ്മുടെ കുട്ടികൾ അത് ഉപയോഗിച്ചില്ല, അല്ലെങ്കിൽ നമ്മളായാലും വലിയവരായാലും അത് ഉപയോഗിച്ചില്ലെങ്കിൽ അത് ഒരു കൊഴുപ്പായിട്ട് മാറുകയും നമ്മുടെ ശരീരത്തിൽ പൊണ്ണത്തൊടിയായിട്ട് മാറുകയും ചെയ്യാറുണ്ട്. ഇതാണ് ഫുഡിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. രണ്ട്, ഒരു ഏറ്റവും കുറഞ്ഞത് 1 മുതൽ 2 മണിക്കൂർ കുഞ്ഞുങ്ങൾ ഫിസിക്കലി കളിച്ചിരിക്കണം. ഈ കളിക്കുന്ന കാര്യം പറയുമ്പോൾ പല പാരന്റ്സ് പറയുന്ന ഒരു കാര്യമാണ് വീട്ടിലിരുന്ന് കളിക്കാറുണ്ട് എന്ന് പറയാറുണ്ട്. പക്ഷെ അത് പോരാ. അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടാറുണ്ട് എന്ന് പറയാറുണ്ട്, അത് പോരാ. അവര് നമ്മുടെ പുറം സ്ഥലത്ത് തന്നെ ഒരു കൂട്ടമായിട്ട് തന്നെ ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ വിയർത്ത് കളിക്കുന്ന രീതിയിലോട്ട് മാറണം. ഏറ്റവും നല്ലത് കൂട്ടരോടൊത്തിച്ച് കളിക്കുന്നതാണ്. ആ ഒരു സൗകര്യം ഇല്ലാത്ത ആൾക്കാർക്ക് പല കോച്ചിങ് ക്യാമ്പുകളും ഉണ്ട്. പല രീതിയിലും ഓർഗനൈസ് ചെയ്ത് കളിക്കുന്ന സ്ഥലത്തായാലും കൊണ്ടുവിട്ട് കളിപ്പിച്ചിരിക്കണം. പക്ഷേ 1 മുതൽ 2 മണിക്കൂർ കളിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തിയാൽ തന്നെ കുഞ്ഞിൻ്റെ ബുദ്ധിയും ശക്തിയും വളരെയധികം വർദ്ധിക്കും. ഈ രണ്ട് കാര്യങ്ങൾ, ഫുഡിൻ്റെ കാര്യം ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയും. മൂന്നാമതൊരു കാര്യമുള്ളത് റെസ്റ്റാണ്. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും 9 വയസ്സ് അഡോളസന്റിന്റെ കൗമാരപ്രായത്തിന്റെ ഏജിന്റെ തുടക്കം വരെയാണ്. ശരിക്കും കൗമാരപ്രായം എന്ന് പറയുന്നത് 10 വയസ്സ് മുതൽ 19 വയസ്സ് വരെയാണ്. പക്ഷേ ഈ 9 വയസ്സ് മുതലേ ഈ ഒരു കാര്യത്തിൽ നമുക്ക് കണക്കാക്കാം. അതായത് ഏകദേശം 8 മുതൽ 10 മണിക്കൂറെങ്കിലും ഒരു കുഞ്ഞ് ഒരു ദിവസം ഉറങ്ങിയിരിക്കണം. അത് വളരെ പ്രധാനമാണ്. അപ്പൊ ഏറ്റവും പ്രധാന പ്രശ്നം വരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പാരന്റ്സും സ്കൂളിൽ വിടുന്നതിൻ്റെ കൂടെ തന്നെ ട്യൂഷനിലോട്ട് താല്പര്യം കാണിക്കാറുണ്ട്. അത് അവർക്ക് യഥാർത്ഥത്തിൽ ഗുണമല്ല ഉണ്ടാക്കുന്നത്, ദോഷമാണ് ഉണ്ടാക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാമെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞിൻ്റെ വെയിറ്റ് കുറയും, ആരോഗ്യവും കൂടും. ഇനി ഇതെല്ലാം ഞാൻ പറഞ്ഞെങ്കിലും ഈ ഒബീസിറ്റി, അതായത് പൊണ്ണത്തടി ഉണ്ടാകുന്നതിന് തൊട്ടടുത്ത ഒരു ഡോക്ടർ കാണിച്ച് ഞാൻ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കുഞ്ഞിനൊരു അസുഖം കൂടെ ഉണ്ടോ? കാരണം ചിലപ്പോൾ വിശപ്പ് കൂടുന്നത് കുഞ്ഞിൻ്റെ പ്രശ്നമായിരിക്കത്തില്ല, കുഞ്ഞിന് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല. കുഞ്ഞിന് ഹോർമോണൽ ചേഞ്ചസ് അല്ലെങ്കിൽ ചില രാസപദാർത്ഥങ്ങളുടെ വ്യതിയാനം കൊണ്ട് കുഞ്ഞിന് വിശപ്പ് കൂടുകയും ഓവറായിട്ട് ഭക്ഷണം കഴിക്കുന്നതും ആകാം. അതുകൊണ്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത്, ഒരു പീഡിയാട്രീഷ്യനെ കൺസൾട്ട് ചെയ്ത് വേണ്ട പരിഹാര മാർഗങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുകയും കൂടെ ചെയ്യുകയും ഇതിനോടൊപ്പം തന്നെ ചെയ്താൽ തീർച്ചയായിട്ടും നല്ലൊരു ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് സാധിക്കും.
1: ഓക്കെ, വിളിച്ചതിന് ചോദിക്കാനുണ്ടോ?
0: അതെ,
2: സ്കൂളിൽ പോകുമ്പോ ഈ ബാഗ് ഇട്ടുകൊണ്ട് പോയി നടന്നാ പോന്നത്, ബാഗ് ഉരി കൂന് പോലെ തോന്നി. ഇന്നലെ അതിന് സാറ് അതിന് അവളെ വഴക്ക് പറയും, ഇതിനാ കൂഞ്ഞ് നടക്കുന്നത്. ഇന്നലെ വൈകിട്ട് വന്ന് ഭയങ്കര കറക്കില്ലായിരുന്നു.

0: ഞങ്ങളുടെ ഒരു ഓർഗനൈസേഷനെ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ്, ശിശുരോഗ വിദഗ്ധരുടെ ശാസ്ത്രീയമായ സംഘടനയാണ് IAP എന്ന് പറയുന്നത്. ഞങ്ങൾ എപ്പോഴും ഗവൺമെന്റിനോടൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ബാഗിന്റെ സൈസ് കുറയ്ക്കണം. ഇതൊരു പ്രശ്നം തന്നെയാണ് ശരിക്കും. അത് ശാസ്ത്രീയമായിട്ട് വിദഗ്ധര് മനസ്സിലാക്കി അതിനൊരു പരിഹാര മാർഗം നമ്മൾ തീർച്ചയായിട്ടും കാണേണ്ടത് തന്നെയാണ്. അത് നിങ്ങളുടെ PTA മീറ്റിംഗിലും നിങ്ങളിത് പറയണം. അങ്ങനെ നമുക്കൊരു സംഘടിതമായിട്ട് ചിന്തിച്ച് പ്ലാൻ ചെയ്ത് ഇതിനൊരു പരിഹാരം തീർച്ചയായിട്ടും കാണേണ്ടതും അത്യാവശ്യമാണ്.
1: സാർ, നമ്മളിപ്പോ പകർച്ചവ്യാധികളെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. കുഞ്ഞുങ്ങളുടെ ഇപ്പൊ വയറിളക്ക രോഗങ്ങൾ ഈ സമയത്ത്
0: വളരെ കൂടുതലായിരിക്കും. ഒരു അതായത് വാട്ടർ ബോൺ ഡിസീസസ് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ വയറിളക്കത്തിനെ ചിന്തിക്കണം. വളരെ പെട്ടെന്ന് വരുന്നൊരു കാര്യം. ഇത് കൂടാതെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എലിപ്പനി, ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയും. അതായത് എലിയുടെ മലമൂത്ര വിസർജനം വഴി നമ്മുടെ ഇപ്പം കാലു വല്ലതും തൊടുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ നമ്മുടെ ഈ NRG വർക്കേഴ്സ് എന്ന് പറയും, മറ്റേ ഈ തൊഴിലുറപ്പ് പദ്ധതിയിലുള്ളവർക്കൊക്കെ ഈ പ്രശ്നം ഉണ്ടാകാറുണ്ട്. ആർക്കായാലും, കുട്ടികൾക്കായാലും പറ്റും. ഇപ്പം പാടങ്ങൾ വഴി സഞ്ചരിക്കുമ്പോഴൊക്കെ തന്നെ എലിയുടെ മൂത്രമൊക്കെ ഉണ്ടെങ്കിൽ അതുവഴി കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് കവേഡ് അല്ലാത്ത കാലാണെങ്കിൽ തീർച്ചയായിട്ടും, അതായത് ബേസിക്കലി ചെരുപ്പില്ലാത്ത കാല് ഉപയോഗിക്കുകയാണ്, കാല് വഴി നടന്നു പോവുകയാണെങ്കിൽ അതുവഴിയൊക്കെ നമുക്ക് ഈ അസുഖം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇതും ഒരു വാട്ടർ ബോൺ ഡിസീസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഉള്ളത് മഞ്ഞപ്പിത്തമാണ്. മഞ്ഞപ്പിത്തം തന്നെ രണ്ടെണ്ണം ഉണ്ട്, ഒന്ന് HBV, രണ്ട് HBE. HBV എന്ന് പറയുന്നത് രക്തത്തിൽ കൂടെ പകരുന്ന മഞ്ഞപ്പിത്തമാണ്. അത് നമ്മളെ ഗവൺമെന്റ് തന്നെ, അതായത് നാഷണൽ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് തന്നെ ജനിച്ച അന്ന് മുതൽ വാക്സിനേഷൻ തുടങ്ങുകയാണ്. സീരിയസ് ആണത്. HBE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സീരിയസ് അല്ല. പലപ്പോഴും നമ്മൾ പറയാറില്ലേ ഒറ്റമൂലി കൊണ്ട് മാറുന്നു എന്നൊക്കെ പറയുന്നത് HBE ആണ്. അത് വാട്ടർ ബോൺ ഡിസീസ് ആണ്. അത് ശരിക്കും ഒരാഴ്ച മുതൽ രണ്ടാഴ്ച വരെയാണ് കാണുന്നത്. പക്ഷെ അതിലൊരു പ്രശ്നമുള്ളത്, കരളിന് സംബന്ധമായി എന്തെങ്കിലും പ്രശ്നമുള്ളവർക്ക് ആ അസുഖം വന്നാൽ അതും സീരിയസ് ആകും. അപ്പം അതും ഒരു വാട്ടർ ബോൺ ഡിസീസ് ആയിട്ട് കാണും. കാരണം ഫുഡ് വഴിയും വെള്ളം വഴിയൊക്കെയാണ് പകരുന്നത്. ഇനി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ടൈഫോയിഡ്. ടൈഫോയിഡിനൊക്കെ ഇപ്പം വാക്സിനേഷൻ ഉണ്ട്, പക്ഷെ ഗവൺമെൻറ് തലത്തിൽ ഒട്ട് എത്തിയിട്ടില്ല. ടൈഫോയിഡ് ഇതുപോലെ കണ്ടാമിനേഷൻ, ജലമലിനീകരണം കൊണ്ടൊക്കെ ഉണ്ടാകുന്ന ഒരു രോഗമാണ് നമ്മൾ ടൈഫോയിഡും പറയാൻ പറ്റും. അപ്പം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം വാട്ടർ ബോൺ ഡിസീസസ് ഒക്കെ ആയി. പിന്നെ കോളറ നേരത്തെ പറഞ്ഞു, ഡയറിയൽ ഡിസീസസിനെ പോലുള്ള വരുന്നതാണ്. ഇതൊക്കെയാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്ന രോഗങ്ങളെന്ന് പറയുന്നത്.
1: അടുത്ത കോളർ ലൈനിലുണ്ട്, ആരാണ് നോക്കാം. ഹലോ ഹലോ
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
2: എന്റെ പേര് അരുണ, ചെറിയ
1: സംസാരിച്ചോളൂ.
2: ഡോക്ടർ, എന്റെ മകന്റെ കുട്ടിയാണ്, 6 വയസ്സായ കുട്ടിയാണ്.
0: 6 വയസ്സ്.
2: അപ്പൊ അതിന് രാത്രിയാണ് ഉറക്കം ഒത്തിരി ശരിയല്ല, അഡിനോയിഡ് ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അഡിനോയിഡ്. അപ്പൊ രാത്രി ഭയങ്കര അസ്വസ്ഥതയാണ്. അത് എണീറ്റ് ഉറക്കത്തിലൊക്കെ എണീറ്റ് ഞങ്ങളാ ദേഹത്തൂടെ കിടക്കണത്, എണീറ്റ് കാര്യം ഇരിക്കും പോലെയൊക്കെ കിടന്നുറങ്ങാം.
0: അപ്പൊ
2: ഒരു സ്പ്രേ അടിക്കുന്നുണ്ട്, എപ്പോഴും നമുക്ക് ജലദോഷം, ഭയങ്കര അലർജി കൂടുതലായിട്ടുള്ള കുട്ടിയാണ്. അപ്പൊ എന്തുകൊണ്ടായാലും എന്ത് തൊട്ടാലും ഒരു അലർജി ഒക്കെയാണ്, മരം ചുമയൊക്കെ. അപ്പൊ രാത്രി ആണെങ്കിൽ ഇങ്ങനെ ഉറക്കാം. അപ്പൊ ഞങ്ങളിപ്പോ സർജറി ചെയ്യാന്നും പറഞ്ഞൊക്കെ ഇരുന്നതാണ്. അപ്പൊ എന്നിട്ടും ഡോക്ടർ പറയും, നോക്കട്ട് ഒരു സ്പ്രേ അടിച്ചു നോക്ക്, പൊക്കി തലയണ വെച്ച് കിടത്ത്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴും അതിന് രാത്രി ഉറക്കം അസ്വസ്ഥത, അത് കാണുമ്പോ നമുക്ക് ഭയങ്കര വിഷമമാണ് എന്ന് പറഞ്ഞാൽ. കയ്യിൽ കിടന്നാൽ കുറച്ച് നേരം കുഴപ്പമില്ല, കൈ വെച്ചു കൊടുത്ത് കയ്യിൽ തല വെച്ച് കിടക്കുമ്പോ വലിയ കുഴപ്പമില്ല. തലയണ വെച്ചാൽ അത് ഭയങ്കര ഇതാണ്, ഭയങ്കര വീസിങ് ഒരു ഭയങ്കര അസ്വസ്ഥതയാണ് അതിന്. അപ്പൊ ഇനി ഇങ്ങനെ അതിനായിട്ട് ഓപ്പറേഷൻ ചെയ്താൽ അതിന് ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാതാവും എന്നൊക്കെ പറയുന്ന ഉള്ളതാണ്.
0: നമ്മളൊരു കാര്യം ഇതിൽ മനസ്സിലാക്കേണ്ടത് വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്കറിയാം, നമുക്ക് കൈവിരലുകൾ ആവശ്യമാണ്, നമുക്ക് കൈ ആവശ്യമാണ്. പക്ഷെ ഈ ഒരു കൈവിരലോ കൈയോ നമുക്ക് വളരെയധികം ദോഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു രീതിയിലും ശക്തിയില്ല, പക്ഷെ നമുക്ക് എപ്പോഴും ഇതൊരു ഉപദ്രവകരമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനെ മുറിച്ചു മാറ്റും. ഇതുപോലെ ഒരു സംഭവം, യഥാർത്ഥത്തിൽ അഡിനോയിഡ് ടോൺസിൽസ് ഒക്കെ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാണ്. അത് നമുക്ക് ഡോക്ടേഴ്സ് പറഞ്ഞു തന്നത് വളരെ കറക്റ്റാണ്, പ്രതിരോധ ശേഷിക്ക് ഗുണം ചെയ്യുന്നത് തന്നെയാണ്. ഇതിന്റെ വളർച്ചയും കൂടെ പറഞ്ഞുതരാം. ഏകദേശം 4 വയസ്സോടെയാണ് ഇതിന്റെ വളർച്ച തുടങ്ങുന്നത്. നേരത്തെ കാണും അതിന്റെ വളർച്ച. ഏറ്റവും അധിക വളർച്ചയിലെത്തുന്ന പ്രായം എന്ന് പറയുന്നത് 8 മുതൽ 12 വയസ്സ് വരെയാണ്. അത് കഴിഞ്ഞിട്ട് റിഗ്രസി എന്ന് പറഞ്ഞാൽ ചെറുതായി അതിന്റെ സൈസിന്റെ വളർച്ച എന്തായാലും നില തീരുന്ന ഒരു സ്റ്റേജാണ്.

0: എട്ട് മുതൽ 12 വയസ്സ് വരെ എന്ന് പറയുന്നത്. ഇതൊരു സൈഡിലിരിക്കട്ടെ. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും പറയുകയാണ്, നമുക്കൊരു പ്രശ്നമുള്ള ഒരു സാധനം അല്ലെങ്കിൽ ഒരു ഓർഗൻ, ഒരു അവയവം നമ്മുടെ ശരീരത്തിൽ, അത് ഭയങ്കര പ്രശ്നമാണ് ഉണ്ടാക്കുന്നത്, ഗുണത്തെക്കാട്ടിലും ദോഷമാണ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ മാറ്റേണ്ട കാര്യമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ പറ്റി പറഞ്ഞ കുട്ടി, അതായത് 6 വയസ്സുള്ള കുഞ്ഞാണ്, എത്ര വെയിറ്റ് ഉണ്ട് കുഞ്ഞിന്? ആ ഒരു കാര്യം കൂടെ അറിഞ്ഞാൽ ഞാൻ അടുത്ത് പറഞ്ഞുതരാം. ആ അപ്പൊ ഓവർ വെയിറ്റ് അല്ല കുഞ്ഞിന് മതി, ഇത്ര അറിഞ്ഞാ മതി. അതായത് 6 വയസ്സിന്റെ ഒരു കുഞ്ഞിന് വേണ്ട വെയിറ്റ് എന്ന് പറയുന്നത് 20 കിലോയാണ്. അതായത് ജനന വെയിറ്റ് 2.5-3.5 ഇടയിലാണെങ്കിൽ ആയിക്കോട്ടെ, കുഴപ്പമില്ല. അതായാലും നമ്മള് 6 വയസ്സെത്തുമ്പോൾ വേണ്ട വെയിറ്റ് എന്ന് പറയുന്നത് 20 കിലോയാണ്. അപ്പൊ 20 കിലോ വരെ ആണ് നോർമൽ വെയിറ്റ് എന്ന്. 20 കിലോയ്ക്ക് മുകളിലാണെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് വേറെയും കാരണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദിച്ചത്. ഇനി നിങ്ങൾ പറയുന്ന പ്രശ്നമെന്ന് പറയുന്നതിന്റെ ഡയഗ്നോസിസ് ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയും, അതായത് OSA എന്ന് പറയും. അതായത് അത് നിങ്ങൾക്ക് ആ വാക്ക് മിക്കവാറും ഡോക്ടേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടാകും. സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോർമലായിട്ട് നമ്മൾ കിടക്കുന്ന ഒരവസ്ഥയിൽ രാത്രിയാകുമ്പോൾ കുഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം, പ്രത്യേകിച്ച് മിഡ് നൈറ്റിലൊക്കെയാണ് സംഭവിക്കുന്നത്, പെട്ടെന്ന് കുഞ്ഞ് എണീറ്റിരിക്കുകയും ശ്വാസം കിട്ടാനായിട്ട് വളരെ നീട്ടി ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്തിട്ട് വീണ്ടും കിടന്നുറങ്ങും. ഇതാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയയുടെ ലക്ഷണമെന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജിൽ ആദ്യത്തെ ചികിത്സ നിങ്ങൾക്ക് കിട്ടി, അതായത് സ്പ്രേ ഉപയോഗിച്ച് ട്രീറ്റ്മെന്റ് തരുന്നുണ്ട്. എന്ത് സ്പ്രേ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം തീർച്ചയായിട്ടും ഒരു ഡോക്ടർ കണ്ട സ്ഥിതിക്ക് ശരിയായ ചികിത്സ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഇപ്പോഴും പറയുന്നു ഇതുവരെയും ഒരു പരിഹാരമായിട്ടില്ല. അങ്ങനെ ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് സർജിക്കൽ പ്രൊസീജിയേഴ്സ് തന്നെയാണ്. അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ENT ഡോക്ടറെ കാണിക്കുകയും ഒരു ഒപ്പീനിയൻ എടുക്കുകയും സർജറി വേണമെങ്കിൽ അത് ചെയ്യുകയും ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം.
1: ശ്രോതാവിന് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സാർ, നമ്മൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് നിർബന്ധമായി നൽകിയിരിക്കേണ്ട പ്രതിരോധ കുത്തിവയ്പ്പുകൾ എന്തൊക്കെയാണ്? ഇപ്പം നമ്മുടെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടല്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കുത്തിവയ്പ്പുകളുണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും കമ്പൽസറി ആയിട്ട് നമ്മൾ കൊടുത്താൽ നന്നായിരിക്കും എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ?
0: അതായത് ഇതിൽ ഒന്നും കമ്പൽസറി അല്ല ഒരു കാര്യങ്ങളും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കമ്പൽസറി എന്ന് പറയുന്ന വാക്ക് അത് ശരിയല്ല. ഒന്ന്, നാഷണൽ പ്രോഗ്രാം. നാഷണൽ പ്രോഗ്രാം എന്ന് പറയുന്നത് 12 വാക്സിനേഷൻ + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 12 ഇതുവരെ ഉണ്ടായിരുന്നത്, പുതുതായിട്ട് HPV വാക്സിൻ, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനും കൂടെ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ കൊടുക്കുന്നത് നാഷണൽ പ്രോഗ്രാം. ഇത് എന്തുകൊണ്ട് പറയുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഫ്രീ ആണ്. ഇനി അടുത്ത് ചിന്തിക്കേണ്ടത് മറ്റു വാക്സിനേഷനെ പറ്റിയാണ്. പലരും ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ഓപ്ഷണൽ വാക്സിൻ. ആ വാക്ക് ശരിയല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 പ്രോഗ്രാംസ് ആണ് നമ്മളിവിടെ പ്രധാനമായിട്ട് ഉള്ളത്. ഒന്ന്, നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം. 2, ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിന്റെ വാക്സിനേഷൻ പ്രോഗ്രാം. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്നേ ഉള്ളൂ, ഫിനാൻസ് ആണ്, പൈസയാണ് അതിൻ്റെ പ്രശ്നം. അതായത് നാഷണൽ പ്രോഗ്രാം പൂർണ്ണമായിട്ട് നമ്മൾ ഉൾക്കൊണ്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഗവൺമെന്റ് ഫ്രീ ആയിട്ട് വാക്സിനേഷൻ തരുന്നുണ്ട്. ഗവൺമെന്റ് എന്തുകൊണ്ട് തരുന്നു? അതാണ് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇതിന് കൂടാതെ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് റെക്കമെൻഡ് ചെയ്യുന്ന വാക്സിനേഷൻ കൊടുക്കേണ്ടതെന്നല്ല അതിൻ്റെ അർത്ഥം. അത് ഗവൺമെന്റ് പ്രോഗ്രാമിൽ എത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. കൊടുക്കുന്നതാണോ നല്ലതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആ വാക്സിൻ കൂടെ കൊടുക്കുന്നതാണ് നല്ലത്. അതിന് ചില ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഫ്ലൂ വാക്സിൻ. ഫ്ലൂ വാക്സിൻ നമ്മൾ കൊടുക്കുന്നത് 6 മാസത്തിൽ ആദ്യത്തെ ഡോസ് കൊടുക്കും, അത് കഴിഞ്ഞിട്ട് 1 മാസം കഴിയുമ്പോൾ അടുത്ത ഡോസ് കൊടുക്കും, പിന്നെ എല്ലാ വർഷവും ഓരോന്ന് വെച്ച് കൊടുക്കും. കാരണം ഈ അണുക്കളുടെ സ്ട്രെയിൻ എന്ന് പറയും, അണുക്കളുടെ രീതി അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓരോ വർഷവും അത് പുതുക്കണം. നമ്മൾ ലൈസൻസ് പുതുക്കും പോലെ തന്നെ വാക്സിനേഷൻ പുതുക്കേണ്ടി. അപ്പോൾ എല്ലാ വർഷവും ഫ്ലൂ വാക്സിൻ എടുക്കണം. റെക്കമെൻഡേഷൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും എടുക്കുന്നത് തന്നെയാണ് നല്ലത്, അഡൾട്സിന് നല്ലതാണ്. പ്രത്യേകിച്ചും 50 വയസ്സ് കഴിഞ്ഞവർക്ക് എടുക്കുന്നത് തന്നെയാണ് ഫ്ലൂ വാക്സിൻ നല്ലത്. കാരണം ആ രീതിയിൽ വൈറൽ വൈറസ് കൊണ്ടുള്ള ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, ശ്വാസകോശത്തിൻ്റെ ശ്വാസനാളത്തിൻ്റെയൊക്കെ ഇൻഫെക്ഷൻ വരാതിരിക്കുവാനും അത് ന്യൂമോണിയയിലോട്ട് കൊണ്ടെത്തിക്കാനും, വൈറൽ ന്യൂമോണിയ വരാതിരിക്കാനും നല്ലത് ഫ്ലൂ വാക്സിൻ എടുക്കുന്നതാണ്. 2, ചിക്കൻ പോക്സിൻ്റെ വാക്സിനേഷൻ. ഇതിനെ നമ്മൾ കാണേണ്ടത്, ഇപ്പോൾ വാരിസെല്ല അല്ലെങ്കിൽ ചിക്കൻ പോക്സ് എന്ന് പറയും, ഇത് ശരിക്കും എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് എഗെയിൻ നമ്മൾ തന്നെയാണ്. കാരണം സാധാരണ രീതിയിൽ ചിക്കൻ പോക്സ് സീരിയസ്

0: ആണോ? അല്ല. ചിക്കൻ പോക്സ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരാഴ്ച കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പോകും. ചില രാജ്യങ്ങൾ ഇത് വാക്സിനേഷൻ കൊടുക്കുന്നില്ല. നമ്മളാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ നമ്മൾ വറി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സ്ഥലത്താണെങ്കിൽ മറ്റു രാജ്യങ്ങളെക്കാളും ഇതിൻ്റെയൊക്കെ എണ്ണം കൂടുതലാണ്. ചിക്കൻ പോക്സ് വരാറുണ്ട്, നമുക്ക് ഒരു സീസണലായിട്ട് വരാറുണ്ട്. പ്രശ്നമെന്ന് പറഞ്ഞ ഒരു പ്രധാന എക്സാമിനേഷൻ ടൈം ആണിത് വരികയാണെങ്കിൽ അപ്പോഴെന്ത് പറ്റാം? ചിക്കൻ പോക്സ് കിട്ടുകയാണെങ്കിൽ നമ്മൾ കിടപ്പിലാകും, അറ്റ്ലീസ്റ്റ് റെസ്റ്റ് എടുക്കേണ്ടി വരും. ഇത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ, ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ, നമ്മളൊരു കുട്ടികൾക്ക് ആ ഒരു പൈസ മുടക്കാൻ മടിയില്ലാത്തവർക്ക് വാക്സിനേഷൻ എടുക്കുന്നത് തന്നെയാണ് നല്ലത്.
1: അത് ഏത് സമയത്ത് വേണമെങ്കിലും എടുക്കാം.
0: എടുക്കാം എടുക്കാം. നമ്മൾ ഒരു വയസ്സ് കഴിഞ്ഞാൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഏത് വയസ്സിലും എടുക്കാം.
1: അടൽറ്റായാലും
0: സിംഗിൾ ഡോസ് അല്ലാതെ മുമ്പ് സിംഗിൾ. ശരിക്കും ഇത് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുമായിരിക്കാം, പക്ഷെ എന്നാലും ഒരു എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് 1 മന്ത് അപ്പാർട്ട്, ഒന്ന് എടുത്തിട്ട് അടുത്ത ഡോസ് നമ്മൾ ഒരു മാസം കഴിഞ്ഞിട്ട് എടുക്കുന്ന രീതിയാണ് ഫോളോ ചെയ്യുന്നത്. കുട്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ അങ്ങനെയല്ല, നമ്മൾ ഒരു വയസ്സിന് ശേഷം എടുത്തിട്ട് പിന്നെ ഒരു 5 വയസ്സൊക്കെ ആകുമ്പോൾ വീണ്ടും എടുക്കും. പക്ഷെ ഒരു മാസം കഴിഞ്ഞ് എടുക്കുന്നതിന് കുഴപ്പമില്ല. അഡൾട്ട്സിനാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്നെടുത്ത് സെക്കൻഡ് ഡോസ് എന്ന് പറയുന്നത് ഒരു മാസം കഴിഞ്ഞിട്ടാണ്. ഒരു മാസം കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും വേണം എടുക്കാം. മനസ്സിലാക്കേണ്ടത് ഒരു ഡോസിൽ പോലും ചിലപ്പോൾ ഫുൾ പ്രൊട്ടക്ഷൻ കിട്ടിയേക്കാം, പക്ഷേ ഒരു എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ഡോസ് കൂടെ കൊടുക്കുന്നത്. ലൈവ് അറ്റന്യൂട്ടഡ് വാക്സിൻസ് എന്ന് പറയും അതിന്. ഇതിനൊക്കെ ഈ വാക്സിനേഷനൊക്കെ ജീവനുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഒരു ഡോസ് തന്നെ എഫക്റ്റീവ് ആകാം. MMR വാക്സിനേഷനും അതുപോലെ തന്നെയാണ്. മൂന്നാമത്തെ ഒരു വാക്സിനേഷൻ എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ. ഞാൻ ഹെപ്പറ്റൈറ്റിസ് എയെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. അവിടെയും നമുക്ക് എടുക്കുന്നത് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. ടൈഫോയിഡ് വാക്സിനുണ്ട്. പക്ഷേ ഇതിനെക്കാട്ടിലും ഉപരിയായിട്ട് ഏറ്റവും പ്രധാനം ഒരു വാക്സിനേഷനെങ്കിലും വെളിയിൽ നിന്ന് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ എടുക്കേണ്ട വാക്സിൻ MMR ആണ്. കാരണം നമ്മളിപ്പം കൊടുക്കുന്നത്, നമ്മളെന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഗവൺമെന്റിൽ ഉണ്ടായിരുന്ന സമയത്തുള്ള കാര്യമാണ് പറയുന്നത്, MR വാക്സിനേഷനാണ്. MR വാക്സിനേഷനിൽ വരുന്നത് മീസിൽസ് അല്ലെങ്കിൽ മണ്ണൻ എന്ന് പറയുന്ന രോഗം, 5-ാം പനി, അതിന് കൊടുക്കുന്നുണ്ട്. റുബല്ല എന്നുള്ള അല്ലെങ്കിൽ ജർമ്മൻ മീസിൽസ് എന്നുള്ള രോഗത്തിനുമാണ് കവർ കിട്ടുന്നത്. പക്ഷേ ഏതിന് കിട്ടുന്നില്ല? മംസിന്, മുണ്ടിനീരിന് കിട്ടുന്നില്ല. മുണ്ടിനീര് വേണ്ട, ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഭാഷയാണ്. മുണ്ടിനീര് എന്തായാലും നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ മുണ്ടിനീര് വളരെ പ്രധാനമാണ്. കാരണം നമ്മൾ ഏറ്റവും വറി ചെയ്യുന്നത് ഇതിൻ്റെ കോംപ്ലിക്കേഷനാണ്. എന്താണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻ? കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ടെസ്റ്റിസിനെ ബാധിക്കാം. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം, ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒവേറിയെ ബാധിക്കാം. അങ്ങനെ വരുമ്പോൾ ഊഫോറൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾക്കും പിന്നെ ഓർക്കൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് പുരുഷന്മാർക്കും ഇത് ബാധിക്കാം. അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റി, വന്ധ്യതയ്ക്കൊരു കാരണമായിട്ട് ഇത് മാറാറുണ്ട്. മാത്രമല്ല മറ്റ് ഏത് ശരീരത്തിലെ അവയവങ്ങളെയും ഇത് ബാധിക്കാം. പാൻക്രിയാസിനെ ബാധിക്കാം. ഇങ്ങനെ ബാധിക്കുന്നത് കൊണ്ട് ഏറ്റവും എൻ്റെ അഭിപ്രായത്തിൽ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ എല്ലാ പേരും MMR വാക്സിനേഷൻ എങ്കിലും എടുത്തിരിക്കണം.
1: പക്ഷേ ഈ മംസ് ഓൾറെഡി വന്നിട്ടുള്ള കുട്ടികൾക്ക് എടുക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്?
0: ഇല്ല, മംസ് എന്ന് നമുക്ക് ഉറപ്പായാൽ, പക്ഷെ ഉറപ്പ് വേണം. കാരണം വേറൊരു കാര്യമുണ്ട്, പാരോട്ടൈറ്റിസ് എന്ന് പറയുന്നത് എപ്പോഴും അത് മംസ് അല്ല. അതായത് ആ സ്ഥലത്തെ മുഴയെന്ന് പറയുന്നത് മംസ് മാത്രമല്ല. കാരണം ഇതൊരു ഈ ഒരു ഗ്രന്ഥിയിൽ നിന്ന് ഒരു ട്യൂബ് പോയിട്ടാണ് നമ്മുടെ വായുടെ അകത്ത് ഓപ്പൺ ചെയ്യുന്നത്. അതായത് തുപ്പൽ ഗ്രന്ഥിയാണ് ഈ പരോട്ടിക് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അത് ഡക്റ്റ് വഴി വായുടെ അകത്ത് ഓപ്പൺ ചെയ്യും. ഇതിനിടയിൽ ഒരു ബ്ലോക്ക് വന്നാൽ, അതൊരു ഇൻഫെക്ഷൻ കൂടെ വന്നാൽ അത് പരോട്ടൈറ്റിസ് ആയിട്ട് മാറും. അത് എപ്പോഴും അത് മംസാകണമെന്നില്ല. അതുകൊണ്ട് പക്ഷെ അത് അതിന് മനസ്സിലാക്കാൻ പറ്റുന്ന റിപ്പീറ്റഡ് ആയിട്ട് അങ്ങനെ ആ ഭാഗത്ത് നീര് വരികയാണെങ്കിൽ മനസ്സിലാക്കണം ഇത് മംസല്ല, പാരോട്ടൈറ്റിസ് ആണെന്ന് പറഞ്ഞിട്ട്. ഒരു പ്രാവശ്യം വരികയാണെങ്കിൽ നമ്മൾ അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, അത് മംസായിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
2: എന്റെ പേര് മായ, സ്ഥലം ക്ലിമാനൂർ.
1: സംസാരിച്ചോളൂ.
2: നമസ്കാരം ഡോക്ടർ.
0: നമസ്കാരം, നമസ്കാരം മായ, പറഞ്ഞോളൂ.
2: ഡോക്ടർ, എന്റെ മകളുടെ കുട്ടിക്ക് വേണ്ടിയാണ്. കുട്ടിക്ക് ഇപ്പോ 3 വയസ്സായിട്ടുണ്ട്.
0: 3 വയസ്സായല്ലേ?
2: 3 വയസ്സ്. അപ്പൊ കുട്ടിക്ക് ഇപ്പൊ 10 കിലോ വെയിറ്റ് കുട്ടിക്കുള്ളൂ. അപ്പൊ അത് തീരെ കുറവല്ലേ ഡോക്ടർ? അത്
0: 10 കിലോ വെയിറ്റ് എന്ന് പറയുമ്പോഴേ കുറവ് തന്നെയാണ്. 3 വയസ്സിന് വേണ്ട വെയിറ്റ് 14 കിലോയാണ്. അതായത് നമുക്ക് 1 വയസ്സ്, അതായത് നമ്മൾ സാധാരണ കണക്കാക്കുന്നത് സാധാരണഗതിയില് 1 വയസ്സാകുമ്പോൾ 9-ഉം 10-ഉം ഇടയ്ക്കായിരിക്കും വെയിറ്റ്. ഇനി 1 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഓരോ വർഷവും കഴിയും തോറും 2 കിലോ വെച്ചാണ് കൂടുന്നത്. അതായത് 2 വയസ്സിന് 12 കിലോ, 3 വയസ്സാകുമ്പോൾ 14 കിലോ, 4 വയസ്സ് 16, 5 18, 6 20, ഈ രീതിയിലാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് വേറൊരു ഫോർമുല

0: ാണ് ഉപയോഗിക്കുന്നത്. അപ്പോഴേ നമ്മുടെ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം 3 വയസ്സായ കുട്ടിക്ക് 14 കിലോ വേണം, അതാണ് കറക്റ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. അതെ, കുഞ്ഞിനെ ഇഷ്ടപ്പെടുന്ന ആഹാരം രുചികരമായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് എന്തെങ്കിലും നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ടോ, ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്, ഉദാഹരണം ഇപ്പൊ മെരശല്യമുണ്ടെങ്കിൽ കുഞ്ഞിന്റെ ഭക്ഷണം കഴിക്കുന്നത് കുറവ് വരാം, 2 വിളർച്ച രോഗമുണ്ടെങ്കിൽ കുഞ്ഞ് കഴിക്കുന്നത് ഭക്ഷണത്തിൽ കുറവ് വരാം, ആക്ടിവിറ്റി കുറവാണെങ്കിൽ, ഈ കാലഘട്ടത്തിൽ ഞാൻ ഏറ്റവും പറയാൻ ഉദ്ദേശിക്കുന്നത് അതാണ്, കുഞ്ഞിനെ ഈ 3 വയസ്സായ ഒരു കുട്ടിക്ക് ആക്ടിവിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ കുഞ്ഞൊന്ന് ബേളം കാണിക്കുന്നു, കുഞ്ഞ് ഓടിച്ചാടി നടക്കുന്നു, ആ സമയത്ത് കുഞ്ഞിനെ നമ്മൾ വിലക്കുന്നു, നമ്മൾ ഒരിക്കലും കളിക്കാൻ വിടുന്നില്ല, അങ്ങനെയൊക്കെ ആണെങ്കിലും കുഞ്ഞിന് വിശപ്പ് കുറയും, വിശക്കാതെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാലും വിശപ്പ് കുറയും. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനം ഇനി ഞാൻ പറയാൻ പോകുന്നതാണ്,
1: ഓക്കെ,
0: ആ നല്ലതാണ്. അപ്പൊ നമ്മൾ അടുത്ത് ചിന്തിക്കേണ്ടത് വേരശല്യമുണ്ടോ അല്ലെങ്കിൽ വിളർച്ചയുടെ രോഗമുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. മാത്രമല്ല, ഒരു പ്രധാന കാര്യം ചിന്തിക്കേണ്ടത്, നമ്മൾ ഈ മൊബൈൽ ഉപയോഗം, TV ഉപയോഗം, കമ്പ്യൂട്ടർ ഉപയോഗം, ഇതിൽ ഏറ്റവും പ്രധാനം മൊബൈലാണ്. നമ്മൾ മൊബൈൽ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കാൻ കുഞ്ഞു ഇച്ചിരിയെങ്കിലും കഴിക്കട്ടെ എന്ന് പറഞ്ഞ് മൊബൈൽ കാണിച്ച് ഭക്ഷണം കൊടുക്കുന്നത് ഒരു രീതിയിലും നല്ലതല്ല. മാത്രമല്ല, ഏറ്റവും പ്രധാനമായിട്ട് വീണ്ടും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇൻ ബിറ്റ്വീൻ ഫുഡ് എന്ന് പറയുന്നത്. നോർമൽ വീട്ടിലെ ഫുഡ് കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല, എത്ര വിശപ്പുണ്ടോ ആ സമയത്തൊക്കെ കൊടുക്കാം. പക്ഷേ നമ്മൾ ഈ സ്നാക്കിംഗ് എന്ന് പറയും, അതായത് ബേക്കറി ഐറ്റംസ് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ വിശപ്പ് കുറയും. അപ്പോൾ നോർമൽ ഫുഡ് കുഞ്ഞ് കഴിക്കാതെ ആകും. ഇടയ്ക്കുള്ള സമയങ്ങൾക്ക് കുഞ്ഞിന് ഭക്ഷണം കൊടുക്കണമെന്ന് തോന്നുമ്പോൾ വെജിറ്റബിൾസ് കൊടുക്കാം, ഫ്രൂട്ട്സ് കൊടുക്കാം. പ്രത്യേകിച്ച് ഈ വെയിറ്റ് കുറയുന്ന കുട്ടികൾക്ക് ചെയ്യേണ്ട ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറയുന്നത് ഫ്രൂട്ട്സോ വെജിറ്റബിൾസ് ഉദ്ദേശിക്കുന്നത് വെള്ളരിക്ക പോലുള്ള സാധനങ്ങൾ കൊടുക്കാം, ഏതെങ്കിലും പഴവർഗ്ഗങ്ങൾ കൊടുക്കാം. അത് അല്ലാതെ കുഞ്ഞ് ഇടയ്ക്ക് വിശക്കും എന്ന് പറഞ്ഞിട്ട് ബേക്കറി സാധനം വാങ്ങി വച്ച് കൊടുത്താൽ, ഉദാഹരണം ഒരു ചിപ്സ് കഴിച്ചാൽ ഒരു ലഞ്ചേ അങ്ങ് മാറി കിട്ടും, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും ബേക്കറി ഫുഡ്, ഇപ്പം കൊതി വരുമ്പോൾ, അതായത് കുഞ്ഞിന് ഭയങ്കരമായിട്ട് ആഗ്രഹം പറയുന്നു ഒരു പ്രാവശ്യം വാങ്ങി കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല, നേരെ മറിച്ച് ബേക്കറിയിലെ ഫുഡ് വീട്ടിൽ വാങ്ങി റെഗുലറായിട്ട് വയ്ക്കുകയും അങ്ങനെ കൊടുക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ പറ്റുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ചെറിയ വിശപ്പ് വരുമ്പോഴേ കുഞ്ഞുങ്ങൾ ഒന്നോ രണ്ടോ ചിപ്സ് എടുത്ത് കഴിക്കും, കഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക് എന്നിട്ട് വെള്ളവും കുടിക്കും, അത് കഴിഞ്ഞിട്ട് വിശപ്പ് അങ്ങ് പോകും. ഇതൊരു പ്രത്യേക പ്രശ്നമായിട്ട് നമ്മൾ കാണാറുണ്ട്, അതൊന്നും അവോയ്ഡ് ചെയ്യുക. ബേക്കറി ഫുഡിൽ 2 പ്രശ്നങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒന്ന്, ചിലർക്ക് പൊണ്ണത്തടിയിലോട്ട് പോകും. ആ പൊണ്ണത്തടിയിലോട്ട് പോകുന്നവരുടെ സ്വഭാവം കൂടെ പറയാം ഇവിടെ തന്നെ, കാരണം അവർ നോർമൽ ഫുഡ് എല്ലാം കഴിക്കും, എന്നിട്ട് ഇത് എക്സ്ട്രാ ഫുഡാക്കി മാറ്റും. ഇനി അണ്ടർ വെയ്റ്റ്, ഇപ്പം നിങ്ങളുടെ സിറ്റുവേഷൻ, അതെന്ത് പറ്റുന്നതെന്ന് പറഞ്ഞാൽ മിക്കവാറും നോർമൽ ഫുഡ് കഴിക്കേണ്ട സമയത്തായിരിക്കും ഈ ബേക്കറി ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ 2 സാഹചര്യങ്ങളിലും ദോഷം വരാറുണ്ട്. ചോദിച്ചോളൂ. എത്ര മുട്ട വേണോ 5 വയസ്സിന് താഴെയുള്ള കുട്ടിക്ക് കൊടുക്കാം, എത്ര ഫാറ്റ് വേണോ കൊടുക്കാം. കാരണം കൊളസ്ട്രോളൊക്കെ നമുക്ക് അത്യാവശ്യമുള്ള ഒരു ഘടകമാണ്, ശരീരത്തിൽ തലച്ചോറിൻ്റെ വളർച്ചയ്ക്ക് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഒരു രീതിയിലും റെസ്ട്രിക്ഷൻ്റെ ആവശ്യമില്ല. കുഞ്ഞ് എത്ര മുട്ട കഴിക്കുന്നോ കൊടുക്കുക, എത്ര ഇറച്ചി കഴിക്കുന്നോ കൊടുക്കുക, എത്ര മീൻ കഴിക്കുന്നോ കൊടുക്കുക, ഒരു മടിയും വിചാരിക്കേണ്ട.
2: സാർ, ഇപ്പോൾ നമ്മൾ സ്നാക്കിങ്ങിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ സ്നാക്ക് ടൈം ഉണ്ട്, രാവിലെയും വൈകുന്നേരവും ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റിയ ആരോഗ്യകരമായ സ്നാക്സുകൾ എന്തൊക്കെയാണെന്ന് നിർദ്ദേശിക്കാമോ?
0: ഏറ്റവും നല്ല സ്നാക്സ് എന്നുള്ള ആ പോയിന്റിലാണ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഉദാഹരണം വെള്ളരിക്ക കട്ട് ചെയ്തിട്ട് കൊടുക്കാം, നമുക്ക് ക്യാരറ്റ് കട്ട് ചെയ്ത് കൊടുക്കാം, പിന്നെ അതിനോടൊപ്പമുള്ള പേരെല്ലാം എനിക്ക് ഓർമ്മ വരുന്നില്ല എങ്കിലും ഇപ്പം ചില സാധനം ഉണ്ടല്ലോ, പർക്കോളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ കുഞ്ഞിന് ഇഷ്ടമുള്ളതും കൂടെ ആയിരിക്കണം. ഇനി സീസണിലും കൂടെ നമ്മൾ ചിന്തിക്കണം. ഉദാഹരണം മാങ്ങാക്കാലം വരുമ്പോൾ എന്തായാലും മാങ്ങ കട്ട് ചെയ്ത് കൊടുക്കും, അവർക്ക് ഇഷ്ടമായിരിക്കും. കുറച്ച് മാങ്ങ, കുറച്ച് നാരങ്ങ, അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ നമ്മൾ എന്താണോ സീസണലായിട്ട് വളരെ വില കുറഞ്ഞ രീതിയിൽ മാർക്കറ്റിൽ കിട്ടുന്നത്, വീട്ടിലുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്, ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. പഴങ്ങൾ കൊടുക്കാം, നമ്മുടെ കർഷകർക്ക് ഒരു പരിധി വരെ അതൊക്കെ ഗുണം ചെയ്യും. പിന്നെ പഴവർഗ്ഗങ്ങൾ, ഇപ്പം അത് ഒരു പഴവും പ്രത്യേകിച്ച് നോക്കണ്ട, ഏറ്റവും നല്ല പഴം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വളരുന്നതാണ്, അതായത് മാങ്ങ, ചക്ക, പേര, മുന്തിരിപ്പഴം, ഈ ശീതൽപ്പഴം എന്ന് പറയുന്ന ഒരു സാധനം, പിന്നെ ഫാഷൻ ഫ്രൂട്ട്, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പണി. ഇപ്പം പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ റംബുട്ടാൻ വരുന്നുണ്ട്, മാംഗോസ്റ്റീൻ വരുന്നുണ്ട്, ഇത്തരം ഫ്രൂട്ട്സുകളൊക്കെ തന്നെ ഉള്ളത് ഇട്ട് കൊടുക്കുന്നതായിരിക്കും.

0: ഏറ്റവും ഉചിതം. ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോർമൽ നമ്മൾ ശരിക്കൊരു പ്രോപ്പർ മീൽ എന്ന് പറയുന്നത് മൂന്ന് നേരമാണ്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. ഈ മൂന്ന് നേരത്തെ ഭക്ഷണത്തിൻ്റെ കഴിക്കുന്നതിൻ്റെ അളവ് ഒട്ടും കുറയില്ല ഈ സ്നാക്കിംഗ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ അവോയ്ഡ് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേക്കറി ഫുഡ് തന്നെയാണ്. കാരണം രണ്ട് രീതിയിൽ ദോഷം ചെയ്യുന്നുണ്ട്. ഓർക്ക് ചിലർക്ക് പൊണ്ണത്തടിയിലോട്ട് പോകും, ചിലർക്ക് അണ്ടർ വെയിറ്റിലോട്ട് പോകും. ഇപ്പം പറഞ്ഞ സിറ്റുവേഷൻ അണ്ടർ വെയിറ്റിലോട്ട് പോയി. അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യുകയും ഇനി വേറൊരു എളുപ്പമാർഗം ചെയ്യാം. പല പേരൻസിനും ഇപ്പം പല സമയ പരിമിതികളൊക്കെ ഉണ്ട്, മുട്ട കൊടുക്കാം. മുട്ട തന്നെ നമുക്കിപ്പം ഒരു എല്ലാ ദിവസവും ബോയിൽഡായിട്ട് കൊടുക്കണമെന്നില്ല. ചില ദിവസം പൊരിച്ചു കൊടുക്കാം, കറി വെച്ച് കൊടുക്കാം, പല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം. നമുക്ക് അതായത് കുഞ്ഞിനും പാരൻസിനും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്ന ഫുഡാണ് സ്നാക്കിങ്ങിന് കൊടുക്കുന്നതിന് ഏറ്റവും നല്ലത്.
1: ഈ മുട്ട സാറ് നേരത്തെ പറഞ്ഞ പോലെ എത്ര വേണോ കൊടുക്കുന്നതിൽ പ്രശ്നമില്ല, വളരുന്ന കുട്ടികൾക്ക് പ്രശ്നമില്ല.
0: ഒരു കുഴപ്പമില്ല, മുട്ട വളരെ വളരെ ഒരു ഒരു നമുക്കൊരു സേഫ് ആയിട്ടുള്ള ഒരു ഫുഡായിട്ടാണ് ഇപ്പം കാണുന്നത്. കാരണം എല്ലാം ഒത്തിരി ന്യൂട്രിയൻസ് ഉള്ളതാണ്. പണ്ട് ഇടയ്ക്ക് വളരെ പണ്ടൊക്കെ പാലിനെ ഇതുപോലെ പറഞ്ഞിരുന്നു, പക്ഷെ പിന്നെ അത് മനസ്സിലായി പാല് പശുവിനുള്ളതാണ്. പക്ഷെ മുട്ട ഒരു സമീകൃത ആഹാരം പോലെ നമുക്ക് കണക്കാക്കാൻ പറ്റും. കാരണം നമുക്ക് അതിൽ പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മുട്ട ഒരിക്കലും അതൊരു നെഗറ്റീവായിട്ട് കാണണ്ട. പിന്നെ കഴിക്കുന്നതിന് പരിധിയുണ്ട്. ഇപ്പം നമുക്കൊരു നമുക്കെന്നെ അറിയാം, മസ്കുലർ ആയിട്ടുള്ള ജിംനേഷ്യത്തിലൊക്കെ ബോഡി ബിൽഡേഴ്സൊക്കെ 40 മുട്ട 50 മുട്ടയൊക്കെ കഴിക്കാറുണ്ട്. കാരണം അതിന് അവിടെയും മനസ്സിലാക്കേണ്ടത് പ്രോട്ടീൻ ഇഷ്ടം പോലെ ഉള്ള റിച്ച് പ്രോട്ടീൻ റിച്ചാണ് മുട്ട. അതായത് നമ്മൾ കൊടുക്കുന്ന കോസ്റ്റുമായിട്ട് വിലയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും എത്രയോ ഉപരിയായിട്ട് അതുവഴി പ്രോട്ടീൻ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട വളരെ ഒരു മുട്ട നല്ലതാണ്. അതുപോലെ ചിക്കൻ നല്ലതാണ്. ചിക്കനെയൊന്നും അങ്ങനെ മോശമായിട്ട് കാണേണ്ട കാര്യമില്ല.
1: പക്ഷേ അതെങ്ങനെ കുക്ക് ചെയ്യുന്നു എന്നുള്ളതും കൂടെ.
0: അതെ, നമ്മൾ അനാവശ്യമായിട്ട് ക്വാളിറ്റി ഇല്ലാത്ത ഓയിലിൽ കുക്ക് ചെയ്തതേ ഉള്ളൂ. അതായത് വീട്ടിൽ ചെയ്യണം. നമ്മളിപ്പം വെളിയിൽ ഇപ്പം ഫാസ്റ്റ് ഫുഡിലൊക്കെ പോകുമ്പോഴേ ഉള്ള പെട്ടെന്ന് ഫാസ്റ്റായിട്ടല്ലേ അവർ ചെയ്യുന്നത്. മാത്രമല്ല അതിൽ പ്രത്യേകിച്ച് ഗുണമുള്ള കാര്യങ്ങളെല്ലാം നഷ്ടപ്പെടുത്തിയിട്ടാണ് ചെയ്യുന്നത്. വൈറ്റമിൻസ് പോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടും, കാരണം അത്രയ്ക്ക് ഫാസ്റ്റായിട്ട് കുക്ക് ചെയ്യുന്നത്. പിന്നെ ഓയിൽ തന്നെ റിപ്പീറ്റഡ് യൂസ് വരെയാണെങ്കിലും എന്താണോ ഗുണം അതിനേക്കാളും ദോഷത്തിലോട്ട് പോകും. അതുകൊണ്ട് കുക്കിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആ പേര് പറഞ്ഞോളൂ.
2: മീനു, കരീപ്രയെന്നാണ് വിളിക്കുന്നത്.
1: ഓക്കെ, സംസാരിച്ചോളൂ
2: ഡോക്ടർ. എന്റെ കുഞ്ഞിന് 2 വയസ്സുണ്ട്.
0: മീനുവിന്റെ കുഞ്ഞിനെ കുഞ്ഞിന്റെ കാര്യമാണ് പറഞ്ഞത് അല്ലേ? മീനിന് 2 വയസ്സുള്ള കുഞ്ഞുണ്ട്, പറഞ്ഞോളൂ. ഇനി
2: കുഞ്ഞിന് ഓട്സ് കൊടുക്കാമോ? കുറുക്ക്
0: തീർച്ചയായിട്ടും കൊടുക്കാമല്ലോ, ഒരു കുഴപ്പമല്ലോ കൊടുക്കാം.
2: 2 നേരം കൊടുക്കുന്നു, രാവിലെയും വൈകിട്ടും. കുഴപ്പമില്ല, വെയിറ്റ് കുറയത്തൊന്നുമില്ലല്ലോ.
0: കൊടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഓട്സ് കൊടുക്കാനായിട്ടുള്ള തീരുമാനം എങ്ങനെ എടുത്തു?
2: അത് മറ്റു കുറുക്ക് മധുരം അധികം ഇഷ്ടമല്ല, അങ്ങനെ പാലൊഴിച്ച് ഇത് കുറുക്കിയിട്ട് അങ്ങനെ കുടിക്കരുത്.
0: ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഓട്സ് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ഓട്സ് എന്ന് പറയുമ്പോൾ കാണേണ്ടത് നമ്മൾ മറ്റ് ഉള്ള കാർബോഹൈഡ്രേറ്റിനെ പോലെയൊക്കെ ചിന്തിച്ചാൽ മതി. തീർച്ചയായിട്ടും നമ്മുടെ ചോറ് കൊടുക്കുന്ന പോലെയോ കപ്പ കൊടുക്കുന്ന പോലെയോ ഗോതമ്പിൽ ഉണ്ടാക്കിയ ഭക്ഷണം കൊടുക്കുന്ന പോലെയോ ഒരു ഭക്ഷണമായിട്ട് ചിന്തിച്ചാൽ മതി. അത് ഒരു രീതിയിലും ദോഷമുള്ളതൊന്നുമല്ല. പ്രത്യേകിച്ച് ഓവറായിട്ടുള്ള ഗുണവും അതിന് നമുക്ക് കാണാൻ പറ്റുകയില്ല. മറ്റേതൊരു ഫുഡിനെ പോലെ കണ്ട് കൊടുത്താൽ ഒരു കുഴപ്പമില്ല. അത് അളവനുസരിച്ചിരിക്കും. നമ്മൾ ഏത് ഫുഡും കുറച്ചളവാണ് കഴിക്കുകയാണെങ്കിൽ വെയിറ്റ് കുറയും, സാധാരണ കഴിക്കേണ്ട രീതിയിൽ കഴിക്കുകയാണെങ്കിൽ വെയിറ്റ് കൂടും. പക്ഷേ ഈ ഓട്സിനൊക്കെ ഉള്ള ഒരു ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ഒരു അഡൾട്ട്സിന് വണ്ണം കൂടിയ ആൾക്കാരും വെയിറ്റ് കുറയ്ക്കാനായിട്ട് കഴിക്കുന്നതാണ് ഓട്സ്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്സ് ആകുമ്പോൾ നമ്മൾ കുറച്ചേ കഴിക്കൂ, അളവ് വളരെ കുറച്ചേ കഴിക്കൂ, അത് മതി, അതിൽ നമ്മൾ തൃപ്തരാകും. പക്ഷേ കുഞ്ഞിനെ സംബന്ധിച്ചോളം അങ്ങനെയല്ല, ഇപ്പം വളരേണ്ട പ്രായമാണ്. അതിനനുസരിച്ച് ഓട്സ് കൊടുത്തു കഴിഞ്ഞാലുള്ള ഒരു നെഗറ്റീവ് പോയിന്റ് ഇതാണ്, കുഞ്ഞ് എത്രത്തോളം ക്വാണ്ടിറ്റി, ഇപ്പം നമ്മളൊരു ചോറ് കഴിക്കും പോലെയോ അല്ലെങ്കിൽ കപ്പയും ചോറും കൂടെ കഴിക്കും പോലെയോ ഇഡ്ഡലി ദോശ കഴിക്കും പോലെയോ ഉള്ള ക്വാണ്ടിറ്റി കുഞ്ഞ് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വെയിറ്റ് കുറയും. പക്ഷേ ദോശയും ഇഡ്ഡലി കഴിക്കും പോലെയോ അല്ലെങ്കിൽ ചോറ് കഴിക്കും പോലെയോ ഓട്സ് കഴിച്ചാൽ വെയിറ്റ് കുറയേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായോ പറഞ്ഞത്? അളവാണ് പ്രധാനം, അളവാണ് ഇതിൽ പ്രധാനം, അല്ലാതെ ഐറ്റം ഏത് എന്നുള്ളതല്ല പ്രധാനം.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. സാർ, ഒരു സംശയമുള്ളത്, ചില മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് ചോറെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് മിക്സിയിൽ അരച്ചു കൊടുക്കും, അത് എത്രത്തോളം അത് അതിന്റെ ആവശ്യമുണ്ടോ? ശരിക്കും
0: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. എല്ലാം എന്റെ മുമ്പ് കൺസൾട്ടേഷന് വരുന്ന എല്ലാവരുടെ പറയുന്ന ഒരു കാര്യമാണ്, നമ്മള് അപ് ടു 6 മന്ത്സ് 6 മാസം വരെ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ആണ്, മുലപ്പാൽ മാത്രമേ കൊടുക്കാവൂ, വെള്ളം പോലും പാടില്ല. 6 മാസം കഴിഞ്ഞാൽ ഇതങ്ങ് മാറ്റുകയാണ്. ഇത് മാറ്റുക എന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു ഒരു ഒരു സപ്പോർട്ടീവ് ആകുന്നുള്ളു. മുലപ്പാൽ ഫുഡല്ല, ഫുഡായിട്ട് അതിനെ എടുക്കരുത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, പൂർണ്ണമായിട്ട് പറയുകയല്ല, നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ 1 വയസ്സ് വരെ ബ്രസ്റ്റ് മിൽക്കിൻ്റെ ഒരു സപ്പോർട്ട് വേണം മിനിമം. പക്ഷേ പ്രധാന ഫുഡായിട്ട് മാറുന്നത് വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണ്. ഇനി ഈ ഒരു ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഫുഡിനെ കാണണം, ഫുഡിനെ കാണണം, അത് തൊട്ട് ഫീൽ ചെയ്യണം. എന്നിട്ട് നമ്മൾ ഫുഡ് എടുത്തിട്ട് വായിലോട്ട് പോകുമ്പോൾ ഉള്ള മൂവ്മെൻറ്റ്, അതായത് ഹാൻഡ് മൗത്ത് കോർഡിനേഷൻ, ഹാൻഡ് ഐ കോർഡിനേഷൻ, ഇതെല്ലാം പ്രധാനമാണ്. അപ്പോൾ ഇതെല്ലാം സംഭവിച്ചിട്ടാണ് ഒരു ഫുഡ് വായിലോട്ട് വയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ട് തരികളുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് കുഞ്ഞ് ആരായാലും നമ്മളായാലും ചവയ്ക്കും. കാരണം വീണ്ടും അതിനെ സ്മാഷിംഗ് ആണ്, അത് വീണ്ടും അതിൻ്റെ തരി സൈസ് ചെറുതാക്കലാണ്. ഇതെല്ലാം ഒരു പ്രോസസ്സാണ്. അപ്പോൾ എന്ത് പറ്റുന്നു? നമ്മുടെ വായ്ക്ക് ഉള്ള മസിൽസിനെല്ലാം നമ്മൾ എക്സസൈസ് കൊടുക്കുകയാണ്, അവിടെ ആക്ടിവിറ്റി കൊടുക്കുകയാണ്, അത് കഴിഞ്ഞിട്ട് സോളോ ചെയ്യുന്നു. ഇത് മിക്സിയിൽ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് എല്ലാം തീരുകയാണ്. മിക്സിയിൽ അടിച്ച് ഒരു കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്ന പാരൻസ് ചെയ്യുന്നത് എന്താണ്? വായിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു, കുഞ്ഞ് ഒഴുങ്ങുന്നു. മിക്കവാറും ഈ ഇത്തരം ക്യാരക്ടേഴ്സ് ഉള്ള പാരൻസ് ചെയ്യുന്ന ഒരു മൊബൈലിൽ കൂടെ മുമ്പ് വെച്ച് കൊടുക്കും. അതായത് കുഞ്ഞ് മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുന്നു, അമ്മ വായിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു, കുഞ്ഞ് വിഴുങ്ങുന്നു. വേറെ പ്രോസസ്സ് ഒന്നും നടന്നിട്ടില്ല. കുഞ്ഞിൻ്റെ ബുദ്ധി വികാസത്തെയാണ് അമ്മ അതോടെ ചെറുക്കുന്നത്. ഒരു കാരണവശാലും മിക്സി പ്രിപ്പയർഡ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതിനുമേ നമ്മൾ പലതും മിക്സി ഉപയോഗിക്കാറുണ്ട്, അരകല്ലെന്ന് വിചാരിച്ചാൽ മതി. പക്ഷേ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് മിക്സി ഉപയോഗിക്കുന്നതിനെ പോലെ ദോഷം വേറെ ഒന്നുമില്ല. ചെയ്യാം, കൈകൊണ്ട് സ്മാഷ് ചെയ്യാം. എല്ലാ അമ്മമാരും പണ്ട് മുതലേ ചെയ്യുന്ന ഒരു കാര്യമാണ്, കൈകൊണ്ട് സ്മാഷ് ചെയ്ത് ഓരോ ഫുഡും നമുക്ക് കൊടുക്കാം. ഇപ്പം ചോറായാലും ആ നമ്മൾ ഒരു അഡൾട്ടിനെ സംബന്ധിച്ചിടത്തോളം ചോറായിട്ട് കഴിച്ചിട്ട് നമ്മുടെ വായിലിട്ട് ചവച്ചരച്ച് വിഴുങ്ങും. പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊന്ന് സ്മാഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ തരി നിലനിൽക്കുകയും കുഞ്ഞിൻ്റെ ഈ ഹാൻഡ് ഐ കോർഡിനേഷൻ, ഹാൻഡ് മൗത്ത് കോർഡിനേഷൻ പ്ലസ് ഗ്രൈൻഡിങ് അറ്റ് മൗത്ത്, വായിൽ വെച്ച് ചവച്ചരയ്ക്കുന്ന പ്രോസസ്സ്, എന്നിട്ട് വിഴുങ്ങുന്ന പ്രോസസ്സ്, എല്ലാ പ്രോസസ്സും ഒന്നിച്ച് കുഞ്ഞിനെ മനസ്സിലാക്കാനും അത് പ്രായോഗികത്തിലെത്തിക്കാനും ഗുണം ചെയ്യും. അതുകൊണ്ട് മിക്സി ബാൻ ചെയ്യുന്നതാണ് നല്ലത്.
1: അപ്പോൾ കുട്ടികൾ കളിസ്ഥലങ്ങളിൽ വെച്ച് അവർക്കുണ്ടാകുന്ന ചെറിയ പരിക്കുകൾ, ചതവുകൾ, ഇപ്പോൾ സ്കൂളിൽ ഓടിച്ചാടിയൊക്കെ കളിക്കുമ്പോൾ സാധാരണ രീതിയിൽ ഇങ്ങനെ വീണിട്ട് ചതവും മുറിവൊക്കെ ഉണ്ടാകാറുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് ആശുപത്രിയിലൊന്നും കൊണ്ടുപോകേണ്ടെന്ന് ആവശ്യമില്ലാത്ത അത്തരം മുറിവുകളെ അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾക്ക് പ്രാഥമിക ശുശ്രൂഷകൾ എന്താണ് ചെയ്യേണ്ടത്?
0: തീർച്ചയായിട്ടും ഇപ്പം മിക്കവാറും എല്ലാ സ്കൂളുകളിലും ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ട സംവിധാനം കൂടെ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് മിക്കവാറും എല്ലാവരും ട്രെയിൻഡാണ് പല കാര്യങ്ങളിലും, അതുകൊണ്ട് അതൊരു ഡിസ്കഷനിൽ വലിയൊരു ആവശ്യം വരുന്നില്ല. എന്നിരുന്നാലും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഇപ്പം നമ്മളൊരു കുഞ്ഞ് ഒന്ന് വീണു, വീണു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്, ഫ്രാക്ചർ ഉണ്ടോ ഇല്ലയോ, ഇഞ്ചുറി എത്രത്തോളം വലിപ്പമുണ്ട്. ഇപ്പോൾ വലിയ ഇഞ്ചുറിയൊക്കെ ആണെങ്കിൽ ഇമ്മീഡിയറ്റ് ഹോസ്പിറ്റലൈസേഷൻ തന്നെയാണ് നല്ലത്, പക്ഷെ അനക്കാതെ. കാരണം നമുക്ക് അറിഞ്ഞുകൂടാ അണ്ടർലൈങ് ഫ്രാക്ചർ ഉണ്ടോ, വേറെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് അവിടെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ സ്കൂൾ നേഴ്സോ ഉണ്ടെങ്കിൽ അവരെ കാണിക്കുകയും ഉടനെ അതിനെ കുഞ്ഞിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക. ഇനി മൈനർ ചെറിയ അബ്രേഷൻസ് എന്നു പറയും, ഇപ്പം തൊലി മാത്രം മുറിഞ്ഞു പോയി, ആവശ്യമില്ല അത് ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമില്ല. ഒന്ന് ക്ലീൻ ചെയ്യുക, ക്ലീൻ ചെയ്തതിന് ശേഷം ആൻറ്റിബയോട്ടിക് ഓയിൽമെൻറ്റ് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഏറ്റവും നല്ലത് സോപ്പും വെള്ളവും ഉപയോഗിച്ച് വാഷ് ചെയ്യുകയാണ്. അങ്ങനെ നമുക്ക് അത് ക്ലീൻ ചെയ്തിട്ട് ഒരു ഓയിൽമെൻറ്റൊക്കെ പുരട്ടി കുഞ്ഞിനെ വെറുതെ വിടാം, വീണ്ടും സ്കൂളിൽ ഇരുത്തുക. ഉടനെ തന്നെ ഒരു ചെറിയ മുറിവ് വന്ന ഉടനെ പാരൻസിനെ വിളിച്ചിട്ട് വെറുതെ പാരൻസിനെയും ശല്യം ചെയ്ത് നാട്ടുകാരെല്ലാം ശല്യം ചെയ്യേണ്ട കാര്യമില്ല. അതൊരു സിമ്പിൾ കാര്യമായിട്ട് കാണുക, പഴയ കാലങ്ങളിൽ അങ്ങനെയാണ് ചെയ്തിരുന്നത്. ഇനി ഫ്രാക്ചർ പോലുള്ള സിറ്റുവേഷൻസ് വന്നാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, എന്നിരുന്നാലും ഒന്നുകൂടെ സ്ട്രെസ് ചെയ്യാം, ഇമ്മൊബിലൈസേഷൻ വളരെ പ്രധാനമാണ്. ഏത് പൊസിഷനിലാണോ കുഞ്ഞ് കിടക്കുന്നത് അതേ പൊസിഷനിൽ തന്നെ കുഞ്ഞിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മിക്കവാറും നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ കുഞ്ഞിന്റെ ആരോഗ്യം നമുക്ക് നിലനിർത്താനായിട്ട്.
1: അപ്പോൾ അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ
3: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
3: എന്റെ പേര് അനിൽകുമാർ എന്നാണ്. ട്രിവാൻഡ്രം പോത്തൻകുട സ്ഥലം.
1: സംസാരിച്ചു
3: സർ. നമസ്കാരം.
0: നമസ്കാരം നമസ്കാരം, പറഞ്ഞോളൂ.
3: സാർ, ഞാൻ ഈ പ്രോഗ്രാം കേട്ടോണ്ടിരിക്കുവായിരുന്നു സാർ. അപ്പൊ ഈ മൊണ്ടിനീരിന്റെ പ്രതിരോധ തീരത്തിനെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ എന്റെ മോന് ഒരാൾക്ക് 8 വയസ്സ്, ഒരാൾക്ക് 14 വയസ്സ്, ഞാൻ ഇതുവരെ അത് എടുത്തിട്ടില്ല. അത് മാൻഡേറ്ററി ആണോ സാർ?
0: അതാണല്ലോ നമ്മൾ സംസാരിച്ചത്. തീർച്ചയായിട്ടും MMR വാക്സിനേഷൻ എടുത്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പോയി എടുക്കുക. നമുക്ക് ട്രിവാൻഡ്രം കാരനായതുകൊണ്ട് സ്ഥലവും കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഗവൺമെന്റ് SIT ഹോസ്പിറ്റലില് വാക്സിനേഷൻ സെന്റർ ഉണ്ട്. അവിടെ ഈ വാക്സിനേഷൻ തരും. പക്ഷെ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. കാരണം ഇത് ഗവൺമെന്റ് നാഷണൽ പ്രോഗ്രാമിന്റെ പോളിസിയിൽ വരുന്നതല്ല. അതുകൊണ്ട് അത് നിങ്ങൾ എടുക്കുക, കുഞ്ഞുങ്ങൾക്ക് എടുക്കുക മാത്രമല്ല എല്ലാവരും പ്രൊമോട്ട് ചെയ്യണം. നല്ല ഒരു വാക്സിനേഷൻ ആണ്. ഫാമിലി കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം, കുഴപ്പമില്ല. എടുക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. ഒരു കാരണവശാലും ആവശ്യമില്ല. ഓൾറെഡി അസുഖം വന്നവർക്ക്, ഉദാഹരണം എനിക്കും വന്നിട്ടുണ്ട്, ഈ വന്നവർക്ക് ഇത് ആവശ്യമില്ല. ഇല്ല, കാരണം നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടിക്കഴിഞ്ഞു. മാത്രമല്ല നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻ വന്നിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് രണ്ട് കുഞ്ഞുങ്ങളുള്ളത്.
1: ഇപ്പോൾ സാർ, നമുക്ക് സ്കൂളിൽ വെച്ച് ഇപ്പോൾ കുട്ടികൾ നേരിടുന്ന ബുള്ളിയിങ് ഇപ്പോൾ പഠനപരമായിട്ടോ ഇപ്പോൾ പിയർ ഗ്രൂപ്പിൻ്റെ അടുത്ത് നിന്ന് ഫ്രണ്ട്സ് ആണെങ്കിലോ എന്തെങ്കിലും ഇപ്പോൾ സാറുമാരാണെങ്കിലോ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ കുട്ടികൾ അത് വളരെ പെട്ടെന്ന് ബാധിക്കാറുണ്ട്. മാനസികമായിട്ടൊരു വളരെ വിഷമമൊക്കെ വരാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് മാതാപിതാക്കൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്? സ്കൂളിൽ നിന്നുണ്ടാകുന്ന ഇതുപോലെയുള്ള വിഷമകരമായിട്ടുള്ള സിറ്റുവേഷൻസ് നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും?
0: അത് ഒന്ന് ആദ്യം തിരിച്ചറിയുന്ന ഒരു സൈഡിൽ ഇരിക്കട്ടെ. അതിനു മുമ്പേ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ എങ്ങനെ ഇത് ഇങ്ങനെ തോന്നാതിരിക്കുക. കാരണം ഈ ബുള്ളിങ് എന്ന് പറഞ്ഞ ഇന്ന് തുടങ്ങിയ കാര്യമൊന്നുമല്ല. ഞാൻ ഇച്ചിരി പച്ചയായിട്ട് പറയുകയാണ്. കാരണം നമ്മളെല്ലാം ഇത് അനുഭവിച്ച് കഴിഞ്ഞവരാണ്. സ്കൂളിലാകുമ്പോൾ കുറച്ച് ബുള്ളിങ് ഒക്കെ കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യും. അതിനെ നമ്മളൊരു സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ ഒരു എന്താണ് ലാക്കിങ്? കളിസമയം. കുട്ടികൾ, അതായത് കുട്ടികൾക്ക് ഒരു ഫിസിക്കൽ കളി, PT പീരീഡ് എന്ന് പറയുന്ന സാധനം എനിക്ക് അബോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇപ്പം കൂടിയൊന്നും അറിഞ്ഞുകൂടാ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികളാകുമ്പോൾ പരസ്പരം ബുള്ളി ചെയ്യും. അത് നോർമൽ തിങ് ആണ്. പക്ഷെ അത് മാറും. അവർ തമ്മിൽ വീണ്ടും ഇടപഴകി, അവർ കളിച്ച് പരസ്പരം തമാശ പറഞ്ഞ് അങ്ങ് പോകും. അതിനൊരു പാരൻസ് അവർ ഒരു അവരുടേതായ രീതിയിൽ അങ്ങ് സീരിയസ് ആയിട്ട് എടുക്കുകയും പാരൻസ് പോയി പ്രശ്നം ഉണ്ടാക്കുമ്പോഴാണ് മിക്കവാറും ഈ, പ്രത്യേകിച്ച് ഞാൻ ഈ പറയുന്ന കൗമാര പ്രായക്കാർക്കാണ്. മറ്റ് അതിനു മുമ്പേ ഒന്നും വലിയൊരു പ്രശ്നമില്ലാതെ ഈ കാര്യങ്ങളിൽ പോകുന്നത്. എന്നാലും ഇനി നമ്മൾ മാഡം ചോദിച്ച അതേ ആ ഒരു പ്രശ്നത്തിലോട്ട് വരാം. എങ്ങനെ പാരൻസിന് മനസ്സിലാക്കാം എന്നുള്ള ഒന്ന് രണ്ട് ക്ലൂസ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരു കുഞ്ഞ് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി പെട്ടെന്ന് പഠിത്തത്തിൽ വ്യത്യാസം വരുന്നു. നന്നായിട്ട് നോർമലി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന കുട്ടി പെട്ടെന്ന് അതിൽ വ്യത്യാസം വരുന്നു. പിന്നെ ആക്റ്റീവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് പെട്ടെന്ന് അതിൽ വ്യതിയാനം വരുന്നു. ഇടപഴകുന്ന കാര്യങ്ങളിൽ, ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യങ്ങളിൽ, സ്കൂളിൽ പോകുന്നതിൻ്റെ താല്പര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ചേഞ്ചസ് വരുമ്പോൾ തീർച്ചയായിട്ടും ആദ്യം മനസ്സിലാക്കേണ്ടത് പാരൻസ് തന്നെയാണ്. അതിനോടൊപ്പം ടീച്ചേഴ്സും മനസ്സിലാക്കണം. തീർച്ചയായിട്ടും ടീച്ചേഴ്സും പാരൻസും തമ്മിലൊരു ഡിസ്കഷൻ വേണം. എനിക്ക് തോന്നുന്നു പലപ്പോഴും ഞാൻ തോന്നിയിട്ടുള്ള കാര്യമാണ് PTA മീറ്റിംഗ് വളരെ കുറവാണ്. PTA മീറ്റിംഗ് അത്യാവശ്യമാണ്. PTA മീറ്റിങ്ങിൽ പലപ്പോഴും കണ്ടുവരുന്നത്, ഇപ്പം ഞാൻ മുമ്പ് എൻ്റെ പിള്ളേരുടെ ഒക്കെ സ്കൂളിൻ്റെ അനുഭവം വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ച് കാര്യങ്ങൾ പറയും. നമുക്കൊരു തിരിച്ച് നമ്മൾ കാണുന്ന പ്രശ്നങ്ങൾ പറയാനുള്ള എല്ലാവർക്കും അവസരം കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്. പക്ഷെ അത് വേണം. PTA മീറ്റിംഗ് വഴി തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. വേറൊരു കാര്യം, ഇപ്പം ഇതിനോടൊപ്പം ഇപ്പം ചോദിച്ച കാര്യം അല്ലെങ്കിൽ പോലും എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്, നമ്മളൊരു കുട്ടികൾക്ക് കൊടുക്കുന്ന ബിറ്റ്വീൻ ക്ലാസ്സിൻ്റെ ഇൻ്റർവെൽ ടൈം എന്ന് പറയുന്നത് എനിക്കൊന്ന് 5 മിനിറ്റ് 10 മിനിറ്റ് ഒന്നും കിട്ടത്തില്ല. എത്ര ടോയ്ലറ്റ്സ് കാണും? അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്കൂളിൽ ടോയ്ലറ്റ് സംവിധാനം വളരെയധികം കൂട്ടേണ്ടതും അത്യാവശ്യമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം പണ്ട് കാലങ്ങളെപ്പോലെ ഇപ്പം ചിന്തിക്കാൻ പറ്റത്തില്ല. ഇപ്പം നമ്മുടെയൊക്കെ കുട്ടിക്കാലങ്ങളിൽ ടോയ്ലറ്റ് ഇല്ലായിരുന്നു. പക്ഷെ നമ്മൾ പുറത്ത് പോയിട്ട് മൂത്രം ഒഴിക്കുമായിരുന്നു. നമുക്കതൊരു ഇൻഹിബിഷനോ ഒരു ആ ഒരു സൊസൈറ്റി അല്ലായിരുന്നു അന്ന്. ഇന്നങ്ങനെയല്ല. കുട്ടികൾ ടോയ്ലറ്റിലാണ് പോകുന്നത്, വീട്ടിലെ അവർ അങ്ങനെ ട്രെയിൻഡാണ്. അപ്പോൾ ആ ഒരു കംഫർട്ട് സോൺ കൂട്ടേണ്ട കാലഘട്ടം കഴിഞ്ഞു. ഇത് വളരെ പ്രധാനമാണ്. ബുള്ളിങ്ങിലോട്ട് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഈ ലക്ഷണങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കണം. പാരൻസും മനസ്സിലാക്കണം, ടീച്ചേഴ്സും മനസ്സിലാക്കണം. ഒരു പ്രധാനമായിട്ടുള്ള ഇത് കണ്ടുപിടിക്കാനായിട്ടുള്ള എളുപ്പമാർഗമെന്ന് പറയുന്നത് വീട്ടിലിരുന്ന് കഴിക്കുന്ന ഭക്ഷണമാണ്. അതായത് മിനിമം ഒരു പ്രാവശ്യമെങ്കിലും പാരൻസും കുട്ടികളും ചേർന്നിരുന്ന് ഭക്ഷണം കഴിക്കണം. അത് ടി വിയുടെ മുമ്പേ ഇരുന്ന് ആകരുത്. കാരണം ഒരു ടി

0: ടിവിയുടെ മുമ്പ് ഇരുന്ന് കഴിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധ അതിലോട്ട് പോകും, കഴിക്കുന്നത് വീണ്ടും മെക്കാനിക്കലാകും. നേരെ മറിച്ച് ഇവരല്ലാതെ പാരൻസും കുട്ടികളും മാത്രമായിരിക്കണം ആ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, സംസാരം ഉണ്ടാകും. സംസാരിച്ചു ഉറച്ച് സംസാരിക്കാനല്ലല്ലോ, വീട്ടിലെ സംസാരമാണ്. അവിടെ പാരൻസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, കുട്ടിയെ കുറ്റം പറയാനായിട്ട് ഒരു കുറ്റവും ആ സമയത്ത് പറയാൻ ശ്രമിക്കരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അല്ലാത്ത സമയം ഉപയോഗിക്കണം. ഡൈനിങ് ടേബിളിന് മുമ്പ് ഇരുന്ന് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങൾക്കിപ്പം വിശപ്പില്ല, ഞാൻ പിന്നെ കഴിക്കാം, ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ അതൊരു അവർക്കൊരു എൻജോയ്മെൻറ്റ് ലെവലിലോട്ട് വരുന്ന ഒരു സാഹചര്യം പാരൻസ് തന്നെ ഉണ്ടാക്കി ആ സമയം എപ്പോഴും ഒരു കുഞ്ഞ് പറയുന്നതിന് ഒരു എൻകറേജിങ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് പാരൻസിന് നല്ലത്. ഇനി പ്രത്യേകിച്ചും കൗമാരപ്രായക്കാരെന്ന് മാത്രം പറയുന്നത് ശരിയല്ല. ഏത് കുട്ടികളായാലും ചിലപ്പോൾ അവർക്ക് അവരുടെ സ്കൂളിനെ പറ്റിയുള്ള കംപ്ലൈൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പിയേഴ്സിനെ പറ്റിയുള്ള കംപ്ലൈൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ പറ്റിയുള്ള കംപ്ലൈൻ്റ് ആയിരിക്കാം, ചിലപ്പോൾ മൊളസ്റ്റേഷൻസ് ആയിരിക്കാം. എന്ത് കാര്യങ്ങളാണോ കംപ്ലൈൻ്റ് പറയുമ്പോൾ നേരെ നിനക്ക് അങ്ങനെ തോന്നിയതായിരിക്കും, നീ അത് ശ്രദ്ധിച്ചാൽ മതി. നേരെ നമ്മൾ അങ്ങനെ പറയുമ്പോൾ എന്ത് പറ്റുന്നു, നമ്മൾ ഈ നമ്മുടെ അടുത്ത് നാം വിശ്വസിച്ച്, അതായത് ഒരു പാരൻ്റിനടുത്ത് എനിക്ക് ഒരു പ്രൊട്ടക്ഷൻ എൻ്റെ എല്ലാം വന്ന് വിചാരിച്ച് വന്ന് പറയുമ്പം നേരെ ബ്ലെയിം ആ കുട്ടിയിലോട്ട് നമ്മൾ വിടുകയാണ്. അത് ചെയ്യരുത്. ഓക്കെ, അങ്ങനെ ഉണ്ടായോ, അങ്ങനെ ഉണ്ടായെങ്കിൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ആശ്വസിപ്പിക്കുകയും കാര്യങ്ങൾ കൂടുതൽ പഠിക്കുകയും കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു പരിധിവരെ ഈ ബുള്ളിങ് തന്നെ നമുക്ക് ചെറുക്കാൻ സാധിക്കും. മാത്രമല്ല, ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ അഡ്രസ്സ് ചെയ്യപ്പെടുകയും അതിനുള്ള പരിഹാര മാർഗങ്ങൾ നമുക്ക് കുഞ്ഞിന് പറഞ്ഞു കൊടുക്കാനും സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്.
1: അതുപോലെ തന്നെ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം.
2: ഹലോ
1: ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. അവസാനത്തെ കോളാണ്, പെട്ടെന്ന് ചോദിക്കണേ, പേര് പറയണേ.
2: കൃഷ്ണകുമാരിയാണ്. 4 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടിയുണ്ട്, 4 വയസ്സ് 3 മാസം. അപ്പൊ ഈ മുണ്ടിനീറ്റിന്റെ ഇഞ്ചക്ഷനെ കുറിച്ച് എനിക്ക് ഇതുവരെ കറണ്ടില്ലായിരുന്നു, കേൾക്കാൻ പറ്റിയില്ല. എത്ര വയസ്സിലെ എടുക്കണ്ടെന്നൊക്കെ.
0: മുണ്ടിനീറ്റിനെ പറ്റിയുള്ള ഇഞ്ചക്ഷന് നമുക്ക് ശരിക്കും കൊടുക്കുന്നത് ആദ്യത്തെ ഡോസ് 9-ാം മാസവും പിന്നെ 1.5 വയസ്സ്, അതിനുശേഷം പിന്നെ നമ്മൾ 5 വയസ്സിലും കൊടുക്കുന്ന ഒരു രീതിയാണ് നമുക്കുള്ളത്. പക്ഷേ ഇപ്പോഴ് ഗവൺമെന്റ് തലത്തിൽ മുണ്ടിനീറ്റിന് വാക്സിനേഷൻ ഇല്ല, അതുകൊണ്ട് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് തന്നെ പോയി വാക്സിനേഷൻ എടുക്കണം. മിക്കവാറും എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലിലും നമുക്ക് അടുത്ത കാലത്ത് മുണ്ടിനീറിന്റെ അസുഖം നമ്മുടെ കേരളത്തിൽ വളരെ വ്യാപിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം മുണ്ടിനീറിന്റെ വാക്സിനേഷൻ അവൈലബിൾ ആണ്. അതുകൊണ്ട് അഥവാ നമ്മൾ ഗവൺമെന്റിൽ MR വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല, MMR വാക്സിനേഷൻ വീണ്ടും പോയി എടുക്കുന്നത് വളരെ ഉചിതമായിരിക്കും. അതെ.
1: ആണെങ്കിൽ
0: ധൈര്യമായിട്ട് പോയി എടുക്കാം, തീർച്ചയായിട്ടും എടുക്കണം, എടുക്കുന്നത് തന്നെയാണ് നല്ലത്.
2: 9 മാസം 1.5 വയസ്സ് 5 വയസ്സിനാകും.
0: അതെ, അതിനുശേഷവും എടുക്കാം, അഡൽറ്റ് ആയാലും എടുക്കാം, എപ്പോഴും വാക്സിനേഷൻ എടുക്കാം. ഇപ്പൊ മുണ്ടിനീരുണ്ടെങ്കിൽ അത് മുണ്ടിനീരാണെന്ന് കൺഫേം ചെയ്ത് എടുക്കേണ്ട കാര്യമില്ല. അല്ല, വേറെ നാട്ടിലുണ്ടല്ലോ, അപ്പൊ എടുക്കുക, വാക്സിനേഷൻ എടുക്കുക.
2: നമ്മുടെ പ്രദേശത്തുണ്ടെങ്കിലേ നമുക്ക് വിഷമമല്ലേ.
0: അതെ അതെ, തീർച്ചയായിട്ടും വാക്സിനേഷൻ എടുക്കുന്നത് തന്നെയാണ് നല്ലത്.
1: സാർ, ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പൊ കുട്ടികൾ സ്കൂളിലും അംഗനവാടികളിലൊക്കെ ഒരുപാട് കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ഇരിക്കുന്നത് കാരണം പേൻ ശല്യം, ചൊറി തുടങ്ങിയ ചർമ്മ രോഗങ്ങൾ കൂടുതലായിട്ട് പടരാനുള്ള സാധ്യതയുള്ള
0: ഒരു സംശയം.
1: അപ്പൊ ഒരു കുട്ടിക്ക് ഉണ്ടെങ്കിൽ ഇല്ലാതിരുന്നാലും അവിടെ പോയിട്ട് അത് കിട്ടിയിട്ട് വരുന്നത്. അപ്പൊ ഈ പേൻ ശല്യം പോലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് മാനേജ്
0: ചെയ്യാനായിട്ട്? മനസ്സിലാക്കേണ്ടത് ഒരു കുട്ടി ഒരു വീട്ടിൽ നിന്ന് പേനുമായിട്ട് വരികയാണെങ്കിൽ ആ കുട്ടിക്കല്ല പേന്, വീട്ടിലുള്ളവർക്ക് പേനുണ്ട്. അപ്പൊ നമ്മളെപ്പോഴും കുട്ടികളെയാണ് ബ്ലെയിം ചെയ്യുന്നത്. കുട്ടികളിൽ നിന്ന് പല പേരൻസിന്റെ അടുത്ത് കൺസൾട്ടേഷൻ വരുമ്പോൾ ചെയ്യുന്നു, അവള് കൊണ്ടുവരുന്നതാണെന്ന്, അവള് കൊണ്ടുവരുന്നതല്ല ഇവര് കൊടുത്തയക്കുന്നതെന്ന് ഞാൻ പറയാറുള്ളൂ. എപ്പോഴും നമ്മൾ കുട്ടികളെയല്ല ബ്ലെയിം ചെയ്യേണ്ടത്, അഡൾട്ട്സിനെയാണ്, ഇൻക്ലൂഡിംഗ് വിരശല്യം ഞാൻ പറയുന്നതാണ്. കാരണം കുട്ടികളെക്കാട്ടിലും വിരശല്യം ഉണ്ടാക്കുന്ന അഡൾട്ട്സ് ആണ്. കാരണം വെളിയിൽ പോയി ഭക്ഷണം കഴിക്കുന്നത് കൂടുതലും ആരാണ്? അഡൾട്ട്സ് ആണ്. അപ്പൊ നമ്മള് ഈ ട്രീറ്റ്മെന്റ് കുട്ടികൾക്ക് മാത്രമല്ല കിട്ടേണ്ടത്, ഇത് ഇത്തരം ട്രീറ്റ്മെന്റ് പാൻ ശല്യം, വിരശല്യം, ഇത്തരം ട്രീറ്റ്മെന്റുകളെല്ലാം കുട്ടികൾക്ക് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അഡൾട്ട്സിനും കൊടുക്കണം. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഷാമ്പൂ ഒക്കെ ഉണ്ട്, അത് കൊച്ചിന്റെ കണ്ടീഷനും കൂടെ നോക്കിയിട്ടും പ്രായം നോക്കിയിട്ടൊക്കെയാണ് തീരുമാനിക്കുന്നത്. തൊട്ടടുത്ത ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അവരുടെ അടുത്ത് ഇതിൻ്റെ ട്രീറ്റ്മെന്റ് എടുക്കുക.

0: മാത്രമല്ല കോമ്പിങ് എന്ന് പറയുമ്പോൾ, അതായത് നമ്മൾ ചീകുന്നത് വഴി തന്നെയും പേന ഒരുപാട് നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷേ വളരെ കൂടുതലായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ കോമ്പിങ് കൊണ്ട് മാത്രം വരവില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചില മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരും. എന്തായാലും ഒരു പെയിന് പോലും തലയിൽ കാണരുത്. രണ്ട് കാര്യങ്ങളാണ് ഒരു ചെറിയ മിസ്കൺസെപ്റ്റ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത്. ഒരു തലയിലായാൽ ഒരു പെയിനെങ്കിലും കാണും, അത് കുഴപ്പമില്ല. രണ്ട്, കുട്ടികളുടെ വയറിൽ വിര കാണും, അതും കുഴപ്പമില്ല. ഈ രണ്ടും തെറ്റായ ധാരണയാണ്. നമ്മുടെ വയറിൻ്റെ അകത്ത് വിര വരേണ്ട കാര്യമല്ല. അല്ല, ഇഷ്ടംപോലെ നല്ല അണുക്കൾ നമുക്കുണ്ട്. അതുപോലെ തലയിൽ ഒരിക്കലും പേനൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഈ സാധനങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്യേണ്ടത് നമ്മുടെ ഒരു കുഞ്ഞുങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ അത്യാവശ്യമാണ്.
1: ഓക്കെ, അപ്പോൾ നമ്മൾ കുട്ടികളുടെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുവരെ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ മുൻ ശിശുരോഗ വിഭാഗം മേധാവി ഡോക്ടർ ബെന്നറ്റ് സൈലമാണ്. ഡോക്ടറിനും പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും, പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
2: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി സമാപിക്കുന്നു. സ്റ്റുഡിയോയിൽ ഡോക്ടറോട് സംസാരിച്ചത് MS ആശ. പരിപാടിയുടെ സാങ്കേതിക സഹായം ബിജു സോമശേഖർ, വി സുരേഷ് കുമാർ. സ്റ്റുഡിയോ സഹായം ശോഭ ബിറ്റി.
3: ആകാശവാണി കണ്ണൂർ.
4: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
5: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
7: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
8: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
9: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
3: ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. ദൃശ്യം 3 എന്ന ചിത്രത്തിൽ എവുജിൻ ഇമ്മാനുവൽ പാടിയത് രചന വിനായക് ശശികുമാർ, സംഗീതം അനിൽ ജോൺസൺ

ദൃശ്യം 3 എന്ന ചിത്രത്തിലെ ഗാനമാണ് കേട്ടത്. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലേക്ക്.

0: is setting global benchmarks and driving record capacity additions through strong policy support, innovation, and world-class infrastructure. Senior Congress leader D.K. Shivkumar will be sworn in as the Chief Minister of Karnataka today. Governor Thavarchand Gehlot will administer the oath of office and secrecy to Mr. Shivkumar and members of the new cabinet at Lok Bhavan in Bengaluru. Union Minister for Youth Affairs and Sports, Mansukh Mandviya, has urged India's youth to embrace cycling and lead the movement for a fitter, healthier and greener nation. Sharing a video message on the World Bicycle Day, the minister noted that adopting cycling as a regular habit can encourage a balanced and disciplined lifestyle while also supporting environmental sustainability and cleaner mobility.
1: Cycling keeps us fit, energizes the body and improves mental health. The more we use the cycle, the less pollution there will be and the country will benefit from the saving of petrol and diesel. In this era of global challenges, Prime Minister Narendra Modi has also urged the people of the country to reduce their dependence on petrol and diesel vehicles. In this regard, cycling can become an effective and positive solution.
0: Acting President of Venezuela, Delcy Rodriguez, will be on a five-day visit to India from today. During the visit, she will hold bilateral discussions with Prime Minister Narendra Modi to review the full spectrum of India-Venezuela relations. Benchmark domestic equity indices were trading with losses in the forenoon session today. The Sensex shed 948 points to 73,702, while the Nifty fell 268 points to 23,216 when reports last came in. In Indonesia Open Badminton today, H.S. Pranoy will face Ireland's Nat Nguyen and Ayush Shetty will meet China's Wang Hongyang in men's singles. In women's singles, Unnati Huda will take on Japan's Nozomi Okuhara this evening. And that is the end of this news bulletin.
2: Agashavani, Kannur. Sevana Vartagal. ദേലംപാടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ VHSC വിഭാഗത്തിൽ കെമിസ്ട്രി ജൂനിയർ വിഷയത്തിൽ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 4-ാം തീയതി രാവിലെ 11 മണിക്ക് നടക്കും. ഫോൺ നമ്പർ 8086663637. കേരള വിനോദസഞ്ചാര വകുപ്പിന് കീഴിൽ കണ്ണൂർ ഒണ്ടെൻ റോഡിലെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു വർഷത്തെ PSC അംഗീകൃത തൊഴിലധിഷ്ഠിത ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത പ്ലസ് ടു, പ്രായപരിധിയില്ല. June 15 വൈകിട്ട് 5 മണി വരെ FCA Kerala.org എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ടും അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04972706904 04972706904. കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ June 5 വെള്ളിയാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഒഴിവുകളിലേക്ക് അഭിമുഖം നടത്തുന്നു. SSLC, പ്ലസ് ടു, ഏതെങ്കിലും ഡിഗ്രി യോഗ്യതയുള്ള താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും 300 രൂപയും സഹിതം എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഇന്റർവ്യൂവിന് പങ്കെടുക്കാം. ഫോൺ നമ്പർ 04972707610 ജീവനി സെന്റർ ഫോർ വെൽബീയിങ് പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ കോളേജ് സൈക്കോളജിസ്റ്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 4-ാം തീയതി രാവിലെ 11 മണിക്ക് കോളേജ് പ്രിൻസിപ്പൽ ചേംബറിൽ നടക്കും. യോഗ്യത സൈക്കോളജി വിഷയത്തിൽ റെഗുലർ പഠനത്തിലൂടെ നേടിയ ബിരുദാനന്തര ബിരുദം. ഫോൺ നമ്പർ 04994256027. സേവന വാർത്തകളാണ് കേട്ടത്.

56007 എന്ന നമ്പറിൽ വിളിക്കുക. 0497-29560007 എന്ന നമ്പറിൽ വിളിക്കുക. ഇന്ന് ഒരു മണിക്ക് പല്ലവി അനുപല്ലവി. 2:15 കേൾക്കാം തുടർ നാടകം. 2:30 ചിത്രപൂർണിമ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ. 6:50 ഹരിതവീഥിയിൽ കാസർഗോഡ് ബദിയടുക്ക നീർച്ചാലിൽ സ്വദേശി അജയ് ശങ്കർ കണ്ടികയുടെ വിവിധ കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാം. തുടർന്ന് കപ്പയും കാന്താരിയും. 7:35 അങ്കണം, കഥയരങ്ങ്, 3 ചെറുകഥകൾ. ഡൈനാമോ ദാമോദരൻ കാഞ്ഞങ്ങാട് അവതരിപ്പിക്കുന്നു. വീൽചെയർ സുനജ രാജീവൻ അവതരിപ്പിക്കുന്നു. റിസൾട്ട് ലക്ഷ്മണൻ കുയിലൂർ അവതരിപ്പിക്കുന്നു. ഇന്ന് 7:35 അങ്കണം പരിപാടിയിൽ. 8:00 കേൾക്കാം ട്യൂണിൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. 9:30 സംഗീത കച്ചേരി, 10:30 നിശാസുരഭി

0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ബ്രാഹ്മണി പാട്ട് കേൾക്കാം. ഉമാ ബ്രാഹ്മണിയമ്മയും സംഘവും അവതരിപ്പിച്ചത്.
1: ഗണപതി സ്തുതി.

കമണ്ഡലവും പരിഗ്രഹിച്ചുകൊണ്ടാളെന്റെ ഭഗവതിയോ, തിങ്കൾ തെല്ലും തോൾവളയും പരിഗ്രഹിച്ചുകൊണ്ടാളെന്റെ ഭഗവതിയോ, കാൽച്ചിലമ്പും കൊരലാരവും പരിഗ്രഹിച്ചുകൊണ്ടാളെന്റെ ഭഗവതിയോ, പൗലസ്ത്യൻ പക്കൽ നിന്നും സുരയൊടുങ്ങാത്ത പാലപാത്രത്തെ

ഉമാ ബ്രാഹ്മണിയമ്മയും സംഘവും അവതരിപ്പിച്ച ബ്രാഹ്മണി പാട്ടാണ് ഇതുവരെ കേട്ടത്. ശ്രോതാക്കളെ, ഇന്നൊരു മണിക്ക് പല്ലവി അനുപല്ലവി തത്സമയ പ്രക്ഷേപണം. പങ്കെടുക്കാനായി 0497295600 എന്ന നമ്പറിൽ വിളിക്കുക. ഇന്നൊരു മണിക്ക് പല്ലവി അനുപല്ലവി. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അൻഷ കരീം. പ്രധാന വാർത്തകൾ. നിയമസഭയിൽ തുടർച്ചയായ രണ്ടാം ദിവസവും പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്ക്. സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരുടെ പൊതുസ്ഥലമാറ്റം വ്യവസ്ഥകൾക്ക് വിധേയമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഭരണമാറ്റമുണ്ടായതിന്റെ പേരിൽ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കർണാടക മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാർ വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ന് ലോക സൈക്കിൾ ദിനം. വാർത്തകൾ വിശദമായി. നിയമസഭയിൽ തുടർച്ചയായ രണ്ടാം ദിവസവും പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്ക്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. സംസ്ഥാനത്തെ ഗവൺമെന്റ് ജീവനക്കാരുടെ സ്ഥലം മാറ്റ നടപടികൾ ജീവനക്കാരിൽ ആശങ്കയുണ്ടാക്കിയ സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തിൽ നിന്ന് വി ജോയിയാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. ഡെസ്ക് റിപ്പോർട്ട്.
1: സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി അന്യായമായി സ്ഥലം മാറ്റുന്നതായി വി ജോയ് ആരോപിച്ചു. സ്വന്തക്കാർക്ക് വേണ്ടി ഇഷ്ടാനുസരണം സ്ഥലം മാറ്റം നൽകുകയാണെന്നും പുതിയ ഗവൺമെന്റ് അധികാരമേറ്റ ശേഷം 33 വകുപ്പുകളിൽ 207 സ്ഥലംമാറ്റ ഉത്തരവ് പുറപ്പെടുവിച്ചതായും ജോയ് പറഞ്ഞു. ഗുരുതരമായ ഈ സാഹചര്യം ചർച്ച ചെയ്യണമെന്നും വി ജോയ് ആവശ്യപ്പെട്ടു. ഭരണമാറ്റമുണ്ടായതിന്റെ പേരിൽ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും കുറ്റപ്പെടുത്തി. അന്യായമായ സ്ഥലം മാറ്റം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. രോഗികളായ ജീവനക്കാരെ പോലും പ്രയാസങ്ങൾ മനസ്സിലാക്കാതെ മനുഷ്യത്വരഹിതമായി ഗവൺമെന്റ് സ്ഥലം മാറ്റുകയാണെന്ന് പിണറായി വിജയൻ ആരോപിച്ചു. പുതിയ ഭരണത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിച്ച ഉദ്യോഗസ്ഥരുടെ താൽപര്യമാണ് അന്യായമായ സ്ഥലം മാറ്റത്തിന് പിന്നിൽ. മാനദണ്ഡങ്ങൾ മറികടന്ന് നടത്തിയ സ്ഥലം മാറ്റം റദ്ദാക്കണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു.
0: സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരുടെ പൊതുസ്ഥലം മാറ്റം വ്യവസ്ഥകൾക്ക് വിധേയമായാണ് നടപ്പാക്കി വരുന്നതെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി സണ്ണി ജോസഫ് നിയമസഭയിൽ പറഞ്ഞു. പുതിയ ഗവൺമെന്റിന്റെ ഭരണപരമായ സൌകര്യാർത്ഥം സ്വാഭാവികമായ സ്ഥലം മാറ്റങ്ങളും വിരമിക്കൽ സ്ഥലം മാറ്റങ്ങളും മാത്രമാണ് നടത്തിയതെന്നും മന്ത്രി അറിയിച്ചു. ജീവനക്കാരുടെ മനോവീര്യം തകർക്കുന്ന രീതിയിലോ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലോ യാതൊരു നടപടിയും ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ലെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. സ്ഥലം മാറ്റം സംബന്ധിച്ച് ജീവനക്കാർക്ക് പരാതിയുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഗവൺമെന്റ് സന്നദ്ധമാണെന്നും അതിനാൽ വിഷയം സഭാ നടപടികൾ നിർത്തി ചർച്ച ചെയ്യേണ്ടതില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയെങ്കിലും സ്പീക്കർ മറ്റ് സഭാ നടപടികളിലേക്ക് കടന്നു. ശ്രദ്ധ ക്ഷണിക്കലിന് ശേഷം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തി അംഗങ്ങളുടെ ചർച്ച സഭയിൽ പുരോഗമിക്കുകയാണ്. നിയമസഭയിൽ അംഗങ്ങൾ അന്യോന്യം സഹകരണം ഉറപ്പുവരുത്തി മുന്നോട്ടു പോകണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. നൂറ്റാണ്ടുകളുടെ പഴക്കമേറിയ സഭയുടെ അന്തസ് കാത്തുസൂക്ഷിക്കാൻ അംഗങ്ങൾ ബാധ്യസ്ഥരാണെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. സഭയിലെ പുതിയ അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിന് ഈ മാസം 17 പ്രത്യേക സെമിനാർ സംഘടിപ്പിക്കുമെന്നും സ്പീക്കർ അറിയിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും പങ്കെടുക്കും. കേരളത്തിൽ എവിടെ എയിംസ് വന്നാലും സ്വീകരിക്കുമെന്ന മന്ത്രി കെ മുരളീധരന്റെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. വാർത്തകളിലൂടെയാണ് വിവരം അറിഞ്ഞതെന്നും ഗവൺമെന്റ് തലത്തിൽ തീരുമാനം ഉണ്ടാകണമെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു.

മുൻ മുഖ്യമന്ത്രി എയിംസ് കോഴിക്കോട് മതി എന്ന നിലപാടെടുത്തിരുന്നു. 5 സ്ഥലം കൂടി എഴുതി നൽകാൻ കേന്ദ്രം സംസ്ഥാന ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടെങ്കിലും അതിന് മറുപടി ഉണ്ടായില്ലെന്നും സുരേഷ് ഗോപി അറിയിച്ചു. ഇന്ധനവില വർധനയിൽ സംസ്ഥാനം നികുതി കുറയ്ക്കാൻ തയ്യാറാകണമെന്ന് സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു. യുദ്ധസാഹചര്യം മാറി ക്രൂഡ് ഓയിൽ വില കുറഞ്ഞാൽ എണ്ണ കമ്പനികളോട് വില കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്ന ധവളപത്രം നാളെ നിയമസഭയിൽ സമർപ്പിക്കും. മുൻ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി ഡോക്ടർ കെ എം ചന്ദ്രശേഖർ അധ്യക്ഷനായ വിദഗ്ധ സമിതിയാണ് ധവളപത്രം തയ്യാറാക്കിയത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗത്തെ ബാധ്യതകളും പ്രത്യാഘാതങ്ങളും വെളിപ്പെടുത്തുന്നതിനായിരിക്കും ധവളപത്രം. ഈ മാസം 19-ന് UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ്. ഗവർണറുടെ നന്ദി പ്രമേയ ചർച്ചകൾക്ക് ശേഷം സഭ നാളെ പിരിയും. ഈ മാസം 19-ന് ബജറ്റ് സമ്മേളനത്തിനായി വീണ്ടും സഭ ചേരും. 22 മുതൽ 24 വരെയാണ് ബജറ്റിന്മേൽ പൊതുചർച്ച. 29-30 തീയതികളിലാണ് ധനാഭ്യർത്ഥന ചർച്ച. July 1 ധനവിനിയോഗ ബിൽ പാസാക്കി സഭ പിരിയും. കർണാടക മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാർ വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. ലോക്ഭവനിലെ ഗ്ലാസ് ഹൌസിൽ വൈകിട്ടാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. മലയാളികളായ കെ ജെ ജോർജ്, യു ടി ഖാദർ ഉൾപ്പെടെ 11 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും ഡൽഹിയിൽ ഹൈക്കമാൻഡുമായി നടത്തിയ ചർച്ചയിലാണ് മന്ത്രിമാരുടെ കാര്യത്തിൽ ധാരണയായത്. കർണാടക മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായി പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നിയമിച്ചു. AICC സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് ഇക്കാര്യം അറിയിച്ചത്. കർണാടകയിലെ നേതൃമാറ്റ ചർച്ചകളുടെ ഭാഗമാണ് നിയമനം. പശ്ചിമബംഗാളിൽ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ പുതിയ BJP മന്ത്രിസഭയുടെ വകുപ്പ് വിഭജനം ഇന്ന് പൂർത്തിയാകും. June 1 35 പുതിയ നിയമസഭാംഗങ്ങൾ കൂടി സത്യപ്രതിജ്ഞ ചെയ്തതോടെ മന്ത്രിസഭയുടെ ആകെ അംഗബലം 41 ഉയർന്നു. ഗ്രാമീണ മേഖലയിൽ സുരക്ഷിത കുടിവെള്ള വിതരണം വർദ്ധിപ്പിക്കാൻ ജൽജീവൻ മിഷൻ 2.0 പ്രകാരം 4 സംസ്ഥാനങ്ങളുമായി കേന്ദ്രം ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. അരുണാചൽ പ്രദേശ്, ജാർഖണ്ഡ്, നാഗാലാൻഡ്, തമിഴ്നാട് സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുമായാണ് കരാർ ഒപ്പിട്ടത്. വെനിസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിക്സ് 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിന് ഇന്ന് ന്യൂഡൽഹിയിലെത്തും. ഇന്ത്യ വെനിസ്വേല ബന്ധങ്ങൾ അവലോകനം ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അവർ ഉഭയകക്ഷി ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, പുനരുപയോഗ ഊർജ്ജം, ആരോഗ്യ സംരക്ഷണം, ഔഷധമേഖല എന്നിവയുൾപ്പെടെ സഹകരണ ബാധ്യതകൾ ഇരു രാജ്യങ്ങളും അവലോകനം ചെയ്യും. വിദേശകാര്യ, സാമ്പത്തിക, ധനകാര്യ, ശാസ്ത്ര സാങ്കേതിക മന്ത്രിമാർ ഉൾപ്പെടെ ഉന്നതതല പ്രതിനിധി സംഘം ഡൽഹി റോഡ്രിക്സിനൊപ്പം ഉണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരത്തിന് കേന്ദ്ര ഗവൺമെന്റ് നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ കുട്ടികൾക്ക് രാഷ്ട്രപതിയാണ് ബാലപുരസ്കാരങ്ങൾ നൽകുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ലോക പരിസ്ഥിതി ആചരിക്കുന്നത്. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സദത് വികാസ് പുരസ്കാരങ്ങൾ 34 ഗ്രാമപഞ്ചായത്തുകൾക്കും നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സദത് വികാസ് പുരസ്കാരം 8 പഞ്ചായത്തുകൾക്കും നൽകും. കേരളത്തിൽ നിന്ന് നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനുമാണ് പുരസ്കാരം. ആഗോള പ്രതിസന്ധികളും പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ റിസർവ് ബാങ്കിന്റെ 3 ദിവസത്തെ ധനനയ സമിതി യോഗം ആരംഭിച്ചു. പലിശ നിരക്കുകളിൽ മാറ്റമുണ്ടാകില്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. സംസ്ഥാനത്ത് തെക്ക് പടിഞ്ഞാറൻ കാലാവസ്ഥ നാളെ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ ശനിയാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്നും വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അപകടകരമായ കാലാവസ്ഥയിൽ വിനോദസഞ്ചാര ബോട്ടുകളുടെ സർവീസ് നിർത്തിവെക്കണമെന്ന് കേരള മാരിടൈം ബോർഡ് ആവശ്യപ്പെട്ടു. നിർദ്ദേശം ലംഘിച്ച് സർവീസ് നടത്തുന്ന ബോട്ടുകൾ പിടിച്ചെടുക്കുമെന്നും ഉടമകൾക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും ബോർഡ് അറിയിച്ചു. കാലവർഷം

0: നടക്കുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും സുഗമമായ ഗതാഗതം ഉറപ്പാക്കാനും വയനാട് താമരശ്ശേരി ചുരം ദേശീയപാത 766 വലിയ മൾട്ടി ആക്സിൽ വാഹനങ്ങളുടെ യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലാ കളക്ടറും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണുമായ MS മാധവിക്കുട്ടിയുടേതാണ് ഉത്തരവ്. വയനാട് നിന്ന് അരുൺ വിൻസെന്റ്.
1: കാലവർഷത്തിന്റെ പശ്ചാത്തലത്തിൽ താമരശ്ശേരി ചുരത്തിലെ ഗതാഗത നിയന്ത്രണം ചർച്ച ചെയ്യുന്നതിനായി കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ CK കാസിം MLA, കോഴിക്കോട്, വയനാട് ജില്ലാ കളക്ടർമാർ എന്നിവർ പങ്കെടുത്ത യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത്. രാവിലെ 6 മുതൽ രാത്രി 8 വരെയാണ് നിയന്ത്രണം. കാലവർഷം അവസാനിക്കുന്നവരെയോ അല്ലെങ്കിൽ അടുത്ത ഉത്തരവുണ്ടാകുന്നവരെയോ നിയന്ത്രണം തുടരുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. വയനാട്ടിലേക്കും തിരിച്ചുമുള്ള ഭാരം കൂടിയ വാഹനങ്ങൾ, കുറ്റ്യാടി നാടുകാണി ചുരങ്ങൾ ഉൾപ്പെടുന്ന ബദൽ റോഡുകൾ ഉപയോഗപ്പെടുത്തണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ദുരന്ത നിവാരണ നിയമപ്രകാരം പുറപ്പെടുവിച്ച ഉത്തരവ് കർശനമായി നടപ്പിലാക്കുവാൻ കോഴിക്കോട് റൂറൽ പോലീസ് മേധാവിക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി.
0: പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭയിൽ തുടർച്ചയായ 2 ദിവസവും പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്ക്. സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരുടെ പൊതുസ്ഥലമാറ്റം വ്യവസ്ഥകൾക്ക് വിധേയമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഭരണമാറ്റം ഉണ്ടായതിന്റെ പേരിൽ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കർണാടക മുഖ്യമന്ത്രിയായി DK ശിവകുമാർ വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ന് ലോക സൈക്കിൾ ദിനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
2: ആകാശവാണി കണ്ണൂർ. ഇന്ന് ആരോഗ്യദീപ്തിയിൽ സാധാരണയായി കണ്ടുവരുന്ന മഴക്കാല രോഗങ്ങൾ, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ, ഈ വിഷയത്തിൽ തൃക്കരിപ്പൂർ കോയോങ്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AK നിത്യ സംസാരിക്കുന്നു.
3: നമസ്കാരം. മീനമാസത്തിലെ തിളച്ചുമറിയുന്ന പ്രകൃതിക്ക് ലഭിക്കുന്ന ഒരു വരദാനമാണ് ഇടവപ്പാതി മഴ. പ്രകൃതിയും വിളകളും ജന്തുജീവജാലങ്ങളെല്ലാം വളരെ പ്രതീക്ഷയോടെയാണ് ഈ കാലഘട്ടത്തെ നോക്കിക്കണ്ടിരുന്നത്. മഴയെയും മഴക്കാലത്തെയും ആശ്രയിച്ചുകൊണ്ടാണ് മനുഷ്യജീവിതം തന്നെ ആദ്യകാലത്ത് ക്രമപ്പെടുത്തിയിരുന്നത്. മഴ എന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ സന്തോഷം തരുന്ന ഒരു അനുഭൂതിയായിട്ടാണ് കണ്ടിരുന്നത്. പുതുമഴ നനയുക, ആലിപ്പഴം പെറുക്കുക, രാത്രി മഴ ആസ്വദിക്കുക, ഇവയെല്ലാം വലിയ അനുഭൂതികൾ സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ മുൻകാല അനുഭവങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ആധുനിക നഗരവൽക്കരണ കാലഘട്ടത്തിൽ മഴക്കാലത്തെ നാം ഭീതിയോടെയാണ് നോക്കിക്കാണുന്നത്. മലിനീകരണം മൂലം മഴ ആസിഡ് മഴയായി രൂപാന്തരം പ്രാപിക്കുകയാണ്. ഇന്ന് വ്യത്യസ്ത രോഗങ്ങൾ നമ്മെ വേട്ടയാടുകയാണ്. പുതുമഴ പെയ്യുമ്പോൾ തന്നെ ജലജന്യ രോഗങ്ങളും കടന്നു വരികയാണ്. കൊതുകുകൾ പെരുകുകയാണ്, ഓടകൾ നിറയുകയാണ്, വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയാണ്. ഈ സമയത്ത് കൊതുകുകളുടെ വർധനം, ദഹനശക്തിയിലെ കുറവ് എന്നിവ കാരണം രോഗങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു. ആയുർവേദത്തിൽ ഈ കാലഘട്ടത്തെ ശരീരത്തിലെ വാതദോഷം വർദ്ധിക്കുന്ന സമയമായി കണക്കാക്കുന്നു. ആയുർവേദത്തിൽ അഗ്നി അഥവാ ദഹനശക്തി ഈ സമയത്ത് കുറയുകയും ചെയ്യുന്നു. അതിനാൽ ഭക്ഷണം ശരിയായി ദഹിക്കാതെ പല രോഗങ്ങൾക്കും ഈ സമയത്ത് വഴിയൊരുക്കുന്നു. അതിനാലാണ് പ്രതിരോധവും ജീവിതശൈലിയും ആയുർവേദത്തിൽ പ്രധാനമായും നിർദ്ദേശിക്കുന്നത്. മഴക്കാല രോഗങ്ങളെ നമുക്ക് പ്രധാനമായും 3 തരംതിരിക്കാം. ജലജന്യ രോഗങ്ങളെന്നും കൊതുകുജന്യ രോഗങ്ങളെന്നും മറ്റു രോഗങ്ങൾ കൊണ്ടുണ്ടാക്കുന്നത് എന്നിങ്ങനെ 3 തരംതിരിക്കാം. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ജലജന്യ രോഗങ്ങൾ? അതിസാരം, വയറിളക്കം, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം, വൈറൽ പനി, ഇവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജലജന്യ രോഗങ്ങൾ. കൊതുക് പരത്തുന്ന പകർച്ചവ്യാധികൾ ഏതൊക്കെയാണ്? ചിക്കൻ ഗുനിയ, റോസ് റിവർ പനി, ഡെങ്കിപ്പനി, ജപ്പാൻ ജ്വരം, മഞ്ഞപ്പനി, റിഫ്റ്റ് വാലി പനി, മന്ത് രോഗം, മലമ്പനി എന്നിവയാണ് കൊതുക് പരത്തുന്ന പകർച്ചവ്യാധികൾ പ്രധാനപ്പെട്ടവ. മറ്റു കാരണങ്ങളാൽ ഉണ്ടാകുന്ന പകർച്ചവ്യാധികൾ പ്രധാനമായും എലിപ്പനി, പക്ഷിപ്പനി എന്നിവയാണ്. ജലജന്യ

രോഗങ്ങൾ എങ്ങനെയാണ് പടർത്തുന്നത്? കുടിവെള്ളത്തിലൂടെയും മറ്റു രോഗാണു ശരീരത്തിൽ പ്രവേശിക്കുന്നതിലൂടെയാണ് ഇവ ഉണ്ടാകുന്നത്. കോളറ, ടൈഫോയിഡ്, മഞ്ഞപ്പിത്ത രോഗങ്ങൾ, അക്യൂട്ട് ഡയറിയൽ ഡിസീസ് എന്നിവയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഛർദി, അതിസാരം അഥവാ കോളറ എന്ന് വിളിക്കുന്ന രോഗം ജലത്തിലൂടെ പകരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രോഗങ്ങളിൽ ഒന്നാണ്. ഇതിനെ കോളറ അഥവാ ഛർദി അതിസാരം എന്നാണ് അറിയപ്പെടുന്നത്. വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയയാണ് ഈ രോഗം പരത്തുന്നത്. വൃത്തിഹീനമായ ചുറ്റുപാടുകളിൽ നിന്നും ലഭിക്കുന്ന വെള്ളം, ആഹാരം എന്നിവയിലൂടെയാണ് ഈ രോഗങ്ങൾ ശരീരത്തിലേക്ക് എത്തുന്നത്. ശരീരത്തിൽ കടക്കുന്ന ഇവ കോളറ ടോക്സിൻ എന്ന വിഷവസ്തു ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഈ വിഷവസ്തുവാണ് വയറിളക്കത്തിന് കാരണമാകുന്നത്. മനുഷ്യരുടെ മലവിസർജനം വഴി പുറത്താകുന്ന ഈ ബാക്ടീരിയകൾ കുടിവെള്ളത്തിൽ കലരുകയും അതിലൂടെ രോഗം പകരുകയും ചെയ്യുന്നു. ഇത്തരം ബാക്ടീരിയകൾക്ക് വെള്ളത്തിൽ വളരെയധികം നേരം ജീവിക്കുന്നതിന് കഴിവുള്ളതിനാൽ ഇത്തരം രോഗം പകരാൻ വഴിയൊരുക്കുന്നു. ഈച്ചയും ഈ രോഗം പരത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. ആരോഗ്യമുള്ള ഒരാളെ അവശനാക്കുന്നതിനും അയാളുടെ മരണത്തിനും വരെ കോളറ കാരണമാകുന്നുണ്ട്. പാരസ്ലാനിയുടെ ഉപയോഗത്തിലൂടെ ശരീരത്തിലെ നഷ്ടപ്പെട്ട ജലം ഒരളവ് വരെ നിലനിർത്താൻ നമുക്ക് സാധിക്കും. മഴക്കാല രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വയറിളക്ക രോഗങ്ങൾ. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ മരണത്തിന്റെ 2-ാമത്തെ കാരണം വയറിളക്ക രോഗങ്ങളാണ്. ഓരോ വർഷവും 5 വയസ്സിൽ താഴെയുള്ള 100,000 കുട്ടികളാണ് ഇത് കാരണം മരിക്കുന്നത്. ശരീരത്തിൽ നിന്നുള്ള അമിത ജലനഷ്ടമാണ് ഈ രോഗത്തെ ഇത്രയും മാരകമാക്കുന്നത്. ഒരു ദിവസം 3-ോ അതിൽ കൂടുതലോ തവണ ജലം ഇളകിപ്പോവുകയാണെങ്കിൽ അതിനെ വയറിളക്കമായി കണക്കാക്കാം. പ്രധാനമായി 3 തരം വയറിളക്കങ്ങളുണ്ട്. അക്യൂട്ട് വാട്ടറി ഡയേറിയ, അക്യൂട്ട് ബ്ലഡ് ഡയേറിയ, പെർസിസ്റ്റന്റ് ഡയേറിയ. എന്താണ് അക്യൂട്ട് വാട്ടറി ഡയേറിയ? വെള്ളം പോലെ മലം പോകുന്നത്. അത് ദിവസങ്ങളോ മണിക്കൂറുകളോ നിലനിൽക്കുന്നു. അക്യൂട്ട് ബ്ലഡ് ഡയേറിയ എന്നാൽ മലത്തിലൂടെ രക്തം പോകുന്നത്. ഇതിന് ഡിസെൻട്രി എന്നും വിളിക്കാറുണ്ട്. പെർസിസ്റ്റന്റ് ഡയേറിയ എന്നാൽ 14 ദിവസങ്ങളോ അതിലധികമോ നീണ്ടു നിൽക്കുന്ന ഡയേറിയയാണ് പെർസിസ്റ്റന്റ് ഡയേറിയ. മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒന്നാണ് വൈറൽ പനി. പകർച്ചപ്പനിയെന്നും അറിയപ്പെടുന്ന പനിയാണ് ഈ വൈറൽ പനി. ഇതിനെ ഫ്ലൂ എന്നും വിളിക്കുന്നു. മഴക്കാലത്ത് കുട്ടികളിലാണ് ഇത് ഏറ്റവും കൂടുതലായി കാണുന്നത്. ഇൻഫ്ലുവൻസ എ, ബി, സി, ഡി എന്നിങ്ങനെ 4 തരം ഫ്ലൂ വൈറസുകളുണ്ട്. ഇതിൽ ഇൻഫ്ലുവൻസ എ വൈറസ് അഥവാ ആൽഫ ഇൻഫ്ലുവൻസ വൈറസ് ആണ് മനുഷ്യനെ ബാധിക്കുന്നതിൽ ഏറ്റവും പ്രധാനം. രോഗം ബാധിച്ചയാളിൽ നിന്ന് ശ്വസനം, തുമ്മൽ എന്നീ പ്രക്രിയ വഴി രോഗം പകരാം. രോഗികളുടെ കൈകളിലൂടെയും മറ്റൊരാൾക്ക് ഈ രോഗം പകരാം. വിയർക്കൽ, നിർജലീകരണം, ചെറിയ പനി, തലവേദന, പേശിവേദന, ക്ഷീണം, വിശപ്പില്ലായ്മ എന്നിവയാണ് ഏറ്റവും പ്രധാനമായി കാണുന്ന ലക്ഷണങ്ങൾ. ജലദോഷപ്പനി എന്നറിയപ്പെടുന്ന ഇവ 4-5 ദിവസത്തെ ചികിത്സ കൊണ്ട് പൂർണ്ണമായും സുഖം പ്രാപിക്കും. വായുവിലൂടെ ഒരാളിൽ നിന്ന് ഈ രോഗം മറ്റൊരാളിലേക്ക് പകരും. എന്തൊക്കെയാണ് പ്രതിരോധ മാർഗങ്ങൾ? ശുചിത്വമുള്ള കുടിവെള്ളം, ശുചിത്വമുള്ള ചുറ്റുപാടുകൾ, കൈകൾ നന്നായി വൃത്തിയാക്കുന്നത്, കുഞ്ഞുങ്ങൾക്ക് ആദ്യ 6 മാസം മുലപ്പാൽ മാത്രം കൊടുക്കുന്നത്, വ്യക്തി ശുചിത്വം എന്നിവയിലൂടെ ഈ രോഗത്തെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുന്നു. ജലജന്യ രോഗങ്ങളിൽ ഒന്നാണ് ടൈഫോയിഡ്. രോഗവ്യാപകമായി കണ്ടുവരുന്നതായ ഒരു പകർച്ചവ്യാധിയാണ് ടൈഫോയിഡ്. വിഷമജ്വരം, സന്നിപാത ജ്വരം എന്നീ പേരുകളുമുണ്ട്. സാൽമോണല്ല ടൈഫി എന്ന ബാക്ടീരിയ അണുബാധയെ തുടർന്നാണ് ടൈഫോയിഡ് ഉണ്ടാകുന്നത്. ക്ഷീണം, വയറുവേദന, ക്രമേണ വർദ്ധിച്ചു വരുന്ന പനി, തലവേദന, വയറിളക്കം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. രോഗവാഹകരുടെ മലത്തിൽ ഈ ബാക്ടീരിയ ധാരാളമായി കാണപ്പെടുന്നു. വെള്ളത്തിലും മറ്റും സാൽമോണല്ല ടൈഫിയുടെ സാന്നിധ്യം ഉണ്ടാകാൻ ഇത് ഇടയാക്കുന്നു. ഭക്ഷണ സാധനങ്ങളിൽ വന്നിരിക്കുന്ന ഉച്ചയിലൂടെയും അസുഖം വ്യാപിക്കും. തുടർന്ന് കുടലിലെത്തുന്ന ബാക്ടീരിയ രക്തത്തിൽ പ്രവേശിക്കുകയും പിത്താശയം, കരൾ, സ്പ്ലീൻ തുടങ്ങിയ അവയവങ്ങളുടെ പ്രവർത്തനത്തെ തകരാറിലാക്കുകയും ചെയ്യുന്നു. തുറസായ സ്ഥലങ്ങളിലുള്ള മലവിസർജനം, വൃത്തിരഹിതമായ ജീവിത രീതി

0: കഴുകാതെ ഭക്ഷണം കഴിക്കൽ എന്നിവ ഈ രോഗം വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു.
1: മഴക്കാല രോഗങ്ങൾ, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ, ഈ വിഷയത്തിൽ തൃക്കരിപ്പൂർ കോയോങ്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ കെ നിത്യ സംസാരിച്ചതിന്റെ തുടർന്നുള്ള ഭാഗം കേൾക്കാം നാളെ ആരോഗ്യദീപ്തിയിൽ.

0: ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.
1: ശ്രോതാക്കളെ, ഇന്നൊരു മണിക്ക് പല്ലവി അനുപല്ലവി തത്സമയ പ്രക്ഷേപണം പങ്കെടുക്കാനായി 0497295600007 എന്ന നമ്പറിൽ വിളിക്കുക. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം പ്രിലി.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലെത്താൻ ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനം അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വ്യവസ്ഥകൾക്ക് വിധേയമായാണ് സ്ഥലംമാറ്റമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ഡൽഹിയിലെ മാളവ്യ നഗറിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 20 മരണം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലാക്കി യുഎസ് ഇറാൻ സൈനിക സംഘർഷം രൂക്ഷമാകുന്നു. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിച്ചേരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യത്തിലെത്താൻ ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനം അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഗോത്രകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദേശീയ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. ഗോത്രവിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാൻ സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികൾ അവരിൽ എത്തുന്നുണ്ടെന്ന് ബന്ധപ്പെട്ട അധികൃതർ ഉറപ്പാക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. 2026 ജൻജാതീയ ഗരീമ ഉത്സവത്തിന്റെ ഭാഗമായാണ് പരിപാടി നടക്കുന്നത്. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
1: സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ സ്ഥലംമാറ്റ നടപടികൾ മൂലം ജീവനക്കാരിൽ ആശങ്കയുണ്ടാക്കിയ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷത്തു നിന്ന് വി ജോയിയാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. ഗുരുതരമായ രോഗമുള്ളവരെയും വിരമിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളവരെയും സ്ത്രീകളെയും ഉൾപ്പെടെ പ്രത്യേക പരിഗണന അർഹിക്കുന്നവരെ ദൂരസ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. എന്നാൽ സർക്കാർ ജീവനക്കാരുടെ പൊതുസ്ഥലം മാറ്റം വ്യവസ്ഥകൾക്ക് വിധേയമായാണ് നടപ്പിലാക്കി വരുന്നതെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി സണ്ണി ജോസഫ് മറുപടി പറഞ്ഞു. സ്ഥലം മാറ്റം സംബന്ധിച്ച് ഏതെങ്കിലും സർക്കാർ ജീവനക്കാർക്ക് പരാതികളുണ്ടെങ്കിൽ അത് അനുഭാവപൂർവ്വം പരിഗണിച്ച് പരിഹരിക്കാൻ സർക്കാർ തയ്യാറാണെന്നും മന്ത്രി സണ്ണി ജോസഫ് മറുപടിയായി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ച ഇപ്പോൾ സഭയിൽ പുരോഗമിക്കുകയാണ്.
0: മുഖ്യമന്ത്രി വി ഡി സതീശിന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഈ മാസം 19-ന്. ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കും. June 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. July 1 ധനവിനിയോഗ ബിൽ സഭയിൽ അവതരിപ്പിക്കും. വെനിസ്വേലിയൻ ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് 5 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. മന്ത്രിമാർ ഉൾപ്പെടുന്ന ഉന്നതതല പ്രതിനിധി സംഘവും പ്രസിഡന്റിനെ അനുഗമിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഡെൽസി റോഡ്രിഗസ് ഉഭയകക്ഷി ചർച്ച നടത്തും. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും.

0: ബംഗളൂരു ലോക്ഭവനിൽ വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ താവർചന്ദ് ഗെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം രാജിവച്ചതിനെ തുടർന്നാണ് ഉപമുഖ്യമന്ത്രിയായിരുന്ന ഡി കെ ശിവകുമാർ ഈ പദവിയിലേക്കെത്തുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, കെ സി വേണുഗോപാൽ തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. സിബിഎസ്ഇ 12-ാം ക്ലാസ് പുനർമൂല്യനിർണയത്തിനായി 40,000-ത്തോളം വിദ്യാർത്ഥികൾ ഇതുവരെ അപേക്ഷകൾ സമർപ്പിച്ചതായും അപേക്ഷാ പ്രക്രിയയിൽ യാതൊരു പ്രശ്നങ്ങളും നേരിട്ടിട്ടില്ലെന്നും സിബിഎസ്ഇ അറിയിച്ചു. 12-ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പുകളിൽ കണ്ടെത്തിയ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനും പുനർമൂല്യനിർണയത്തിനുമായി സിബിഎസ്ഇ ഇന്നലെയാണ് ഓൺലൈൻ പോർട്ടൽ തുറന്നത്. ജൂൺ 6 വരെ പുനർമൂല്യനിർണയത്തിനായി അപേക്ഷിക്കാം. മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് സൌകര്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കുക. ഡൽഹിയിലെ മാളവ്യ നഗറിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 20 മരണം. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 37 പേരെ സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2,00,000 രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും സഹായധനം നൽകുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലാക്കി US ഇറാൻ സൈനിക സംഘർഷം വീണ്ടും രൂക്ഷമാകുന്നു. ബഹ്റൈനിലെ US നാവികസേന ആസ്ഥാനത്തിനും കുവൈറ്റിലെ വ്യോമതാവളത്തിനും നേരെ ഇറാൻ വൻതോതിൽ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. ഇറാനിയൻ സൈനിക താവളത്തിനു നേരെ അമേരിക്കൻ സേന ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഇറാന്റെ തിരിച്ചടി. ഇറാൻ തുറമുഖത്തേക്ക് വരികയായിരുന്ന ഓയിൽ ടാങ്കറിന് നേർക്ക് അമേരിക്ക മിസൈൽ ആക്രമണം നടത്തിയതാണ് സംഘർഷങ്ങൾക്ക് തുടക്കമിട്ടത്. ഖെഷം ദ്വീപിലെ IRGC കേന്ദ്രത്തിനു നേരെയും US ആക്രമണം നടത്തി. ഇതിന് മറുപടിയായി ബഹ്റൈനിലെ അമേരിക്കൻ 5-ാം കപ്പൽപ്പട ആസ്ഥാനത്തിനു നേരെ ഇറാൻ ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകൾ തുടരുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. കേരളത്തിൽ നിന്നുള്ള നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും വിവിധ വിഭാഗങ്ങളിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. രാജ്യത്തെ യുവാക്കൾ സൈക്കിളിന്റെ ഉപയോഗം കൂടുതൽ പ്രയോജനപ്പെടുത്തി ആരോഗ്യകരമായ രാഷ്ട്രത്തിന് നേതൃത്വം നൽകണമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സൈക്ലിംഗ് ശീലമാക്കുന്നതിലൂടെ സന്തുലിതമായ ജീവിതശൈലി ഉറപ്പാക്കാൻ സാധിക്കുമെന്നും ലോക ബൈസൈക്കിൾ ദിനത്തിൽ നൽകിയ വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു.
2: साइक्लिंग को अपने जीवन का हिस्सा बनाए. साइक्लिंग केवल एक व्यायाम या एक दिन की हॉबी नहीं बल्कि स्वस्थ और सशक्त जीवन शैली की पहचान है. यह हमारे स्वास्थ्य के साथ साथ पर्यावरण को सुरक्षित रखने का सबसे सस्ता, सुंदर और टिकाऊ माध्यम है. जितना अधिक हम साइकिल का उपयोग करेंगे उतना ही प्रदूषण कम होगा.
0: മൊത്തവില സൂചിക ക്രമേണ നിർത്തലാക്കി പകരം സമഗ്ര ഉൽപാദക വില സൂചിക സംവിധാനം കൊണ്ടുവരാൻ തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ പണപ്പെരുപ്പ വില നിർണയ സംവിധാനത്തെ അന്താരാഷ്ട്ര രീതികൾക്ക് അനുസൃതമായി ആധുനികവൽക്കരിക്കാൻ വേണ്ടിയാണ് നടപടി. മൊത്തവില സൂചികയുടെ അടിസ്ഥാന വർഷം 2011-12 നിന്ന് 2022-23 പരിഷ്കരിക്കാൻ സർക്കാർ അനുമതി നൽകിയതായും കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. വാർഷിക സൌരോർജ്ജശേഷി വർദ്ധനവിൽ അമേരിക്കയെ മറികടന്ന് ഇന്ത്യ. നയപരമായ സഹായങ്ങളും നവീകരണവുമാണ് റെക്കോർഡ് നേട്ടത്തിന് പിന്നിലെന്ന് കേന്ദ്ര പുനരുപയോഗ ഊർജ്ജമന്ത്രി പ്രഹ്ലാദ് ജോഷി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കാലവർഷം നാളെയോടെ സംസ്ഥാനത്ത് എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റു ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യക്കാർക്ക് ഇനി ജർമ്മനിയിലൂടെ ട്രാൻസിറ്റ് വിസയില്ലാതെ യാത്ര ചെയ്യാം. ജർമ്മനിയിലെ വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് ട്രാൻസിറ്റ് വിസ നിബന്ധന ഒഴിവാക്കിക്കൊണ്ടുള്ള ജർമ്മൻ സർക്കാരിന്റെ തീരുമാനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. തീരുമാനത്തെ വിദേശകാര്യ മന്ത്രാലയം സ്വാഗതം ചെയ്തു. ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ 81-ാമത് സമ്മേളനം ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി ഖലീലുർ റഹ്മാനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. 1 വർഷ കാലയളവിലേക്കാണ് ചുമതല. സൈപ്രസിന്റെ പ്രത്യേക പ്രതിനിധി ആൻഡ്രിയാസ്

0: കക്കോറീസിനെയാണ് വോട്ടെടുപ്പിൽ ഖലീലുർ റഹ്മാൻ പരാജയപ്പെടുത്തിയത്. ബ്രിക്സ് ദുരന്ത സാധ്യത ലഘൂകരണ പ്രവർത്തക സമിതിയുടെ ആദ്യയോഗം ഇന്ന് ഒഡീഷയിലെ പുരിയിൽ ആരംഭിക്കും. 3 ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ഇന്ധനവില വർദ്ധനവിൽ സംസ്ഥാന സർക്കാർ നികുതി കുറയ്ക്കുന്നതിന് തയ്യാറാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്ര സർക്കാർ നികുതി കുറയ്ക്കാൻ നേരത്തെ തയ്യാറായിരുന്നു. യുദ്ധസാഹചര്യം മാറി ക്രൂഡ് ഓയിൽ വില കുറഞ്ഞാൽ എണ്ണ കമ്പനികളോട് വില കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുമെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലെത്താൻ ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനം അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വ്യവസ്ഥകൾക്ക് വിധേയമായാണ് സ്ഥലമാറ്റമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ഡൽഹിയിലെ മാളവ്യനഗറിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 20 മരണം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലാക്കി US ഇറാൻ സൈനിക സംഘർഷം രൂക്ഷമാകുന്നു. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി കണ്ണൂർ. അനുപല്ലവിയിലൂടെ തിരയാം പല്ലവിയെ, പാട്ടേതെന്ന് തിരയാം ഹമ്മിങ്ങിലൂടെ, BGMലൂടെ പാട്ടിലേക്ക്. പല്ലവി അനുപല്ലവി, തത്സമയ ഗാനാന്വേഷണ ഫോണിൻ. ആവിഷ്കാരം ജീജ ശ്രീജിത്ത്. പല്ലവി അനുപല്ലവി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പങ്കെടുക്കാനായി 0497295600 എന്ന നമ്പറിലാണ് വിളിക്കേണ്ടത്. ഒരു നമ്പർ കൂടിയുണ്ട്, 9495991015. പല്ലവി അനുപല്ലവി വിജയിക്കുള്ള സമ്മാനമായ റേഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബില്ലൂർ ജനത ചാരിറ്റബിൾ സൊസൈറ്റി. ആദ്യ കോളിലേക്ക്. ഹലോ
2: ഹലോ,
1: ആരാണ്? കാലിക്കടവിൽ നിന്ന് ആരാണ്? ബിന്ദു. ബിന്ദു ബിന്ദു ആദ്യമായിട്ടാണോ പല്ലവി അനുപല്ലവിയില്? ക്ലിയർ ആവുന്നില്ലല്ലോ. ഓക്കെ, പറഞ്ഞോളൂ. ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ ഇന്ന് ആദ്യമായിട്ടുള്ള പങ്കെടുക്കുകയാണ്. അപ്പൊ ഒരു ചോദ്യം. 80കളിലെ ഒരു പാട്ടാണ്.

പറയാമോ? കിട്ടുമോ? കിട്ടുമോ? ഒന്നുകൂടെ വെച്ചുതരാം.

0: കേട്ടിട്ടില്ലേ പാട്ട്?
1: ആരുടെ
0: ശബ്ദമാണ്?
1: എം
0: ജി ശ്രീകുമാറാണ്, ഔസിപ്പച്ചന്റെ സംഗീതം. രക്ഷയില്ല, രചന പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അപ്പൊ പറയും. പാഠമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമ്മാനമൊന്നും തരാൻ പറ്റൂല, അതാണ്. ക്ലൂ അധികം കൊടുക്കുമ്പം വേഗം വേഗം പറയണം, അതാണ്. ഓക്കെ, എന്താ ചെയ്യാ? സമയം കഴിഞ്ഞു പോയി. പ്രണാമം സിനിമയിലെ ഗാനമാണ്. പ്രണാമം ഭരതന്റെ സിനിമയായിരുന്നു, ഗാനരചനയും ഭരതനാണ്. താളം മറന്ന താരാട്ടു കേട്ടൻ, അറിയില്ലേ പാട്ട്? പാട്ട് പാടാൻ അറിയോ ബിന്ദുന്? അറിയണ പാട്ട് തന്നെയായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാം, ചിലപ്പോ കിട്ടൂലല്ലോ. ഇപ്പൊ പാട്ട് കേട്ടിരിക്കൂട്ടാ. ശരി.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.

0: പല്ലവി അനുപല്ലവി തത്സമയ പ്രക്ഷേപണം തുടരുന്നു. പങ്കെടുക്കാനായി 0497 2 9 5 6 0 0 7 എന്ന നമ്പറിൽ വിളിക്കുക. മറ്റൊരു നമ്പർ 9 4 9 5 9 9 1 0 1 5. ഹലോ ഹലോ
1: ഹലോ
0: ആരാണ്? ഭാരതി. എവിടെ നിന്നാണ് ഭാരതി? കാസർഗോഡിൽ നിന്ന്. പാട് ചോദിക്കട്ടെ. ഒരു അനുപല്ലവിയാണ്, എളുപ്പാണ്. ആരാ ഉള്ളത് കൂടെ? ആരെങ്കിലും ഉണ്ടോ സഹായത്തിന്? അങ്ങനെ. അപ്പൊ ഇതാ ഒരു പാട്ടിന്റെ അനുപല്ലവി. വളരെ എളുപ്പാണ്. ഇതാ

0: പഠിക്കോ. ഏതാ? പൂവായി വിരിഞ്ഞു പൂന്തേൻ, പൂവായി വിരിഞ്ഞു. അല്ല അല്ല, അതല്ല. അതല്ല എന്റെ അനുപല്ലവി.
1: ഹലോ.
0: അവിടെ ഒന്നും ആരുമില്ല. അവരവർ തന്നെ പറയണം, എന്നാലും മാത്രമേ അതൊരു മത്സരാവുള്ളൂ. ഞാനിങ്ങനെ വെറുതെ ചോദിക്കുന്നില്ലേ, ആരെങ്കിലും ഉണ്ടോ? ചിലപ്പോ നമുക്കിങ്ങനെ കിട്ടാനും ഇങ്ങനെ വരുമ്പോ ഒരാളെ ഹെൽപ്പ് ചെയ്താൽ നല്ലതായിരുന്നു. കേട്ട പാട്ട് തന്നെയാണ് എന്ന് വെച്ചാൽ, എപ്പോഴും കേൾക്കുന്ന പാട്ടല്ലേ. സിനിമയെല്ലാം ഇറങ്ങിയതിനു ശേഷം എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും എന്ന് അറിയണ്ടാവൂല, അത്രയുണ്ടാവും. ഓക്കെ, ഇത് എന്നാ എന്താണ് സിനിമ? പിന്നെ നാടോടി, നാടോടി സിനിമയിലെ ഗാനമാണ്. അറിയാമോ, ഇനി പാടാൻ പറ്റോ? നാടോടിയിൽ എം ജി ശ്രീകുമാർ പാടിയ ഗാനം. വേറെ പാട്ടുണ്ട്, ഏത്? ദൂരെ ദൂരെ ദൂരെ പാടും ഗാനം പാടി. എന്റെ ട്യൂൺ ലേശം മാറിപ്പോയി. പോരു പോരു കാടിൻ തേങ്ങൽ കേൾക്കുന്നില്ലേ. ഈ പാട്ടായിരുന്നു, ആരതൊന്നും അറിഞ്ഞിട്ടില്ല. ഇപ്പൊ കേക്കൂട്ട പാട്ട്. ശരി.

0: നേത്രപരിചരണ രംഗത്ത് പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും റെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: പല്ലവി അനുപല്ലവി തത്സമയ പ്രക്ഷേപണം തുടരുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി 0497-2-95-6-007 എന്ന നമ്പറിൽ വിളിക്കുക. മറ്റൊരു നമ്പർ 9495-99-1015. ഹലോ.
3: ഹലോ,
2: ആരാണ്?
3: ചന്ദ്രൻ.
2: ചന്ദ്രൻ എവിടുന്നാണ്?
3: വെള്ളൂർ.
2: വെള്ളൂർ നിന്ന് എന്ത് ചെയ്യുന്നു?
3: ചെറിയ ഫാം, പശുവിന്റെ.
2: പശുവിന്റെ ഫാം വെള്ളൂർ തന്നെയാണ്. എത്ര പശുണ്ട്?
3: ആറെണ്ണം.
2: ആറെണ്ണം.

ആ റേഡിയോ ഉറക്കെ വെക്കല്ലേ പ്ലീസ്. അപ്പൊ ഇതും അതും എന്റെ ശബ്ദവും അവിടെ എല്ലാം ആയിട്ട് എനിക്കൊന്നും പറയാൻ പറ്റൂല. കേൾക്കുന്നവർക്കും ഭയങ്കര അരോചകമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. റേഡിയോയുടെ വോളിയം കുറക്കണേ, കുറച്ച് ദൂരെ നിന്നാലും മതി. ഓക്കെ, അപ്പോ ഒരു അധ്വാനശീലനാണ്. ഇടക്ക് പാട്ട് നന്നായിട്ട് കേൾക്കും. പാട്ട് പാടുവോ? പാട്ട് പാടില്ല. അയ്യോ, ഞാൻ വഴിക്കങ്ങില്ല, പാട്ട് കേൾക്കൽ മാത്രാണ്. ഓക്കെ, അപ്പൊ ഇത് പിന്നെ പല്ലവിയുടെയും അനുപല്ലവിയുടെയും ഇടയ്ക്കുള്ള ഒരു മ്യൂസിക് ആണേ. ഇത്രയും ഹിറ്റായിട്ടുള്ള ഒരു പാട്ടാണ്. അത് അനുപല്ലവിയൊന്നും വെക്കാൻ പറ്റൂല. ഏ, ഇതാ നല്ലോണം കേട്ടോ. ഇതാ

0: ആ അതന്നെ അതന്നെ ആരാ പറഞ്ഞിരുന്നത് ഇവിടെ അവർക്ക് കൊടുത്താ മതി ഫോണ് അവര് അവര് പറഞ്ഞോട്ടെ
1: ഹലോ
0: ആ പാടിക്കോ അങ്ങനൊന്നും പറഞ്ഞാ പറ്റൂല ഇത് ശരി അത് അതിന്റെ അനുപല്ലവിയാണ് പല്ലവി പാടിയാലും മതി പല്ലവിയിലേക്ക് പാടണം അതാണ് മതി എന്നല്ല പല്ലവി പാടണം മാനത്തെ കൊട്ടാരത്തിൽ പുളുകിലും അമ്പിളിയും പുതുക്ക് പുതിയ നുകർന്ന മയങ്ങിയല്ലോ പല്ലവി പാട് എന്ത് അല്ല അല്ല ഇത്ര വരെ ആയിട്ട് പല്ലവി ഇട്ടില്ല എന്ന് വെച്ചാൽ കഷ്ടമുണ്ട് കേട്ടാ മാനത്തെ കൊട്ടാരത്തിൽ പൂമുകിലും നമ്പിലിയും പുതുക്ക പുതിയും പുതുക്ക പൂന്തേം നുകർന്ന മയങ്ങിയല്ലോ അമ്പിളി മുകിലിന്റെ മാറില്ലോ തുങ്ങിയല്ലോ കൊറേ ഉണ്ട് അതന്നെ കൊറേ കൊറേ സ്റ്റാൻസ് ഇതെല്ലാം തന്നെ കറക്റ്റ് ആണ് പല്ലവിടോ രോജു വരുമോ എന്ന് പാടിയാ മതി ആ അതന്നെ അതിന്റെ തുടക്കം പാട്ടിന്റെ തുടക്കം മാത്രം പന്നി നിങ്ങക്ക് മുഴുവൻ അറിയാം വേഗം സമയം പോകുന്നു പിന്നെ സമയം പോകുന്നു സമയം പോകുന്നു വേഗം പാടൂ ഇത്രയായ സ്ഥിതിക്ക് ഞാൻ സിനിമയുടെ പേര് പറഞ്ഞുതരാം മീനാട് ഇനി പാടിക്കോ കഷ്ടാണ് കേട്ടോ കാര്യം അത് വെച്ചാൽ ഇതിന്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഇതിന്റെ ഓരോ സ്റ്റാൻസിലും തിരിച്ച് പല്ലവിയിലേക്ക് വരുന്നില്ല അതിങ്ങനെ പാടിയാൽ അത് കിട്ടൂല അത് തീർന്നാൽ അടുത്തേക്ക് പോകലാണ് അപ്പൊ ഈ പാടിന് തുടക്കം മാത്രമാണ് വേണ്ടത് ഓക്കെ തോറ്റു എന്താ ചെയ്യാ ഞാൻ പറയട്ടെ കറക്റ്റ് ആൻസർ പറയട്ടെ അതിനും വിടൂല തോട്ടത്തിലാക്കി തോട്ടം സൂക്ഷിക്കാനും കൊടുത്തു വല്ലാത്തൊരു പരീക്ഷണായിപ്പോയല്ലോ ഞാനും പെട്ടു ചോദിച്ചു പെട്ടുപോയല്ലേ

0: കുളിപ്പിക്ക മടിക്കാതെ ആശ നിരാശകൾ ആജീവനാന്തവും പങ്കിട്ടു വാഴണമെന്നാളും.
1: എന്താ ചെയ്യാ?

ഞാൻ ഉത്തരം പറയാം കേട്ടോ. ശരിക്കും നിങ്ങൾക്ക് ഈ പാട്ട് മുഴുവൻ അറിയാം, അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നമുക്ക് ഫസ്റ്റ് വരി കിട്ടണ്ടേ? ഞാൻ സിനിമയും പറഞ്ഞു തന്നു. അതാ ടെൻഷൻ കാരണം തന്നെയാണ്, പാട്ടറിയാലോ. സോറി കേട്ടാ, പിന്നെ ഒരിക്കലും വിളിക്കട്ടാ, നിങ്ങൾ വിളിച്ചാ മതി. ചന്ദ്രേട്ടൻ വിളിക്കണ്ട. അമ്പിഴി മണവാട്ടി, അഴകുള്ള മണവാട്ടി, ഇതിനാണ് ഞാൻ കിട്ടാതിരുന്നത് അല്ലേ. മണവാട്ടിനെ മറന്നുപോയി. ഓക്കെ, അപ്പം ശരിക്കുള്ള പാട്ട് എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് കൊടുത്താൽ മതിയാവും. എന്ന് വെച്ചാൽ ഇത് മുഴുവൻ ഇവിടെ എല്ലാം നമ്മള് വിളിച്ചാളും ഞാനും എല്ലാം പാടി തീർത്തു. ഓക്കെ കേട്ടാ, വിളിക്കുക ഇനിയും. ശരി.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: പല്ലവി അനുപല്ലവി തുടരുന്നു. പങ്കെടുക്കാനായി 0497-2956-0007 എന്ന നമ്പറിൽ വിളിക്കുക. മറ്റൊരു നമ്പർ 9495-99-1015. ഹലോ, ആരാണ്?
4: ഞാൻ ബാബു ആണ്, കായംകുളത്ത്.
3: കായംകുളത്ത് നിന്ന് ബാബു, സിംഗറാണ് അല്ലേ?
4: ഓക്കെ.
3: അതൊക്കെ മനസ്സിലാവുമല്ലോ. ഇതിനൊരു ടെലിഗസി വിളിച്ചല്ലോ, ഞാൻ കേട്ടു. ഓക്കെ,
4: ഒരുപാട് സന്തോഷം. ഞാന് അടുത്ത കാലത്താണ് കേൾക്കാൻ തുടങ്ങിയത്, ന്യൂസ് ഓൺ എയർ വഴിയാണ്. ഞാൻ
3: അങ്ങനെ
4: മാത്രമല്ല, ഞാനിപ്പോ വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിന്റെ ആ ഗണപതി ഗോപുരത്തിന് മുന്നിൽ നിൽക്കാണ്, ഓച്ചിറ
3: പരത്തിൽ.
4: അവിടെ തഴുകുന്ന മന്ദമാരുതിനിങ്ങനെ ഞാനിങ്ങനെ മന്ദമാരുതിനെ തഴുകൊണ്ടിരിക്കുക. ഈ ചൂട് സമയത്താണെങ്കിൽ പോലും
3: ചൂടാണോ അവിടെ? മഴയൊന്നുമില്ല.
4: ഇവിടിപ്പോ തെയിലും രാവിലെ നല്ല ഉണ്ടായിരുന്നു, ഇപ്പം കുറച്ച് വെയിലും.
3: മഴ വന്നിട്ടും ചൂട് ശമിക്കുന്നില്ല, അതാണ് ശരിക്കും. ഓക്കെ, അപ്പോ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇത് 90s ഒരു ഗാനം, അത് പല്ലവിയുടെയും അനുപല്ലവിയുടെ ഇടയ്ക്കുള്ള മ്യൂസിക് ആണ്. അത്രയും ഫേമസ് ആയിട്ടുള്ള പാട്ടാണ്.

0: കാണിക്കാം.
1: ഏകദേശം
0: 94 അതെ അതെ.

അല്ല അല്ല അതല്ല മാന്ത്രികത്തിലല്ല. ഞാൻ എന്നോട് ഇപ്പം ഞാൻ ഫസ്റ്റ് കോൾ എടുത്തപ്പോ എന്നോട് ചോദിച്ചു എന്തിനാണ് ഇത്രയധികം സമയം കൊടുക്കുന്നത്, ഇപ്പൊ മനസ്സിലായില്ലേ എളുപ്പല്ലാന്ന്. അതാണ് നമുക്ക് അറിയുന്ന പാട്ടിനെ ആവുമ്പോൾ ചിലപ്പോ കിട്ടൂല. ഇതും അറിയുന്നു, ഇത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പാട്ടാണ്. ഏറ്റവും ഇപ്പോഴും പുതിയ കുട്ടികൾക്ക് പോലും ഇതിലെ പാട്ടും സിനിമയും മുഴുവൻ അറിയാം. അത്ര കിട്ടുമോ ഒരു പ്രാവശ്യം കൂടി അല്ലെങ്കിൽ.

0: കിട്ടിയോ?
1: അറിയില്ല അറിയില്ല.
0: അയ്യോ, പൂമ്പുള്ളിമാനായി നീണ്ടി ഉള്ളി തൂവള്ളി കുടിലിളളി ചില്ലി ഗാനമൈനയായി നീന്നിൽ തളിരുയിലാടുകയല്ലോ. അങ്ങനെയൊക്കെയാണ് അതിന്റെ അനുപല്ലവി. അറിയില്ല. എന്റെ മനസ്സിലൊരു നാണം, അറിയില്ലേ? ആ പാട്ടായിരുന്നു. ആ ഇടക്കള മ്യൂസിക്കാണ് ഇച്ചിരി പാടായി പോയി അല്ലേ. സാറില്ലേ, വീണ്ടും വിളിക്കൂ കേട്ടാ. ഒരു പാട്ട് പാടണോ ബാബു? ഒരു പാട്ട് പാടിയേ, ഇഷ്ടമുള്ള ഒരു പാട്ട് പാടിക്കോ.
1: ഞാനൊരു കണ്ടാൽ ചമഞ്ഞേനടി തുടച്ചു തുള്ളും മനസ്സിനുള്ളിൽ തനിച്ചു നിന്നേ ഞാൻ നിലച്ചിരിക്കുന്നത്.
0: ഓക്കെ ഓക്കെ, ഞാനായിട്ട് പ്രത്യേകിച്ച് അഭിപ്രായം പറയണ്ട, ഇപ്പൊ പാട്ട് കേക്കോട്ടാ. ശരി.

0: ഗോൾഡ് പാക്കേജ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.

0: ഹലോ
1: ഹലോ
0: പല്ലവിയാണ് പല്ലവി ആരാണ്
1: വൃന്ദ
0: ചാലാട് നിന്ന് ചോദ്യം ചോദിക്കട്ടെ ഇത് ഒരു ഇതും ഞാൻ നേരത്തെ ചോദ്യം പോലെ തന്നെ പല്ലവിയുടെയും അനുപല്ലവിയുടെ ഇടയ്ക്കിലെ മ്യൂസിക്കാണ് ഹിറ്റ് സോങ്ങാണ് അതുകൊണ്ടാണ് നമുക്ക് അനുപല്ലവിയൊന്നും ചോദിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇതാ

0: മോഹൻലാലിന്റെ സിനിമയാണോ
1: ഇത്? അല്ലപ്പ, പഴയതല്ലേ, പഴയ തന്നെ 80s പാട്ടാണ്. എനിക്കൊന്ന് ജോസോ അങ്ങനെയൊക്കെയാണ്, ജോസ് അമ്പിക്കൊക്കെയാണെന്ന്
0: തോന്നുന്നു. അറിയില്ല
1: അറിയില്ല ഒട്ടും അറിയില്ല. ഇപ്പൊ ഞാൻ പാട്ട് പറയുമ്പോ വിചാരിക്കും ഇതാണോ എന്ന്. ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, അതിന്റെ അടുക്കള മ്യൂസിക്കാണ് ഇട്ട് വെച്ചത്. ഓക്കെ, പാട്ട് കേട്ടോളൂ കേട്ടാ. ശരി.

0: റീഗ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55
1: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
2: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.

ഹലോ ഹലോ പല്ലവി ആണ്, പല്ലവി ആരാണ്? ഈയക്കാട് നിന്ന് നാരായണൻ. ഓക്കെ, എന്ത് ചെയ്യുന്നു? കാസർഗോഡ് ജില്ല. എന്ത് ചെയ്യുന്നു? കൃഷിയിലായിട്ട് പോകുന്നുണ്ട്. കുറച്ച് പാട്ടുണ്ട്. ഓക്കെ, എന്താ ഒന്ന് പറയാത്തത്? എന്താ ഒന്ന് പറയാത്തത്? ഞാനല്ലേ പറയേണ്ടതല്ലേ, ഞാനല്ലേ ചോദിക്കേണ്ടത്. എന്നിട്ട് പറയാന്നാവും അല്ലേ? ഓക്കെ, ഇതാ അനുപല്ലവിയാണ്. ഇച്ചിരി പുതിയ പാട്ടാണ് വെച്ചാല് പഴയ, അധികം പുതിയതല്ല. നിങ്ങളെ സംബന്ധിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു 2000 അങ്ങനെയൊക്കെ ഉള്ള ഏത് അങ്ങനെ എന്നോട് സംസാരിക്കാനാണ് ഇത്ര കഷ്ടപ്പെട്ടത്. ഇതാ ഒരു അനുപല്ലവി. അതെ അതെ. ഓക്കെ, ഇതാ ഇതാ അനുപല്ലവി. മോഹൻലാലിന്റെ ഒരു പ്രശസ്തമായ സിനിമയാണ്.

0: കിട്ടുമോ?
1: വേണം.
0: പാടിക്കോ? അതെ അതെ. പാട്ടറിയില്ലേ?
1: വരുന്നില്ല, മനസ്സിലായി.
0: ആ, ഇതെല്ലാം ഇങ്ങനെ ആകെ ഒരു പുകയായിട്ടുണ്ട് അല്ലേ? അവിടെ ആരും ഇല്ലേ ഹെൽപ്പ് ചെയ്യാൻ?
1: അവർക്കറിയില്ല. ഒന്നുകൂടെ
0: ഒന്നുകൂടെ വെച്ചു തരാം.

അറിയില്ല. ഈ ഓർമ്മ പോലും ഒരു ഉത്സവം ജീവിതം ഗാനം. ജലദോഷം പിടിച്ചിട്ട് പാടാനും പറ്റുന്നില്ല. ഈ തളൂർന്നു വീണ പനി നീർത്തടങ്ങൾ തിരികെ ചേരും പോലെ. ഇതാണ് ഗാനം. നല്ല പാട്ട് കേട്ടിട്ടുണ്ടാവും ഒരുപാട് അല്ലേ? തന്മാത്ര സിനിമ എന്ന് കാണാത്ത ആരെങ്കിലും ഉണ്ടാവോ അല്ലേ? നല്ല പാട്ട്. അപ്പൊ കേട്ടിരുന്നോളൂ കേട്ടോ. ശരി.

പ്രിയ ശ്രോതാക്കളെ, പല്ലവി അനുപല്ലവിയുടെ സമയം തീരുന്നു. ഇന്ന് വിളിച്ചവരിൽ ബിന്ദു, ഭാരതി, ചന്ദ്രൻ, കായംകുളം ബാബു, വൃന്ദ, ചാലാട്, നാരായണൻ, ഇയക്കാട്, ഇവർക്കൊന്നും തന്നെ ശരിക്കും പറഞ്ഞാൽ ചോദ്യം എളുപ്പമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തോ നിർഭാഗ്യവശാൽ ആർക്കും ഉത്തരം പറയാൻ പറ്റിയില്ല. പല്ലവി അനുപല്ലവിയിലെ ഇന്നത്തെ വിജയിക്കുള്ള സമാനമായ റേഡിയോ ഇവിടെ അനാഥമായി ഉണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ എല്ലാവരും ഒന്നുകൂടി, ഒരാഴ്ച കൊടുത്തിട്ടുള്ള പാട്ടുകളാണല്ലോ ചോദ്യങ്ങളായിട്ട് വരുന്നത്. മൺഡേ മുതൽ തിങ്കളാഴ്ച മുതൽ അടുത്ത തിങ്കളാഴ്ച വരെയുള്ള, അതായത് മിഞ്ഞാന്ന് വരെയുള്ള, കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ മിനിഞ്ഞാന്ന് വരെയുള്ള ആ തിങ്കളാഴ്ചകളിൽ വരുന്ന ഏഴ് ദിവസത്തെ പാട്ടുകൾ കേട്ടാൽ മതിയാവും, ഏഴെട്ട് ദിവസത്തെ. അപ്പോൾ അതിൽ നിന്നാണ് ചോദ്യം ഉണ്ടാക്കുന്നത്. പാട്ടുകളൊക്കെ നന്നായി കേട്ട് അതിന് കഴിയുന്നവർ, എന്നുവെച്ചാൽ പല്ലവിയനെ പോലും എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയില്ല, നമുക്ക് കേട്ടിരിക്കാമല്ലോ, അപ്പോൾ അങ്ങനെയുള്ളവർ, കോമ്പിറ്റൻ്റ് ആയവർ ഇതിൽ പങ്കെടുക്കുക എന്നുള്ള ഒരു അഭ്യർത്ഥനയോടെ ഇന്നത്തെ പല്ലവി അനുപല്ലവി സമാപിക്കുകയാണ്. നിങ്ങളോടൊപ്പം ജീജ ശ്രീജിത്ത്, സാങ്കേതിക സഹായം പി വി രമേശൻ. FM പ്രധാന വാർത്തകൾ. ന്യൂഡൽഹി മാൽവിയ നഗറിൽ രാവിലെ ഉണ്ടായ തീപിടുത്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം അറിയിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം നൽകുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ന്യൂഡൽഹി തീപിടുത്തത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും അനുശോചനം അറിയിച്ചു. സംഭവം ഏറെ ദുഃഖകരമാണെന്നും പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്നും ഉപരാഷ്ട്രപതി അറിയിച്ചു. കർണാടക മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാർ വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. ലോക്ഭവനിലെ ഗ്ലാസ് ഹൌസിൽ ഗവർണർ താവർചന്ദ് ഗെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് 12 വർഷത്തിനിടെ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. പുതിയ നികുതി ഘടന പ്രകാരം വാർഷിക വരുമാനം 12 ലക്ഷം രൂപ വരെ നികുതിയില്ല. ജി എസ് ടി നിലവിൽ വന്നതോടെ നിത്യോപയോഗ സാധനങ്ങളുടെയും വില കുറഞ്ഞു. ലോക സൈക്കിൾ ദിനത്തിൽ യുവാക്കൾക്കിടയിൽ സൈക്ലിംഗ് പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്രമന്ത്രി മൻസൂഖ് മാണ്ഡവ്യ ആഹ്വാനം ചെയ്തു. രാജ്യത്ത് സൈക്ലോത്തോണുകളും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു.

0: in Aravali definition. Senior Congress leader D.K. Shivkumar to be sworn in as Chief Minister of Karnataka this afternoon. India becomes the world's second largest solar growth market, surpasses USA in annual solar capacity additions. And with that, we end the midday news.
1: Agashavani.
2: ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 36-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, മീന നെവിൽ, മിഥുന നെവിൽ, കവിത സഖി. സംവിധാനം പി എ ബിജു.
3: വന്യമായ വഴികളിലൂടെ ഹെയർപിൻ വളവുകൾ താണ്ടിയെത്തിയ നാടകം തികച്ചും അപരിചിതമായ ദിക്കുകളിലേക്ക് പുതിയ രണ്ടു പാതകൾ തുറക്കുകയാണിന്ന്. ഒന്നിൽ നായകൻ നിക്കോവും മറ്റൊന്നിൽ കൂട്ടുകാരൻ റസുമഹീനും. നിക്കോവിന്റെ പെങ്ങൾ ഡോണിയയ്ക്ക് ലൂഷിൻ എന്നൊരാളുമായി പറഞ്ഞു വെച്ചിരുന്ന വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആശ്വാസത്തിലാണ് നിക്കോവിന്റെ കുടുംബം. പക്ഷെ പണ്ട് ഡോണിയയെ സ്വന്തമാക്കാൻ ശ്രമിച്ച സ്വിഡ്രുകൈലോഗ് അവളെ തേടി നഗരത്തിൽ എത്തിയതിൻ്റെ പരിഭ്രാന്തി ഇപ്പോഴും അവരിലുണ്ട്. കഥാനായകനായ റസ്കോൾ നിക്കോവ് നഗരത്തിൽ പഠിക്കാൻ വന്നതായിരുന്നു. സമൂഹത്തിൽ പാവപ്പെട്ടവർ നേരിടുന്ന ദുരിതങ്ങളിൽ മനം മടുത്ത് അലിയോവന എന്നൊരു പണക്കാരിയെ അയാൾ കൊന്നു, ആരുമറിയാതെ. ആദ്യം മനോവിഭ്രാന്തിയാണ് അയാളെ കീഴടക്കിയതെങ്കിൽ ക്രമേണ രഹസ്യ പോലീസ് കൊലപാതകിയെ തേടിയെത്തുകയാണ്. ഇതൊന്നും അറിയാത്ത അമ്മയും പെങ്ങളും കൂട്ടുകാരനും ഒരുക്കുന്ന തണ്ണീർ പന്തലുകൾ ഉപേക്ഷിച്ച് നിക്കോവ് അകലുകയാണോ? വിവാഹം മുടങ്ങിയ ഡോണിയയുടെ സമീപം റസുമിഹീനാണിപ്പോൾ ആശ്വാസമായുള്ളത്. മരിച്ച മർമലഡോവിന്റെ മകൾ, ശരീരം വിറ്റ് ജീവിക്കുന്ന സോണിയ ഒറ്റയ്ക്കാണ് താമസം.
1: നാടകം തുടർന്ന് കേൾക്കുക.
4: ഇനിയും പല പ്രാവശ്യം എനിക്ക് അയാളെ കാണേണ്ടി വരുമെന്ന് എന്റെ മനസ്സ് പറയുന്നു.
5: ഞാൻ അയാളുടെ താമസ സ്ഥലം കണ്ടുപിടിക്കും. അയാൾ അറിയാതെ അയാളെ നിരീക്ഷിക്കും.
4: നിനക്കെന്ത് കാര്യം?
5: എടാ, നിങ്ങളെല്ലാം എന്റെ ബന്ധുക്കളല്ലേ. അതെ, അമ്മയും മകളും ഇനി തിരിച്ചു പോകുന്നുണ്ടോ?
6: പിന്നെ പോകണ്ടേ.
5: നിങ്ങൾ എന്തിനാണ് ഇവിടെ നിന്നും തിരിച്ചു പോകുന്നത്? നിങ്ങളുടെ ആ കൊച്ചു പട്ടണത്തിൽ എന്താണ് ചെയ്യാനുള്ളത്? ഇവിടെ നിങ്ങൾക്കെല്ലാവർക്കും ഒന്നിച്ച് താമസിച്ചുകൂടെ?
6: ഇവിടെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ?
5: നമുക്കൊരു ബിസിനസിനെ പറ്റി ആലോചിച്ചാലോ?
6: ബിസിനസ്സോ? അതിന് മൂലധനം?
5: എന്റെ അമ്മാവന്റെ കയ്യിൽ 1000 രൂപയിൽ സമ്പാദ്യമുണ്ട്. അദ്ദേഹം സ്വന്തം പെൻഷൻ കൊണ്ട് ജീവിക്കുന്നു. അദ്ദേഹത്തിന് ഈ പണത്തിന്റെ ആവശ്യമില്ല. എനിക്ക് കടം തരാമെന്ന് 2 കൊല്ലമായി പറയുന്നു. 6% പലിശ കൊടുത്താൽ മതി. 3000 രൂപയിൽ നിന്ന് 1000 നിങ്ങളും മുടക്കുക.
4: എന്താണ് നിന്റെ പദ്ധതി? കേൾക്കട്ടെ.
5: പ്രസാധനം. നല്ല പ്രസാധകർക്ക് നല്ല ലാഭമുണ്ടാക്കാം. നമ്മുടെ സ്വന്തം പണം മുടക്കി ഒരു പ്രസാധനശാല.
4: അതൊന്നും എളുപ്പമുള്ള കാര്യമല്ല. വിജയത്തിലെത്തണമെങ്കിൽ ഒരുപാട് പ്രയത്നിക്കണം.
5: എടാ, ഞാൻ 2 വർഷമായി ഒരു പ്രസാധനശാലയിൽ ജോലി ചെയ്യുകയാണ്. എങ്ങനെയൊക്കെയാണ് ലാഭം കൊയ്യേണ്ടതെന്ന് എനിക്കറിയാം.
6: നിങ്ങൾ പറയുന്നതിനെ പറ്റി ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. കൈ പൊള്ളുന്ന ഏർപ്പാടാണെന്ന് മാത്രം അറിയാം.
7: അതെ, പരീക്ഷിച്ചു നോക്കിയിട്ടില്ലാത്ത കാര്യത്തെപ്പറ്റി നമുക്കൊന്നും അറിയില്ലല്ലോ. ചേട്ടന്റെ അഭിപ്രായം എന്താ?
4: വളരെ നല്ല ആശയം. തീർച്ചയായും പ്രസിദ്ധീകരണ സ്ഥാപനമെന്ന് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു സ്വപ്നമായി തോന്നും. എന്നാൽ 5-6 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ വിജയം ഉറപ്പുവരുത്താം.
5: ഗംഭീരം, ഈ കെട്ടിടത്തിൽ തന്നെ വിട്ടു നിൽക്കുന്ന ചില മുറികളുണ്ട്. അത് ഒഴിഞ്ഞു കിടക്കുകയാണ്. നമുക്കിവിടെ തന്നെ ആരംഭിക്കാം. നിക്കോവും നിങ്ങളും ഒരുമിച്ച് ഒന്നിച്ച് താമസിക്കും.

0: എന്റെ ചേട്ടൻ എണീക്കുന്നത്? പോവുകയാണോ?
1: അല്ല, നിങ്ങളുടെ ഭാവം കണ്ടാൽ എന്റെ ശവസംസ്കാരം നടത്തുകയാണെന്നോ എന്നോട് എന്നേക്കുമായി വിട പറയുകയാണെന്ന് തോന്നുമല്ലോ.
2: എന്താ മോനെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്?
1: എനിക്കറിയാം, ഇതൊരു പക്ഷേ നമ്മുടെ അവസാന കൂടിക്കാഴ്ചയായിരിക്കാം.
2: നിനക്ക് എന്താ പറ്റിയത്?
1: എനിക്ക് പോകാതെ പറ്റില്ല.
2: നീ എവിടെ പോകുന്നു? തിരിച്ചു വരാതെ നീ എവിടെ പോകുന്നു?
1: എനിക്ക് സുഖം തോന്നുന്നില്ല, യാതൊരു മനസമാധാനവുമില്ല. ഞാൻ പിന്നീട് വരാം, ഞാൻ സ്വയം വരും. എന്നും ഞാൻ നിങ്ങളെ ഓർക്കും, നിങ്ങളെ സ്നേഹിക്കും. ഇപ്പോഴെന്നെ വിട്, എന്നെ തനിച്ചു വിട്. ഇത് ഞാൻ നേരത്തെ തീരുമാനിച്ചതാണ്, എന്റെ ദൃഢനിശ്ചയമാണത്. എനിക്കെന്ത് സംഭവിച്ചാലും നശിച്ചാലും എനിക്ക് ഒറ്റയ്ക്കിരിക്കണം. എന്നെ പൂർണ്ണമായും മറന്നുകളയുക.
2: കരുണാമയനായ ദൈവമേ, മോനെ ഞങ്ങളോട് പിണങ്ങരുത്. നമുക്ക് പഴയതുപോലെ ഒന്നിച്ചു പോകാം.
0: ചേട്ടാ, അമ്മയോട് എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ചേട്ടൻ എങ്ങോട്ട് പോകുന്നു? ഞങ്ങൾ വിട്ടിട്ടോ?
1: സാരമില്ല മോളെ, നീ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. ഞാൻ വരും, തീർച്ചയായും വരും.
2: ദുഷ്ടൻ, അവന് ഹൃദയമില്ലേ?
3: അവൻ സമനില നഷ്ടപ്പെട്ടവനാണ്, ഹൃദയശൂന്യനല്ല, അവന് ഭ്രാന്താണ്. ഞാനിപ്പോ വരാം, ഞാൻ അവനെ നോക്കിയിട്ടിപ്പോ വരാം.

0: നീ പിന്നാലെ ഓടിവരുമെന്ന് എനിക്കറിയാം.
1: നിക്കോവ്, നീ എന്തിനാടാ അവരെ വിഷമിപ്പിക്കുന്നത്?
0: റസ്മുഖീൻ, നീ അവരുടെ അടുത്തേക്ക് ചെല്ല്, അവരോടൊപ്പം നിൽക്ക്. നാളെയും എല്ലായ്പ്പോഴും അവരോടൊപ്പം ഉണ്ടാകണം. ഒരു പക്ഷെ ഞാൻ വരും, പറ്റുമെങ്കിൽ ഞാൻ മടങ്ങി വരും.
1: എന്നാൽ എങ്ങോട്ടാണ് നീ പോകുന്നത്? എടാ, നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? നിനക്കെന്ത് പറ്റി? നിനക്കെങ്ങനെ ഇതുപോലെ തുടരാനാവുന്നു?
0: അവസാനമായി പറയുന്നു, എന്നോടൊന്നിനെയും കുറിച്ചും ചോദിക്കരുത്. എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. എന്നെ കാണാൻ വരരുത്. തിരിച്ചു പോ, അവരുടെ അടുത്തേക്ക് പോടാ. ഈ രാത്രി ഞാൻ പോവുകയാണ്. എനിക്ക് ഭാരം താങ്ങാൻ വയ്യ. ഒളിപ്പിച്ചു വച്ചതെല്ലാം എനിക്കിറക്കി വെക്കണം. എവിടെയാണ് ഇറക്കി വെക്കാൻ എനിക്കാവുക? സോണിയ എന്നെ പോലെ ഒറ്റപ്പെട്ടവൾ, അവളുടെ അരികിലേക്ക് തന്നെയാവട്ടെ ഈ യാത്ര.

0: ആരാണത്?
1: ഇത് ഞാനാണ്, റസ്കോൾനിക്കോവ്.
0: എന്തിനു വന്നു?
1: നിന്നെ കാണാൻ, നിന്നെ കാണാൻ സോണിയ.
0: നിങ്ങളായിരുന്നോ കരുണാമയനായ കർത്താവേ?
1: ഇതാണോ നിന്റെ മുറി?
0: അതെ, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ.
1: അയ്യോ, ഞാൻ വൈകിപ്പോയി.
0: ഇത്ര വൈകി വന്നത്?

0: എന്താണ് പറയാനുള്ളത്?
1: പറയാം. എന്റെ അവസാനത്തെ സന്ദർശനമാണിത്.
0: നിങ്ങൾ എവിടെയെങ്കിലും പോവുകയാണോ?
1: എനിക്കറിയില്ല. എല്ലാം നാളെ. നാളെ ഞാൻ കണ്ടുപിടിക്കും.
0: അപ്പോൾ നിങ്ങൾ എന്തോ തീരുമാനിച്ച മട്ടാണല്ലോ.
1: അതെ, എനിക്ക് ഭാരമൊന്നിറക്കി വെക്കണം. ഞാൻ ശരിയായിട്ടൊന്നും ഉറങ്ങിട്ടും ദിവസങ്ങളായി. നീ എന്താണ് നിൽക്കുന്നത്? ഇരിക്കൂ.
0: നിങ്ങൾ ആകെ പരവശനായിരിക്കുന്നു. എന്തുപറ്റി? നിങ്ങളുടെ മനസ്സിൽ എന്തോ ഉണ്ട്.
1: നീ എത്ര മെലിഞ്ഞിട്ടാണ്! വല്ലാതെ വിളർത്ത് മൃതദേഹം പോലെയുണ്ടല്ലോ.
0: ഞാനെന്നും ഇങ്ങനെയായിരുന്നു.
1: നീ സ്വന്തം വീട്ടിൽ താമസിക്കുമ്പോഴും ഇങ്ങനെയായിരുന്നു?
0: അതെ.
1: കേപ്പർനോമോവിൽ നിന്നാണോ നീ ഈ മുറി വാടകയ്ക്കെടുത്തിരിക്കുന്നത്?
0: അതെ.
1: നീ മാത്രം?
0: ഞാൻ മാത്രം.
1: നിന്റെ മുറിയിൽ ഒറ്റയ്ക്ക് എനിക്ക് പേടിയാകുന്നു.
0: എനിക്ക് പേടിയില്ലല്ലോ.
1: നിന്നെപ്പറ്റി അച്ഛൻ പറഞ്ഞിരുന്നു. മർമലഡോവ്, മകൾ എല്ലാ ദുഃഖവും ഉള്ളിലൊതുക്കി. അച്ഛനും നിന്നെ വളരെ ഇഷ്ടമായിരുന്നു. വളരെ വളരെ ഇഷ്ടം.
2: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 36-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ, കവിത സഖി, സോണിയ, നിതുന നെവിൽ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചിത്രപൂർണിമ. ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ. ആദ്യം തെറ്റ് എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. സിനിമ 1971 പുറത്തിറങ്ങുന്നത്. സംവിധാനം KS സേതുമാധവൻ. അഭിനയിച്ചവർ സത്യൻ, KP ഉമ്മർ, ഷീല, ബഹദൂർ, പറവൂർ, ഭരതൻ, മുരളി സീനിയർ, വിലോമിന, TR ഓമന, പ്രേമകമലം, സുമതി, സാധന, ജൂനിയർ ഷീല. ഗാനങ്ങൾ എഴുതിയത് വയലാർ രാമവർമ്മ, സംഗീതം ദേവരാജൻ. ഗാനങ്ങൾ ആലപിച്ചത് യേശുദാസ്, മാധുരി, P സുശീല.

തെറ്റ് എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ഗാനരചന വയലാർ, സംഗീതം ദേവരാജൻ. ചിത്രപൂർണിമയിലിനി അന്വേഷണം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. 1972 സിനിമ പുറത്തിറങ്ങുന്നത്. സംവിധാനം ശശികുമാർ, അഭിനയിച്ചവർ പ്രേം നസീർ, അടൂർ ഭാസി, ശാരദ, വിജയശ്രീ, ജോസ് പ്രകാശ്, ബഹദൂർ, ശങ്കരാടി, കവിയൂർ പൊന്നമ്മ, സുജാത, ടി എസ് മുത്തയ്യ, ബേബി ഇന്ദിര. സംഗീതം എം കെ അർജുനൻ, ഗാനരചന ശ്രീകുമാരൻ തമ്പി. പാടിയത് യേശുദാസ്, ജയചന്ദ്രൻ, മാധുരി, പി സുശീല, പാല തങ്കം, എസ് ജാനകി.

അന്വേഷണം എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ. ചിത്രപൂർണിമ സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി കേൾക്കാം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. 101.5 മെഗാ ഹെഡ്സിൽ FM ബാൻഡിൽ ഞങ്ങളുടെ സായന്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 59 മിനിറ്റും 55 സെക്കൻഡും. 5 മണിക്ക് ഹിന്ദി പാഠം കേൾക്കാം തിരുവനന്തപുരം റിലേ.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം ഹിന്ദി പാഠം. പഠിപ്പിക്കുന്നത് കൊടുങ്ങാനൂർ ഭാരതീയ വിദ്യാഭവനിലെ ഹിന്ദി അധ്യാപിക അനുപം രശ്മി. പഠിക്കുന്നവർ ഇഷ എസ് നായർ, അഖിലേഷ് എന്നിവർ.
1: നമസ്തേ ബച്ചോ.
2: നമസ്തേ അധ്യാപിക ജി.
1: അപ്നി പിച്ചലി കക്ഷാ മേ മേ ആപ്കോ കിസ്കേ ബാരേ മേ ബതാ രഹി തീ? മഹാദേവ് ദേസായി ജി കേ ബാരേ മേ മൈനേ ആപ്കോ ബതായാ. അബ് ചൽതേ ഹൈ ഇസ്സേ ആഗേ. ഗാന്ധി ജി ബംബൈ കേ മുഖ്യ രാഷ്ട്രീയ അംഗ്രേജി ദൈനിക് ബോംബെ ക്രോണിക്കൽ മേ ഇൻ സബ് വിഷയോ പർ ലേഖ ലിഖാ കർത്തേ തേ. ബച്ചോ വോ ബംബൈ മേ, ബംബൈ മത്ലബ് ആജ്കൽ ജിസ്കോ ആപ് ലോഗ് മുംബൈ ബോൽതേ ഹോ, ഉസി കോ ഹം പെഹലെ ബംബൈ ബോൽതേ തേ. തോ യേ ഗാന്ധി ജി ബംബൈ കേ മുഖ്യ രാഷ്ട്രീയ അംഗ്രേജി ദൈനിക് ഓക്കെ ഏക് അഖബാർ, വാ സേ ഏക് അഖബാർ നിക്കൽതാ താ മുംബൈ സേ. അഖബാർ മത്ലബ് സമാചാർ പത്ര, ഏക് ന്യൂസ് പേപ്പർ നിക്കൽതാ താ ഇംഗ്ലീഷ് മേ. ഉസ്കാ നാം താ ബോംബെ ക്രോണിക്കൽ. ഉസ് അഖബാർ കാ ക്യാ നാം താ?
2: ബോംബെ ക്രോണിക്കൽ.
1: യഹാ പർ ഇസ് അഖബാർ മേ ഗാന്ധി ജി ബഹുത് സാരേ അപ്നേ ആർട്ടിക്കൽസ് ലിഖ്.

0: പി കെ കുഞ്ഞിരാമനും സംഘവും അവതരിപ്പിച്ച കല്യാണപ്പാട്ടാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: നേത്രപരിചരണ രംഗത്ത് പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
4: RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
6: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
7: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
8: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
9: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
10: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
9: വെറും ഒരു

0: ഉപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളു,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
0: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്,
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
5: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
6: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
7: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
8: ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം അശോക് കുമാർ പാടിയത്.

0: ലളിത ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ തുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു യുവ കർഷകനെ പരിചയപ്പെടാം. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്ക് സമീപം വെട്ടിക്കവല അനൂപ് നിവാസിൽ ശ്രീ അമൽ അശോകാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. MBA ബിരുദധാരിയായ ഇദ്ദേഹത്തിന് മികച്ച ഒരു സംരംഭകനാകണമെന്നായിരുന്നു ആഗ്രഹം. അതിനായി സമൂഹ മാധ്യമത്തിലൂടെ വിവിധ മേഖലകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു. ഒടുവിൽ കാർഷിക മേഖല തന്നെയാണ് ഉചിതമായ തീരുമാനം എന്നതിൽ എത്തിച്ചേർന്നു. ഹൈഡ്രോപോണിക്സ് കൃഷിരീതികളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനും അറിവ് നേടാനും തുടങ്ങി. അങ്ങനെ മികച്ച ഒരു കർഷകനും സംരംഭകനുമാകാൻ ശ്രീ അമൽ അശോകിന് സാധിച്ചു. ഈ യുവാവ് ഇന്ന് മികച്ച കർഷകൻ, സംരംഭകൻ എന്നതിലൊക്കെ ഉപരിയായി ഈ മേഖലയിൽ പ്രത്യേകിച്ച് യുവാക്കളെ ആകർഷിക്കാനുള്ള വിവിധ പരിശീലനങ്ങളും സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ട അടിസ്ഥാന സൌകര്യങ്ങളുമൊക്കെ ഒരുക്കിക്കൊടുക്കുകയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് ഹൈഡ്രോപോണിക്സ് കൃഷിയുടെ സാധ്യതകൾ വിവരിച്ച് പുതിയ സംരംഭകരെ ആകർഷിക്കാനുള്ള ദൌത്യമേറ്റെടുത്ത് മുന്നോട്ടു പോകുകയാണ്. ശ്രീ അമൽ അശോക് ഹൈഡ്രോപോണിക്സ് കൃഷിയിലേക്ക് കടന്നുവന്ന സാഹചര്യങ്ങൾ ആദ്യം വിവരിക്കുന്നു.
4: MBA പഠിക്കുന്ന സമയത്താണ് ഹൈഡ്രോപോണിക്സിനെ പറ്റി ഇൻസ്റ്റാഗ്രാമിൽ റീൽസായിട്ട് കാണുന്നത്. അപ്പോൾ എനിക്ക് പുറത്തോട്ട് പോകണമെന്നുള്ളൊരു ആഗ്രഹമില്ലായിരുന്നു, നാട്ടിൽ തന്നെ നിൽക്കണമെന്നുള്ളൊരാഗ്രഹം. അങ്ങനെ യൂട്യൂബിൽ കൂടുതൽ ഈ ഹൈഡ്രോപോണിക്സിനെ പറ്റി നോക്കി. അപ്പോൾ നമ്മുടെ ഇവിടെ അങ്ങും അധികം അങ്ങനെ ഇല്ല. ഇതിൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് ലേബർ ഒരുപാട് കുറവാണ്, കൂടുതൽ ഓട്ടോമേഷൻസ് ആണ് വരുന്നത്. അപ്പം കീടങ്ങളുടെ പ്രശ്നം, അങ്ങനെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ കാണിച്ചു. അപ്പം ഇതെല്ലാം നമുക്ക് ഹൈഡ്രോപോണിക്സിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. എല്ലാം നമുക്കിങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അതെല്ലാം നമുക്ക് സോൾവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. എന്നാൽ പിന്നെ ഹൈഡ്രോപോണിക്സ് ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തി. അപ്പം നോക്കിയപ്പം ഒരുവിധപ്പെട്ട ക്രോപ്സ് എല്ലാം നമുക്ക് പുറത്തുനിന്നാണ് വരുന്നത്. നമ്മൾ നോർമലി ചെയ്യുന്ന വെജിറ്റബിൾസിന് പകരം ഈ പറഞ്ഞ ഇംഗ്ലീഷ് കുക്കുംബർ, ബ്രൊക്കോളി, ക്യാപ്സിക്കം, ലീഫി ഗ്രീൻസ് ഇങ്ങനെയുള്ളത് മാർക്കറ്റ് നമുക്ക് ഇഷ്ടംപോലെ വരുന്നുണ്ട്. പുറത്തുനിന്ന് വരുന്നതായതുകൊണ്ട് അതിലേക്ക് കൂടുതൽ ചെയ്യാന്ന് വിചാരിച്ച് ഫസ്റ്റ് ടൈം അതിലേക്ക് തന്നെ ഇറങ്ങി.
2: ഓൺലൈനിലൂടെ പഠനം, പിന്നെ പരീക്ഷണം.
4: ഞാൻ അഗ്രികൾച്ചർ ഫുള്ള് ഓൺലൈൻ നോക്കി തന്നെയാണ് പഠിച്ചത്. ഇപ്പം നമ്മൾ കൂടുതലും നോക്കുമ്പോൾ നോർത്തിലോട്ടൊക്കെയാണ്. അപ്പം അവരൊക്കെ ഫീസ് ചോദിക്കുന്നത് 25,000-50,000 അങ്ങനെ അതാണ് ചോദിക്കുന്നത്. അത് ഞാൻ MBA പഠിക്കുന്ന ടൈമിലാണ്, എനിക്ക് വേറെ സോഴ്സ് ഓഫ് ഇൻകം ഇല്ല. അപ്പം ഞാൻ ഫസ്റ്റ് ആദ്യമേ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ എൻ്റെ ഫെർട്ടിലൈസറും സീഡും എല്ലാം വാങ്ങി വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കി. അപ്പം നല്ല റിസൾട്ട് കിട്ടി. MBA കഴിഞ്ഞപ്പോൾ തന്നെ പോളിയോസ് പണിഞ്ഞു. അത് SHM സബ്സിഡി സ്കീമുകളൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ ഹെൽപ്പോടുകൂടി തന്നെ പണിഞ്ഞു. നാച്ചുറൽ വെന്റിലേറ്റഡ് പോളിയോസ് ആണ് ആദ്യമേ പണിഞ്ഞത്. അപ്പോൾ 2.5 ലക്ഷം രൂപയോളം സബ്സിഡി കിട്ടി. അങ്ങനെയാണ് ആദ്യത്തെ പോളിയോസിലേക്ക് വരുന്നത്. ലീഫി ഗ്രീൻസ് ആണ് ചെയ്ത്. ആദ്യമേ എല്ലാം നല്ല വിളവ് തന്നെ കിട്ടിക്കൊണ്ടിരുന്നു. ഞാൻ ആദ്യമേ കൃഷിഭവനിൽ തന്നെയാണ് പോയത്, കാരണം നമുക്ക് ഇതിനെപ്പറ്റി വലിയ അറിവില്ല. ഞാൻ അഗ്രി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളല്ല. അപ്പോൾ ആദ്യമേ കൃഷിഭവനിൽ തന്നെയാണ് പോയത്. അവിടെ നല്ല സപ്പോർട്ടായിരുന്നു. പോളിയോസ് തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴും ഒരു ഇന്നോവേഷൻ കൊണ്ടുവരുന്നുണ്ട്, അവർക്കും നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. അവിടുന്ന് AO ആണെങ്കിലും DDH ആണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഫീൽഡ് അസിസ്റ്റന്റ് ഒക്കെ വന്നു പ്ലോട്ടൊക്കെ നോക്കി ഇന്ന ഇന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യണം, മരങ്ങളൊക്കെ മാറ്റി, കാരണം മറവൊന്നും വരല്ല, ഷെയ്ഡോ കാര്യങ്ങളൊക്കെ വന്നാൽ അത്രയും സ്ഥലത്ത് ക്രോപ്പ് പ്രൊഡക്ഷൻ ഒക്കെ കുറയും, അതെല്ലാം പറഞ്ഞു തന്നു. നല്ല സപ്പോർട്ടായിരുന്നു അവിടുന്ന്. അങ്ങനെയാണ് നമ്മുടെ ഒരു ഇനിഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അഗ്രികൾച്ചർ ഓഫീസർ തന്നെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. പിന്നെ നമ്മൾ ബാക്കിയുള്ള ഫാർമേഴ്സുമായിട്ടൊക്കെ കണ്ടു, അപ്പൊ അവരും എല്ലാം പറഞ്ഞു സബ്സിഡി കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ ഫസ്റ്റ് പോളിയോസ് പണിഞ്ഞു, പിന്നെ ബില്ലെല്ലാം കൊടുത്തു. അപ്പം ഫീൽഡ് അസിസ്റ്റന്റും ബാക്കിയുള്ളവരൊക്കെ ഫാം വന്ന് വിസിറ്റ് ചെയ്യും, എല്ലാം ഓക്കെ ആണോ നോക്കിയിട്ട് ഒരു വൺ വീക്കിനുള്ളിൽ തന്നെ നമുക്ക് സബ്സിഡി എമൗണ്ട് ക്രെഡിറ്റ് ആക്കി തന്നു. മെയിൻ ആയിട്ട് ആ സബ്സിഡി വന്നുകൊണ്ടാണ് നമുക്ക് വലിയൊരു ഗുണമുണ്ടായത്. കാരണം നമ്മൾ ഒരു ഇത് തുടങ്ങുമ്പം അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്ന കുറേ എക്സ്പെൻസുകളുണ്ട്, അതിലങ്ങ് മീറ്റ് ചെയ്യാൻ പറ്റി, അതുകൊണ്ട് നമുക്ക് ഒരു കുഴപ്പമില്ലാതെ പോകാൻ പറ്റി. പിന്നെ നമുക്ക് രണ്ടാമത്തെ ഫാം പണിഞ്ഞപ്പോഴും അതേപോലെ എസ് എച്ച് എമ്മിന്റെ സബ്സിഡീസ് ഉണ്ടായിരുന്നു. പിന്നെ ഇയർലി മറ്റേ നമുക്ക് പ്ലാന്റിംഗ് മെറ്റീരിയൽ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഹൈഡ്രോപോണിക്സിന് പ്രത്യേക സബ്സിഡി, അങ്ങനെ കുറച്ച് സബ്സിഡീസ് അല്ലാതെയും കിട്ടിയിട്ടുണ്ട്. രണ്ട് പോളിഹൌസുകളും എന്റെ വീടിന്റെ അടുത്തായിട്ട് തന്നെയാണ് ഉള്ളത്.
2: പോളിഹൌസ് കൃഷിയുടെ പ്രത്യേകതകളെ കുറിച്ച് പറയുന്നത് കേട്ടാലോ.
4: നമുക്ക് പോളിഹൌസിൽ കൃഷി ചെയ്യുമ്പോൾ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് വെച്ചാൽ പെസ്റ്റിന്റെ അങ്ങോട്ട് മാറ്റി വെച്ചാൽ നമുക്ക് ക്ലൈമറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് പുറത്തിപ്പം മഴയോ വെയിലോ, നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫാൻ ആൻഡ് പാഡ് എന്ന് പറയുന്ന പോളിഹൌസ് ആണ്. ഇപ്പൊ പുറത്ത് ചെയ്യുന്നതൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് മഴ ബാധിക്കും അല്ലെങ്കിൽ വെയിൽ ബാധിക്കും, അങ്ങനെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഫാൻ ആൻഡ് പാഡ് പോളിഹൌസിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനകത്ത് അന്തരീക്ഷം ഉണ്ടാക്കുകയാണ്, ഒരു ചെടിക്ക് വേണ്ടുന്ന എത്ര ഈർപ്പം വേണം അല്ലെങ്കിൽ എത്ര ടെമ്പറേച്ചർ വേണം. അപ്പം പുറത്ത് നമ്മൾ ചെയ്യുമ്പോൾ ഈർപ്പം കൂടുന്നതിനനുസരിച്ച് ഈ പെസ്റ്റ് അറ്റാക്ക് പെട്ടെന്ന് ഉണ്ടാവും, പിന്നെ ഓപ്പണിംഗ് ചെയ്താൽ എന്തായാലും പെസ്റ്റ് അറ്റാക്ക് ഉണ്ടാവും. പോളിഹൌസിലേക്ക് വരുമ്പോൾ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നതൊക്കെ ഒരുപാട് കുറവാണ്, വിസിറ്റേഴ്സിനെ ഒന്നും അലോ ചെയ്യത്തില്ല. അതേപോലെ നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ പ്രത്യേകം കോട്ട്, ഗ്ലൗസ്, മാസ്ക് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം യൂസ് ചെയ്ത് എപ്പോഴും ക്ലീൻ ആയിരിക്കും. നമ്മളൊരു ഐസിയുൽ കയറുമ്പോൾ എത്രത്തോളം ക്ലീൻ ആയിരിക്കും അതേപോലെ തന്നെ ആയിരിക്കും പോളി ഹൗസിൽ കയറുമ്പോൾ ക്ലീൻ ആയിരിക്കും. അതുകൊണ്ട് പെസ്റ്റ് അറ്റാക്ക് വളരെ കുറവാണ് പോളി ഹൗസിൽ.
2: പോളിഹൌസ് കൃഷിയുടെ ഉൽപാദനക്ഷമത വളരെ കൂടുതലാണ്, അത് തന്നെയാണ് ലാഭത്തിലേക്ക് നയിക്കുന്നത്.
4: പുറത്ത് ചെയ്യുന്ന കൃഷിയും പോളിഹൌസിൽ ചെയ്യുന്ന കൃഷിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം പുറത്ത് ചെയ്യുമ്പം നമുക്ക് ഈ ക്ലൈമറ്റിക് ഫാക്ടേഴ്സ്, പിന്നെ ഈ പറഞ്ഞ പെസ്റ്റ് അറ്റാക്ക് അതൊക്കെ ഉണ്ടാവുമ്പം ഈൽഡ് ഒരുപാട് കുറയും. പക്ഷെ പോളിഹൌസിലേക്ക് വരുമ്പം ഇതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല. അപ്പം നമുക്ക് ഈൽഡ് എപ്പോഴും കൂടുതലാണ് കിട്ടുന്നത്. ഇപ്പോൾ ഒരു പെർ പ്ലാന്റ് കുക്കുമ്പറൊക്കെ നമുക്കൊരു 6 kg, 7 kg വരെ കിട്ടുന്ന ക്രോപ്സ് ഉണ്ട്. അതേപോലെ ലീഫി ഗ്രീൻസ് ആണെങ്കിലും പെർ പ്ലാന്റ് ഒരു 200-300 grams പെർ പ്ലാന്റ് ഒക്കെ വെച്ച് നമുക്ക് പ്രൊഡക്ഷൻ കിട്ടാറുണ്ട്. ഇംഗ്ലീഷ് കുക്കുമ്പറാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ഇംഗ്ലീഷ് കുക്കുമ്പറിന് നമുക്ക് പ്രത്യേകം മാർക്കറ്റിങ്ങോ കാര്യങ്ങളോ നമ്മൾ പ്രൊമോഷനോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഒരു 6-7 കടകളിലായിട്ട് നമ്മൾ കൊടുക്കുന്നതേ ഉള്ളൂ. ഓൾമോസ്റ്റ് നമുക്ക് ഡെയിലി ഒരു 550-600 kg പ്രൊഡക്ഷൻ ഉണ്ട്. അത് ആ ഒരു കടകളിലേക്ക് പോകുന്നതേ ഉള്ളൂ, കാരണം അത്രയും ഡിമാൻഡ് ഉണ്ട് നമുക്ക് ഇംഗ്ലീഷ് കുക്കുമ്പറിന്. പിന്നെ ലീവ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ നേരെ എറണാകുളം, ട്രിവാൻഡ്രം സിറ്റിയിലേക്കാണ്. നമ്മുടെ ഫാമിൽ ഒരു 60% പ്രൊഡക്ഷൻ അങ്ങോട്ടും, 40% നമ്മുടെ ഫാമിൽ തന്നെ റീറ്റെയിൽ ആയിട്ടാണ് സെല്ല് ചെയ്യുന്നത്, കസ്റ്റമേഴ്സ് ഫാമിലേക്ക് വരും. പിന്നെ ബ്രൊക്കോളിയും കളർ കാപ്സിക്കും സിറ്റിയിൽ സൈഡിലോട്ടൊക്കെ തന്നെയാണ് പോകുന്നത്. സെയിൽസിൽ ബുദ്ധിമുട്ടൊന്നുമില്ല.
2: തൊഴിലാളികൾ വളരെ കുറവ്, ഉൽപാദനക്ഷമത കൂടുതൽ, എല്ലാ ആധുനിക സംവിധാനങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഹൈഡ്രോപോണിക്സ് കൃഷി മികച്ച ലാഭത്തിൽ തന്നെയാണ്.
4: കുക്കുംബർ വന്നിട്ട് ഫാമിൽ ഓൾമോസ്റ്റ് 8000 കുക്കുംബർ ചെടിയുണ്ട്. നമുക്ക് ഒരു പ്ലാന്റിൽ നിന്ന് ഓൺ ആൻ ആവറേജ് ഒരു 4-7 kg ഇടയിൽ കിട്ടും. ഒരു ക്രോപ്പ് സൈക്കിൾ എന്ന് പറയുന്നത് 3 months. നമുക്ക് ആവറേജ് സെല്ലിംഗ് പ്രൈസ് വന്നിട്ട് ഹോൾസെയിൽ പ്രൈസ് വന്നിട്ട് ₹50, റീറ്റെയിൽ പ്രൈസ് വന്നിട്ട് ₹80-90. അത് നമ്മുടെ മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യുന്ന ബ്രാൻഡിങ് പോലെ ഇരിക്കും. ലീവ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് ₹150-250 പെർ kg കിട്ടാറുണ്ട്. കളർ ക്യാപ്സിക്കം വരുമ്പോൾ above 300, ബ്രൊക്കോളി ആണെങ്കിലും above 300 rupees ആണ് നമുക്ക് കിട്ടുന്നത് പെർ kg. ഹൈഡ്രോപോണിക്സിലെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ ഓട്ടോമേഷൻസ് ഉപയോഗിക്കാം. നമുക്കിപ്പോൾ നമ്മളൊരു കൃഷി ചെയ്യുമ്പം 10 rupees ഉൽപ്പന്നം വിറ്റാൽ അതിലൊരു 5-6 rupees ലേബർ തന്നെ ആയിരിക്കും കൊണ്ടുപോകുന്നത്. പിന്നെ 2 rupees വിത്ത് വളവ് എല്ലാം കൂടെ ബാക്കി വരുന്ന ഒരു ചെറിയ എമൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കൃഷി നഷ്ടമാണ് എന്ന് എല്ലാവരും പറയുന്നത്, കാരണം ഇത്രയും എക്സ്പെൻസ് അതിൽ ഓൾറെഡി വരുന്നത്. പക്ഷേ ഹൈഡ്രോപോണിക്സിലേക്ക് വരുമ്പോൾ നമുക്ക് മെയിൻ ഒരു അഡ്വാൻറ്റേജ് വെച്ചാൽ ഇതിൽ ലേബർ കുറവാണ്. എൻ്റെ ഒരു കേസ് പറഞ്ഞാൽ ഒരു 20,000 sq ft ഒരു ലേബർ മാത്രമേ ഉള്ളൂ, ബാക്കി ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. നമുക്ക് അവിടെ ലേബറിൻ്റെ ജോബ് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഹാർവസ്റ്റിംഗ് പിന്നെ സീഡിങ്. സീഡിങ് ഒക്കെ 3 months കൂടുമ്പം ചെയ്യുന്നതാണ്. പിന്നെ ഡെയിലി ഹാർവസ്റ്റിംഗ് ഉണ്ട്, ബാക്കി എല്ലാം ഓട്ടോമേറ്റഡ് ആണ്. ഈ പറഞ്ഞ ഫാന്, പാഡ്, മോട്ടേഴ്സ്, എന്ത് എക്യുപ്മെൻറ്റ്സ് ഉണ്ടോ എല്ലാം ഓട്ടോമേറ്റഡ് ആണ്.

0: നമ്മുടെ ഫാമിലെ കൾട്ടിവേഷൻ കൂടാതെ നമ്മൾ നമ്മുടെ സ്വന്തം ഫാമിലെ ട്രെയിനിങ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. 3-4 ദിവസം വരെയുള്ള ട്രെയിനിങ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. അതിൽ നമുക്ക് ഫാമില് വന്ന് നിന്ന് ഫാമിലെ ആക്ടിവിറ്റീസ് എല്ലാം പഠിച്ചുകൊണ്ട് ഹൈഡ്രോപോണിക്സ് എന്താണെന്ന് പുതിയതായിട്ട് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കും തുടങ്ങാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കും നമ്മുടെ ഫാമില് വന്ന് നിന്ന് പഠിക്കാൻ പറ്റും. അത് മന്ത്ലി ഏതൊരു 3-4 ഡേയ്സ് ആയിരിക്കും എന്റെ ക്ലാസ് വരുന്നത്. പിന്നെ അല്ല, അത് കൂടാതെ നമ്മൾ ഫാമുകൾ എല്ലായിടത്തും കൺസ്ട്രക്ഷൻ, അതായത് ടെർൻകീ പ്രോജക്ട്സ് പോലെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിൽ അഗ്രോണമിക്കൽ സപ്പോർട്ട് നമ്മൾ തന്നെ ആയിരിക്കും കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ കേരളത്തിലെ ഒരുവിധപ്പെട്ട എല്ലാ ഡിസ്ട്രിക്റ്റിലും നമ്മുടെ പ്രോജക്ട്സ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 4 വർഷമായി ഞാൻ ഇപ്പോൾ ഹൈഡ്രോപോണിക് ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട്. ആക്ച്വലി നമുക്ക് SHM ത്രൂ, അതായത് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ത്രൂ നല്ലൊരു ബാക്ക് സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും എത്തിയത്. കാരണം ഈ പറഞ്ഞ സബ്സിഡീസ്, ഗ്രാൻസ്, ബാക്കിയുള്ള അറിവുകൾ കാര്യങ്ങളെല്ലാം ഉണ്ടായതുകൊണ്ടാണ് എത്തിയത്. അല്ലെങ്കിൽ ഒരു പക്ഷേ ആദ്യത്തെ ഫാമിൽ ഇടയ്ക്ക് വെച്ചെന്ന ഫെയിലിയറോടുകൂടി ചിലപ്പോൾ ഒരു പക്ഷേ നിർത്തിയേക്കാം. പക്ഷേ നല്ലൊരു ബാക്ക് സപ്പോർട്ടും സിസ്റ്റം ഉണ്ടായതുകൊണ്ട് നല്ലപോലെ പോകാൻ പറ്റി.
1: ശ്രീ അമലിനെ പോലെ ധൈര്യമായി കടന്നുവരുന്ന അഭ്യസ്ത വിദ്യരുടെ മേഖലയായി മാറുകയാണ് കാർഷിക രംഗം. മികച്ച വരുമാനവും അന്തസ്സുമുള്ള ഒരു തൊഴിലായി ഇത് മാറുമ്പോൾ നാടിന് അഭിവൃദ്ധിയും യുവാക്കൾക്ക് മികച്ച തൊഴിലും കൈവരുന്നു.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു.
0: കേരള കർഷകൻ ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471231458.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്ക്. തിരഞ്ഞെടുപ്പ് പ്രക്രിയകളിലെയും പ്രചാരണങ്ങളിലെയും ആഗോള മാധ്യമ ഇടപെടലുകളെയും നൂതന രീതികളെയും കുറിച്ചുള്ള ദ്വിദിന അന്താരാഷ്ട്ര കോൺഫറൻസിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്കും കൌമാരക്കാർക്കുമായി ആരംഭിച്ച മിഠായി പദ്ധതിയുടെ ആനുകൂല്യം അനുവദിക്കുന്നതിന് കുടുംബത്തിന്റെ പ്രതിവർഷ വരുമാന പരിധി 2 ലക്ഷം എന്നത് വർദ്ധിപ്പിക്കണമെന്ന മനുഷ്യാവകാശ കമ്മീഷൻ. കർണാടക മുഖ്യമന്ത്രിയായി DK ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ജി പരമേശ്വര ഉപമുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്തു. ഒഡീഷയിലെ രാമേശ്വർ മുതൽ പാരദ്വീപ് വരെ 163 കിലോമീറ്റർ നീളത്തിൽ പുതിയ തീരദേശ ഹൈവേ നിർമ്മാണത്തിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. 8,300 കോടിയിലധികം രൂപയാണ് ഇതിന്റെ നിർമ്മാണ ചെലവ്. റിസർവ് ബാങ്കിന്റെ 3 ദിവസത്തെ പണനയ സമിതി യോഗം ഇന്ന് മുംബൈയിൽ ആരംഭിച്ചു. പണനയം സംബന്ധിച്ച തീരുമാനം വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള വിപണികളിൽ അസ്ഥിരത തുടരുന്ന പശ്ചാത്തലത്തിലാണ് നിർണായക അവലോകനം നടക്കുന്നത്. സെൻസസ് 2027 നടപടികൾക്ക് സംസ്ഥാനത്ത് ഈ മാസം തുടക്കമാകും. ആദ്യഘട്ടമായ സെൽഫ് എന്യൂമറേഷൻ June 16 ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ ഓൺലൈനായി June 30 വരെ സമർപ്പിക്കാം. sc.census.gov.in എന്ന പോർട്ടൽ വഴിയാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വ്യവസ്ഥകൾക്ക് വിധേയമായാണ് സ്ഥലമാറ്റമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് 28 ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷകൾ കൂടുതൽ സുതാര്യമാക്കുമെന്നും മന്ത്രി. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ രചന, R സുദർശനം സംഗീതം നൽകിയിരിക്കുന്നു, P സുശീല പാടിയത്. ചിത്രം ഹൃദയത്തിന്റെ നിറങ്ങൾ.

0: ചലച്ചിത്ര ഗാനമാണ് നിങ്ങൾ കേട്ടത്. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: This is Akashvani, the news read by Valsa Williams. The Union Cabinet has approved one-time budgetary support of 10,000 crore rupees for oil marketing companies to provide ATF price stabilization support to Indian Airlines for their domestic and international operations. The support will be provided to companies to facilitate stable ATF pricing for airlines during the ongoing period of exceptional fuel price volatility arising from the West Asia crisis. Briefing media in New Delhi today, Information and Broadcasting Minister Ashwini Vaishnav said this is a self-sustaining revolving fund which will help to stabilize ATF prices for scheduled Indian carriers.
2: ATF price stabilization fund mein
3: a self sustaining revolving fund has been established under the ATF price stabilization fund. Airline carriers who want to participate in this will be provided aviation turbine fuel at a stable price during the current crisis. This is expected to significantly reduce the adverse impact on the aviation sector, where over 70 lakh jobs had started to be affected by the ongoing stress in the industry.
2: Laga tha because of the stress in the sector wo isse significantly mitigate hoga.
1: ATF price stabilization support will be in force for a period of 36 months. International ATF prices have increased 2.5 times from 60.5 rupees per litre in March to 142 rupees per litre in May this year due to the crisis in West Asia. The Union Cabinet has also approved a scheme for support to the National Capital Region Planning Board for replacement of old trucks and buses in the Delhi NCR area with a financial outlay of 9,585 crore rupees. The Cabinet Committee on Economic Affairs has also approved the construction of a new coastal highway from Rameshwar to Paradip in Odisha, spanning a total length of over 163 kilometres. He said the total cost of the project will be over 8,300 crore rupees. In Karnataka, senior Congress leader D.K. Shivakumar was sworn in as the 25th Chief Minister of the state today. Governor Thawar Chand Gehlot administered the oath of office. Dr. G. Parmeshwar, who held the home portfolio in the Siddaramaiah cabinet, was sworn in as Deputy Chief Minister. 12 legislators also took oath as cabinet ministers. Several senior Congress leaders, including Lok Sabha Leader of Opposition Rahul Gandhi and Congress President Mallikarjun Kharge, Chief Ministers of Telangana, Kerala and Himachal Pradesh, attended the ceremony. Prime Minister Narendra Modi has congratulated D.K. Shivakumar on taking oath as Chief Minister. In a social media post, Mr. Modi conveyed best wishes to him for his tenure. In West Bengal, political developments have intensified amid indications of a split in the Trinamool Congress. Expelled TMC MLA Ritubrata Banerjee has staked claim to the post of Leader of Opposition in the State Assembly, claiming the support of 58 legislators. According to Assembly sources, a letter signed by 58 MLAs was submitted to Speaker Ratindra Bose, seeking recognition of Banerjee's faction as the real Trinamool Congress. The group has nominated Akhruz Zaman, MLA from Raghunath Ganj in Murshidabad, as Chief Whip. Meanwhile, the Trinamool Congress has announced Shobhandeep Chattopadhyay as Leader of the House, with Ashima Patra and Noyana Bandopadhyay as Deputy Leaders and Firhad Hakim as the Chief Whip. In a massive fire at a hotel in Malviya Nagar in Delhi, 21 people lost their lives while 40 were rescued this morning. DCP of South Delhi, Anant Mittal, said the fire has been successfully extinguished with the assistance of 8 fire tenders. Rescue and search operations are underway. The cause of the fire is yet to be ascertained. President Draupadi Murmu, Vice President C.P. Radhakrishnan and Prime Minister Narendra Modi have expressed grief at the loss of lives in the fire incident. Benchmark domestic equity indices ended with moderate losses today. The BSE Sensex dropped 304 points to close at 74,346. The NSE Nifty slipped 78 points to settle at 23,406. The broader market at the National Stock Exchange also ended in the negative zone. In badminton, India's Ayush Shetty entered the second round of the Indonesia Open Super 1000 after defeating China's Wang Hongyang in a comeback victory, winning 8-21, 22-20, 21-15. India also registered a notable win in mixed doubles with Rohan Kapoor and Ritwik Agarwal, defeating Chinese Taipei's Yang Po Suan and Hu Lingfang. And with that, we end this news bulletin.
4: Akashvani. ജില്ലാ വൃത്താന്തം. ഇന്ന് കൊല്ലം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ.
5: വിദ്യാലയങ്ങളിലെ പ്രവേശനോത്സവം നവാഗതർക്ക് ആഹ്ലാദം പകർന്നു. മധുരവും കളിപ്പാട്ടങ്ങളും നൽകിയാണ് അധ്യാപകർ കുരുന്നുകളെ വരവേറ്റത്. പഴയാറ്റിൻകുഴി വിമലഹൃദയ സ്പെഷ്യൽ സ്കൂൾ, പനയം ബഡ് സ്കൂൾ എന്നിവിടങ്ങളിലെ പ്രവേശനോത്സവം ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ശിശുക്ഷേമ സമിതി ശിശുപരിചരണ കേന്ദ്രത്തിലെ 17 കുട്ടികൾ ഗവൺമെന്റ് ടൌൺ യു പി സ്കൂളിൽ പ്രവേശനം നേടി. ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം അഞ്ചൽ കരുകോൺ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതാദേവി ഉദ്ഘാടനം ചെയ്തു. അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിച്ചു. ശിശുവികസന വകുപ്പ് തയ്യാറാക്കിയ കുഞ്ഞൂസ് കാർഡ്, കുഞ്ഞുങ്ങൾക്കുള്ള വെൽക്കം കിറ്റ് എന്നിവയുടെ വിതരണവും മന്ത്രി നിർവഹിച്ചു. വനിതാ ശിശുവികസന വകുപ്പ് ഉദ്യോഗസ്ഥർ, അങ്കണവാടി ജീവനക്കാർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ വികസന സമിതി യോഗം ചേർന്നു. മഴക്കാല മുന്നൊരുക്കങ്ങൾ അടിയന്തരമായി നിർവഹിക്കാൻ നിർദ്ദേശം നൽകി. മന്ത്രിമാരായ ഷിബു ബേബി ജോൺ, ബിന്ദുകൃഷ്ണ, കളക്ടർ ആനി ജൂല തോമസ് എന്നിവർ പങ്കെടുത്തു. ദേശീയപാത നിർമ്മാണം നടക്കുന്ന ചാത്തന്നൂർ, മൈലക്കാട് എന്നീ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ദേശീയപാത അതോറിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുണ്ടയ്ക്കൽ പാപനാശനത്ത് ചുഴലിക്കാറ്റ് നാശനഷ്ടങ്ങളുണ്ടാക്കി. തീരമേഖലയായ ഇവിടെ കഴിഞ്ഞ ദിവസം സന്ധ്യയ്ക്കാണ് ചുഴലി വീശിയത്. വീടിന് പുറത്തും കടലോരത്തു നിന്നവർ ശബ്ദം കേട്ട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഓടിക്കേറിയതിനാൽ അത്യാഹിത

0: ദം ഒഴിവായി. നിരവധി വീടുകളുടെ മേൽക്കൂരകൾക്കും ജനലുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കളീക്കൽ അംഗൻവാടിയുടെ മേൽക്കൂര ചുഴലിക്കാറ്റിൽ തകർന്നു. ആദ്യഘട്ട സെൻസസ് പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായി ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം ആരംഭിച്ചു. സൂപ്പർവൈസർമാർക്കും എന്യൂമറേറ്റർമാർക്കുമുള്ള പരിശീലനമാണ് വിവിധ കേന്ദ്രങ്ങളിലായി ആരംഭിച്ചത്. താലൂക്കുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലുമായി 123 ബാച്ചുകൾക്കാണ് പരിശീലനം. ഈ മാസം 8 മുതൽ 22 വരെ കൊല്ലം കൊട്ടാരക്കര താലൂക്കുകളിൽ പ്രതിദിനം 6 ബാച്ചുകൾ വീതം 24 ബാച്ചുകൾക്ക് പരിശീലനം നൽകും. പുതിയ അധ്യയന വർഷാരംഭത്തോടനുബന്ധിച്ച് സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ വിലയിരുത്താൻ ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് ഏതാനും സ്കൂളുകൾ സന്ദർശിച്ചു. മഴക്കാലത്തിന് അനുയോജ്യമാകുന്ന വിധത്തിൽ സ്കൂൾ കെട്ടിടങ്ങളിലെ സൌകര്യങ്ങൾ ക്രമീകരിക്കാൻ നിർദ്ദേശിച്ചു. കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാനും സാംക്രമിക രോഗങ്ങൾ പടരാതിരിക്കാൻ പരിസര ശുചിത്വം ഉറപ്പാക്കാനും നിർദ്ദേശം നൽകി. ചുമതലയുള്ള വകുപ്പുകൾ കൃത്യതയോടെ പരിശോധനകൾ നടത്തി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വിതരണം വേഗത്തിലാക്കാനും നിർദ്ദേശിച്ചു. 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലത്തിൽ ജില്ലയ്ക്ക് 78.79 വിജയശതമാനം. ജില്ലയിൽ 133 സ്കൂളുകളിൽ നിന്നായി 25,137 പേർ പരീക്ഷ എഴുതി. ഇതിൽ 19,805 വിദ്യാർത്ഥികൾ ഉന്നത പഠനത്തിന് അർഹരായി. 2,506 പേർ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടി. ഓപ്പൺ സ്കൂൾ വിഭാഗത്തിൽ 47% വിജയശതമാനം. 683 പേർ പരീക്ഷ എഴുതിയതിൽ 321 പേർ ഉന്നത പഠനത്തിന് അർഹരായി. 11 കുട്ടികൾ എല്ലാ വിഷയത്തിലും A+ നേടി. VHSC വിഭാഗത്തിൽ 77.76% വിജയം. കരുനാഗപ്പള്ളി JF കെന്നഡി മെമ്മോറിയൽ VHSS സ്കൂൾ 100% വിജയം നേടി. ജവഹർ ബാലഭവനിലെ അവധിക്കാല കലാപരിശീലന ക്ലാസുകൾക്ക് സമാപനമായി. നൃത്തം, വയലിൻ, ഗിറ്റാർ, മൃദംഗം, ശാസ്ത്രീയ സംഗീതം, ചിത്രരചന, ലളിത സംഗീതം തുടങ്ങി 14 വിഷയങ്ങളിലായി 300 കുട്ടികൾക്കാണ് പരിശീലനം നൽകിയത്. ക്ലാസുകൾ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ജില്ലയിൽ നടപ്പാക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ദിശ അവലോകന യോഗത്തിൽ നിർദ്ദേശം നൽകി. 47 പദ്ധതികളുടെ പുരോഗതി യോഗം വിലയിരുത്തി. ദേശീയ ആരോഗ്യ ദൌത്യം, അമൃത് തുടങ്ങിയ പദ്ധതികളുടെ വിശദ വിശകലനത്തിനായി ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ അടിയന്തര യോഗം ചേരുന്നതിനും തീരുമാനിച്ചു. ചവറയിൽ 30 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന അർബുദ ചികിത്സാ കേന്ദ്രം പദ്ധതിയുടെ അന്തിമ അംഗീകാരത്തിന് അടിയന്തര നടപടി സ്വീകരിക്കാനും നിർദ്ദേശം നൽകി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനമായി 24 കോടി രൂപയും ആസ്തി വികസനത്തിനായുള്ള നിർമ്മാണ ചെലവിനായി 36.84 കോടി രൂപയും അനുവദിക്കുന്നതിനുള്ള നടപടികളും വേഗത്തിലാക്കും. PMGSY റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർക്കും നിർദ്ദേശം നൽകി.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
2: ആകാശവാണി കണ്ണൂർ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 വാർത്താ വീക്ഷണം, 6:50 ഹരിതവീതി. കാസർഗോഡ് ബദിടുക നീർച്ചാൽ സ്വദേശി അജയ് ശങ്കർ കണ്ടികയുടെ വിവിധ കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിശേഷങ്ങൾ. തുടർന്ന് കപ്പയും കാന്താരിയും. 7:20 കമ്പോള വില നിലവാരം, 7:35 അങ്കണം. കഥയരങ്ങ്. 3 ചെറുകഥകൾ. ഡയനാമോ ദാമോദരൻ കാഞ്ഞങ്ങാട് അവതരിപ്പിക്കുന്നു. വീൽചെയർ സുനജ രാജീവൻ അവതരിപ്പിക്കുന്നു. റിസൾട്ട് ലക്ഷ്മണൻ കുയിലൂർ അവതരിപ്പിക്കുന്നു. 8 മണിക്ക് ടൂണിൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. 10:30 നിശാസുരഭി. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആലീസ് ജോസ്. 6 മണിക്ക് FM പ്രധാന വാർത്തകൾ, തുടർന്ന് അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7 മണിക്ക് ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറി. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാതിരി. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9 മണിക്ക് ഗാനാമൃതം. 10 മണിക്ക് NHM പ്രായോജിക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് ഹലോ ആകാശവാണി. 12:10 സേവന വാർത്തകൾ. 12:15 സിവിക് കൊടക്കാടും സംഘവും

അവതരിപ്പിച്ച കളംപാട്ട്. 12:40 ആരോഗ്യദീപ്തി. മഴക്കാല രോഗങ്ങൾ, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ. കൊയോങ്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ കെ നിത്യ സംസാരിക്കുന്നു.

ഞങ്ങൾ 5:43 ഞാറ്റുവേല, 5:58 FM പ്രധാന വാർത്തകൾ, 6:10 വയനാട് ജില്ലാ വൃത്താന്തം, 6:15 അറിയിപ്പുകൾ, 6:50 കിസാൻ വാണി. ചെറുധാന്യങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുമായി പെരിയയിലെ KV അനിത, A.സുമിത എന്നിവർ. 7:20 കമ്പോള വില നിലവാരം, 7:35 റേഡിയോ ഗൈഡ്, ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി. വുഡ് ആൻഡ് പേപ്പർ ടെക്നോളജി, പ്രാധാന്യവും തൊഴിൽ സാധ്യതകളും ചർച്ച. പങ്കെടുക്കുന്നവർ കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് വുഡ് ആൻഡ് പേപ്പർ ടെക്നോളജി വിഭാഗം ലെക്ചറർ സതീഷ് കുമാർ, ഡെമോൺസ്ട്രേറ്റർ CP സിനി. 8:00 കാവ്യവിചാരം, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 11:00 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 ദേശീയ പരിപാടിയിൽ പ്രാദേശിക നാടോടി ലളിത സംഗീതം. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്.

0: चिकित्सालयेषु प्रेषिताः। प्रधानमन्त्री नरेन्द्र मोदी, राष्ट्रपति द्रौपदी मुर्मू, उपराष्ट्रपति सीपी राधाकृष्णन, गृहमन्त्री अमित शाह तथा दिल्ली राज्यस्य मुख्यमन्त्री रेखा गुप्ता अस्मिन् दुखदे घटनाक्रमे शोकं प्रकटितवन्तः। वार्षिक सौर क्षमता वृद्धौ भारतम् अमेरिकाम् अतिक्रमितवत्। भारतं 25,000 वर्षे विश्वस्य द्वितीयं बृहत्तमं सौर विकास विपणकम् अभवत्। भारते स्थापित सौर क्षमतायाः उल्लेखनीयं 55 GW परिमितं अतिक्रमितम् अस्ति, येन देशस्य 50% जीवाश्महीन इन्धन क्षमतायाः लक्ष्यं साधयितुं नियत समयात् पूर्वमेव तस्य राष्ट्रिय निर्धारितं योगदानं पूरयितुं च साहाय्यं भवति। केन्द्रीय नवीन नवीकरणीय ऊर्जा मन्त्री प्रहलाद जोशी वर्यः अद्य उक्तवान् यत् देशस्य सौर विकास गाथा वैश्विक मानदण्डानि स्थापयति। अरावली पर्वत श्रेण्याः सीमांकन समीक्षार्था सर्वोच्च न्यायालयेन विशेषज्ञ समितिः निर्मिता। सर्वोच्च न्यायालयेन अरावली पर्वत श्रेण्याः परिभाषा सीमांकन सम्बद्ध विषयाणां स्वतंत्र समीक्षार्थं उच्चाधिकार युक्तायाः विशेषज्ञ समितेः गठनस्य निर्देशः प्रदत्तः। अस्याः समितेः अध्यक्षतां भारतीय वानिकी अनुसंधान शिक्षा परिषदः महानिदेशिका कंचन देवी वहिष्यति। न्यायालयेन समितये चालितवर्षस्य अगस्तमासस्य 31 दिनांकपर्यन्तं स्वप्रतिवेदनं समर्पयितुम् आदेशः प्रदत्तः। प्रधानमन्त्री नरेन्द्रमोदी अद्य केन्द्रीयमन्त्रिणः चिराग पासवानस्य लेखं सामाजिक अन्तर्जाल माध्यमेन प्रदर्शितवान्। तेन उक्तं यत् लद्दाखप्रदेशे प्राप्तम् अद्वितीयं वेरीफलं नवीनावसराणां विकासस्य प्रतीकः अस्ति। लेखे लद्दाखस्य उद्यमशीलतया तथा मूल्यवर्धनद्वारा विकासस्य नूतनद्वाराणि उद्घाटितानि इति प्रकाशितम्।
1: ആകാശവാണി ഇപ്പോൾ സമയം 6:30. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
3: സ്കൂള് തുറക്കാറായി.
4: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
3: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
4: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
5: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റുന്നതായി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ജി പരമേശ്വര ഉപമുഖ്യമന്ത്രി. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നിരണം, ഒറ്റൂർ, മേലുകാവ്, ഹരിപ്പാട് പഞ്ചായത്തുകൾ പുരസ്കാരം ഏറ്റുവാങ്ങി. ഇന്ത്യൻ വിമാന കമ്പനികളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഇന്ധന വില സ്ഥിരതാ നിധിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നു. കുവൈത്ത് വിമാനത്താവളത്തിനു നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ പൌരന് ജീവൻ നഷ്ടമായി. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിയേക്കും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റുന്നതായി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്ത് നിന്ന് വി ജോയിയാണ് പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സർക്കാർ ജീവനക്കാരെ നിലവിലുള്ള മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി സ്ഥലം മാറ്റുന്നതായും 33 വകുപ്പുകളിലായി 1982 ജീവനക്കാരെ ഇത്തരത്തിൽ സ്ഥലം മാറ്റിയതായും അദ്ദേഹം പറഞ്ഞു. ഗുരുതരമായ രോഗമുള്ളവരെയും വിരമിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളവരെയും സ്ത്രീകളെയും

0: ഉൾപ്പെടെ പ്രത്യേക പരിഗണന അർഹിക്കുന്നവരെ മനുഷ്യത്വരഹിതമായി ദൂരസ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. എന്നാൽ സർക്കാർ ജീവനക്കാരുടെ പൊതുസ്ഥലംമാറ്റ വ്യവസ്ഥകൾക്ക് വിധേയമായാണ് നടപ്പിലാക്കി വരുന്നതെന്നും മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി സണ്ണി ജോസഫ് മറുപടി നൽകി. സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ സർക്കാർ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെയാണ് പ്രതിപക്ഷം വാക്കൌട്ട് ചെയ്തത്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ സഭയിൽ ഇന്നും തുടർന്നു. കർണാടകയുടെ 25-ാമത് മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ബംഗളൂരു ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ താവർചന്ദ് ഗെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുത്തു.
1: ಕಾನೂನು ಮೂಲಕ ಸ್ಥಾಪಿತವಾದ ಭಾರತದ ಸಂವಿಧಾನ ವಿಷಯದಲ್ಲಿ ನಿಜವಾದ ಶ್ರದ್ಧೆ ಮತ್ತು ನಿಷ್ಠೆಯನ್ನ ಹೊಂದಿರುತ್ತೇನೆಂದು ನಾನು ಭಾರತದ ಸಾರ್ವಭೌಮತ್ವವನ್ನು ಮತ್ತು ಅಖಂಡತೆಯನ್ನ ಎತ್ತಿ ಹಿಡಿಯುತ್ತೇನೆಂದು ಮತ್ತು ಕರ್ನಾಟಕ ರಾಜ್ಯದ ಮುಖ್ಯಮಂತ್ರಿಯಾಗಿ ನನ್ನ ಕರ್ತವ್ಯವನ್ನ ಶ್ರದ್ಧಾಪೂರ್ವಕವಾಗಿ ಮತ್ತು ಅಂತಃಕರಣಪೂರ್ವಕವಾಗಿ ನಿರ್ವಹಿಸುತ್ತೇನೆಂದು ಪ್ರಮಾಣ ಮಾಡುತ್ತೇನೆ.
0: ഉപമുഖ്യമന്ത്രി ജി പരമേശ്വരയും 12 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. കെ എച്ച് മുനിയപ്പ, കെ ജെ ജോർജ്, പ്രിയങ്ക് ഖാർഗെ, യു ടി ഖാദർ, കൃഷ്ണ ബൈരഗൌഡ തുടങ്ങിയവർ മന്ത്രിമാരിൽ ഉൾപ്പെടുന്നു. രാഹുൽഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, കെ സി വേണുഗോപാൽ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകളാണ് പുരസ്കാരങ്ങൾക്ക് അർഹരായത്. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് കരസ്ഥമാക്കി. അടിസ്ഥാന സൌകര്യ വികസന രംഗത്തെ മികവിനുള്ള പുരസ്കാരം കോട്ടയം ജില്ലയിലെ മേലുകാവ് ഗ്രാമപഞ്ചായത്ത് ഏറ്റുവാങ്ങി. ആരോഗ്യമേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് പത്തനംതിട്ട ജില്ലയിലെ നിരണം ഗ്രാമപഞ്ചായത്തും ശിശു സൌഹൃദ വിഭാഗത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂർ ഗ്രാമപഞ്ചായത്തും 3-ാം സ്ഥാനം സ്വന്തമാക്കി. ഇന്ത്യൻ വിമാനക്കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൻ ഇന്ധനവില സ്ഥിരത നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. വ്യോമയാന ഇന്ധനവില സ്ഥിരപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. വ്യോമയാന മേഖലയിലെ 77 ലക്ഷത്തോളം പേർക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാൻ തീരുമാനം സഹായിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ പ്രതിസന്ധി കാരണം അന്താരാഷ്ട്ര വിമാന ഇന്ധനവില 60.5 രൂപയിൽ നിന്ന് 142 രൂപയായി വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് കേന്ദ്രമന്ത്രിസഭയുടെ തീരുമാനം. പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലാക്കി യുഎസ് ഇറാൻ സൈനിക സംഘർഷം രൂക്ഷമാകുന്നു. കുവൈത്ത് വിമാനത്താവളത്തിൽ ഇന്ന് ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ പൌരൻ മരിച്ചതായി കുവൈത്തിലെ ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചു. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വിമാനത്താവളത്തിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചതിനെ തുടർന്ന് വിമാന സർവീസുകൾ നിർത്തിവച്ചിരുന്നു. ഇറാൻ തുറമുഖത്തേക്ക് വരികയായിരുന്ന ഓയിൽ ടാങ്കറിന് നേർക്ക് അമേരിക്ക മിസൈൽ ആക്രമണം നടത്തിയതാണ് സംഘർഷങ്ങൾക്ക് തുടക്കമിട്ടത്. ഖഷൻ ദ്വീപിലെ ഐആർജിസി കേന്ദ്രത്തിന് നേരെയും യുഎസ് ആക്രമണം നടത്തിയതിന് മറുപടിയായി ബഹ്റിനിലെ അമേരിക്കൻ 5-ാം കപ്പൽപ്പട ആസ്ഥാനത്തിന് നേരെയും ഇറാന്റെ ആക്രമണമുണ്ടായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് പിളർപ്പിലേക്ക്. പുറത്താക്കപ്പെട്ട TMC MLA ഋതഭദ്ര ബാനർജി 58 നിയമസംഭാഗങ്ങളുടെ പിന്തുണയോടെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ചു. പിളർപ്പിന് പിന്നിൽ BJP ആണെന്ന് മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി ആരോപിച്ചു. സെൻസസ് 2027 നടപടികൾക്ക് സംസ്ഥാനത്ത് ഈ മാസം തുടക്കമാകും. ആദ്യഘട്ടമായ സെൽഫ് എന്യൂമറേഷൻ June 16 ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് വിവരം ഓൺലൈനായി June 30 വരെ സമർപ്പിക്കാം. SC.census.gov.in എന്ന പോർട്ടൽ വഴിയാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പാലക്കാട് ജില്ലയിൽ സഹകരണ ബാങ്കുകൾ വഴി നെല്ല് സംഭരണ വില നൽകാനുള്ള കഴിഞ്ഞ സർക്കാരിന്റെ നടപടി റദ്ദാക്കാൻ തീരുമാനം. ജില്ലയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച പദ്ധതി പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് നടപടി. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്നലെ നടന്ന യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: നെല്ല് സംഭരണത്തിന്റെ നോഡൽ ഏജൻസിയായ സപ്ലൈകോയുമായി ധാരണയിലുള്ള ബാങ്കുകൾ വഴി മറ്റ് ജില്ലകളിൽ

0: പോലെ തന്നെ നെൽകർഷകർക്ക് PRS വായ്പയായി വില നൽകാനാണ് ധാരണയായിരിക്കുന്നത്. SBI, കാനറ എന്നീ ബാങ്കുകളാണ് സപ്ലൈകോയുമായി ധാരണയുള്ള ബാങ്കുകൾ. ഈ രണ്ട് ബാങ്കുകളുമായുള്ള കരാർ പുതുക്കി നടപടികൾ പുനരാരംഭിക്കാനാണ് തീരുമാനം. തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് പാലക്കാട് ജില്ലയിലെ രണ്ടാം വിള നെല്ല് സംഭരണത്തിന്റെ വില നൽകാൻ LDF സർക്കാർ പ്രാഥമിക സഹകരണ സംഘങ്ങളെ ചുമതലപ്പെടുത്തിയിരുന്നത്.
1: വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ കതിർ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാന സർക്കാർ. കൃഷി വകുപ്പിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സഹകരണത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം June 5 രാവിലെ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കാർഷിക ക്ലബ്ബുകൾ രൂപീകരിക്കും. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും സുഗമമായ ഗതാഗതം ഉറപ്പാക്കുന്നതിനുമായി വയനാട് താമരശ്ശേരി ചുരത്തിൽ വലിയ മൾട്ടി ആക്സിൽ വാഹനങ്ങളുടെ യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടിയാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: രാവിലെ 6 മുതൽ രാത്രി 8 വരെയാണ് നിയന്ത്രണം. കാലവർഷം അവസാനിക്കുന്നവരെയോ അല്ലെങ്കിൽ അടുത്ത ഉത്തരവുണ്ടാകുന്നവരെയോ നിയന്ത്രണം തുടരുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. വയനാട്ടിലേക്കും തിരിച്ചുമുള്ള ഭാരം കൂടിയ വാഹനങ്ങൾ, കുറ്റ്യാടി നാടുകാണി ചുരങ്ങൾ ഉൾപ്പെടുന്ന ബദൽ റോഡുകൾ ഉപയോഗപ്പെടുത്തണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. യാത്രാ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ അവശ്യ സർവീസുകളും ചെറിയ വാഹനങ്ങളെയും നിയന്ത്രണത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്.
1: കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിച്ചേരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ച ജില്ലകളിലും സമീപ ജില്ലകളിലുമുള്ള വെള്ളച്ചാട്ടം, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ഇത് സംബന്ധിച്ച് വിനോദസഞ്ചാര വകുപ്പിനും DTPC പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റുന്നതായി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ജി പരമേശ്വര ഉപമുഖ്യമന്ത്രി. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നിരണം, ഒറ്റൂർ, മേലുകാവ്, ഹരിപ്പാട് പഞ്ചായത്തുകൾ പുരസ്കാരം ഏറ്റുവാങ്ങി. ഇന്ത്യൻ വിമാനക്കമ്പനികളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഇന്ധന വില സ്ഥിരത നിധിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നു. കുവൈത്ത് വിമാനത്താവളത്തിനു നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ പൌരന് ജീവൻ നഷ്ടമായി. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിയേക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് R പ്രദീപ്, ചീഫ് റിപ്പോർട്ടർ ജന്മഭൂമി തിരുവനന്തപുരം. അവതരണം സുധിൻ സൈനുദ്ദീൻ. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയത്തിന്റെ ചർച്ചയിൽ ഇന്ന് 23 പേരാണ് സംസാരിച്ചത്. ഭരണപക്ഷത്തു നിന്നുള്ള BT ബൽറാം തുടങ്ങിവച്ച ഇന്നത്തെ ചർച്ച TJ വിനോദാണ് അവസാനിപ്പിച്ചത്. PA മുഹമ്മദ് റിയാസും K രാജനും BB ഗോപകുമാറും ഉമാ തോമസും ആര്യാടൻ ഷൌക്കത്തും KU ജനീഷ്കുമാറും അടക്കമുള്ള ഭരണപ്രതിപക്ഷാംഗങ്ങൾ ചർച്ചയുടെ ഭാഗമായി. വാഗ്ദാനങ്ങൾ പാലിക്കുന്ന സർക്കാരാണ് ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ടുള്ളതെന്ന് VT ബൽറാം പറഞ്ഞു. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആശാപ്രവർത്തകരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ചേർത്തു നിർത്തി. ചരിത്രത്തിൽ ആദ്യമായാണ് ആശാപ്രവർത്തകരുടെ ശമ്പളം 3,000 രൂപ കൂടി വർദ്ധിപ്പിക്കുന്നത്. ഘട്ടംഘട്ടമായി ആശാ ജീവനക്കാരുടെ വേതനം 21,000 ആക്കണമെന്നാണ് സർക്കാർ നയമെന്നും ബൽറാം പറഞ്ഞു. ഈ സർക്കാർ ജനോപകാര നടപടികളുമായി മുന്നോട്ടു പോവുകയാണെങ്കിൽ പ്രതിപക്ഷത്തിന്റെ സഹകരണമുണ്ടാകുമെന്ന് PA മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. മുഖ്യമന്ത്രിയാകാൻ കേരളത്തിൽ തെരുവ് യുദ്ധം നടന്നത് നമ്മൾ കണ്ടു. അത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമായാണ് ഞങ്ങൾ കാണുന്നത്. എന്നാൽ 1st പിണറായി വിജയൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ബഹിഷ്കരിച്ച പാരമ്പര്യമാണ് കോൺഗ്രസിന്റേതെന്നും അദ്ദേഹം പറഞ്ഞു. നിലപാടുകളുടെ രാജകുമാരനെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുഖ്യമന്ത്രി VD സതീശൻ ശബരിമല സ്വർണക്കൊള്ളയിലെയും CMRL അഴിമതിയിലെയും നിലപാട് കൂടി വ്യക്തമാക്കണമെന്ന് BJP കക്ഷി നേതാവ് BP ഗോപകുമാർ സഭയിൽ ആവശ്യപ്പെട്ടു. കാലാകാലങ്ങളായി ഇടതും വലതും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്നവരാണ്. ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തും, പക്ഷേ അധികാരത്തിലെത്തിയാൽ ആരോപണങ്ങൾ തെളിയിക്കാനുള്ള ഭരണപരമായ ഉത്തരവാദിത്തം കാണിക്കുന്നില്ല എന്നതിന് തെളിവാണ് നയപ്രഖ്യാപന പ്രസംഗമെന്നും ഗോപകുമാർ ചർച്ചയിൽ പങ്കെടുത്തു പറഞ്ഞു. ഖജനാവിൽ പൂച്ചപെറ്റുകിടക്കുകയാണെന്നാണ് മുഖ്യമന്ത്രിയുടെ വാദമെന്നും 5,500 കോടി പ്രസവിക്കാൻ പറ്റിയ പൂച്ച ഖജനാവിലുണ്ടെന്നും കെ രാജൻ പരിഹസിച്ചു. സിൽവർ ലൈനിന്റെ പേരിൽ മഞ്ഞക്കുറ്റികൾ സ്ഥാപിച്ചത് ഭൂമി ഏറ്റെടുക്കാനല്ലെന്നും അലൈൻമെന്റ് നിശ്ചയിക്കാൻ മാത്രമായിരുന്നുവെന്നും രാജൻ പറഞ്ഞു. കേരയിലിന്റെയും മുനമ്പത്തിന്റെയും പേരിൽ സർക്കാർ നാട്ടുകാരെ കബളിപ്പിക്കുകയാണ്. ആകാശത്തിൽ കൂടി പോകുന്ന തീവണ്ടിയാണെങ്കിലും ഭൂമി ഏറ്റെടുക്കേണ്ടി വരുമെന്നത് മറച്ചുവെച്ചാണ് പ്രചരണം നടത്തുന്നത്. മുനമ്പത്ത് നികുതി അടയ്ക്കാനും പോക്കുവരവ് നടത്താനുമുള്ള അവകാശം ഇടത് സർക്കാർ നിയമയുദ്ധത്തിലൂടെ നേടിയെടുത്തതാണ്. വെറും കവലപ്രസംഗമായി നയപ്രഖ്യാപനം മാറിയെന്നും കെ രാജൻ അഭിപ്രായപ്പെട്ടു. ഭരണപക്ഷത്തു നിന്ന് ആര്യാടൻ ചോക്കത്തിന്റെ പ്രസംഗം സഭയെ അല്പനേരം ബഹളത്തിലുമാക്കി. നജീബ് കാന്തപുരം, ഷിബു തെക്കുംപുറം, വിഷ്ണുമോഹൻ, വി കെ പ്രവീൺ, ടി കെ ഗോവിന്ദൻ മാസ്റ്റർ, പി മമ്മിക്കുട്ടി, ടി പി അഷറഫ് അലി, അബിൻ വർക്കി കോടിയാട്ട്, എം റഹ്മത്തുള്ള, എം എസ് അരുൺകുമാർ, കെ ജയന്ത്, നാട്ടകം സുരേഷ്, റെജി ചെറിയാൻ, കുർക്കുളി മൊയ്തീൻ, ടി ജെ വിനോദ് എന്നിവരും ചർച്ചയിൽ സംബന്ധിച്ചു. ചർച്ച നാളെയും തുടരും. സർക്കാർ പ്രതികാര ബുദ്ധിയോടെ ജീവനക്കാരെ സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളിയതോടെ പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും രണ്ടാം ദിനവും വാക്കൌട്ട് നടത്തി. ബി ജോയിയാണ് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചത്. സർക്കാരിന്റെ സത്യപ്രതീക്ഷയ്ക്ക് മുന്നേ തന്നെ 3,000 പേരെ സ്ഥലം മാറ്റിയെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ ആരോപണങ്ങൾ തള്ളിയ ഭരണപക്ഷം ഭരണപരമായ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പൊതുവായ മാറ്റങ്ങൾ മാത്രമാണ് വരുത്തിയിട്ടുള്ളതെന്നും എല്ലാ വ്യവസ്ഥകളും പാലിച്ചുകൊണ്ടാണ് സ്ഥലമാറ്റം നടക്കുന്നതെന്നും വ്യക്തമാക്കി. എൻജിഒ അസോസിയേഷൻ നേതാക്കളുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ പോലും സ്ത്രീകളെയും രോഗബാധിതരെയും യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ സ്ഥലം മാറ്റിയെന്നും പ്രതിപക്ഷം ആരോപിച്ചു. മുൻ സർക്കാരിനെ തങ്ങൾ മാതൃകയാക്കില്ലെന്നും നയമനുസരിച്ച് മാത്രമേ ഈ സർക്കാർ പ്രവർത്തിക്കുകയുള്ളൂവെന്നും മുഖ്യമന്ത്രിക്ക് വേണ്ടി സഭയിൽ മറുപടി പറഞ്ഞ മന്ത്രി സണ്ണി ജോസഫ് വ്യക്തമാക്കി. മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി പ്രതികാര ബുദ്ധിയോടെയാണ് സ്ഥലം മാറ്റങ്ങൾ എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രസംഗത്തിൽ പറഞ്ഞു. അന്യായമായ സ്ഥലം മാറ്റങ്ങൾ റദ്ദാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഗുരുതരമായ രോഗം ബാധിച്ചവരെയും ചികിത്സയിൽ കഴിയുന്നവരെയും വിരമിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളവരെയും തിരഞ്ഞുപിടിച്ചാണ് തലങ്ങും വിലങ്ങും മനുഷ്യത്വരഹിതമായി സ്ഥലം മാറ്റിയത്. നവമാധ്യമങ്ങളിൽ വരുന്ന പോസ്റ്റുകൾ ഷെയർ ചെയ്തതിന്റെ പേരിൽ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുന്നത് ക്രൂരതയാണെന്നും കുടുംബശ്രീ ഉൾപ്പെടെയുള്ളവയിലെ വർഷങ്ങളായി ജോലി ചെയ്യുന്ന താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ കോടതി നിർദ്ദേശിച്ചിട്ടും അവരെ പോലും പിരിച്ചുവിടുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുണ്ടായ കൂട്ടസ്ഥലം മാറ്റ കണക്കുകളും അന്നത്തെ മുഖ്യമന്ത്രി സഭയിൽ സ്വീകരിച്ച നിലപാടുകളും ഭരണപക്ഷം ഉയർത്തിക്കാട്ടി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നവീൻ ബാബു അടക്കമുള്ള ഉദ്യോഗസ്ഥരോട് കാട്ടിയ ക്രൂരതയും സ്ഥലമാറ്റത്തെ തുടർന്ന് ജീവനക്കാരൻ ആത്മഹത്യ ചെയ്ത സംഭവം ഉൾപ്പെടെയുള്ളവയും ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ ആരോപണങ്ങളെ സർക്കാർ നേരിട്ടു. സ്പീക്കർ നോട്ടീസ് തള്ളിയതോടെ പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. അതേസമയം സഹോദരി ഭർത്താവിനെ പേഴ്സണൽ സ്റ്റാഫാക്കിയ വിവാദം പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചെങ്കിലും മന്ത്രി സണ്ണി ജോസഫ് മൌനം പാലിച്ചു. നിയമസഭാ അംഗങ്ങളെ ചട്ടം പഠിപ്പിക്കാൻ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റൂളിംഗ് നടത്തിയത് ശ്രദ്ധേയമായി. ചരിത്ര പ്രാധാന്യമുള്ള സഭയുടെ അന്തസ്സത്ത കാത്തുസൂക്ഷിക്കാൻ ബാധ്യതയുണ്ടെന്നും സ്പീക്കർ പറഞ്ഞു. സഭയുടെ മര്യാദ എല്ലാവരും പാലിക്കണം. ഒരംഗം സഭയിൽ സംസാരിക്കുമ്പോൾ അതിനെ മറികടന്നു പോകുന്നതും സഭയിൽ തലങ്ങും വിലങ്ങും നടക്കുന്നതും ഒഴിവാക്കണം. 71 പുതിയ അംഗങ്ങളുണ്ട്. അവർ സഭയിലുള്ള മുതിർന്ന അംഗങ്ങളെ ജ്യേഷ്ഠ സഹോദരന്മാരായി കണ്ട് അവർ പാലിക്കുന്ന നല്ല രീതികൾ മാതൃകയാക്കണം. ഇത് സംബന്ധിച്ച് പുതിയ അംഗങ്ങൾക്കായി 17 സെമിനാർ നടത്തും. സെമിനാറിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും പങ്കെടുക്കുമെന്നും സ്പീക്കർ അറിയിച്ചു. പക്ഷാഘാത ചികിത്സയുടെ ചെലവ് വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ കാരുണ്യ മെഡിസബ് സുരക്ഷാ പദ്ധതി പാക്കേജ് വർദ്ധിപ്പിക്കുന്നത് പരിഗണനയില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിയമസഭയിൽ പറഞ്ഞു. കാരുണ്യ മെഡിസബ് സുരക്ഷാ പദ്ധതിയിൽ 2 മുതൽ 4 ലക്ഷം വരെയാണ് പക്ഷാഘാത രോഗത്തിന്റെ ചികിത്സാ പാക്കേജ്. ഇത് 5 ലക്ഷമായി ഉയർത്താൻ സ്റ്റേറ്റ് ഇൻഷുറൻസ് ഏജൻസിയുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് കോവിഡിന് ശേഷം പക്ഷാഘാതം വർദ്ധിക്കുന്നത് സംബന്ധിച്ച് എ കെ എം അഷ്റഫ് ഉന്നയിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. ജീവിതശൈലി രോഗി പരിചരണത്തിന്റെ ഭാഗമായി 12 ജില്ലകളിൽ സ്ട്രോക്ക് യൂണിറ്റുകൾ ആരംഭിക്കുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. മലപ്പുറം, വയനാട് ജില്ലകളിൽ സ്ട്രോക്ക് യൂണിറ്റ് മെഡിക്കൽ കോളേജുകളിലാണ് നടപ്പിലാക്കുക. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് മരുന്നുകൾ ജില്ലാ ആശുപത്രികളിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ജില്ലാ ആശുപത്രികളിൽ ഫിസിക്കൽ മെഡിസിൻ വിഭാഗത്തോട് ചേർന്ന് സ്ട്രോക്ക് വന്ന് ഭേദമായ ശേഷമുള്ള പരിചരണത്തിന് സംവിധാനമുണ്ട്. കോവിഡിന് ശേഷം പക്ഷാഘാതം ഉയരുന്നുവെന്ന കാര്യത്തിൽ ശാസ്ത്രീയ പഠനം നടത്തി വരുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. CBSE മൂല്യനിർണയത്തിലെ പ്രശ്നങ്ങളിൽ വിദ്യാർത്ഥികളുടെ ആശങ്ക കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ നിയമസഭയിൽ പറഞ്ഞു. CBSE പരീക്ഷാ നടത്തിപ്പിന്റെ ചുമതല കേന്ദ്ര സർക്കാരിനാണ്. അവർക്ക് വേണ്ട അടിസ്ഥാന സൌകര്യം ചെയ്തുകൊടുക്കാനുള്ള നടപടികളെല്ലാം സംസ്ഥാന സർക്കാർ നിർവഹിച്ചിരുന്നു. മൂല്യനിർണയത്തിലെ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് ആശങ്കയറിയിച്ച് കത്തയച്ചിട്ടുണ്ടെന്നും GR അനിലിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി മന്ത്രി പറഞ്ഞു. ഈ പ്രശ്നങ്ങൾ വിദ്യാർത്ഥികളെ കാര്യമായി ബാധിച്ചിട്ടുണ്ടെന്നും നമ്മുടെ സംസ്ഥാനത്തിന്റെ ആശങ്ക ഈ സഭയുടെ ആശങ്കയായി കേന്ദ്രത്തെ അറിയിക്കണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ആവശ്യപ്പെട്ടു. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് ആർ പ്രദീപ്, ചീഫ് റിപ്പോർട്ടർ ജന്മഭൂമി തിരുവനന്തപുരം. അവതരണം സുധിൻ സൈനുദ്ദീൻ.

ആകാശവാണി കണ്ണൂർ ഹരിതവീഥി. ഇന്നത്തെ ഹരിതവീഥിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ യുവാവ് തികച്ചും വ്യത്യസ്തമായ കാർഷിക സംരംഭകത്വത്തിലേക്ക് ചുവടുവച്ചത് യാദൃശ്ചികമായല്ല. വളർന്നുവന്ന ചുറ്റുപാട് കാർഷിക മേഖലയിലേക്ക് മാറ്റിയെടുത്തതാണ്. അതെ, കാസർഗോഡ് ബദിയടുക്ക പഞ്ചായത്തിലെ നീർച്ചാൽ സ്വദേശി അജയ് ശങ്കർ കണ്ടികെ ഇന്ന് കാർഷിക സംരംഭകത്വ മേഖലയിൽ മുന്നേറുകയാണ്. പഠിച്ച വിഷയം മാറ്റിവച്ച് പച്ചപ്പിന്റെ പുതിയ പാഠങ്ങൾ പഠിക്കുകയാണ്.

0: നമസ്കാരം. എൻ്റെ പേര് അജയ് ശങ്കർ കണ്ടി എന്നാണ്. എൻ്റെ സ്ഥലം നീർച്ചാല് പതിയടുക്ക പഞ്ചായത്ത്.
1: ഈ കാർഷിക മേഖലയിലേക്ക് വരാനുള്ള സാഹചര്യം എന്താണ്?
0: എനിക്ക് ചെറുതിൽ നിന്ന് ഇതിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, കൃഷി ചെയ്യണം, അതിൻ്റെ എന്തെങ്കിലും പ്രൊഡക്ട്സ് ഉണ്ടാക്കണമെന്ന്. അങ്ങനെയാണ് കൃഷിക്ക് വന്നത്.
1: ചെറുതിലെ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് വരണമെങ്കിലേ ഒന്നിക്കിൽ ആ സാഹചര്യം, അതായത് വീട്ടിലെ സാഹചര്യം അല്ലെങ്കിൽ ചുറ്റുപാടൊക്കെ ഒരു കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യം ആയിരിക്കണം. അങ്ങനെ ഒരു ചുറ്റുപാടിൽ വളർന്നത് കൊണ്ടായിരിക്കുമോ ഇങ്ങനെ ഒരു ചിന്ത വന്നത്?
0: അതെ, നമ്മൾ ഇത് ബേസിക്കലി അഗ്രികൾച്ചർ ഫാമിലിയാണ്. അങ്ങനെ അച്ഛൻ്റെ കാലം ഒരു അഗ്രികൾച്ചർ എന്ന് നമ്മളിത് വൃത്തിയാണ്. അങ്ങനെ കൃഷിയിലേക്ക് വന്നത്.
1: ഇപ്പോൾ ഏകദേശം എത്ര വർഷമായി മേഖലയിലേക്ക് വന്നിട്ട്?
0: ഇപ്പോൾ 5 വർഷമായി. അതിന് ഞാൻ ഇത് ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ചെയ്തതാണ്. അത് ചെയ്ത പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത്.
1: ബിടെക് ബിരുദധാരിയാണ് അല്ലേ? അപ്പോൾ പിന്നീട് ആ മേഖലയിലേക്ക് പോവാതെ ഈ കാർഷിക വാല്യൂ ആഡഡ് പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണോ പ്രവർത്തനം തുടങ്ങിയത്?
0: അതെ, ഞാൻ ബിടെക് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് പ്രൊഡക്ട്സ് ചെയ്യുന്നത് അങ്ങനത്തെ ഉണ്ടായത് ഒരു 1.5 വർഷം റിസർച്ച് ചെയ്തിട്ടാണ് ഇത് തുടങ്ങിയത്. ഞങ്ങളിപ്പോൾ മെയിൻലി ജാക്ക് ഫ്രൂട്ട് പ്രോസസ്സിംഗ് ആണ്. ജാക്ക് ഫ്രൂട്ടിൻ്റെ പല പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. ഓഫ് സീസണിൽ ജാക്ക് ഫ്രൂട്ട് ഇല്ലാത്തതിൻ്റെ സമയത്ത് ടാപ്പിയോക്ക, കപ്പ, പിന്നെ മധുരം കേങ്ങ് സ്വീറ്റ് പൊട്ടേറ്റോ, മഞ്ഞപ്പൊടി, പിന്നെ സ്പ്രൗട്ടഡ് റാഗി പൗഡർ എന്ന് അത് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ ടെക്നോളജിയാണ് ആ പ്രൊഡക്റ്റ്. പിന്നെ കുങ്കുമ, നമ്മൾ കുറിവെക്കുന്ന കുങ്കുമ അതും ഉണ്ടാക്കുന്നുണ്ട്, ശുദ്ധമായ രീതിയിൽ അതും ഉണ്ടാക്കുന്നുണ്ട്.
1: ജാക്ക് ഫ്രൂട്ടിൻ്റെ ഒരു വാല്യൂ ആഡഡിനെ പറ്റി ചിന്തിക്കാൻ എന്താണ് കാരണം?
0: എൻ്റെ അമ്മ ഒരു അവരുടെ ഒരു ഇൻട്രസ്റ്റ്

0: വീട്ടിൽ ചെറുതായിട്ട് അതിൻ്റെ പ്രൊഡക്ട്സ് ഉണ്ടാക്കി വന്നിട്ടുണ്ടായിരുന്നു. ഒരു പപ്പടം, പിന്നെ ഒരു ഉണ്ടാക്കണം ഒരു ഫ്രൈഡ് ഐറ്റം, ജാക്ക് ഫ്രൂട്ട് ചിപ്സ് എല്ലാം ഉണ്ടാക്കി വന്നു. നല്ല കസ്റ്റമേഴ്സും ഉണ്ടായി. അപ്പോൾ ഞാനെപ്പോഴും അത് സീസണിൽ കാണുന്നുണ്ട്. ഇപ്പോൾ സമ്മർ ഹോളിഡേയ്സ് ആയെങ്കിൽ, ഇപ്പോൾ കോളേജിൽ നിന്ന് ഹോളിഡേയ്സിൽ വന്നെങ്കിൽ അമ്മ ഇങ്ങനെ മെല്ലെ ചെയ്യൂ, രണ്ടാൾ കൂട്ടിയിട്ട് ചെയ്യൂ, അതെല്ലാം ചെയ്തോണ്ടിണ്ട്.
1: അത് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി,
0: ആ വീട്ടാവശ്യത്തിന്, പിന്നെ കുറച്ച് ബന്ധുക്കാർക്ക് അങ്ങനെ എടുക്കുന്നവരുണ്ടായി. സോ അതന്നെ നമ്മൾ കുറച്ച് കമേർഷ്യലൈസ് ആക്കിയിട്ട് അങ്ങനെ ഇൻഡസ്ട്രിയൽ ടൈപ്പിൽ തുടങ്ങി.
1: അമ്മയാണ് പ്രചോദനം.
0: ആ അമ്മയാണ് പ്രചോദനം.
1: അപ്പം നിങ്ങളുടെ ഈ മേഖലയിലേക്ക് വന്നപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്റ്റ് എന്താണ്?
0: ഞങ്ങൾ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ജാക്ക് ഫ്രൂട്ട് പപ്പടമാണ്.
1: പപ്പടം
0: നമ്മൾ ഫസ്റ്റ് നമ്മൾ തന്നെ ജാക്ക് ഫ്രൂട്ട് എടുക്കാൻ തുടങ്ങി. പിന്നെ കുറച്ച് അടുത്തിൻ്റെ തോട്ടത്തിൽ നിന്ന് വാങ്ങാൻ തുടങ്ങി. പിന്നെ ഇപ്പോൾ ഒരു 10 കിലോമീറ്റർ റേഡിയസിന് നമ്മൾ ചക്ക ചുള ഉണ്ടാക്കിയെങ്കിൽ അത് പർച്ചേസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു 1000 തൈകൾ ജാക്ക് ഫ്രൂട്ട് വെച്ചിട്ടുണ്ട്. ഈ കൊല്ലത്തിന് നമുക്ക് അതിൻ്റെ ഈൽഡ് കിട്ടാൻ തുടങ്ങി.
1: അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സമീപവാസികളെ ആരെയും ജാക്ക് ഫ്രൂട്ടായിട്ട് കഴിക്കാൻ വിടൂല എന്നാണ് ഉദ്ദേശിക്കുന്നത്?
0: കഴിക്കാൻ വിടുന്നില്ല, പക്ഷേ മോസ്റ്റ് ഓഫ് ദ മെജോറിറ്റി ഓഫ് ദ ജാക്ക് ഫ്രൂട്ട് വേസ്റ്റായിട്ട് പോകുന്നുണ്ട്. അതാണ് നമ്മൾക്കൊരു ഈ ജാക്ക് ഫ്രൂട്ടിന് എന്താ ഒന്ന് ചെയ്യണമെന്നുണ്ടായ ഇത് വന്നത്.
1: ഇപ്പം അജയ് പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് ഈ ചക്ക, നമുക്കൊരു അത്യാവശ്യം നമ്മൾ വേണ്ടത് കഴിച്ച് ബാക്കി ഒരുപാട് ചക്ക വേസ്റ്റ് ആവുകയാണ് അല്ലേ. ഈ വേസ്റ്റായി പോകുന്ന ചക്കയാണ് ശരിക്കും പറഞ്ഞാൽ അജയ് ഇത്തരത്തിലുള്ള വാല്യുവേഡ് പ്രൊഡക്റ്റായി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പപ്പടം എന്നുള്ളൊരു കൺസെപ്റ്റ് എങ്ങനെയാണ് വന്നത്?
0: ആ പപ്പട വീട്ടിൽ അമ്മ പപ്പടം ഉണ്ടാക്കി വന്നിട്ടുണ്ടായിരുന്നു. അയക്കേണ്ട ഡിമാൻഡ് നോക്കി, നല്ലൊരു മാർക്കറ്റ് ലൈന് ഗ്യാപ്പ് ഉണ്ട് ജാക്ക് ഫ്രൂട്ട് പപ്പടത്തിന്. ഒരു ഗ്യാപ്പ് ഉണ്ട്, ഇപ്പോൾ ഡിമാൻഡ് നല്ലോണം ഉണ്ട് ജാക്ക് ഫ്രൂട്ട് പപ്പടത്തിന്. പക്ഷേ അതിന് ഉണ്ടാക്കുന്നവർ വരുമോ കുറവാണ്. എന്ത് പറയുന്നെങ്കിൽ ജാക്ക് ഫ്രൂട്ട് കണ്ണിനെ കാണാനും കുറേ ഉണ്ടാവും. അതിനെ വീട്ടിലേക്ക് എത്തിക്കാൻ അതിൻ്റെ ആടെ ഒരു ചാലഞ്ചസ് ഉണ്ട്. ഏടെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് ഉണ്ടായ ജാക്ക് ഫ്രൂട്ട് ഫാർമ് ഇല്ല, ചക്ക ഫാർമ് ഇല്ല. ഏഴാം അവർ ഏടെ സ്ഥലം കിട്ടിയിട്ടുണ്ട്, ആടെ ചക്ക തൈ വെച്ചിട്ടുണ്ട്. ആർക്ക് വണ്ടി പോവില്ല, വലിയൊരു കുയിലുണ്ടാവും, അവിടെ നിന്ന് കൊണ്ടുവരാൻ തന്നെ അതിക്കൊരു പ്രയാസമുണ്ട്. പറിച്ചെടുക്കാൻ പാടുണ്ട്, എല്ലാ വലിയ മരങ്ങൾ മുകളിലേക്ക് കയറാൻ ആൾ വേണം. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ പുതിയത് തോട്ടി വന്നിട്ടുണ്ട്, ലൈല് എടുക്കണം, അങ്ങനെ എല്ലാം ആക്കിയിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്.
1: ഈ പപ്പടം പഴുത്ത ചക്കയിൽ നിന്നാണോ അല്ലെങ്കിൽ സാധാ മൂപ്പത്തി ചക്കയിൽ നിന്നാണോ?
0: ഇത് മൂപ്പത്തി ചക്കന്ന പപ്പടമാണ്. പഴുത്ത ചക്കന്നത് പപ്പടം ഉണ്ടാക്കാം, പക്ഷെ നമ്മൾ മൂപ്പത്തി ചക്കന്ന പപ്പടം ഉണ്ടാക്കുന്നതാണ്.
1: അതിൻ്റെ പ്രോസസ്സിനെ കുറിച്ചൊന്ന് പറയാമോ?
0: അതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞെങ്കിൽ നല്ല വെളിഞ്ഞ ചുള കിട്ടണം. അത് ഏത് ആയെങ്കിലും, തുളുവാങ്കിലോ വരിക്കാങ്കിലോ ഏതെങ്കിലോ, നല്ല വെളുത്ത ചക്കൻ്റെ ചുള. അതിന് ഫസ്റ്റ് നമ്മൾ ഇഡ്ലി പാത്രം ഉണ്ടല്ലോ, അതിൽ വെച്ചിട്ട് അതിനെ വേവിപ്പിച്ചിട്ട് പിന്നെ കടയണം. കടഞ്ഞിട്ട് അതിൻ്റെ ഉണ്ട ഉണ്ടാക്കിയിട്ട് ഇത് അമർക്കുന്നതാണ്. പിന്നെ ഡ്രൈയിങ് പ്രോസസ്സാണ്. ഇതാണ് ഒരു സിമ്പിൾ പ്രോസസ്സാണ്. പിന്നെ ഡ്രൈ ആയ പിന്നെ ഇത് സെൽഫ് ലൈഫ് ഒരു 2-3 കൊല്ലം ഉണ്ടാവും. സ്റ്റോർ ഇറ്റ് വെൽ, ഇറ്റ് വിൽ ലാസ്റ്റ് അപ് ടു 2 ഇയേഴ്സ് ഓർ 3 ഇയേഴ്സ്. പിന്നെ അതെ, പിന്നെ ഫ്രൈ ചെയ്തിട്ട് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. ഫ്രൈ ആയെങ്കിലും ഒക്കെ, മൈക്രോവേവിലാങ്കിലും ഒക്കെ, ഏതെങ്കിലും ആവും.
1: നമ്മുടെ സാധാരണ പപ്പടം യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇത് യൂസ് ചെയ്യാം.
0: യൂസ് ചെയ്യാം, നല്ല ടേസ്റ്റിയാണ്.
1: ഇതിൽ മറ്റെന്തെങ്കിലും ചേർക്കുന്നുണ്ടോ? വെറും ഇത് ജാക്ക് ഫ്രൂട്ട് മാത്രമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് വരുന്നുണ്ടോ?
0: ഈക്ക് ജാക്ക് ഫ്രൂട്ട് മാത്രമാണ്. ജാക്ക് ഫ്രൂട്ടിന് ടേസ്റ്റിന് വേണ്ടിയിട്ട് സോൾട്ട്, പിന്നെ മുളക് പൊടി. മുളക് പൊടി ഞമ്മണ് ഉണ്ടാക്കുന്നുണ്ട്. മുളക് ഞമ്മളെന്ന് കൊടുത്തിട്ട് അതിൻ്റെ തൊട്ടെടുത്തിട്ട് അതിനെ ഉണക്കിയിട്ട്, കവിയിട്ട് ഉണക്കിയിട്ട് പൗഡർ ആക്കിയിട്ട് ഞമ്മളെന്ന് മുളക് പൊടി ഞമ്മളെന്ന് ഉണ്ടാക്കുന്നതാണ്.
1: ജാക്ക് ഫ്രൂട്ടിൻ്റെ മറ്റ് ഏതൊക്കെ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് ആണുള്ളത്?
0: മറ്റേ ഇത് ചക്ക ചുള ഉണക്കുന്നുണ്ട്, പിന്നെ ജാക്ക് ഫ്രൂട്ട് ചിപ്സ്, ചക്ക കുറു, ചക്ക കുറുവിൻ്റെ പൗഡർ, അതെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം കുറച്ച് കുറവാണ്. നമ്മൾക്ക് പപ്പടത്തിൻ്റെ ഒരു പ്രൊഡക്ഷനെ മോസ്റ്റ്ലി ഫോക്കസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ.
1: അപ്പോൾ ഇത് എവിടെ നിന്നാണ് ഇത്രയും ചക്ക കൊണ്ടുവരുന്നത്?
0: ഞങ്ങൾ അടുത്തിൻ്റെ തോട്ടത്തിന് ഞമ്മളത് അങ്ങനെയെല്ലാം കളക്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് ആൾക്കാർ ഞങ്ങൾക്ക് ചുള ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്, ചുള നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയെല്ലാം ആക്കിയിട്ട് നമ്മൾ ചക്ക കളക്ഷൻ ചെയ്യുന്നുണ്ട്.
1: ഇത്രയും പ്രൊഡക്ട്സുകൾ ഉണ്ടാക്കുമ്പോൾ അതിന് മെഷീനറി അല്ലെങ്കിൽ അങ്ങനെയുണ്ടോ, അല്ലെങ്കിൽ ഹാൻഡ് മെയ്ഡ് ആണോ, ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്?
0: നമ്മളിത് മെഷീനറീസ് ഇട്ടിട്ടുണ്ട്, സെമി ഓട്ടോമാറ്റിക് മെഷീനാണ്. ചക്ക മുറിച്ചിട്ട് എടുക്കുന്നത് കയ്യിലാണ്, പിന്നെ മെഷീൻസാണ്. അതിന് ഹെവി ഡ്യൂട്ടി മെഷീൻസ് ഇട്ടിട്ടുണ്ട്, ഹൈഡ്രോളിക് പ്രസ്സിങ് മെഷീൻസ് ഇട്ടിട്ടുണ്ട്, ബോൾ മേക്കിംഗ് മെഷീനും ഇട്ടിട്ടുണ്ട്, ഡ്രൈയിങ്ങിനും അതിൻ്റെ ഇത് ഡ്രയർ ആക്കിയിട്ടുണ്ട്.
1: ഇപ്പം ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ഇതിൻ്റെ മാർക്കറ്റിങ്ങിനെ കുറിച്ചാണ്. അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഏത് രീതിയിലാണ് മാർക്കറ്റ് ചെയ്യുന്നത്?
0: നമ്മൾ ഡയറക്റ്റ് ടു കസ്റ്റമർ ചെയ്യുന്നുണ്ട്. മെയിൻലി നമുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. ഒരു ബാംഗ്ലൂർ സിറ്റിക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, നമ്മുടെ സൗത്ത് കാനറയ്ക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ത്രൂ ആയിട്ട് ഔട്ട്ലെറ്റ്സിലേക്ക് പോകുന്നുണ്ട്. ഡയറക്റ്റ് ചില ഔട്ട്ലെറ്റിലേക്ക് നമ്മൾ അയക്കുന്നുണ്ട്. ഇങ്ങനെയായിട്ടൊരു ഔട്ട്ലെറ്റ്സിലാണ് നമ്മളിത് മെയിൻലി മാർക്കറ്റ്. ബാംഗ്ലൂർ ആണെങ്കിൽ ഇപ്പോൾ ബാംഗ്ലൂർ സ്റ്റോർസ് ഉണ്ട്, മലനാട് അങ്കടി ഉണ്ട്, ഗ്രാമരാജ്യ ഉണ്ട്, ഇങ്ങനത്തെ പല ഷോപ്സ് ഉണ്ട്, ആൾക്കാരെല്ലാം പോകുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മളിത് മാർക്കറ്റിംഗ്. പിന്നെ കുറച്ച് ഓൺലൈൻ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്.
1: ഇത് ജാക്ക് ഫ്രൂട്ട് ചക്ക എന്ന് പറഞ്ഞ ഒരു സീസണൽ ആണല്ലോ ഈ ചക്ക കിട്ടുന്നത് അല്ലേ. ഇപ്പം പിന്നെ കുറേ പുതിയ വെറൈറ്റി ഒക്കെ വരുന്നപ്പോൾ ചില എല്ലാ സമയങ്ങളിലും കിട്ടുന്ന അത് പക്ഷേ വളരെ ദുർലഭമാണ്. സാധാരണ നമ്മുടെ നാട്ടിൽ ഒരു സീസണൽ പ്രൊഡക്റ്റായിട്ടാണ് ഈ ചക്ക കിട്ടുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഈ ചക്ക നിങ്ങളെങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അതിൻ്റെ മറ്റുള്ള പ്രവർത്തനങ്ങൾ?
0: ഇല്ല, നമ്മൾ ചക്ക സ്റ്റോർ ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ സീസണിൽ ചക്ക പപ്പടം ചക്കത്തിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാക്കും. ഓഫ് സീസണിൽ നമ്മൾ കപ്പ, കൊള്ളി, ഇത് ടാപ്പിയൊക്കെ അതിൻ്റെ പപ്പടം ഉണ്ടാക്കുന്നത്, പിന്നെ സ്വീറ്റ് പൊട്ടേറ്റ അതിൻ്റെ പപ്പടം ഉണ്ടാക്കുന്നത്, മഞ്ഞപ്പൊടി ചെയ്യുന്നുണ്ട്, സ്പ്രൗട്ടേറ്റ് റാഗി പൗഡർ ചെയ്യുന്നുണ്ട്, കുങ്കുമ ചെയ്യുന്നുണ്ട്, സാഗു സെൻഡിക ചെയ്യുന്നുണ്ട്, ഇങ്ങനെ വേറെ വേറെ പ്രൊഡക്ട്സ് ഓഫ് സീസണിൽ ചെയ്യുന്നുണ്ട്. സോ ഇടീ വർഷം നമ്മൾ ഇത് ഈ അഗ്രികൾച്ചർ ബേസ്ഡ് വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്.
1: അപ്പോൾ ജാക്ക് ഫ്രൂട്ട് മാത്രമല്ല മറ്റ് ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ ഈ ഒരു ബ്രാൻഡിൽ ഇറങ്ങുന്നുണ്ട് അല്ലേ? എന്താണ് ബ്രാൻഡ് നെയിം? എന്താണ്
0: ജാക്ക് ടെയിൽസ് എന്ന ബ്രാൻഡ് നെയിമാണ്. അതിലാണ് വേറെ വേറെ പ്രൊഡക്ട്സ് വരുന്നുണ്ട്. മെയിൻലി ജാക്ക് ഫ്രൂട്ട് പ്രൊഡക്ട്സ് ആണ്. ഓഫ് സീസണിൽ നമ്മൾ വേറെ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ജാക്ക് ഫ്രൂട്ട് പപ്പടം ഇടി വർഷത്തേക്ക് ഉണ്ടാകുന്നത് ഉണ്ടാക്കിയിട്ട് വെക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് ആകുന്നില്ല. എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ വെദർ പ്രോബ്ലംസ്, ഈ കൊല്ലം നമുക്ക് നല്ലോണം ലേറ്റായി ചക്ക പിടിക്കുമ്പോൾ, ഈൾഡ് വരുമ്പോൾ നല്ലോണം ലേറ്റായി. ഇങ്ങനെ വെദർ പ്രോബ്ലംസ് ആയിട്ട് നമുക്ക് അതൊരു ചാലഞ്ചാണ് ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്നത്.
1: അതായത് പ്രൊഡക്റ്റ് കിട്ടുന്നതിൻ്റെ ഒരു അല്ലേ വിഷയം, നമുക്ക് അതാത് സമയത്ത് കിട്ടാനുള്ള ഒരു ദൗർലഭ്യം അല്ലേ.
0: പിന്നെ മഴ ജാസ്തി അങ്ങനെ നമുക്ക് ഡ്രൈയിങ്ങിന് കുറച്ച് സമയം എടുക്കും, അങ്ങനെയെല്ലാം ആയിട്ട് കുറച്ച് ചാലഞ്ചസ് ഉണ്ട്.
1: ജാക്ക് ഫ്രൂട്ടിൽ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ പപ്പടം എന്ന് പറഞ്ഞു, അപ്പോൾ ഇതിൻ്റെ മറ്റു ഒരുപാട് പ്രൊഡക്ട്സുകൾ ഇന്ന് വിപണിയിലുണ്ട്, അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ?
0: ആ, നമ്മൾ ഇത് പൗത്ത ചക്ക ഡ്രൈയിങ്ങിന് നമ്മൾ നോക്കുന്നുണ്ട്. ഇനി എന്ത് പറഞ്ഞെങ്കിൽ നമുക്ക് ഇപ്പോൾ ചക്ക എടുക്കുമ്പോൾ അതിൽ പൗത്ത ചക്ക ഉണ്ടാവും. അപ്പോൾ പൗത്ത ചക്കക്ക് നമ്മൾ ഇനി അതിലൊരു വെറൈറ്റി പറഞ്ഞെങ്കിൽ അതിനെ കാച്ചിട്ട് ഒരു ഹൽവറ ഉണ്ടാക്കിയിട്ട് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ കുറവാണ്, പക്ഷേ അതാണ് നമ്മൾ നെക്സ്റ്റ് ടാർഗറ്റ്. എന്ന് പറഞ്ഞെങ്കിൽ പൗത്ത ചക്ക വന്നെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാക്കണമെന്ന്.
1: അല്ല, അപ്പോൾ ഈ നിങ്ങൾ സ്റ്റോർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞല്ലോ, സാധാരണ ഇത്തരം ഈ സീസണൽ അസംസ്കൃത വസ്തുക്കൾ സാധാരണ കോൾഡ് സ്റ്റോറേജ് പോലെയുള്ള സംവിധാനങ്ങൾ സ്റ്റോർ ചെയ്തുകൊണ്ടാണ് പലരും പിന്നീട് പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് പരമാവധി ആ സീസണിൽ ചക്ക സ്വരൂപിക്കുകയും അത് ഇത്തരത്തിലുള്ള സംവിധാനത്തിലേക്ക് സ്റ്റോർ ചെയ്തുകൊണ്ട് എല്ലാ സമയത്തും ഈ നിങ്ങളുടെ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു സാഹചര്യം?
0: ചിന്തിച്ചിട്ടുണ്ട്. അതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാൽക്കുലേഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനി ഒരു രണ്ട് കൊല്ലത്തിൽ വി മൈറ്റ് ഗോ ദെയർ. ഇത് ഈ കോൾഡ് സ്റ്റോറേജ് അങ്ങനെ ഇല്ലെങ്കിൽ ചക്ക ചുള ഡ്രൈ ആക്കിയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. പക്ഷേ ആ ചക്ക ചുള ഡ്രൈ ആയിട്ട് സ്റ്റോർ ചെയ്തെങ്കിലും ഈ കോൾഡ് സ്റ്റോറേജിൽ ചെയ്തെങ്കിലും ഈ ഫ്രഷ് ഉണ്ടാക്കിയ ക്വാളിറ്റി അതിൽ വരുന്നില്ല. അതാണ് ഞങ്ങൾ മെയിൻലി കൺസേൺ ഓൺ ക്വാളിറ്റി. ഇപ്പം ഈ ട്രഡീഷണൽ ആയിട്ട് പപ്പടം എങ്ങനെ വന്നോണ്ടെ അതേ ക്വാളിറ്റി നമുക്ക് ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. അത് ഈ കോൾഡ് സ്റ്റോറേജിൽ ഡ്രൈയിലും ആ ക്വാളിറ്റി നമുക്ക് കിട്ടുന്നില്ല. അതിക്കാണ് നമ്മൾ ശ്രമിക്കുന്നുണ്ടത് എന്താ ചെയ്യണമെന്ന്.
1: പിന്നെ ഈ ചക്കക്കുരു എന്താണ് പ്രൊഡക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞത്?
0: ചക്കക്കുരുവിൻ്റെ നമ്മൾ പൗഡർ ചെയ്യുന്നുണ്ട്. ചക്കക്കുരു ഡ്രൈ ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ചക്കക്കുരു പൗഡർ നല്ല ന്യൂട്രീഷ്യസ് ആണ്. അതിന് നമ്മൾ സാമ്പാറിന് തിക്കനിങ് ഏജൻറ്റ് ആയിട്ട് നമുക്ക് ചക്കക്കുരു പൗഡർ ഇടാം. ഹൈലി ന്യൂട്രീഷ്യസ് ആണ്. പിന്നെ അതിൻ്റെ മിൽക്ക് ഷേക്കുകൾ ഉണ്ടാക്കാം, പായസം ഉണ്ടാക്കാം, ഇങ്ങനെയുണ്ട് പല രീതിയിൽ ചക്കക്കുരു പൗഡർ യൂസ് ചെയ്യുക.
1: നമുക്കറിയാം ഇന്ന് മാർക്കറ്റിങ്ങിൽ ഒരുപാട് സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാർക്കറ്റിംഗ് മേഖലയിൽ അത് ഉപയോഗിക്കുന്നുണ്ടോ?
0: ഉപയോഗിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്, യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ട്, പല യൂട്യൂബ് ചാനൽസിൽ നമ്മളത് സ്റ്റോറി വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിൽ നമ്മൾ പ്രൊഡക്ട്സിൻ്റെ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്.
1: ശരിക്കും പറഞ്ഞാൽ അജയ് ഒരു എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് പോകേണ്ട ആളാണ് അല്ലേ? അപ്പം ഈ നമ്മുടെ ചെറുതിലെ നമ്മൾ കണ്ടുവളർന്ന അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ച ആ ഒരു മേഖല, കാർഷിക മേഖല നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നൊരു ഒരു സംഗതിയായി മാറിയതുകൊണ്ടാകാം അജയ് ആ മേഖലയിലേക്ക് ഡൈവേർട്ടായി പോയത് അല്ലേ? അപ്പോൾ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ, അതായത് ഈ ഒരു നിങ്ങളെപ്പോലെയുള്ള പല യുവത്വവും മറ്റ് മേഖലകൾ തേടി പോയിട്ടുണ്ടാകും, നിങ്ങളെ കൂടെ പഠിച്ചവരൊക്കെ. അപ്പം അജയിനെ കുറിച്ച് അജയ് ചിന്തിക്കുമ്പോൾ എന്ത് തോന്നുന്നു? നിങ്ങൾ ഈ മേഖലയിലേക്ക് വന്നത് ഏതൊക്കെ ഏത് രീതിയിലാണ് നിങ്ങളിപ്പം എഫക്റ്റ് ചെയ്യുന്നത്?
0: ഞാൻ മെയിൻലി ഒരു ഹാപ്പി ലൈഫ് ഈസ് എ സക്സസ്ഫുൾ ലൈഫ് എന്ന് ആലോചിക്കുന്ന ആളാണ്. പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് അതിൽ ഞാൻ കുശിലുണ്ട്. അങ്ങനെ നമ്മൾ അതിലുണ്ട് അർണിങ് ഒരു കുഴപ്പമില്ലാത്ത അർണിങ് വരുന്നുണ്ട്. അപ്പോൾ ഒരു റിഗ്രറ്റും ഇല്ല. നല്ല ഇതുവരെ 5 കൊല്ലം ആയി ഇന്നെ തുടങ്ങിയിട്ട്, കോളേജ് വിട്ടിട്ട് 7 കൊല്ലം ആയിക്കൊന്ന് വന്നു. ഒരു റിഗ്രറ്റ് ഇല്ലാത്ത എവറി ഡേ നമ്മൾ പോകുന്നുണ്ട്.
1: മറ്റാകുലതകളൊന്നും ഇല്ലാതെ അല്ലേ ഹാപ്പി ലൈഫായിട്ട് പോകുന്നു. അപ്പം ഇപ്പം ഇത്തരത്തിലുള്ള വാല്യൂ ആഡഡ് പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ശാസ്ത്രീയമായ ട്രെയിനിങ്, നിങ്ങൾ മറ്റൊരു മേഖല ആയിരുന്നു എന്ന് പറഞ്ഞു, ഇത് എഞ്ചിനീയറിംഗ് മേഖലയിലായിരുന്നു, പക്ഷേ ഈ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളെ കുറിച്ച് പഠിക്കുക, അതിനെക്കുറിച്ച് മനസ്സിലാക്കുക, അതൊക്കെ ഏത് രീതിയിലാണ്, എവിടെ നിന്നായിരുന്നു?
0: നമ്മൾ ചെറുതിമ്പോഴാകുമ്പോൾ നമ്മൾ അമ്മന്തൊക്കെ കൂടിക്കൊണ്ടുണ്ടായി ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഹെൽപ്പിന് നമ്മൾ സമ്മർ ഹോളിഡേയ്സിൽ അമ്മന്തൊക്കെ അജ്ജിരൊക്കെ എല്ലാം കൂടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്.
1: അതൊരു ട്രഡീഷണൽ പരമ്പരാഗത രീതിയിൽ വന്നതായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞത് ഒരു ശാസ്ത്രീയമായ രീതിയിൽ ഇതിനെ ഒരു മറ്റൊരു ലെവലിലേക്ക് എത്തിക്കണമെങ്കിൽ ഒരു ശാസ്ത്രീയമായ രീതിയിലൊരു പഠനം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത് എവിടുന്നൊക്കെയായിരുന്നു കിട്ടിയിരുന്നത്?
0: നമ്മൾ കെ വി കെലി ഓരോ

0: പ്രൊഡക്ട്സ് ഇൻ്റെത് മാർക്കറ്റിംഗിൻ്റെത് സെഷൻസ് അറ്റൻഡ് ചെയ്തിരുന്നു. അതും അതിനായിട്ട് നമുക്ക് കുറച്ച് നോളജ് കിട്ടിയിട്ടുണ്ട്. ഓൺലൈൻ നോക്കിയിട്ടുണ്ട്, മാർക്കറ്റിംഗ് ടെക്നിക്സ് എന്താണ് അതെല്ലാം നമ്മൾ ഓൺലൈൻ പഠിച്ചിട്ടുണ്ട്. എക്സ്പീരിയൻസിന് കുറച്ച് വരുന്നുണ്ട്.
1: നമ്മുടെ താല്പര്യം അല്ലേ, അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ആ താല്പര്യത്തിൻ്റെ പുറത്ത് നമ്മൾ പല മേഖലകളിൽ നിന്ന് അത് പഠിച്ചെടുക്കാനുള്ള ഒരു ആർജവം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കും. അത് നമ്മൾ നമ്മുടെ ലൈഫിൽ അത് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്തപ്പോൾ നിങ്ങളിപ്പോൾ പറഞ്ഞു മരച്ചീനി അങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങളെ കൊണ്ടും പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കും ഏതൊക്കെയാണെന്നുള്ളത്.
0: കപ്പൻ്റെ പപ്പടം ഉണ്ടാക്കുന്ന, കപ്പൻ്റെ പൗഡർ ഉണ്ടാക്കുന്ന, ഡ്രൈ ചെയ്തിട്ട് അതിൻ്റെ പൗഡർ, മധുരം കിഴങ്ങ് പപ്പടം, പിന്നെ ഉന്ന് എന്താ ഉറുദ്ദാൽ, പിന്നെ പച്ചമുളക് ഇട്ടിട്ട് ഒരു കൊണ്ടാട്ടം ഫ്രൈ എംസ് ഉണ്ടാക്കുന്നുണ്ട്. ഓണിയൻ ഫ്രൈ എംസ് ഉണ്ടാക്കുന്നു, ഗാർലിക് ഫ്രൈ എംസ്, സാബുദാൻ ഫ്രൈ എംസ്, പിന്നെ കുങ്കുമ ഉണ്ടാക്കുന്നുണ്ട്. അത് മെയിൻലി അതിൻ്റെ ബേസാണ് ടർമറിക്. ടർമറിക് പിന്നെ ലെമനാണ് അതിൻ്റെ ബേസ്. നമ്മൾ മെയിൻലി മാർക്കറ്റിൽ കിട്ടുന്ന കുങ്കുമ കെമിക്കൽ ബേസ്ഡ് ആണ്. നമ്മളതിനെ ട്രഡീഷണലായിട്ട് എങ്ങനെ ഇത് ഏൻഷ്യൻ ടൈംസിൽ എങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് അത് നമ്മൾ ചെയ്യുന്നുണ്ട്. നല്ല മാർക്കറ്റും ഉണ്ടായിക്ക്, നല്ല വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിങ്ങിലാണ് നമ്മളത് ചെയ്യുന്നുണ്ടായത്. ഒരു അലർജിയും ഇല്ല ഞങ്ങൾക്ക് ഇട്ടെങ്കിൽ.
1: അതായത് ഇത് ഉപയോഗിച്ചവരുടെ മൗത്ത് പബ്ലിസിറ്റിയിലാണ് നിങ്ങളുടെ ശരിക്കും മാർക്കറ്റിംഗ്.
0: കുങ്കുമ പിന്നെ മഞ്ഞൾ പൗഡർ മെയിൻലി വേർഡ് ഓഫ് മൗത്ത് ആണ്. അതിൽ വലിയൊന്നും മാർക്കറ്റിങ്ങിന് നമ്മൾ പോയിട്ടില്ല. അതിൻ്റെ അത് ചാലഞ്ചസ് ഉണ്ട്. ഒരു കുങ്കുമത്തിൽ നിന്ന് ബാച്ച് ഉണ്ടാക്കാൻ ഒരു മാസം സമയം വേണം ഈ ട്രഡീഷണൽ ടൈപ്പിൽ ഉണ്ടാക്കുമ്പോൾ. പിന്നെ ടർമറിക് അവൈലബിലിറ്റി, ലെമണിൻ്റെ സീസണിൽ അത് ഉണ്ടാക്കാൻ പറ്റുമോ അത്ര, അങ്ങനെ അതെല്ലാം ചാലഞ്ചസ് ഉണ്ട്. അതിന് വലിയൊരു മാർക്കറ്റിങ്ങിന് പോയിട്ടില്ല. ഇപ്പോൾ ഇത് അതിന് പോയെങ്കിലും പിന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ നമ്മൾ കൂട്ടേണ്ടി വരും. അത്രയുമ്പോൾ ചലഞ്ചസ് ഇനിയും കൂടിപ്പോയി. അത്രയുമ്പോൾ അതിൽ കുറച്ച് സമയം എടുക്കും, അത് ചെയ്യുന്നുണ്ട്.
1: അപ്പോൾ ഇതിനു വേണ്ടി ഇത്രയും വെറൈറ്റി പ്രൊഡക്ട്സുകൾ ഉണ്ടല്ലോ ഇപ്പം നിങ്ങളുടെ ആ ഒരു ബ്രാൻഡിൽ. അപ്പോൾ അതിന് അജയ് തനിച്ചാണോ അല്ലെങ്കിൽ കൂടെ സ്റ്റാഫിനെ വെച്ചിട്ടാണോ അല്ലെങ്കിൽ മറ്റ് വീട്ടുകാർ സഹായിച്ചിട്ടാണോ, ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ?
0: ഞങ്ങൾക്കൊരു 8 സ്റ്റാഫ് ഉണ്ട് ഇതിനെ ചെയ്യാൻ. അങ്ങനെ സ്റ്റാഫ് ഇട്ടിട്ട് നമ്മൾ അതിൽ ഇൻവോൾവ് ആകുന്നുണ്ട്. വീട്ടിൽ നിന്ന് അച്ഛനും അമ്മനും അതിൽ ഇൻവോൾവ് ആകുന്നുണ്ട്. അങ്ങനെയായിട്ട് ഇത് നടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഏതെങ്കിലും മാർക്കറ്റിങ്ങിൽ ഈ മെഷീൻസ് അന്വേഷിക്കാൻ പുറത്ത് പോയെങ്കിൽ അച്ഛനും അമ്മനും അവിടെ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യും, എന്താണുണ്ട് അതെല്ലാം നോക്കിക്കൊള്ളൂ.
1: അപ്പം ഇങ്ങനെയൊരു ടെക്കി അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് പോകേണ്ട ഒരു വ്യക്തി ഇങ്ങനൊരു കാർഷിക മേഖലയിലേക്ക് വന്നു സക്സസ് ആണ് അല്ലേ, ഇപ്പം സക്സസ് ആയിട്ടാണല്ലോ തോന്നുന്നത്. അപ്പം അജയനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മേഖലയിലേക്ക് വരുന്ന യുവാക്കളോട് അല്ലെ യുവ മനസ്സുകളോട് എന്താണ് പറയാനുള്ളത്?
0: ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് പോയിക്കോളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എൻ്റർപ്രനർഷിപ്പിൽ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് എന്തോ ഒരു ഐഡിയ ഉണ്ട്, അത് നിങ്ങൾക്ക് ഒരു എഗ്രികൾച്ചർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, പല എഗ്രികൾച്ചറിൻ്റെ ബേസ്ഡ് വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കാം, അതിൽ നല്ല ഇത് മാർജിനും ഉണ്ടാക്കാം, പ്രോഫിറ്റബിൾ ബിസിനസ് ആയിട്ട് കൊണ്ടുപോകാം. അതിനൊരു ഇൻട്രസ്റ്റ് നമ്മൾ അതിക്ക് ജമ്പ് ഇന്നാവാനും ഉണ്ടായതിൻ്റെ
1: ഇൻട്രസ്റ്റ് മാത്രമല്ല നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കുകയും വേണം അല്ലേ. കാരണം ശാസ്ത്രീയമായ ഒരു അവബോധം വളരെ പ്രധാനമാണ് ഇത്തരത്തിലുള്ള വാല്യൂ ആഡഡ് പ്രൊഡക്റ്റിൻ്റെ മേഖലയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ. പിന്നെ മറ്റൊരു വശം ഇതിൻ്റെ മാർക്കറ്റിംഗ്. കാരണം പ്രൊഡക്റ്റ് എത്രയും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമായിരിക്കും ഇതിൻ്റെ അവൈലബിലിറ്റി ഈ നോക്കിയിട്ട്, പക്ഷേ ഇതിൻ്റെ ഒരു മാർക്കറ്റിങ്ങിൻ അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇതൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് അത് സക്സസ്സിലേക്ക് വരുന്നത്. അപ്പം അജയനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം പഠിച്ചെടുത്തു. KVK പോലെയുള്ള സംവിധാനങ്ങൾ അല്ലേ, അതും ഒരു സഹായകമായി.
0: KVK നല്ല സഹായിക്കും. നിങ്ങൾ പോയിട്ട് അടുത്തുണ്ടായ KVK പോയിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ശരിയായ രീതിയിൽ അവർ നിങ്ങൾക്ക് ഗൈഡ് ചെയ്യും. ഈ ഫുഡ് ടെക്നോളജി അവരുടെ അടുത്ത് എന്തെല്ലാം ഉണ്ട് എല്ലാം നിങ്ങൾക്ക് പഠിപ്പിക്കും. നിങ്ങൾ അതിൻ്റെ സെഷൻസ് അറ്റൻഡ് ചെയ്യണം. അത്രമേ നിങ്ങൾക്ക് ഉണ്ടായ എല്ലാ എന്ത് ഡൗട്ട്സ് ഉണ്ട് എല്ലാം ക്ലിയർ ആക്കിക്കൊണ്ട് പോവാം.
1: അപ്പോൾ അതാണ് നമ്മുടെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗിക്കുക. ആ ഉപയോഗപ്പെടുത്തിയ അറിവുകൾ നമ്മൾ നമ്മളെ ലൈഫിൽ പ്രാബല്യത്തിൽ വരുത്തുക. അത് അങ്ങനെ ആകുമ്പോൾ നമുക്കത് സക്സസ് ആക്കി എടുക്കാൻ പറ്റും എന്നുള്ളതിനൊരു മികച്ച തെളിവാണ്. ഒരു ഒരു സംരംഭകൻ എന്ന രീതിയിൽ അല്ലേ അജയ് അതിനൊരു ഒരു വ്യക്തമായ തെളിവാണ്.
0: അതെ, അങ്ങനെ
1: ഈ ഒരു സംരംഭകത്വം അല്ലെങ്കിൽ സംരംഭകൻ എന്ന രീതിയിൽ അജയ് എന്താണ് പറയുന്നത്?
0: ചാലഞ്ചസ് ഉണ്ട്. ഏത് ഫീൽഡിലേക്ക് പോയെങ്കിലും അതിൻ്റെ അത് ചാലഞ്ചസ് ഉണ്ട്. ആ ചാലഞ്ചസ് ഫേസ് ചെയ്യാനേ നമുക്ക് പറ്റൂ. അത് ചാലഞ്ചസ് എവറി ഡേ ചാലഞ്ചസ് എടുത്തിട്ട് അതിനെ ക്ലിയർ ചെയ്തുകൊണ്ട് പോയെങ്കിൽ നല്ല രീതിയിൽ പോവാം.
1: ഏതായാലും അജയുടെ ആ തീരുമാനം, ആ എഞ്ചിനീയറിംഗ് പഠിച്ച് ഇറങ്ങിയ സമയത്തെടുത്ത തീരുമാനം വളരെ ഉചിതമാണ് എന്ന് തന്നെയല്ലേ അജയൻ ഇപ്പോൾ തോന്നുന്നത് അല്ലേ?
0: ഉചിതമാണ്.
1: ഇത്തരത്തിലുള്ള സംരംഭകത്വ പ്രോഗ്രാമുകളും അല്ലെ പരിപാടിയായി അല്ലെ ഇത്തരത്തിലുള്ള സംരംഭകത്വ മനസ്സുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം എന്നാണ് തോന്നുന്നത്.
0: ഇതന്നെ തീരുമാനമാണ്, ഇതന്നെ ചെയ്തുകൊണ്ട് പോകും.
1: ഏതായാലും ഈ ഒരു യുവ മനസ്സിനെ ഇത്തരത്തിലുള്ള മേഖലയിലേക്ക് കടന്നു വരാനും ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ സമൂഹത്തിലേക്ക് നൽകാനും കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ. എല്ലാവിധ ആശംസകളും.
0: താങ്ക് യു.
2: കാസർഗോഡ് ബദിയടുക്ക പഞ്ചായത്തിലെ നേർച്ചാൽ സ്വദേശി അജയ് ശങ്കർ കണ്ടികയുടെ കാർഷിക സംരംഭകത്വ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഇതുവരെ. അഭിമുഖം

പ്രഭാത്. ഹരിതവീഥിയിൽ ഇനി സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണിയെ അടുത്തറിയാം. കേരളത്തിന്റെ തനതായ സുഗന്ധവ്യഞ്ജനങ്ങളാണ് ഏലവും കുരുമുളകും. ഇരുവരും വിദേശ നാണ്യം നേടിത്തരുന്നതിൽ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. കറുത്ത പൊന്ന് എന്നും സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നും വിശേഷണമുള്ള കുരുമുളക് കേരളത്തിൽ എല്ലായിടത്തും കൃഷി ചെയ്യാറുണ്ടെങ്കിലും ഏലത്തിന്റെ കാര്യം വ്യത്യസ്തമാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന ഏലം ഇഞ്ചിയുടെ കുടുംബാംഗമാണ്. ഏലറ്റേറിയ കാഡ്മം എന്നാണ് ശാസ്ത്രീയ നാമം. ഇവ സമുദ്രനിരപ്പിൽ നിന്നും 600 മുതൽ 1200 മീറ്റർ വരെ ഉയരമുള്ളതും പ്രതിവർഷം 10 മുതൽ 25 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയുള്ളതുമായ പ്രദേശങ്ങൾക്ക് അനുയോജ്യമായ വിളയാണ്. പശ്ചിമഘട്ടത്തിലെ നിത്യഹരിത വനങ്ങളിൽ ഫോസ്ഫറസും പൊട്ടാസ്യവും ധാരാളം ലഭിക്കുന്നതും നല്ല ജൈവാംശവും നീർവാർച്ചയുള്ളതുമായ മണ്ണിലാണ് ഏലം നന്നായി വളരുക. ഇന്ത്യയിൽ പ്രധാനമായും കേരളം, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളാണ് ഏലം ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്നത്. കേരളത്തിലേക്ക് വരുമ്പോൾ ഇടുക്കി, വയനാട്, പാലക്കാട്, പത്തനംതിട്ട എന്നീ ജില്ലകളിൽ ഏലം കൃഷി ചെയ്തു വരുന്നു. എല്ലായിടത്തും ഏലം വിളയുമോ എന്നുള്ളത് പരീക്ഷിച്ച് അറിയേണ്ടുന്ന വസ്തുതയാണ്. ഇഞ്ചി വർഗത്തിൽപ്പെട്ട ഒട്ടുമിക്ക സസ്യങ്ങളും പോലെ ഏലത്തിലും ഭൂകാന്ഡത്തിൽ നിന്നാണ് പൂങ്കുലകൾ ഉണ്ടാകുന്നത്. എന്നിരുന്നാലും ചില പ്രത്യേക ഇനങ്ങളിൽ പൂങ്കുലകൾ മുകൾ ഭാഗത്ത് നിന്നും വരുന്നതായി കാണാം. പൂങ്കുലകൾ കാണപ്പെടുന്ന രീതി അടിസ്ഥാനമാക്കി ഏലത്തെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. മലബാർ പൂങ്കുലകൾ ചുവട്ടിൽ നിന്നും ഉത്ഭവിച്ച് നിലത്തോട് ചേർന്ന് വളരുന്നു. മൈസൂർ മേൽപോട്ട് ഉയർന്നു വളരുന്ന ശരങ്ങളാണ് ഇവയുടെ പ്രത്യേകത. ഇനി വഴുക്ക. മലബാർ, മൈസൂർ എന്നിവയുടെ പ്രകൃതിദത്തമായ സങ്കരമാണ് ഇത്. ഇവയുടെ ശരങ്ങൾ ചുവട്ടിൽ നിന്നും ഉത്ഭവിച്ച് വില്ലുപോലെ വളഞ്ഞുവരുന്നു. കൂടുതലായി കൃഷി ചെയ്യുന്നത് വഴുക്ക ഇനത്തിൽപ്പെട്ട ഏലം ഇനങ്ങളാണ്. പ്രവർത്തനം: വിത്തിട്ട് മുളപ്പിക്കുന്നതിനേക്കാൾ മാതൃസസ്യങ്ങളിൽ നിന്നും തട്ടകൾ വേരോടെ വേർപെടുത്തി നടുന്നതാണ് ഏതൊരു ഇനത്തിന്റെയും സ്വഭാവ സവിശേഷതകൾ നിലനിർത്താൻ അനുയോജ്യം. ഏലച്ചെടികളിൽ പരപരാഗണം നടക്കുന്നതിനാൽ വിത്തിട്ട് മുളപ്പിക്കുന്ന തൈകൾ മാതൃസസ്യത്തിന്റെ സ്വഭാവ സവിശേഷതകൾ കാണിക്കണമെന്നില്ല. അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളുടെ തൈകൾ വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്നതിന് ക്ലോണൽ രീതികൾ അവലംബിക്കാവുന്നതാണ്. നടീൽ: നീർവാർച്ചയുള്ള മണ്ണിൽ ഏകദേശം 60x60x35 cm എന്ന അളവിൽ കുഴി കുത്തി അതിൽ ചാണകമോ അല്ലെങ്കിൽ കമ്പോസ്റ്റോ, ഒരു കുഴിക്ക് 100 ഗ്രാം റോക്ക് ഫോസ്ഫേറ്റ് എന്നിവ അടിവളമായിട്ട് ചെടികൾ നടാം. നട്ടതിനു ശേഷം കരിയില കൊണ്ട് പുതയിട്ട് കാറ്റിൽ നിന്നും സംരക്ഷണത്തിനായി താങ്ങുകാൽ കൊടുത്ത് ചെടി അതിനോട് ചേർത്ത് കെട്ടിവയ്ക്കണം. ഇനി വളപ്രയോഗം. വളപ്രയോഗം പ്രധാനമായും 2 ഘട്ടങ്ങളിലായാണ് നടത്തേണ്ടത്. ജൈവരീതി മാത്രം അവലംബിക്കുന്ന തോട്ടങ്ങളാണെങ്കിൽ ചാണകമോ അല്ലെങ്കിൽ കമ്പോസ്റ്റോ ചെടിയൊന്നിന് 5 കിലോഗ്രാം എന്ന തോതിലും വേപ്പിൻ പിണ്ണാക്ക് 12 കിലോഗ്രാം എന്ന തോതിലും നൽകാവുന്നതാണ്. വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ചേർത്ത് ചെടിക്ക് നൽകുന്നത് നല്ല ഫലം നൽകുന്നു എന്നാണ് കർഷകർക്കിടയിൽ അഭിപ്രായം. രാസവളം: ചെടികൾക്ക് 75:75:150 NPK എന്ന തോതിൽ തെക്ക് പടിഞ്ഞാറ് മൺസൂണിന് മുൻപും പിൻപുമായി ചെടിയുടെ ചുവട്ടിൽ നിന്നും 30 മുതൽ 40 cm അകലത്തിൽ വിതറിക്കൊടുക്കാവുന്നതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ചെടിയുടെ ചുവട്ടിൽ മണ്ണുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നത് നല്ലതാണ്. വളം മഴയാൽ നഷ്ടമാകാതിരിക്കാനും കൂടാതെ പുതിയ ശരവും ചിനപ്പുമൊക്കെ പൊട്ടി വരുന്നതിന് ഇത് സഹായകവുമാകും. ഇനി തണൽ ക്രമീകരണം. തണൽ മരങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ ഏലത്തോട്ടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. തണൽ അവശ്യം വേണ്ടുന്ന ഒരു വിളയാണ് ഏലം. പ്ലാവ്, കരണ, ഏഴില,
മൂവില, കാട്ടുജാതി, മുരിക്ക്, വാക

എന്നിവയൊക്കെ ഏലത്തോട്ടങ്ങളിൽ കണ്ടുവരുന്ന തണൽ മരങ്ങളാണ്. തണൽ ഏറിയാലും അത് ഏലത്തിന്റെ വളർച്ചയെ ബാധിക്കും. എന്നതിനാൽ തണൽ ക്രമീകരണം അനിവാര്യമാണ്. കർഷകർക്കിടയിൽ ഇത് കൊപ്പിറക്കൽ എന്നാണ് പറയുന്നത്. കളവീശലും കവാത്തും. കൊപ്പിറക്കൽ പോലെ തന്നെ ഏലം കൃഷിയിൽ പ്രധാനമാണ് കളവീശലും കവാത്തും. ഏലച്ചെടികളുടെ മൂത്തതും ഉണങ്ങിയതുമായ തട്ടകൾ കോതിക്കളയുന്നതിനെയാണ് കവാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കവാത്തും കളനീക്കലും നടത്തുന്നത് വഴി ആവശ്യത്തിന് സൂര്യപ്രകാശവും വായുസഞ്ചാരവും ചെടികൾക്ക് ലഭിക്കുകയും രോഗകീടബാധ ഒരു പരിധിവരെ നിയന്ത്രിക്കുവാനും സാധിക്കുകയും ചെയ്യും. വർഷത്തിലൊരിക്കൽ മഴയ്ക്ക് മുൻപെങ്കിലും ഏലത്തോട്ടത്തിലെ ചപ്പ് നീക്കം ചെയ്യുന്നത് രോഗനിയന്ത്രണത്തിന് സഹായകമാകുന്ന ഒന്നാണ്. നന്നായി പരിചരിച്ചാൽ ഒന്നര വർഷം കൊണ്ട് തന്നെ ഏലച്ചെടികൾ ആദ്യ വിളവെടുപ്പിന് തയ്യാറാകും. ഏലച്ചെടിയിൽ പരാഗണത്തിന്റെ ഏറിയ പങ്കും വഹിക്കുന്നത് തേനീച്ചകളാണ്. 90 മുതൽ 120 ദിവസം വേണ്ടിവരും പൂവിൽ നിന്നും വിളവെടുക്കാൻ പാകത്തിലെത്തിയ കായാകുവാൻ. വിളവെടുപ്പിനായി പാകമായ കായ്കളെ കർഷകർ 3 തരമായാണ് പറയുക. ഒരു ശരത്തിന്റെ ഉപശാഖയിൽ നിന്നും അടർത്തിയെടുക്കുന്ന പാകമായ കായ്കളെ കരിങ്ക, പഴങ്ക, വരവരശ് എന്നിങ്ങനെ പേരിട്ടാണ് കർഷകർ വിളിക്കുന്നത്. കൊത്തിൽ നിന്നും ആദ്യം അടർത്തി മാറ്റുക പഴങ്കായാണ്. ഇവ പുറമേ പച്ചയിൽ നിന്നും ഇളം മഞ്ഞയിലേക്ക് നിറം മാറി തുടങ്ങിയവയാകും. കൂടാതെ വിരലുകൾ കൊണ്ട് അമർത്തിയാൽ തന്നെ അവ പൊട്ടിപ്പോവുകയും ചെയ്യും. രണ്ടാമതായി കരിങ്ക. പുറമേ നിറവ്യത്യാസമുണ്ടാകില്ല, എന്നാൽ വിത്ത് പാകമായതും കറുത്ത നിറത്തോടു കൂടിയതും ആകും. വരവരസ്, ഇതിൽ വിത്തിന് കറുത്ത നിറമായിട്ടുണ്ടാവില്ല, എന്നാൽ പാകമായവയായിരിക്കും. കൂടാതെ വിത്തിന് ഇളം പച്ച കലർന്ന വെള്ളനിറവും മുകളിൽ നേർത്ത നീലവരകൾ പോലെയും നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിൽ വർഷത്തിലുടനീളം വിളവെടുപ്പ് നടത്തുന്നതായാണ് കണ്ടുവരുന്നത്. എന്നാൽ ഏറിയ പങ്കും വിളവെടുപ്പ് ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലാണ്. കായെടുപ്പുകൾ തമ്മിൽ 45 ദിവസത്തെ ഇടവേളയാണ് നിലനിന്നു വരുന്നത്. 6 കിലോ പച്ചക്കായ എടുത്താൽ 1 കിലോ ഉണക്കക്കായ ലഭിക്കും എന്നുള്ളതാണ് ശരാശരി കണക്ക്. പച്ച നിറമുള്ള കായകളാണ് വിപണിയിൽ മൂല്യം, പ്രത്യേകിച്ചും വിദേശ വിപണിയിൽ. അതിനാൽ തന്നെ ഗുണനിലവാരം നിലനിർത്തുവാൻ കായകൾ പറിച്ചെടുത്ത് 24 മുതൽ 36 മണിക്കൂറിനകം സംസ്കരിച്ചിരിക്കണം. കൂടാതെ പാകത്തിലുള്ള ചൂടിൽ ഉണക്കുകയും അതിന്റെ ഈർപ്പം 11% എന്ന തോതിലെത്തിക്കുകയും വേണം. ഏലത്തിന്റെ വിളവ് വർദ്ധിപ്പിക്കുന്നതിനായി ഏലം ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്നും അത്യുൽപാദന ശേഷിയുള്ള പലതരം ഏല ഇനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനു പുറമെ കർഷകർ തനതായി വികസിപ്പിച്ചെടുത്ത വണ്ടർ കാഡ്മം, കളരിക്കൽ വൈറ്റ്, പപ്പാലു, പാനികുളങ്ങര ഗ്രീൻ ഗോൾഡ് നമ്പർ 1, 2, ഏലരാജൻ, തിരുതാളി, ഞള്ളാണി, ഗ്രീൻ ഗോൾഡ് തുടങ്ങിയ ഇനങ്ങളും ഉൽപാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്നവയാണ്. കൂടുതൽ തോട്ടങ്ങളിലും കണ്ടുവരുന്നത് ഞള്ളാണി, ഗ്രീൻ ഗോൾഡ് എന്ന ഇനമാണ്. ഏലച്ചെടിയിലെ വൈവിധ്യം കൗതുകമാകുന്നത് വിവിധ ഇനങ്ങളിലേക്ക് വരുമ്പോഴാണ്. മാറുന്ന കാലാവസ്ഥ കാർഷിക മേഖലയ്ക്ക് പൊതുവിൽ ഉള്ള വെല്ലുവിളിയാണ്. ശക്തമായ വേനലും നിർത്താതെയുള്ള മഴയും ഏലം കൃഷിയെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങളാണ്. അമിത രാസവള പ്രയോഗത്താലും വനനശീകരണ പ്രവർത്തനത്താലും കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന ഹൈറേഞ്ച് മേഖലയെ സംരക്ഷിച്ചു നിർത്തേണ്ടത് നമ്മുടെ ചുമതല കൂടിയാണ്.

0: ചിനിച്ച് ഇനിയിപ്പോ മഴയായില്ല, നമുക്കെല്ലാം പറിക്കാൻ തോന്നും അല്ലേ?
1: അതെ, ഇനി ഈ വെള്ളരിയും കുമ്പളങ്ങ ഒന്നും വെക്കണ്ട, എല്ലാം ചീഞ്ഞു പോവും. നമുക്കിത് പറിച്ചേക്കാം.
0: ഓ, മുളകൊക്കെ നല്ല ഉഷാറുണ്ടല്ലേ.
1: മുളകും വണ്ടിയും പയറും ഒക്കെ അവിടെ തന്നെ നിന്നോട്ടെ, മഴയത്തും ഉണ്ടായിക്കൊള്ളു.
0: ഇത് കണ്ട, ഈ ചീരന്റെ മേലെ ഒരു വെള്ളക്കുത്ത്.
1: ആ, അതിനി വെക്കണ്ടേ, പൊട്ടിച്ചോ.
0: നോക്ക് നോക്ക്, ഇതിൽ കായ് ഉണ്ടായി തുടങ്ങിയട്ടാ.
1: ആ, മൂന്നാലെണ്ണം ഉണ്ടല്ലോ.
0: ഇത് നല്ല നീളം വെക്കുന്നതാന്ന് തോന്നല്ലേ.
1: ആ താലൂരിന്റെ വിത്തനിക്ക് സുഹറ തന്നതാ, നല്ല നീളം വെക്കുന്നാ പറഞ്ഞത്.
0: ഇത് വെള്ള വേണ്ടല്ലേ ഷിനിച്ചി.
1: ആ, വലിയ ഇലയുള്ള വണ്ട നീ കണ്ടോ, അതാണ് കൊമ്പം വണ്ട.
0: ഷിനിച്ചി, മഴ വരുന്നുണ്ടല്ലോ, കോടയും എടുത്തിട്ടില്ല പഠിച്ചോനെ.
1: ഞാനും എടുത്തിട്ടില്ല, അത് നമുക്ക് പോയാലോ.
0: ആ ബക്കറ്റ് ഇങ്ങ് കാണിക്കാം, എല്ലാം അതിൽ വെക്കട്ടെ. ഷിനിച്ചി, ഇന്ന് നടന്നു.
1: ഞാനും കൂടി

0: പിടി കേറ്. തേച്ചും ചെളിയായില്ലോ.
1: സാരമില്ല, പോയിട്ട് കുളിക്കാം.
0: ഇത്ര രാവിലെയാ?
1: അത് സാരമില്ലപ്പാ.
0: ചായം കടിയൊക്കെ ആക്കിട്ടാ വന്നത്?
1: ഇന്ന് ഞാനൊരു സ്പെഷ്യൽ കടിയാ ഉണ്ടാക്കിയത് കേട്ടാ.
0: അതെന്താപ്പാ സ്പെഷ്യൽ?
1: അടിപൊളി പത്തിരിയും മുട്ട റോസ്റ്റും.
0: ഇതാ സ്പെഷ്യൽ, അത് കൊള്ളാം.
1: നീ എന്തുകൊണ്ടാ പത്തിരി ഉണ്ടാക്കല് പറഞ്ഞാട്ടെ?
0: നെയ്പത്തിരിയാണെങ്കിൽ ചിലപ്പോ പച്ചരി പൊടി കൊണ്ടുണ്ടാക്കും, ഇനി അതല്ലെങ്കിൽ റേഷനരി ചൂടുവെള്ളത്തില് കുതിർത്തിട്ട് അതുകൊണ്ടും ഉണ്ടാക്കും.
1: എന്റെ പത്തിരി ഇതൊന്നുമല്ല.
0: പിന്നെ
1: ഞാൻ ഇന്ന് പത്തിരിയാക്കിയത് റവ കൊണ്ടാ.
0: അമ്മോ, അത് കൊള്ളാലോ. അതെങ്ങനെയാപ്പാ?
1: അതായത് ഒരു ഗ്ലാസ് റവക്ക് ഒരു ഗ്ലാസ് വെള്ളം മതി. ഈ വെള്ളം നന്നായി തിളച്ചു വരുമ്പോൾ അതിലേക്ക് റവ ഇടുക. പാകത്തിന് ഉപ്പും ചേർത്ത് വെള്ളം വറ്റുന്നത് വരെ ഇളക്കുക.
0: ഉപ്പുമാവൊക്കെ ആക്കുന്നത് പോലെയാ
1: പൊടി? അതില് നമ്മള് വെളിച്ചെണ്ണയൊക്കെ ചേർക്കൂലേ? ഇതിൽ അതൊന്നും വേണ്ട, വെറും വെള്ളത്തില്.
0: എന്നിട്ട്?
1: എന്നിട്ട് രണ്ട് സ്പൂണ് മൈദയോ ഗോതമ്പ് പൊടിയോ ചേർക്കണം, അല്ലെങ്കിൽ പരത്തുമ്പോ മുറിഞ്ഞു മുറിഞ്ഞു പോകും.
0: ഓ, എന്നിട്ട് സാധാരണ നമ്മൾ പരത്തുന്ന പോലെ പരത്തണം?
1: ആ, തേങ്ങയും ജീരകവും ചെറിയുള്ളിയും ഒതുക്കിയതും ചേർത്ത് നന്നായി കുഴക്കണം. എന്നിട്ട് എണ്ണ പുരട്ടിട്ട് പരത്തിയെടുക്കണം. അത് പിന്നെ എണ്ണയിൽ പൊരിച്ചെടുക്കണം. അത്ര എണ്ണ
0: ഇങ്ങനെയാക്കിയ നല്ലതുപോലെ പൊന്തി വരുമോ ഷീനേച്ചി?
1: നീ വാ, ഞാൻ കാണിച്ചു തരാം.
0: എന്റെ അപ്പ കാലിലെല്ലാം നോക്കിയ ചെളിയാന്നെ ഷീനേച്ചി.
1: ഓ, അതൊന്നും സാരല്ല, നീ വാടി രണ്ടെണ്ണം തിന്നിട്ട് പോകാം.
0: ഓ ഷീനേച്ചിയുടെ ഒരു കാര്യം.

0: പിൻകാന്താരി.
1: അവതരണം കെ ആർ ശ്രീജ, കെ കെ ശ്രീജ. ഇന്നത്തെ ഹരിതവീഥി സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ രമ്യ രാജു.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
4: ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കണ്ണൂർ 25,333 രൂപ, കാഞ്ഞങ്ങാട് 26,000 രൂപ, കാസർഗോഡ് 30,000 രൂപ, തളിപ്പറമ്പ് 25,400 രൂപ. കൊപ്ര ക്വിന്റലിന് കണ്ണൂർ 13,300 രൂപ, തലശ്ശേരി 12,500 രൂപ, കാസർഗോഡ് 12,000 രൂപ, തളിപ്പറമ്പ് 12,500 രൂപ, കാഞ്ഞങ്ങാട് 12,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് ക്വിന്റലിന് കണ്ണൂർ 4,000 രൂപ, തലശ്ശേരി 4,000 രൂപ, കാസർഗോഡ് 3,800 രൂപ, തളിപ്പറമ്പ് 4,100 രൂപ. കുരുമുളക് ക്വിന്റലിന് തലശ്ശേരി 68,000 രൂപ, തളിപ്പറമ്പ് 67,500 രൂപ, കാഞ്ഞങ്ങാട് 67,000 രൂപ, കാസർഗോഡ് 66,000 രൂപ. റബ്ബർ ക്വിന്റലിന് തളിപ്പറമ്പ് 21,500 രൂപ, കാഞ്ഞങ്ങാട് 22,000 രൂപ. കൊട്ടപ്പാക്ക് ക്വിന്റലിന് തളിപ്പറമ്പ് 40,500 രൂപ, കാഞ്ഞങ്ങാട് 44,000 രൂപ, കാസർഗോഡ് 50,000 രൂപ, തലശ്ശേരി 38,500 രൂപ. നേന്ത്രക്കായ ക്വിന്റലിന് കണ്ണൂർ 5,000 രൂപ, തലശ്ശേരി 5,500 രൂപ, തളിപ്പറമ്പ് 4,800 രൂപ, കാഞ്ഞങ്ങാട് 5,000 രൂപ, കാസർഗോഡ് 5,200 രൂപ. പച്ചക്കപ്പ ക്വിന്റലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കണ്ണൂർ 585 രൂപ, തളിപ്പറമ്പ് 630 രൂപ, തലശ്ശേരി 600 രൂപ. പഴുത്തടയ്ക്ക 1,000ത്തിന് തലശ്ശേരി 3,500 രൂപ, കാസർഗോഡ് 4,500 രൂപ. ഇന്നത്തെ കമ്പോള വില നിലവാരമാണ് നിങ്ങൾ കേട്ടത്.

കാലാവസ്ഥ. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിയേക്കും.

ഇന്ന് 7:35 അങ്കണം, 8 ട്യൂണിംഗ് സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി, 10:30 നിശാ സുരഭി.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ വിമാന കമ്പനികളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വില സ്ഥിരതാ നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. കർണാടകയിൽ ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 12 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലെ മാധ്യമ ഇടപെടലുകളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. അമേരിക്ക നിർദ്ദേശിച്ച അധിക ഇറക്കുമതി നികുതി വിഷയത്തിൽ ഇന്ത്യ യുഎസ് ചർച്ചകളിൽ തുടരുന്നതായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം നാളെ എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി ഓഫ് നേപ്പാൾ അധ്യക്ഷൻ റാബി ലാമിച്ചാനയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ അയൽപ്പക്കം ആദ്യം എന്ന നയത്തിന് കീഴിലെ സുപ്രധാന പങ്കാളിയാണ് നേപ്പാൾ എന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സമൃദ്ധവും പങ്കാളിത്തത്തിൽ അധിഷ്ഠിതവുമായ ഒരു ഭാവിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ശ്രീ ലാമിച്ചാനയുടെ താൽപര്യത്തെ പ്രധാനമന്ത്രി സ്വാഗതം ചെയ്തു. ഇന്ത്യൻ വിമാന കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വില സ്ഥിരതാ നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. വ്യോമയാന ഇന്ധന വില സ്ഥിരതപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. വ്യോമയാന മേഖലയിൽ ഏകദേശം 77 ലക്ഷം പേർക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാൻ തീരുമാനം സഹായിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: Airline carriers who want to participate in this, unko ek stable ATF price abhi current crisis ke dauran milega. Isse hamare entire aviation sector mein kareeb 70 lakh se adhik jo jobs hain jinke upar impact padna aarambh hone laga tha because of the stress in the sector, wo isse significantly mitigate hoga.
0: പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി കാരണം അന്താരാഷ്ട്ര വിമാന ഇന്ധനവില 60.5 രൂപയിൽ നിന്ന് 142 രൂപയായി വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് കേന്ദ്രമന്ത്രിസഭയുടെ തീരുമാനം. ഡൽഹി NCR മേഖലയിലെ പഴയ ട്രക്കുകളും ബസ്സുകളും മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിക്കും കേന്ദ്രമന്ത്രിസഭായോഗം ഇന്ന് അംഗീകാരം നൽകി. ഡൽഹി, ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നീ സർക്കാരുകളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക. വായുമലിനീകരണം കുറയ്ക്കുന്നതിനും സുസ്ഥിര ഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഒഡീഷയിലെ രാമേശ്വർ മുതൽ പാരദ്വീപ് വരെ 163 കിലോമീറ്റർ ദൈർഘ്യമുള്ള പുതിയ തീരദേശ ഹൈവേ നിർമ്മാണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 8,300 കോടി രൂപയിലധികം ചെലവിലാണ് പാത നിർമ്മിക്കുക. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇന്ന് പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ പ്രധാന ടെർമിനലിന് വൻ നാശനഷ്ടമുണ്ടായതിനെ തുടർന്ന് വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചു. സിവിലിയൻ കേന്ദ്രത്തിന് നേരെയുള്ള ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് കുവൈത്ത് വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിലെ US ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച എണ്ണക്കപ്പലിന് നേരെ അമേരിക്കൻ സൈന്യം നടപടിയെടുത്തതാണ് മേഖലയിൽ സംഘർഷം രൂക്ഷമാക്കിയത്. കർണാടകയുടെ 25-ാമത് മുഖ്യമന്ത്രിയായി കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ബംഗളൂരുവിൽ നടന്ന ചടങ്ങിൽ ഗവർണർ തവർചന്ദ് ഗലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സിദ്ധരാമയ്യ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന ജി പരമേശ്വര ഉപമുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്തു. 12 മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയും ഇതോടൊപ്പം നടന്നു. കർണാടക മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ ഡി കെ ശിവകുമാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസയറിയിച്ചു. അമേരിക്ക നിർദ്ദേശിച്ച അധിക ഇറക്കുമതി നികുതി വിഷയത്തിൽ ഇന്ത്യ യുഎസുമായി ചർച്ചകൾ തുടരുന്നതായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ ഉൾപ്പെടെ 60 രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് US ട്രേഡ് റെപ്രസെന്റേറ്റീവ് അധിക നികുതി നിർദ്ദേശിച്ച പശ്ചാത്തലത്തിലാണിത്. എന്നാൽ ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ച ഉഭയകക്ഷി വ്യാപാര കരാർ അന്തിമമാക്കാനുള്ള ചർച്ചകളും ഇതിനൊപ്പം പുരോഗമിക്കുന്നുണ്ട്. ചില പ്രത്യേക ഉൽപ്പന്നങ്ങളെയും വസ്ത്രങ്ങളെയും ഈ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നിർദ്ദേശിച്ചിട്ടുള്ള ഇടക്കാല വ്യാപാര കരാറിന്റെ 99% നടപടികളും അന്തിമഘട്ടത്തിലെന്ന് ഇന്ത്യയിലെ US അംബാസഡർ സെർജിയോ ഗോർ. ശേഷിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ചകൾ ഇരുപക്ഷവും സജീവമായി നടത്തിവരികയാണെന്നും അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കരാർ യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി എലോയിന റോഡ്രിഗസ് ഗോമസ് ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വെനസ്വേല പ്രസിഡന്റ് ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ വെനസ്വേല സഹകരണം, ഊർജ്ജ സുരക്ഷ, വ്യാപാരം, നിക്ഷേപം, ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം കരസ്ഥമാക്കി. അടിസ്ഥാന സൌകര്യ വികസന രംഗത്തെ മികവിന് കോട്ടയം മേലുക്കാവ് ഗ്രാമപഞ്ചായത്തും ആരോഗ്യമേഖലയിലെ നേട്ടങ്ങൾക്ക് പത്തനംതിട്ടയിലെ നിരണം ഗ്രാമപഞ്ചായത്തും പുരസ്കാരത്തിന് അർഹമായി. തിരുവനന്തപുരത്തെ ഒറ്റൂർ ശിശു സൌഹൃദ വിഭാഗത്തിൽ 3ാം സ്ഥാനവും സ്വന്തമാക്കി. ഇന്തോനേഷ്യ ഓപ്പൺ ബാഡ്മിന്റണിൽ ചൈനയെ അട്ടിമറിച്ച് ഇന്ത്യയുടെ ആയുഷ് ഷെട്ടി 2ാം റൌണ്ടിൽ കടന്നു. മിക്സഡ് ഡബിൾസിൽ ഇന്ത്യയുടെ രോഹൻ കപൂർ ഋത്വക ഗഡെ സഖ്യം ചൈനീസ് സഖ്യത്തെ പരാജയപ്പെടുത്തി. എന്നാൽ പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് റെങ്കിറെഡ്ഡിക്ക് പരിക്കേറ്റതിനെ തുടർന്ന് സാത്വിക് ചിരാഗ് ഷെട്ടി സഖ്യം മത്സരത്തിൽ നിന്ന് പിന്മാറി. തിരഞ്ഞെടുപ്പ് പ്രക്രിയകളിലെയും പ്രചാരണങ്ങളിലെയും ആഗോള മാധ്യമ ഇടപെടലുകളെയും നൂതന രീതികളെയും കുറിച്ചുള്ള ദ്വിദിന അന്താരാഷ്ട്ര കോൺഫറൻസിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ആഗോളതലത്തിലെ മികച്ച തിരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് രീതികൾ ക്രോഡീകരിക്കുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം. വിശദാംശങ്ങളിലേക്ക്.
3: മാധ്യമപ്രചാരണങ്ങളിലെ വ്യാജവാർത്തകൾ, നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള ഡീപ്പ് ഫേക്കുകൾ, സുതാര്യമല്ലാത്ത ഡിജിറ്റൽ രാഷ്ട്രീയ പരസ്യങ്ങൾ, പ്ലാറ്റ്ഫോം ഗവേണൻസ് തുടങ്ങിയ പ്രധാന വെല്ലുവിളികളെക്കുറിച്ചാണ് സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നത്. ജില്ലാ ഇലക്ഷൻ ഓഫീസർമാർ, വിദഗ്ധർ, ഗവേഷകർ, ഇലക്ടറൽ ലിറ്ററസി ക്ലബ് അംഗങ്ങൾ എന്നിവരുൾപ്പെടെ 480ലധികം പ്രതിനിധികൾ കോൺഫറൻസിൽ പങ്കെടുക്കുന്നുണ്ട്. 100 കോടിയിലധികം വരുന്ന വോട്ടർമാരുമായി തടസ്സമില്ലാത്ത ആശയവിനിമയം ഉറപ്പാക്കാൻ ബൂത്തുതല ഉദ്യോഗസ്ഥർക്കും ഏജന്റുമാർക്കും കമ്മീഷൻ പരിശീലനം നൽകുന്നുണ്ടെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം നാളെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഞായറാഴ്ച വരെ കേരളത്തിലും മാഹിയിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. നാളെ തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിരുന്നു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരുടെ സ്ഥലം മാറ്റത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്ത് നിന്ന് ബി ജോയിയാണ് പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. മനുഷ്യത്വരഹിതമായ സ്ഥലമാറ്റമാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ സർക്കാർ തയ്യാറാണ്.

0: ാണെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി സണ്ണി ജോസഫ് മറുപടി നൽകി. തുടർന്ന് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ സഭയിൽ ഇന്നും നടന്നു. ഡൽഹി മാളവ്യ നഗറിലെ ഹോട്ടലിൽ ഇന്ന് രാവിലെയുണ്ടായ വൻ തീപിടുത്തത്തിൽ 21 പേർ മരിച്ചു, 40-ലധികം പേരെ രക്ഷപ്പെടുത്തി. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ദുരന്തത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത എന്നിവർ തീവ്ര ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ ആശ്രിതർക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2,00,000 രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് പുലരുന്നു. പുറത്താക്കപ്പെട്ട ടിഎംസി എംഎൽഎ ഋതപ്രത ബാനർജി 58 നിയമസഭാംഗങ്ങളുടെ പിന്തുണയോടെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ചു. പിളർപ്പിന് പിന്നിൽ ബിജെപിയാണെന്ന് മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി ആരോപിച്ചു. ഇന്ത്യൻ വിമാന കമ്പനികളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വിലസ്ഥിരതാ നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. കർണാടകയിൽ ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 12 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലെ മാധ്യമ ഇടപെടലുകളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. അമേരിക്ക നിർദ്ദേശിച്ച അധിക ഇറക്കുമതി നികുതി വിഷയത്തിൽ ഇന്ത്യ യുഎസ് ചർച്ചകൾ തുടരുന്നതായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം നാളെ എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കണ്ണൂർ.

0: അങ്കണം പരിപാടിയിൽ ഇന്ന് കഥയരങ്ങാണ്. വ്യത്യസ്തങ്ങളായ ചെറുകഥകളിലൂടെ ഇന്ന് കടന്നു പോകാം. ആദ്യം ദാമോദരൻ കാഞ്ഞങ്ങാട് പറയുന്ന ചെറുകഥ ഡൈനാമോ.
1: അന്ന് സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് തിയേറ്ററിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ സമയം നന്നേ വൈകിയിരുന്നു. സൂപ്പർ സ്റ്റാർ ജയന്റെ ബ്ലോക്ക് ബസ്റ്റർ സിനിമ കോളിളക്കത്തിന് ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥയായിരുന്നു. വൈകിട്ട് 5 മണിക്ക് തന്നെ ക്യൂവിൽ സ്ഥാനം പിടിച്ചതിനാലാണ് ടിക്കറ്റ് ഒപ്പിക്കാനായത്. കുമാരേട്ടൻ്റെ തട്ടുകടയിൽ നിന്നും സൈക്കിൾ വാടകയ്ക്കെടുത്താണ് ഞാനും സുഹൃത്തും തിയേറ്ററിലെത്തിയത്. കൃഷ്ണേട്ടൻ്റെ പറമ്പിൽ നിന്ന് തലേന്നാൾ രാത്രിയിൽ അതിവിദഗ്ധമായി കൈക്കലാക്കിയ കശുവണ്ടിയാണ് കയ്യിലെ ഏക മൂലധനം. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ വൈകിട്ട് 8 മണിക്കാണ് സിനിമ തുടങ്ങിയത്. സ്ക്രീനിൽ സൂപ്പർ സ്റ്റാർ ജയന്റെ പേര് തെളിഞ്ഞതോടെ ജനങ്ങൾ ആർത്തു വിളിച്ചു, പുഷ്പങ്ങൾ വിതറി. ഹെലികോപ്റ്ററിലെ സാഹസിക രംഗങ്ങൾ കണ്ട് തിയേറ്ററിനകത്ത് ജനങ്ങൾ ഇളകി മറിയുകയായിരുന്നു. തീപ്പൊരി ഡയലോഗുകളിൽ എല്ലാം മറന്നവർ കൈയടിച്ചു. സാഹസിക രംഗത്തിന് ഒടുക്കം ഹെലികോപ്റ്റർ അപകടം കണ്ടു നിൽക്കാനാവാതെ പലരും മുഖം പൊത്തി കരഞ്ഞു. കലങ്ങിയ കണ്ണുകളുമായാണ് പലരും തിയേറ്റർ വിട്ടത്. ഇടവഴിയിലാകെ വാഹനങ്ങൾ നിറഞ്ഞ് റോഡ് ബ്ലോക്കായിരുന്നു. കുറേ സമയം കഴിഞ്ഞ് തിരക്കൊഴിഞ്ഞ സമയത്താണ് ഞങ്ങൾ തിയേറ്റർ വിട്ടത്. അപ്പോഴേക്കും പാതിരാത്രി കഴിഞ്ഞിരുന്നു. മൂട്ടകൾ മാന്തിപ്പൊളിച്ച തുടകളിൽ അപ്പോഴും അസഹ്യമായ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. സുഹൃത്തിനെയും പിറകിലിരുത്തി സൈക്കിളിൽ വീട്ടിലേക്ക് തിരിച്ചു. വിജനവും അന്ധകാരപൂരിതവുമായ റോഡ് വക്കിൽ അങ്ങിങ്ങായി പട്ടിക്കൂട്ടങ്ങളെ കാണും. അസമയത്ത് കണ്ടതിനാൽ പട്ടികളിൽ ചിലത് ഞങ്ങളെ നോക്കി ഉച്ചത്തിൽ കുരച്ച് സൈക്കിളിന് പിറകെ പാഞ്ഞു വന്നു. വേഗം ചവിട്ടടാ, പട്ടികൾ പുറകിലുണ്ടെന്ന സുഹൃത്തിൻ്റെ വാക്കുകളിൽ പ്രചോദിതനായി സൈക്കിൾ ആഞ്ഞു ചവിട്ടി. കിതപ്പിൽ ദേഹം വിറച്ചു. ചീറിപ്പാഞ്ഞു പോകുന്ന വണ്ടികൾ ഉച്ചത്തിൽ ഹോൺ മുഴക്കി ഞങ്ങളെ പേടിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇടയ്ക്കിടെയുള്ള മിന്നൽ പിണരിൽ മഴ വരുമോ എന്ന ആശങ്ക മനസ്സിൽ കൊടുമ്പിരിക്കൊണ്ടതിനാൽ ആവുന്നത്ര വേഗതയിൽ സൈക്കിൾ ചവിട്ടി. വഴിവക്കിലുള്ള കാടുപിടിച്ച ശ്മശാനം എൻ്റെ ഹൃദയമിടിപ്പ് കൂട്ടി. ഇരുളിൻ്റെ കോട്ടകെട്ടി നിഗൂഢമായി. അതങ്ങനെ

0: നിലകൊള്ളുന്നുണ്ട്. ജീവിച്ച് കൊതിതീരാത്ത എത്ര ആത്മാക്കൾ അവിടെ രാ പാർക്കുന്നുണ്ടാകും. അകാലത്തിൽ പൊലിഞ്ഞവർ, പ്രേമനൈരാശ്യം പേറുന്നവർ, അവരുടെ ആത്മാവ് രാത്രിഞ്ചരന്മാരാണെന്ന അറിവ് എന്നെ ഭയവിഹ്വലനാക്കി. അലഞ്ഞുതിരിയുന്ന ആത്മാവ് നമ്മളെ പിന്തുടരുന്നുണ്ടാവുമോ? തണുത്ത കാറ്റ് വീശുന്ന ആ കർക്കിടക രാത്രിയിലും എന്റെ മൂർധാവിൽ ഭയത്തിന്റെ വിയർപ്പുറവകൾ രൂപം കൊണ്ടേയിരുന്നു. ശ്മശാനം കഴിഞ്ഞ് അല്പദൂരം പോയപ്പോൾ ആരെയോ പ്രതീക്ഷിച്ചെന്ന പോലെ വഴിവക്കിലെ മുനിഞ്ഞു കത്തുന്ന വിളക്കുമരത്തിന് ചുവടെ നിഴലനക്കങ്ങൾ ദൃശ്യമാവുന്നുണ്ട്. ഞാൻ പേടിച്ചു വിറിച്ച് സുഹൃത്തിനോട് കാര്യം പറഞ്ഞു. എടാ, പേടിക്കാനൊന്നുമില്ല, അത് മറ്റേതാണ്. അവൻ ഉറക്കെ ചിരിച്ചു. സൈക്കിൾ നിർത്തൂ, എന്താണെന്ന് നോക്കാം. അവൻ ആവേശത്തിലാണ്. എന്നെക്കാളും പ്രായക്കൂടുതലുള്ളതിനാലാവണം അവൻ എന്നെക്കാൾ ധൈര്യശാലിയായിരുന്നു. സൈക്കിൾ നിർത്താതെ പോയപ്പോൾ പുറകിലിരുന്ന അവൻ ചാടിയിറങ്ങി. തീവണ്ടിയുടെ ചക്രങ്ങൾ പോലെ എന്റെ ഹൃദയം അതിശക്തമായി മിടിക്കാൻ തുടങ്ങിയിരുന്നു. ഭയം അത് കഴുകനെ പോലെ മനസ്സിൽ ചിറകടി മുഴക്കുകയാണ്. സൈക്കിൾ നിർത്തി ഞങ്ങൾ ഇരുൾ മൂടിയ കുറ്റിക്കാട്ടിന്റെ ഉള്ളറകളിലേക്ക് തുറച്ചു നോക്കി. മുൾപടർപ്പിനപ്പുറത്ത് ചൂട് നിശ്വാസങ്ങൾ ഉയരുന്നുണ്ട്. ആലസ്യത്തിൽ അമർന്ന കിതപ്പുകൾ രൂപം കൊള്ളുന്നുണ്ട്. കാറ്റിന് തീപിടിപ്പിക്കുന്ന മർമ്മരങ്ങൾ വ്യക്തമാവുന്നുണ്ട്. അല്പസമയം കഴിഞ്ഞ് നിഴലുകൾ മനുഷ്യരൂപം പ്രാപിക്കുന്നതും ഞങ്ങളുടെ നേരെ നടന്നു വരുന്നതും കണ്ടപ്പോൾ സുഹൃത്തിന്റെ എതിർപ്പ് അവഗണിച്ച് ഞങ്ങൾ സൈക്കിളിൽ കയറി യാത്ര തുടർന്നു. ഇരുട്ട് കനം കൂടിക്കൂടി വരികയാണ്. ഇപ്പോഴേ പോരേണ്ടിയിരുന്നില്ലെന്ന സുഹൃത്തിന്റെ മുറുമുറുപ്പ് അവഗണിച്ച് ഞാൻ സൈക്കിൾ ചവിട്ടി. ബി ഡി കമ്പനി കഴിഞ്ഞ് സർവീസ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് ഇരുളിൽ പതുങ്ങി നിന്ന പോലീസുകാരൻ ഞങ്ങളുടെ സൈക്കിളിന് മുന്നിലേക്ക് ചാടി വീണത്. അയാളുടെ പൂക്കുറ്റി പോലുള്ള തൊപ്പിയിൽ ചേക്കേറിയ മിന്നാമിനുങ്ങുകൾ ഡെക്കറേഷൻ ബൾബുകൾ പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. കൂർത്ത കീശയിൽ കൈതിരുകി മീശ വിരിച്ചുകൊണ്ട് അയാൾ ഒച്ച വച്ചു. എവിടെ പോയതാ രണ്ടുപേരും? മിന്നലൊടിയിൽ അയാൾ രാക്ഷസ രൂപം കൊണ്ടതുപോലെ തോന്നിച്ചു. പേടിച്ചു വിറച്ച് ഞങ്ങൾ സൈക്കിളിൽ നിന്നിറങ്ങി. സൈക്കിളിന്റെ ഹാൻഡിൽ ലാത്തി കൊണ്ടടിച്ച് അയാൾ അലറി. എവിടെ പോയതാ ഈ പാതിരാത്രിയിൽ? ഞങ്ങൾ ആലില പോലെ വിറക്കാൻ തുടങ്ങി. ഒച്ചയടഞ്ഞു. സിനിമയ്ക്ക് പോയതാ. ഒടുവിൽ എങ്ങനെയോ ഞങ്ങൾ പറഞ്ഞൊപ്പിച്ചു. ഏത് സിനിമയാ? പോലീസുകാരൻ വിടാനുള്ള ഭാവമില്ല. മറുപടി പറയും മുമ്പേ ഇരുളിനെ കീറി മുറിച്ചുകൊണ്ട് ഒരു പോലീസ് ചീപ്പ് പാഞ്ഞുവന്ന് ഞങ്ങൾക്കരികിൽ സഡൻ ബ്രേക്കിട്ട് നിന്നു. സാറേ, ഇവന്മാർ സിനിമയ്ക്ക് പോയതാ, കോളിളക്കത്തിന്. പരിഹാസരൂപേണ പോലീസുകാരൻ ജീപ്പിലിരിക്കുന്ന SIയെ നോക്കി പറഞ്ഞു. ഇൻസ്പെക്ടറും പോലീസുകാരും ജീപ്പിൽ നിന്നിറങ്ങി. മീശ പിരിച്ചുകൊണ്ട് ഇൻസ്പെക്ടർ ചോദിച്ചു, സൈക്കിളിൻ്റെ ഡൈനാമോ എവിടെയടോ? മറുപടി പറയാതെ ഞാൻ തലതാഴ്ത്തി നിന്നു. ഡൈനാമോ ഇല്ലാതെയാണോടാ സൈക്കിൾ ഓടിക്കുന്നത്? ഇൻസ്പെക്ടർ കോപാകുലനായി എൻ്റെ ചെവിയിൽ പിടുത്തമിട്ടു. ചെവി പറിഞ്ഞു പോകുന്ന വേദന. തുടയിൽ നുള്ളിയപ്പോൾ അസഹ്യമായ വേദനയിൽ ഞാൻ വില്ലുപോലെ വളഞ്ഞു, പാമ്പിനെ പോലെ പുളഞ്ഞു. പിന്നീടവർ ഞങ്ങളെ സാങ്കല്പിക കസാലയിലിരുത്തി ചായയും ദോശയും ഉണ്ടാക്കാൻ പറഞ്ഞു. അനുസരിക്കുകയല്ലാതെ ഞങ്ങൾക്ക് വേറെ മാർഗങ്ങളുണ്ടായിരുന്നില്ല. ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ചായയും ദോശയും ഓംലറ്റും ഉണ്ടാക്കി കൊടുത്തു. ദോശയ്ക്ക് ചമ്മന്തി അരച്ചു കൊടുത്തു. ചായക്ക് കടുപ്പം പോരല്ലോടോ? കൂട്ടത്തിലെ ഒരു പോലീസുകാരൻ ഒച്ച വെച്ചു. കടുപ്പത്തിലൊരു ചായ ഉണ്ടാക്കടോ? ഇൻസ്പെക്ടർ മീശ വിരിച്ചു. കടുപ്പത്തിലൊരു ചായ ഉണ്ടാക്കി കൊടുത്തു. ഷുഗറാണേ? ഒരു ലൈറ്റ് വിത്തൗട്ട് വേണേ ഹോട്ടലുകാരാ? പരിഹാസ ചിരികൾ. ലൈറ്റ് വിത്തൗട്ട് ചായ ഉണ്ടാക്കി കൊടുത്തു. റോഡിലൂടെ തവളച്ചാട്ടം ചാടിച്ചു. വേഗത കുറഞ്ഞപ്പോൾ കനത്ത പ്രഹരമേറ്റു. ഒടുവിൽ ജീപ്പ് സ്റ്റാർട്ടാക്കിക്കൊണ്ട് ഇൻസ്പെക്ടർ പറഞ്ഞു, ഇനിയെങ്ങാൻ സൈക്കിളിൽ ഡൈനാമോ ഇല്ലാതെ നിന്നെയൊക്കെ കണ്ടാൽ, നിന്റെയൊക്കെ. ജീപ്പ് കണ്ണിൽ നിന്ന് മറഞ്ഞ ശേഷമാണ് ഞങ്ങൾക്ക് ആശ്വാസമായത്. അപ്പോഴേക്കും രാത്രി പകലിലേക്ക് വഴിമാറാൻ തുടങ്ങിയിരുന്നു. ദൂരെ എവിടെയോ ശുഭലക്ഷ്മിയുടെ സുപ്രഭാതം കേൾക്കാം. ഇന്നും മസ്തിഷ്കം ചവിട്ടിമെതിച്ചുകൊണ്ട് ഓർമ്മകൾ ചിലപ്പോഴൊക്കെ ഇടനെഞ്ചിലൂടെ റൂട്ട് മാർച്ച് നടത്താറുണ്ട്. മറവിയുടെ വേനലിലും ഓർമ്മകൾ ഗുൽമോഹർ പോലെ ചുവന്ന് തുടുക്കാറുണ്ട്.
1: ഡൈനാമോ ചെറുകഥ അവതരിപ്പിച്ചത് ദാമോദരൻ കാഞ്ഞങ്ങാട്. സുനജ രാജീവൻ, വീൽചെയർ

0: എന്ന ചെറുകഥ അവതരിപ്പിക്കുന്നു.
1: ഇന്ന് എന്റെ പിറന്നാളാണ്. എനിക്ക് 20 വയസ്സ് ആകുന്നു. വീൽ ചെയറിന്റെ 1 പിറന്നാളും കഴിഞ്ഞ പ്രാവശ്യത്തെ പിറന്നാളിന് എന്റെ ഉപ്പ വാങ്ങിത്തന്നതാണ് ഈ ഇലക്ട്രിക്കൽ വീൽ ചെയർ. എന്റെ ഉപ്പയാണ് എനിക്കെല്ലാം. ഉമ്മ എന്നെ വിട്ടുപോയിട്ട് 6 മാസമായി. ഇന്ന് എന്നോട് പുറത്തു പോകാമെന്ന് ഉപ്പ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഉമ്മ ഉള്ള സമയത്ത് അധികവും പുറത്തു പോകാറുണ്ട്. ഇപ്പോൾ അധികവും സംസാരിക്കുന്നത് വീൽ ചെയറിനോടാണ്. സന്തോഷമായാലും സങ്കടമായാലും ഉപ്പ കടയിൽ പോയാൽ പിന്നെ എൻ്റെ കൂട്ട് ടിവിയും വീൽ ചെയറും തന്നെ. ഇത്താത്തയുടെ വീട് ഇതിനടുത്താണ്. രാവിലെ ഭക്ഷണമാക്കി എനിക്ക് കൊണ്ടുതരും. സ്കൂളില്ലാത്ത സമയം പിള്ളേരും വരും എനിക്ക് കൂട്ടിന്. എനിക്ക് പുറത്തു പോകാൻ താല്പര്യമില്ലാത്തത് വേറെയൊന്നുമല്ല കേട്ടോ. എൻ്റെ ഉപ്പയെ വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചാണ്. എന്നെ എടുത്ത് കാറിലൊക്കെ കയറ്റണ്ടേ? പിന്നെ എൻ്റെ വീൽ ചെയറിനെയും. ആ, ഉപ്പ വന്നല്ലോ. സമീറെ, നമുക്ക് പോകേണ്ടേ? ഇത്താത്തയും പിള്ളേരും അവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കേക്ക് വാങ്ങിക്കാം എന്നും പറഞ്ഞിട്ടുണ്ട്. എന്താ ഉപ്പ ഇങ്ങനെ? എനിക്ക് ഇതൊന്നും ഇഷ്ടമല്ല എന്ന് അറിയില്ലേ? അറിയാം. ഉമ്മ പോയതിൽ പിന്നെ നിനക്ക് ഒന്നും ഇഷ്ടമല്ല. ഓൾ എല്ലാം സ്വർഗത്തിൽ നിന്ന് കാണുന്നുണ്ടാകും. എന്റെ മോൻ അതൊന്നും ഓർക്കണ്ട. വാ, സമയം കളയണ്ട. ഉപ്പ എന്നെയും എടുത്ത് കാറിന്റെ അടുത്തേക്ക് നടന്നു. എന്നെ അവിടെ ഇരുത്തി എന്റെ വീൽ ചെയർ എടുക്കാൻ വീണ്ടും പോയി. പോകുമ്പോൾ നടുവിന് പിടിക്കുന്നുണ്ടായിരുന്നു. എന്നെ എത്ര കാലമായി ആ പാവം ചുമക്കുന്നു. പക്ഷേ ഒരു നോട്ടം കൊണ്ടുപോലും എന്നെ എന്റെ ഉപ്പ വിഷമിപ്പിച്ചിട്ടില്ല. എനിക്കാണ് സങ്കടം എന്റെ ഉപ്പയെ വിഷമിപ്പിക്കുന്നതിന്. ഉപ്പയോട് ഞാൻ ഒന്നും ആവശ്യപ്പെടാറില്ല. ഞാൻ പറയാതെ തന്നെ എല്ലാം കൊണ്ടുതരും. ഉപ്പ വീൽ ചെയറുമായി വന്നു. കാറിന്റെ ഡിക്കിയിൽ വെച്ചു. അങ്ങനെ ഞങ്ങൾ പാർക്കിലെത്തി. ഇത്താത്തയും പിള്ളേരും നേരത്തെ എത്തിയിരുന്നു. വീൽ ചെയറിൽ ഉപ്പ എന്നെ ഇരുത്തി. തിരമാലകളുടെ ശബ്ദം എന്റെ കാതുകളിൽ വന്നു തട്ടി. ഉമ്മയും ഒന്നിച്ചു വരാറുണ്ട് ഇവിടെ. ഇത്താത്ത ഒരു കേക്കുമായി എന്റെ അടുത്തു വന്നു. സമീറെ, പിറന്നാൾ ആശംസകൾ. നമുക്ക് കേക്ക് മുറിക്കാം. വാ പിള്ളേരെ, എന്നിട്ട് കളിക്കാം. അങ്ങനെ എന്റെ മടിയിൽ കേക്ക് വെച്ചു. ഞാൻ അത് കട്ട് ചെയ്ത് ഒരു കഷ്ണം എന്റെ ഉപ്പയുടെ വായിൽ വെച്ചു കൊടുത്തു. ഉപ്പ ചിരിച്ചുകൊണ്ട് ഒരു കഷ്ണം എന്റെ വായിലും വെച്ചു തന്നു. ഇത്താത്തയും പിള്ളേരും കേക്ക് കഴിച്ചതിന് ശേഷം വീണ്ടും തിരമാലയുടെ അടുത്തേക്ക് പോയി. പിള്ളേരുടെ കളി കണ്ടിട്ട് എനിക്കും തിരമാലയുടെ അടുത്തേക്ക് പോകാൻ ആഗ്രഹം തോന്നി. ഒരു നിമിഷം ഞാൻ എന്റെ കാല് തലോടി. ഒരിക്കലും നടക്കാൻ കഴിയില്ല എന്നറിയാം. എന്നാലും വെറുതെ ഞാൻ തലോടി. ഞാൻ വീൽ ചെയറുമായി മുന്നോട്ട് നീങ്ങി. ഉപ്പ മെല്ലെ എന്റെ പിന്നാലെ നടന്നു. മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ കാറ്റിനെ എന്റെ ഉമ്മയുടെ സുഗന്ധം ഉള്ളതുപോലെ. ഉമ്മാ, ഉമ്മാന്റെ മോനെ ഉമ്മ പോയതിൽ പിന്നെ ഇടിയും മഴയും പേടിയാണ്. ഇടിമുട്ടുമ്പോൾ എന്റെ ഉമ്മ അരികിൽ ഉണ്ടെങ്കിലെന്ന് വിചാരിക്കും. തണുക്കുമ്പോൾ എന്റെ സമീറയെ എന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുന്നത് ഓർമ്മ വരികയാണ്. ഇത്താത്ത ഉണ്ടെങ്കിലും ഉമ്മ എന്റെ ഉമ്മയല്ലേ. ഇടയ്ക്ക് എന്റെ വീൽ ചെയറിന് സ്പീഡ് കൂടി. എന്തിൻ്റെയോ മുകളിൽ തട്ടി ഞാൻ താഴേക്ക് വീണു. ഉപ്പ ഓടി വന്നു. അവിടെ ഉണ്ടായിരുന്നവരും എന്നെ പിടിക്കാൻ ഓടി വന്നു. എല്ലാവരും കൂടി ഈ വയ്യാത്തവനെ വീൽ ചെയറിലിരുത്തി. ഞാൻ നല്ലവണ്ണം പേടിച്ചിരുന്നു. എന്റെ കൈയും കാലും വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഒരു ചേച്ചി എനിക്ക് വെള്ളം കൊണ്ടുതന്നു. എന്റെ മുടിയിൽ ആ ചേച്ചി തലോടി. വെള്ളം കുടിക്കുമ്പോൾ ഉപ്പ ചോദിച്ചു, എന്തെങ്കിലും പറ്റിയോ മോനെ എന്ന്. ഞാൻ ഉപ്പയെ നോക്കി ചിരിച്ചു. ഇത് കണ്ട ഇത്താത്തയും കുട്ടികളും ഓടി വന്നു. എന്തെങ്കിലും പറ്റിയോ? നിനക്ക് വേദനിച്ചോ സമീറെ? എന്ത് വേദനിച്ചാലും പറയുകയില്ലല്ലോ. എല്ലാം സഹിക്കുകയല്ലേ ചെയ്യുക. ഞാൻ ഇത്താത്തയെ നോക്കി ചിരിച്ചു. ഈ ജീവിതം തന്നെ വേദനയല്ലേ? ഈ മണ്ണിൽ ഓടിക്കളിക്കാൻ കഴിയില്ല എന്നുള്ള വേദന. നമുക്ക് പോകാം സമീറെ, മഴയും വരുന്നുണ്ട്. ഉപ്പ എന്റെ വീൽ ചെയർ മെല്ലെ തൊട്ടുപിടിച്ചു. എന്നാലും എന്റെ വീൽ ചെയറെ, നീ എന്തിനാ എന്നെ തള്ളിയിട്ടത്? എന്റെ ഉമ്മയുടെ മടിത്തട്ടാണ് നീ. ആ മടിത്തട്ടിൽ നിന്നും എന്നെ താഴേക്ക് തള്ളിയിട്ട് പേടിപ്പിച്ചു അല്ലേ? എന്റെ ഉമ്മ എന്നെ കൂടാതെ പോയത് വെള്ളപുതപ്പിച്ച് പോകുമ്പോൾ മാത്രമാണ്. ഉമ്മ പോകുമ്പോൾ നല്ല ഇടിയും മഴയും ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഉപ്പയുടെ വിളികേട്ട് ഞാൻ ഒന്ന് ഞെട്ടി. സമീറെ, നിനക്ക് വേദനിച്ചോ? ഡോക്ടറെ കാണാൻ പോകണോ? വേണ്ട ഉപ്പ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാൽ നമുക്ക് വീട്ടിലേക്ക് പോകാമല്ലേ? എന്നെ കാറിലിരുത്തി വീൽ ചെയർ മടക്കി കാറിനുള്ളിലും വെച്ചു. അപ്പോൾ ദൂരെ നിന്നും ബാങ്ക് വിളി കേൾക്കാമായിരുന്നു. ഞാൻ കാതോർത്തു.
0: വീൽ ചെയർ. ഈ ചെറുകഥ അവതരിപ്പിച്ചത് സുനജ രാജീവൻ. കഥയരങ്ങിൽ ഇനി ലക്ഷ്മണൻ കുയിലൂർ പറയുന്ന ചെറുകഥ. റിസൾട്ട്:
2: കലേഷിന്റെ വിയോഗം ആകസ്മികമായിരുന്നു. 3 മാസം കൂടി കഴിഞ്ഞാൽ ആ ദുരന്തസ്മൃതിക്ക് 18 വർഷം പൂർത്തിയാവുകയാണ്. അമ്പിളിയുടെ പ്രാണേശ്വരനായിരുന്നു കലേഷ്. പണികഴിഞ്ഞ് മരമില്ലിൽ നിന്ന് 6 മണിക്ക് മുമ്പേ തിരിച്ചെത്താറുള്ള കലേഷ് ഏറെ വൈകിയിട്ടും വീടണഞ്ഞില്ല. വൈകിയെത്താനിടയുള്ള സാഹചര്യങ്ങൾ മുൻകൂറായി അമ്പിളിയെ ബോധ്യപ്പെടുത്താറുള്ളതാണ്. അമ്പിളിയുടെ തലക്ക് കനം കൂടി. സമയം തെറ്റിയതോടെ അമ്പിളി കലേഷിനെ വിളിച്ചുകൊണ്ടേയിരുന്നു. സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു കലേഷിൻ്റെ ഫോൺ. 6 മാസം മാത്രം പ്രായമുള്ള ശീതളയെ വീട്ടിൽ തനിച്ചാക്കി പുറത്തിറങ്ങാനാവാത്ത ധർമ്മസങ്കടത്തിലായിരുന്നു അമ്പിളി. അയൽപ്പക്കത്തെ വസന്തേച്ചിയുടെ മകൻ പ്രസാദിൻ്റെ ഉച്ച ചങ്ങാതി കൂടിയാണ് കലേഷ്. ഉറങ്ങിക്കിടക്കുകയായിരുന്ന ശീതളയെ മാറിൽ കിടത്തി വസന്തേച്ചിയുടെ വീടിൻ്റെ ഗേറ്റിൽ നിന്ന് പ്രസാദിനെ ഉറക്കെ വിളിച്ചു. വസന്തേച്ചി ഗേറ്റിനരികിലെത്തി പ്രസാദ് എത്തിയില്ലെന്ന് അമ്പിളിയെ ധരിപ്പിച്ചു. ആവശ്യമില്ലാത്തത് ചിന്തകളെ സ്വാധീനിക്കുകയും വലിഞ്ഞു മുറുകുകയും ചെയ്യുന്ന നിമിഷങ്ങളിൽ വസന്തേച്ചിയുടെ മുഖത്തും എന്തോ ഒളിപ്പിക്കുന്നതായി അമ്പിളിക്ക് തോന്നി. അമ്പിളി, നീ വീട്ടിലേക്ക് പോയി കുഞ്ഞിന് വല്ലതും കൊടുക്കൂ. കലേഷ് ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ മോളെ, ഉടനെ തന്നെ എത്തുമായിരിക്കും. വസന്തേച്ചി ഒരമ്മയുടെ സ്ഥാനത്ത് മാറി നിന്ന് അമ്പിളിയെ സ്വാന്തനിപ്പിച്ചു. അമ്പിളി ഉമ്മറത്തെ ലൈറ്റ് തെളിച്ചു. ശീതളയെ മടിയിലിരുത്തി വെളിയിലേക്ക് കണ്ണയച്ചിരുന്നു. പ്രസാദിൻ്റെ വീടിൻ്റെ പരിസരത്ത് ചെറിയ ചെറിയ ആൾക്കൂട്ടം രൂപം കൊള്ളുകയാണ്. ഇരു ചെവികൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിൽ അവർ പരസ്പരം ശബ്ദം പുറപ്പെടുവിക്കുകയും മൗനത്തിലാളുകയുമാണ്. ഇരുട്ടിന് കട്ടി കൂടി വന്നു. നെഞ്ചിൽ ശ്വാസഗതിയുടെ നിയന്ത്രണം വിട്ടു. അമ്പിളിയിൽ ദുരന്തം മണക്കുന്ന വിഷക്കാറ്റ് ശല്യപ്പെടുത്താൻ തുടങ്ങി. പരിസരത്തെ ആൾക്കൂട്ടത്തിൻ്റെ മൗനം വാചാലമായി. ഇനി അമ്പിളിയോട് കാര്യം പറയണം. സ്ഥലത്തെ പഞ്ചായത്ത് മെമ്പർ സൗമിനി ടീച്ചർ പ്രസാദിനൊപ്പം അമ്പിളിയെ കണ്ടു. വിറയലോടെ അവർ സത്യം പറഞ്ഞു. നക്ഷത്രലോകത്തിലേക്ക് പ്രിയതമൻ പറന്നുപോയത് അമ്പിളിക്ക് താങ്ങാനായില്ല. ജിമ്മും യോഗയും ജീവിതത്തിൻ്റെ ഭാഗമാക്കിയ അരോഗ ദൃഢഗാത്രൻ, പേരിനെ അന്വർത്ഥമാക്കുന്ന കലാകാരൻ, മരണം ഹൃദയസ്തംഭന രൂപത്തിൽ കലേഷിൻ്റെ പ്രാണൻ തട്ടിയെടുക്കുമ്പോൾ പ്രായം 31. ദുരന്തത്തിന് ശേഷം ആരോഗ്യ സംരക്ഷണവും ആരോഗ്യശീലവും സംബന്ധിച്ച് പുതിയ അർത്ഥതലങ്ങൾ തേടുകയാണ് കലേഷിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും. മരണം രംഗബോധമില്ലാത്ത കോമാളിയാണെന്ന് പറഞ്ഞ് സമാധാനിക്കാമെങ്കിലും അസമയങ്ങളിൽ വിളക്കുകൾ അണഞ്ഞു പോകുന്നത് ആർക്കാണ് ഉൾക്കൊള്ളാൻ കഴിയുക? പ്രത്യേകിച്ച് ഒരിളം കാറ്റ് പോലും വീശാത്ത അന്തരീക്ഷത്തിൽ ഹൃദയനൊമ്പരങ്ങൾ ഉള്ളിലൊതുക്കി അമ്പിളി ജീവിതത്തിലേക്ക് തിരിച്ചു നടന്നു. ഓഫീസ് മുറിയിലെ കലേഷിന് ലഭിച്ച പുരസ്കാരങ്ങളും കലേഷിൻ്റെ ജീവൻ തുടിക്കുന്ന ഛായാചിത്രവും നിത്യവും തൊട്ടുവന്നിച്ച് അമ്പിളി തയ്യൽക്കടയിലേക്ക് നടന്നു പോകും. സുഹൃത്തുക്കളോട് അമ്പിളി പറയും, ഞാൻ ജീവിക്കുന്നതും തയ്യൽ ജോലിക്ക് പോകുന്നതും ശീതളക്ക് വേണ്ടി മാത്രമാണ്. വടകരയിലാണ് അമ്പിളിയുടെ അമ്മ വീട്. കലേഷ് മരിച്ചതോടെ അമ്മ പറയും, അമ്പിളി നീ മകളെയും കൊണ്ട് ഇങ്ങോട്ട് പോരെന്ന്. അമ്പിളിയുടെ അമ്മക്കും തുണയായി അമ്പിളി മാത്രമേ ഉള്ളൂ. കലേഷ് അന്ത്യുറങ്ങുന്ന കണ്ണൂരിൻ്റെ മണ്ണിൽ നിന്നും ഇനിയൊരു മാറ്റം അമ്പിളിക്ക് ചിന്തിക്കാൻ പോലും ആവില്ല. ശീതളക്ക് കിട്ടുന്ന അവധി ദിനങ്ങളിൽ വടകരയിലെ അമ്മ വീട്ടിൽ അമ്പിളിയും ശീതളയും വിരുന്നുകാരെ പോലെ എത്തും. യാത്രകൾ പെരുത്തിഷ്ടമായിരുന്നു ശീതളക്ക്, ഒപ്പം കാഴ്ചകളും. സ്കൂൾ നേതൃത്വത്തിൽ നടത്തിയിരുന്ന വിനോദ പഠന യാത്രകളിൽ ശീതള സജീവ സാന്നിധ്യമാണ്. അച്ഛനില്ലാത്തതിൻ്റെ ദുഃഖം ശീതളക്ക് അനുഭവിക്കേണ്ടി വന്നില്ല. കരിനിഴൽ വീഴ്ത്തിയ അമ്പിളിയുടെ ജീവിതത്തിന് പ്രത്യാശയും പ്രതീക്ഷയുമാണ് ശീതള. ഒരിക്കലും ശീതളയുടെ കണ്ണു നനയാൻ അമ്പിളി ഇടവരുത്തിയില്ല. കലേഷിൻ്റെ ഓഫീസ് മുറിയിലെ ഹാർമോണിയത്തിൽ അമ്പിളി വിരലോടിച്ച് കലേഷിൻ്റെ ഇഷ്ടഗാനത്തിൻ്റെ ഇടം മുടക്കുന്നത്.

0: അത് ശീതള കണ്ടുപഠിച്ചു. പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പും പൈതലേ എന്ന സിനിമാ ഗാനം ഉറക്കുപാട്ടായി അമ്പിളിയുടെ വിരലുകൾ ഹാർമോണിയത്തിൽ അമരുമ്പോൾ ശീതള മയങ്ങുന്നത് കണ്ടാണ് അമ്പിളി എന്നും കണ്ണടക്കാറ്. ഒരു വേനലവധി വടകരയിലെ അമ്മ വീട്ടിലേക്ക് അമ്പിളിയും ശീതളയും യാത്ര തിരിച്ചു. പ്ലസ് ടു പരീക്ഷയുടെ ആലസ്യങ്ങളൊക്കെ വിട്ടൊഴിഞ്ഞതിനാൽ ശീതളക്ക് യാത്രയ്ക്ക് പതിവിലേറെ സന്തോഷം. വടകരയിലെ മുത്തശ്ശിയുടെ വീട് പുഴയോരത്തായിരുന്നു. വീടിൻ്റെ കിഴക്ക് ഭാഗത്താണ് പുഴ. ഒഴുകുന്ന പുഴയും വിടരുന്ന സൂര്യോദയവും കൊച്ചുവീടിൻ്റെ സൗഭാഗ്യവും അലങ്കാരവുമായിരുന്നു. ഉമ്മറത്തിരുന്നാൽ അത് രണ്ടും ഒരുമിച്ച് തന്നെ കാണാം. സായാഹ്നത്തിൽ കൂടണയാൻ പറന്നുപോകുന്ന പറവക്കൂട്ടങ്ങളും പകലിന് തിരശീല വീഴുമ്പോഴുള്ള ആകാശഭംഗിയും കുളിരോർമ്മകളാണ് ഇപ്പോഴും. ശീതളക്ക് അവധിയാണെന്നറിഞ്ഞാൽ മുത്തശ്ശി കാത്തിരിക്കാൻ തുടങ്ങും. ശീതള മൊട്ടായ നേരത്തും പൂവായ നേരത്തും മുത്തശ്ശിയുടെ മടിയിലിരുന്ന് പഴങ്കഥകളും പുഴയുടെ കഥകളും കാതോർത്തിരിക്കുന്നത് പതിവാണ്. അവധിക്കാലം കളർഫുള്ളാക്കണമെന്നാണ് ശീതള എപ്പോഴും ആഗ്രഹിച്ചിരുന്നത്. എവിടെയായാലും ശീതളയുടെ സാമീപ്യം ഉത്സവ പകിട്ടാണ്. പലഹാരങ്ങൾക്ക് പുറമെ മുത്തശ്ശി ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന കസവ് സാരിയും കണ്ണിമാങ്ങ ഉപ്പിലിട്ടും ശീതള മുത്തശ്ശിക്ക് സമ്മാനിച്ച് മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് സ്നേഹചുംബനങ്ങളാൽ മൂടി. പേരക്കുട്ടിയുടെ നിഷ്കളങ്ക സ്നേഹത്തിൽ മുത്തശ്ശിയുടെ മനസ്സലിഞ്ഞു. ചുളിവു വീണു തുടങ്ങിയ കൈത്തലങ്ങൾ ശീതളയുടെ മൂർദാവിൽ വെച്ച് മുത്തശ്ശി തലോടി പുണ്യങ്ങൾക്കായി പ്രാർത്ഥിച്ചു. മീനമാസ വെയിലിൻ്റെ കാഠിന്യം കുറഞ്ഞു വരുന്ന സായന്തനം പുഴയിലെ ഓളങ്ങൾ നൃത്തച്ചുവടുകളിൽ രസിച്ചു. ഓളങ്ങളുടെ ലാസ്യഭംഗിയിൽ ശീതളയുടെ മനസ്സലിഞ്ഞു. അവൾ കുഞ്ഞുവീടിൻ്റെ നടവഴികൾ ധൃതിയിൽ ഇറങ്ങി. സന്തോഷാധിക്യത്താൽ പാദസരങ്ങൾ നിർത്താതെ ചിരിച്ചു. വലതുകാൽ വെള്ളത്തിലൂന്നി ശീതള കൈക്കുമ്പിളിൽ വെള്ളത്തിനായി കൈകൾ ചേർത്തുവെച്ച് നീട്ടി. കുസൃതിക്കാരിയായ പുഴ അവളെ നനയിച്ചു. ശീതള പുഴയെ നോക്കി ചിരിച്ചു. കരയിലേക്ക് പാദങ്ങൾ തിരിച്ചെടുക്കാനുള്ള ശ്രമത്തിൽ കാലുകൾ തെന്നി. മൃദുല പാദങ്ങൾ ആരോ വലിച്ചുകൊണ്ടുപോകുന്നത് പോലെ പുഴയിലേക്ക് നീണ്ടു. വെള്ളത്തിന് നിവർത്തിയ കരങ്ങൾ അവൾ ഒരിക്കൽ കൂടി ചേർത്തുപിടിച്ച് ജലദേവതയ്ക്ക് നേരെ ദയനീയമാം വിധം കൈകൂപ്പി. ഒന്നുമറിയാത്ത ഭാവത്തിൽ ഞൊടിയിടയിൽ ആ സൗഭാഗ്യത്തെ പുഴ ഒളിപ്പിച്ചു. ഒന്നും സംഭവിക്കാത്ത മട്ടിൽ പുഴ അനന്തമായ ഒഴുക്ക് തുടർന്നു. കൂടണയാൻ പോകുന്ന പറവക്കൂട്ടങ്ങൾ ചിറകിട്ടടിച്ചു. പുഴയോരത്തെ കുഞ്ഞുവീട്ടിൽ നിലവിളികൾ ഉയർന്നു. മൂന്ന് ദിനരാത്രങ്ങൾക്ക് ശേഷം കരളലിയിക്കുന്ന വാർത്തകൾ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. പുഴയിൽ കാണാതായ പ്ലസ് ടു വിദ്യാർത്ഥിനിയുടെ മൃതദേഹം മൂന്ന് ദിവസത്തിന് ശേഷം കണ്ടെത്തി. ഒപ്പം നെഞ്ചുപിളർക്കുന്ന മറ്റൊരു വാർത്ത കൂടി കൂട്ടി വായിക്കേണ്ടി വന്നു. ഈ വർഷത്തെ പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയവരുടെ കൂട്ടത്തിൽ പൊലിഞ്ഞുപോയ മിടുമിടുക്കിയായ ശീതളയുമുണ്ടായിരുന്നു.
1: റിസൾട്ട്. ചെറുകഥ അവതരിപ്പിച്ചത് ലക്ഷ്മണൻ കുയിലൂർ. ഇനി കേൾക്കാം
2: അമ്മമ്മയുടെ വീട്.
1: അവതരിപ്പിക്കുന്നു ജിജി ഐ വി.
2: ഒരുപാട് കാലത്തിനു ശേഷം നാട്ടിലേക്കുള്ള യാത്രയിലാണ്. ഓർമ്മകൾ അയവിറക്കിക്കൊണ്ടുള്ള യാത്ര. കാലം പിറകിലോട്ട് സഞ്ചരിക്കേണ്ടത് കൊണ്ടാവാം മധുരം അല്പം കൂടുതൽ. യാത്രയുടെ അവസാനമായി ബസ്സിറങ്ങി വീട്ടിലേക്ക് നടക്കുകയാണ്. അല്പം നടത്തമേ ഉള്ളൂ എങ്കിലും ആ ദൂരത്തുമുണ്ട് നല്ല ഓർമ്മകൾ. പ്രധാനപ്പെട്ട വീടാണ് അമ്മമ്മയുടേത്. അമ്മമ്മയും അപ്പാപ്പനും മാത്രമാണ് അവിടെ താമസം. മക്കളെല്ലാം ഓരോ വീട് വെച്ച് താമസം മാറി. ആവുന്ന കാലത്ത് അധ്വാനിച്ച് ഒരുപാട് സമ്പാദിച്ചതുകൊണ്ട് രണ്ടുപേർക്കും ആരെയും ആശ്രയിക്കാതെ അവിടെ ഭംഗിയായി ജീവിക്കാനുള്ള വകയുണ്ട്. ഒരുപാട് ആളുകൾ ബസ്സു ഇറങ്ങിപ്പോകുന്ന സ്ഥലമായതുകൊണ്ട് നാട്ടിലെല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് അപ്പാപ്പനും അമ്മമ്മയും. ഹാജി മാപ്പിളയുടേതും പാപ്പച്ചൻ ചേട്ടന്റെയും ഒക്കെ കുടുംബ വീട് പോലെയാണ്. എല്ലാവരും ബസ്സിറങ്ങിപ്പോകുമ്പോൾ ദാഹം തീർക്കുന്നതും ക്ഷീണം മാറ്റുന്നതും ഇവിടെയാണ്. അപ്പാപ്പന്റെ മുറുക്കാൻ പൊതിയിൽ നിന്ന് മുറുക്കി നാട്ടിലുള്ള വിശേഷങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ചർച്ച ചെയ്തു പോവും. മീൻകാരൻ മാപ്പിളയുടെ പകുതി കച്ചവടവും അവിടെ തന്നെ. എല്ലാവരും പൈസ കൊടുത്ത് മീൻ വാങ്ങാൻ അമ്മമ്മയെ ഏൽപ്പിച്ചാണ് ജോലിക്ക് പോവുക.

0: വീട്ടുജോലിയൊക്കെ ചെയ്യുന്നതും അപ്പാപ്പന്റെ കാര്യങ്ങൾ നോക്കുന്നതും ഇടയിൽ ഇതുപോലുള്ള കുറെ ഉത്തരവാദിത്തങ്ങളും അമ്മമ്മയ്ക്കുണ്ട്. പോസ്റ്റുമേനാണെങ്കിൽ ഓരോ ഭാഗത്തേക്കും പോകേണ്ട കത്തുകളും പുസ്തകങ്ങളും ഒക്കെ വീട്ടിലാളില്ല എങ്കിൽ അമ്മമ്മയെ ഏൽപ്പിക്കും. എല്ലാവരുടെയും കയ്യിൽ അത് മറക്കാതെ എത്തിക്കും. അപ്പാപ്പന് ചെറിയ എന്തെങ്കിലും അസുഖം മതി ബഹളമുണ്ടാക്കാൻ. അമ്മമ്മ അപ്പോൾ ചാവാൻ പേടിച്ചിട്ടുള്ള അസുഖമാണെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി അടികൂടും. ഉച്ചയൂണിന്റെ സമയത്ത് നമ്മളൊക്കെ അതുവഴി പോകുന്നത് കണ്ടാൽ അവിടെ നോക്കിയിരിപ്പുണ്ടാവും. നമ്മളെയൊക്കെ ഏറെ സ്നേഹത്തോടെ സ്വാദോടെ ഊണ് കഴിപ്പിക്കും. തൊട്ടടുത്ത ഒരു കാവുണ്ട്. ഏപ്രിൽ മാസം തെയ്യമുണ്ടാവും. സ്കൂൾ അടച്ച സമയമായതുകൊണ്ട് കുട്ടികളൊക്കെ ഉറങ്ങാതെ രാത്രി തെയ്യം കാണാൻ പോവും. ചിലപ്പോൾ ഉറക്കം വന്നാൽ അമ്മമ്മയുടെ ഇറയത്ത് അഭയം തേടും. അമ്മമ്മയുടെ മുറ്റത്ത് ഒരു ഒട്ടുമാവ് ഉണ്ട്. അതിൽ നിറയെ കയ്യെത്തും ദൂരെ മാങ്ങയുണ്ടാവും. റോഡിലൂടെ പോകുന്നവർക്കൊക്കെ പറിക്കാൻ കഴിയും. മറ്റെല്ലാം പോലെ അവർക്ക് പ്രിയപ്പെട്ടതാണ് അവരുടെ മാവും മാമ്പഴവും. ആരെങ്കിലും പറിച്ചു എന്നറിഞ്ഞാൽ ദേഷ്യപ്പെടും. നമ്മൾ കുട്ടികളൊക്കെ കാണാതെ ഒരുപാട് പറിച്ചു തിന്നും. കാലം അങ്ങനെ പോയി. ഒരു ദിവസം അപ്പാപ്പൻ അമ്മമ്മയെ തനിച്ചാക്കി ഈ ലോകത്തോട് വിട പറഞ്ഞു. അമ്മമ്മ തനിച്ചായാലും ബാക്കി എല്ലാം പതിവ് പോലെ തന്നെ. കുറെ കാലം അങ്ങനെ പോയി. ഒരു ദിവസം അമ്മമ്മയും പോയി. പിന്നെ അമ്മമ്മയുടെ വീടും ഒട്ടുമാവും ഒക്കെ ബാക്കി. മക്കൾക്കെല്ലാം വീടുള്ളതുകൊണ്ട് ഈ വീടിന് ആരും വാദിച്ചില്ല. ഒരിക്കലും അടക്കാത്ത വീട് ഒരിക്കലും തുറക്കാത്ത വീടായി അവശേഷിക്കുന്നു.
1: കഥ കേട്ടല്ലോ. അവതരിപ്പിച്ചത് ജിജി ഐ വി. ഇതോടെ ഇന്നത്തെ അങ്കണം പരിപാടി സമാപിക്കുന്നു.

0: ആകാശവാണി കണ്ണൂർ.
1: ട്യൂൺ ഇൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. പ്രിയരെ, ട്യൂൺ ഇൻ സ്റ്റാർസിന്റെ ഇന്നത്തെ പാട്ടുനേരത്തിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് നാടൻ പാട്ടുകളാണ്. നാടൻ പാട്ടിന് നവഭാവന കലാശ്രീ പുരസ്കാരം കരസ്ഥമാക്കിയ ദീക്ഷിത് രാജ് സിയോടൊപ്പം ശ്രീനന്ദ് കെ ടി ആണ് നാടൻ പാട്ടും താളവുമായി നമ്മളോട് കൂടെ. ദീക്ഷിത് ആണ് ഇവിടെ തുടികൊട്ടുന്നത്. ആരാണ്ട ആരാണ്ട എന്ന് തുടങ്ങുന്ന പാട്ടാണ് ആദ്യം പാടുന്നു ദീക്ഷിത്.

മോർണിംഗ് സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. കേട്ടാലും കേട്ടാലും മതി വരാത്ത നാടൻ പാട്ടുകളുമായി ടൂണിംഗ് സ്റ്റാർസിന്റെ ഈ പാട്ടുനേരത്തിൽ ഇന്ന് നമ്മളോടൊപ്പം ചേർന്നത് നാടൻ പാട്ടിന് നവഭാവന കലാശ്രീ പുരസ്കാരം കരസ്ഥമാക്കിയ ദീക്ഷിത് രാജ് സി ആണ്. ദീക്ഷിത്തിന്റെ കൂടെ ശ്രീനന്ദ് കെട്ടി. ഇവിടെ തുടി കൊട്ടിയത് ദീക്ഷിത് രാജ് സി. ടൂണിംഗ് സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. പ്രിയരെ, ഇന്നത്തെ ടൂണിംഗ് സ്റ്റാർസ് ഇവിടെ സമാപിക്കുന്നു. നിർവഹണം വിനോദ്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. എം ജി ശ്രീകുമാറും സംഘവും പാടിയത്. ചിത്രം ബട്ടർഫ്ലൈസ്. ഗാനരചന സംഗീതം രവീന്ദ്രൻ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. ഇന്ത്യൻ വിമാനക്കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വിലസ്ഥിരതാ നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി കാരണം അന്താരാഷ്ട്ര വിമാന ഇന്ധനവില 142 രൂപയായി വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഡൽഹി NCR മേഖലയിലെ പഴയ ട്രക്കുകളും ബസ്സുകളും മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിക്കും കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. ഒഡീഷയിലെ രാമേശ്വർ മുതൽ പാരാദീപ് വരെ 163 കിലോമീറ്റർ ദൈർഘ്യമുള്ള പുതിയ തീരദേശ ഹൈവേ നിർമ്മാണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വിമാന സർവീസുകൾ നിലവിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരുടെ സ്ഥലമാറ്റത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. മനുഷ്യത്വരഹിതമായ സ്ഥലമാറ്റമാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ സർക്കാർ തയ്യാറാണെന്ന് മന്ത്രി സണ്ണി ജോസഫ് മറുപടി നൽകി. സെൻസസ് 2027 നടപടികൾക്ക് സംസ്ഥാനത്ത് ഈ മാസം തുടക്കമാകും. ആദ്യഘട്ടമായ സെൽഫ് എന്യൂമറേഷൻ ജൂൺ 16 ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ ഓൺലൈനായി ജൂൺ 30 വരെ സമർപ്പിക്കാം. SE.census.gov.in എന്ന പോർട്ടൽ വഴിയാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ കതിര് പദ്ധതി ആവിഷ്കരിച്ച് സംസ്ഥാന സർക്കാർ. കൃഷിവകുപ്പിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സഹകരണത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂൺ 5 രാവിലെ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്ത് 28 ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷകൾ കൂടുതൽ സുതാര്യവും ആധുനികവുമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം നാളെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും സുഗമമായ ഗതാഗതം ഉറപ്പാക്കുന്നതിനുമായി വയനാട് താമരശ്ശേരി ചുരത്തിൽ വലിയ മൾട്ടി ആക്സിൽ വാഹനങ്ങളുടെ യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലാ കളക്ടറാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത്. Type 1 പ്രമേഹ ബാധിതരായ കുട്ടികൾക്കുള്ള മിഠായി പദ്ധതിയുടെ ആനുകൂല്യം അനുവദിക്കുന്നതിന് കുടുംബങ്ങളുടെ വാർഷിക വരുമാന പരിധി നിലവിലെ 2 ലക്ഷത്തിൽ നിന്നും വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ. 18 വയസ്സിന് മുകളിലുള്ള അർഹരായവർക്കും Type 1 പ്രമേഹത്തിനുള്ള മരുന്നുകൾ ഉറപ്പാക്കാൻ നടപടിയെടുക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം കരസ്ഥമാക്കി. മേലുകാവ്, നിരണം, ഒറ്റൂർ പഞ്ചായത്തുകൾ പുരസ്കാരത്തിന് അർഹമായി. കർണാടകയുടെ 25-ാമത് മുഖ്യമന്ത്രിയായി കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ബംഗളൂരുവിൽ നടന്ന ചടങ്ങിൽ ഗവർണർ തവർചന്ദ് ഗെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. G പരമേശ്വര ഉപമുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്തു. 12 മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയും ഇതോടൊപ്പം നടന്നു. പുറത്താക്കപ്പെട്ട തൃണമൂൽ കോൺഗ്രസ് MLA ഋതബ്രത ബാനർജി പശ്ചിമബംഗാൾ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്. 60 എംഎൽഎമാർ ഇദ്ദേഹത്തെ പിന്തുണച്ചു. മമതാ ബാനർജി വിഭാഗം

0: ശോഭൻ ദേവ് ചതോപാധ്യയെ പ്രതിപക്ഷ നേതാവായി നാമനിർദ്ദേശം ചെയ്തിരുന്നു. ഡൽഹിയിലെ മാളവ്യ നഗറിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 21 ആയി. 40 ഓളം പേരെ സംഭവസ്ഥലത്ത് നിന്നും രക്ഷപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം നൽകുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. CBSE 12ാം ക്ലാസ് പുനർമൂല്യനിർണയത്തിനുള്ള പോർട്ടലിൽ ഇതുവരെ 40,000-ൽ അധികം അപേക്ഷകൾ ലഭിച്ചതായി ബോർഡ് അറിയിച്ചു. വെരിഫിക്കേഷനുള്ള 4,900-ൽ അധികം അപേക്ഷകളും പുനർമൂല്യനിർണയത്തിനുള്ള 39,000-ൽ അധികം അപേക്ഷകളുമാണ് ലഭിച്ചത്. ഇന്തോനേഷ്യ ഓപ്പൺ ബാഡ്മിന്റണിൽ ചൈനയെ അട്ടിമറിച്ച് ഇന്ത്യയുടെ ആയുഷ് ഷെട്ടി 2ാം റൌണ്ടിൽ കടന്നു. മിക്സഡ് ഡബിൾസിൽ ഇന്ത്യയുടെ സഖ്യം ചൈനീസ് സഖ്യത്തെ പരാജയപ്പെടുത്തി. ഇന്ത്യക്കാർക്ക് ഇനി ജർമ്മനിയിലൂടെ ട്രാൻസിറ്റ് വിസയില്ലാതെ യാത്ര ചെയ്യാം. ജർമ്മനിയിലെ വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് ട്രാൻസിറ്റ് വിസ നിബന്ധന ഒഴിവാക്കിക്കൊണ്ടുള്ള ജർമ്മൻ സർക്കാരിന്റെ തീരുമാനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ. സേവന വാർത്തകൾ. ദേലമ്പാടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ VHSE വിഭാഗത്തിൽ കെമിസ്ട്രി ജൂനിയർ വിഷയത്തിൽ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 4 രാവിലെ 11 മണിക്ക് നടക്കും. ഫോൺ 8086-06-61-37. കേരള വിനോദസഞ്ചാര വകുപ്പിന് കീഴിൽ കണ്ണൂർ ഒണ്ടേൻ റോഡിലെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 1 വർഷത്തെ PSC അംഗീകൃത തൊഴിലധിഷ്ഠിത ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത +2. പ്രായപരിധിയില്ല. June 15 വൈകിട്ട് 5 മണിവരെ FCI kerala.org എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ടും അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 04972706-904. കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ June 5 വെള്ളിയാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഒഴിവുകളിലേക്ക് അഭിമുഖം നടത്തുന്നു. SSLC, +2, ഏതെങ്കിലും ഡിഗ്രി യോഗ്യതയുള്ള താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും 300 രൂപയും സഹിതം എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. ഫോൺ 04972-707-610. ജീവനി സെന്റർ ഫോർ വെൽബീയിങ് പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ കോളേജ് സൈക്കോളജിസ്റ്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 4 രാവിലെ 11 മണിക്ക് കോളേജ് പ്രിൻസിപ്പൽ ചേംബറിൽ നടക്കും. യോഗ്യത സൈക്കോളജി വിഷയത്തിൽ റെഗുലർ പഠനത്തിലൂടെ നേടിയ ബിരുദാനന്തര ബിരുദം. ഫോൺ 04994256027. കാസർഗോഡ് ജില്ലയിൽ ഫിഷറീസ് വകുപ്പിൽ മറൈൻ ഡാറ്റ കളക്ഷനും ജുവനൈൽ ഫിഷിംഗ് പഠനവും സംബന്ധിച്ച സർവേയുടെ വിവരശേഖരണത്തിനായി പാർട്ട് ടൈം എന്യൂമറേറ്ററെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 10 രാവിലെ 11 മണിക്ക് കാഞ്ഞങ്ങാടുള്ള കാസർഗോഡ് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ നടക്കും. യോഗ്യത ഫിഷറീസ് സയൻസിൽ ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം. പ്രായപരിധി 21 മുതൽ 36 വരെ. ഫോൺ 04672-202-537. 2026-27 സാമ്പത്തിക വർഷത്തെ അഭയ കിരണം പദ്ധതിയിലേക്ക് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. പ്രായഭേദമന്യേ അശരണരായ സ്ത്രീകളെ സംരക്ഷിക്കുന്ന വ്യക്തിക്കാണ് ധനസഹായം ലഭിക്കുക. അപേക്ഷ അതാത് ICDS ഓഫീസിലെ ശിശുവികസന പദ്ധതി ഓഫീസർക്ക് December 15 സമർപ്പിക്കണം. മുൻവർഷങ്ങളിൽ ധനസഹായം ലഭിച്ചവർ വീണ്ടും അപേക്ഷ നൽകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 04972-700-708. കണ്ണൂർ പയ്യാമ്പലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒഴിവുള്ള എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. താൽപര്യമുള്ളവർ ബയോഡാറ്റയും അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 8 രാവിലെ 11 മണിക്ക്

സ്കൂളിൽ ഓഫീസിൽ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കണം. ഫോൺ 9895295830. അടൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അറബിക് വിഷയത്തിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ 9633808765. സേവന വാർത്തകൾ കഴിഞ്ഞു.

0: 8-21, 22-20, 21-15. India also secured a mixed doubles victory as Rohan Kapoor and Ritwik Agarwal defeated Chinese Taipei Xiang Po Huan and Hu Lingfang. And now before we end the bulletin, the headlines once again. Union Cabinet approves 10,000 crore rupee ATF price stabilization fund to support Indian Airlines. Also gives nod to National Capital Region Planning Board for old trucks and buses replacement in Delhi NCR area. Expelled TMC MLA Ritubrata Banerjee appointed as leader of opposition in West Bengal and West Bengal Legislative Assembly. Congress leader D.K. Shivakumar sworn in as 25th Chief Minister of Karnataka. Dr. G. Parameshwar becomes Deputy Chief Minister, while 12 legislators also take oath as cabinet ministers. Massive fire in Malviyanagar in Delhi claims 21 lives. And in badminton, India's Ayush Shetty enters second round of Indonesia Open Super 1000. That is all in the news at 9. Good night.
1: Akashavani. Vidyabhyasa Rangam. അറിഞ്ഞിരിക്കാം അവകാശങ്ങൾ.
2: ദാസൻ സാറേ, ഇതെന്തു പറ്റി? മുഖാകെ വിളറിയിരിക്കുന്നല്ലോ. സാധാരണ ഈ സമയത്ത് നല്ല ചൂട് ചായയും കുടിച്ച് പത്രവും വായിച്ചിരിക്കുന്ന ആളാണ്. സ്കൂളിലേക്ക് വരുന്ന വഴിയിൽ എന്തെങ്കിലും പറ്റിയ?
3: ലക്ഷ്മി ടീച്ചറേ, വല്ലാത്ത അനുഭവം തന്നെ. ഇതൊക്കെ ആരോട് പറയാൻ? അല്ല, സ്കൂളിലേക്ക് വരുന്ന വഴിക്ക് നമ്മുടെ ജംഗ്ഷനെ വെച്ചിട്ട് പോലീസിൻ്റെ ചെക്കിംഗ് ഉണ്ടായിരുന്നു. എൻ്റെ വണ്ടിക്കാണ് ഇൻഷുറൻസും പൊല്യൂഷനും അടക്കം എല്ലാ പേപ്പറും കറക്റ്റൊക്കെ തന്നെ. ഹെൽമെറ്റും വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവന്മാർ കൈ കാണിച്ചിട്ട് വണ്ടി ഒതുക്കാൻ പറഞ്ഞു. ഞാൻ വണ്ടി നിർത്തിയ പാടെ വന്ന് എൻ്റെ കീ അങ്ങ് ഊരിയെടുത്തു. ഒരു മര്യാദയില്ലാതെ
4: കീ ഊരിയെടുത്തു. സാറേ, നിങ്ങളോട് അവർ ചെയ്തത് നിയമവിരുദ്ധമാണ്. മോട്ടോർ വാഹന നിയമപ്രകാരം പരിശോധനയുടെ പേരിലൊന്നും ആർക്കും കീയൊന്നും വലിച്ചൂരിയെടുക്കാൻ അധികാരമില്ല. അത് പ്രോപ്പർ നിയമലംഘനമാണ്. നിങ്ങളത് ചോദ്യം ചെയ്തില്ലേ?
3: ചോദിക്കാനോ? എൻ്റെ ശിവൻ സാറേ, അവരല്ലേ അധികാരികൾ. നമ്മൾ സാധാരണക്കാർ അവരോട് നിയമം പറയാൻ പോയാൽ ഈ യൂണിഫോമിലൊക്കെ പവറ് കാണിച്ച് നമ്മളങ്ങ് സ്റ്റേഷനിൽ കയറ്റും. വഴിയിൽ വെച്ച് എൻ്റെ ബാഗ് വാങ്ങി അനുവാദമില്ലാതെ തുറന്ന് പരിശോധിക്കാൻ വരെ തുടങ്ങി. ഞാനൊരു സീന അധ്യാപകനാണെന്ന് പറഞ്ഞിട്ട് പോലും വല്ലാത്തൊരു കുറ്റവാളിയെപ്പോലെയാണ് അവന്മാർ പെരുമാറിയത്. അല്ല, നാട്ടുകാരുടെയും എൻ്റെയും സ്വന്തം വിദ്യാർത്ഥികളെ മുന്നിൽ വെച്ച് അപമാനിതനാകുന്ന പോലൊക്കെ തോന്നുന്നത് അത്ര സുഖമുള്ള കാര്യമൊന്നും അല്ലല്ലോ. ഹാ, ഭയമില്ലാതെ ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ ഈ നാട്ടിൽ സാധാരണക്കാരന് കഴിയില്ലേ സാറേ?
2: ദാസൻ സാറേ, നിങ്ങൾ ഈ പറഞ്ഞ ഭയമാണ് കേട്ടോ നമ്മുടെ ഏറ്റവും വലിയ ശത്രു. അധികാരമുള്ളവരുടെ മുന്നിലേ നമ്മൾ ഈ ഭയന്ന് നിൽക്കുന്നത് നമുക്കും നമ്മുടെ മൗലിക അവകാശങ്ങളെ കുറിച്ച് കൃത്യമായ അറിവില്ലാത്തതുകൊണ്ടാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 എന്താണ് പറയുന്നതെന്ന് ഓർമ്മയുണ്ടോ?
3: എന്താ പറയുന്നേ?
2: വ്യക്തി സ്വാതന്ത്ര്യവും ജീവിക്കാനുള്ള അവകാശവും, അതായത് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. അതിൽ കേവലം മൃഗങ്ങളെ പോലെ ജീവിക്കൽ അല്ല പറയുന്നത്, അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശവും ഉണ്ട് നമുക്ക്. സുപ്രീംകോടതി പലവട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണത്. ഒരധികാരിക്കുവേ നിങ്ങളുടെ അഭിമാനത്തെ വഴി വെച്ച് ചോദ്യം ചെയ്യാനൊന്നും കഴിയില്ല.
3: എന്റെ ടീച്ചറെ, അതൊക്കെ വലിയ വലിയ പുസ്തകങ്ങളിലും കോടതി മുറികളിലൊക്കെ പറയാൻ കൊള്ളാം. യഥാർത്ഥ ജീവിതത്തിലെ ഒരു സാധാരണക്കാരൻ പോലീസിന്റെയോ സർക്കാർ അധികാരികളുടെ ഒക്കെ മുന്നിൽ ചെന്ന് പെട്ടാൽ ഈ പറയുന്ന അവകാശങ്ങളൊക്കെ എവിടെ പോകും? നമ്മൾ ചോദ്യം ചോദിച്ചാ അവരതനുസരിക്കൂ? നമ്മളെ കൂടുതൽ ദ്രോഹിക്കുകയല്ലേ ഉള്ളൂ?
2: അനുസരിക്കണം സാറേ, അവരത് അനുസരിക്കാൻ നിയമപരമായി ബാധ്യസ്ഥരാണ് എന്നുള്ളതുകൊണ്ട്. കാരണം അവർ നിയമപാലകരാണ്, നിയമദാതാക്കളല്ല. ഭരണഘടനയ്ക്ക് കീഴിലാണ് പോലീസും കോടതിയും സർക്കാരും എല്ലാം. ഇതിപ്പോ ഉദാഹരണത്തിന്, നിങ്ങളെ വഴിയിൽ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുമ്പോൾ മാന്യമായി പെരുമാറാൻ അവർക്ക് നിയമപരമായ ഉത്തരവാദിത്വം ഉണ്ട്. ഒരു പോലീസുകാരൻ നിങ്ങളെ പരിശോധിക്കാൻ വരികയാണെങ്കിൽ അയാളുടെ നെയിം ബാഡ്ജ് കൃത്യമായി ധരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ നിങ്ങൾക്കും അവകാശമുണ്ട്. അയാൾ ഏത് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണെന്ന് അറിയാനും എന്തിനാണ് നിങ്ങളെ തടഞ്ഞതെന്ന് ചോദിക്കാനും പൗരന് അവകാശമുണ്ടെന്നേ. ഇതിനെയാണ് റൈറ്റ് ടു നോ എന്ന് പറയുന്നത്. അത് ചോദിക്കുന്നത് ഒരിക്കലും തർക്കിക്കലല്ല, നമ്മുടെ അവകാശമാണ്.
4: അതെ ദാസൻ സാറേ, ലക്ഷ്മി ടീച്ചർ പറഞ്ഞത് വളരെ ശരിയാണ്.
2: അങ്ങനെ പറഞ്ഞു കൊടുക്കൂ സാറേ.

0: ഈ പാസ്വേഡ് അടിച്ചു തരാൻ പറയുന്നതൊക്കെ നമ്മുടെ ഗാലറി വാട്സാപ്പ് ഒക്കെ പരിശോധിക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ?
1: ശരിയാ ശരിയാ, എന്റെ ഫോൺ കയ്യിലെടുത്ത് നോക്കിയിട്ട് ഞാൻ ഈ പാറ്റേൺ ലോക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അൺലോക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ സ്കൂളിലെ ടീച്ചർമാരെ വിളിക്കാനാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഫോൺ ഇങ്ങ് തിരികെ വാങ്ങിച്ച് ഒഴിഞ്ഞങ്ങ് മാറി. അല്ല സാറേ, അവരെന്തിനാ ഈ ഫോണൊക്കെ ചോദിക്കുന്നത്?
0: ഓ, നിങ്ങൾ വാങ്ങി കൊണ്ട് രക്ഷപ്പെട്ടതാണ് സാറേ. ഒരിക്കലും നിങ്ങളെ ഫോൺ വാങ്ങി പരിശോധിക്കാൻ ഒരു പോലീസുകാരന് അവകാശമില്ല.
1: ആഹാ,
0: സുപ്രീം കോടതിയിൽ കൃത്യമായ വിധികളുണ്ട്. നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ഡിജിറ്റൽ വ്യക്തി വിവര സുരക്ഷാ നിയമങ്ങളനുസരിച്ച് ഒരു വ്യക്തിയുടെ ഫോൺ എന്നത് അയാളുടെ സ്വകാര്യതയുടെ പരമാധികാര പരിധിയാണ്. അത് വഴി പോകുന്നവർക്ക് ചുമ്മാ അങ്ങനെ മേടിച്ച് നോക്കാനൊന്നും പറ്റത്തില്ല. കോടതിയുടെ സെർച്ച് വാറണ്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ പ്രതിയാക്കാനുള്ള കൃത്യമായ സാഹചര്യ തെളിവുകളോ ഇല്ലാതെ നിങ്ങളുടെ ഫോണിലെ ചാറ്റുകളോ ഗാലറിയോ പരിശോധിക്കുന്നത് നിങ്ങളുടെ ഭരണഘടനാപരമായ അവകാശത്തിന്റെ ലംഘനമാണ്.
1: ആഹാ, അങ്ങനെയുണ്ടല്ലേ. പലപ്പോഴും ചെക്കിങ്ങിനിടയിലെ സാധാരണക്കാരുടെയും കുട്ടികളുടെയും ഫോൺ വാങ്ങി പോലീസുകാരുടെ മെസ്സേജുകൾ പരിശോധിക്കുന്ന നമ്മൾ വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ കരുതിയത് ഇതൊക്കെ അങ്ങ് നിയമപരമാണെന്നാ. നിയമം അറിയാത്തത് കൊണ്ട് നമ്മൾ എന്തെല്ലാം സഹിക്കണം.
2: അത് തന്നെ, ഈ നിയമത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് സാറേ അധികാരികൾ നമ്മളെ പലപ്പോഴും മുതലെടുക്കാൻ കാരണം. ഈ സാധാരണ ജനങ്ങൾ വിചാരിക്കുന്നത് യൂണിഫോം ഇട്ടവര് ചെയ്യുന്നതൊക്കെ നിയമപരമാണെന്നാണ്. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 22 പ്രകാരം ഒരു വ്യക്തിയെ കസ്റ്റഡിയിൽ എടുക്കുകയോ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും അയാൾക്ക് കൃത്യമായ ചില അവകാശങ്ങളുണ്ട്.
1: ഓഹോ,
2: എന്തിനാണ് തന്നെ കസ്റ്റഡിയിൽ എടുക്കുന്നതെന്ന് കൃത്യമായി അറിയാനുള്ള അവകാശം അയാൾക്കുണ്ടെന്നേ. അതുപോലെ തന്നെ ഇഷ്ടമുള്ള ഒരു ലോയറെ ബന്ധപ്പെടാനും നിയമസഹായം തേടാനുമുള്ള അവകാശമൊക്കെ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. ഇതൊന്നും പാലിച്ചില്ലെങ്കിലേ ആ അറസ്റ്റ് തന്നെ അസാധുവാകും.
0: ശരിയാണ്, ടീച്ചർ പറഞ്ഞത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, പോലീസുകാർ ഒരാളെ കസ്റ്റഡിയിലെടുത്താൽ 24 മണിക്കൂറിനുള്ളിൽ തൊട്ടടുത്ത മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കണമെന്ന് നിർബന്ധമാണ്. അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. യാത്രക്കെടുക്കുന്ന സമയം മാത്രമാണ് ഇതിൽ ഒഴിവാക്കുന്നത്. ഒരു പൗരനെ നിയമവിരുദ്ധമായി തടങ്കിൽ വയ്ക്കാൻ ആർക്കും കഴിയില്ല. ഇതിനെയാണ് ഹേബിയസ് കോർപ്പസ് എന്ന റിട്ട് ഹർജിയിലൂടെ ഹൈക്കോടതികളും സുപ്രീം കോടതിയും കർശനമായി സംരക്ഷിക്കുന്നത്.
1: ഇതൊക്കെ കേൾക്കുമ്പോ ഉള്ളിലൊരു ധൈര്യമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. എങ്കിലും ലക്ഷ്മി ടീച്ചറേ, ഈ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും മറ്റും വർദ്ധിച്ചു വരുന്ന ഇന്നത്തെ കാലത്തെ സ്ത്രീകളെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കുന്നതിനും അറസ്റ്റ് ചെയ്യുന്നതിനും എന്തെങ്കിലും പ്രത്യേക സംരക്ഷണമൊക്കെ ഉണ്ടോ? അല്ല, കാരണം എൻ്റെ അയൽപ്പക്കത്തെ ഒരു കുടുംബത്തിന് അവർക്ക് രാത്രിയിൽ ഇത്തരം ഒരു അനുഭവം ഉണ്ടായപ്പോൾ വല്ലാതെ പേടിച്ചുപോയി. എന്താ അതിലെ നിയമം?
2: ഗുഡ് ക്വസ്റ്റ്യൻ. ഈ BNSS പ്രകാരമേ സ്ത്രീകളെ രാത്രിയിൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇനി അഥവാ അത്രയും അടിയന്തര സാഹചര്യമാണെങ്കിൽ ഒരു 1st class ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ രേഖാമൂലമുള്ള പ്രത്യേക പെർമിഷൻ ഉണ്ടാവണം. അത് മാത്രമല്ല, സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുമ്പോഴും ചോദ്യം ചെയ്യുമ്പോഴും വനിതാ പോലീസിന്റെ ഒരു പ്രസൻസ് ഉണ്ടാവണം. ഒരു വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് മാത്രമേ സ്ത്രീയുടെ ശരീരത്തിൽ തൊട്ടു പരിശോധിക്കാനുള്ള അവകാശമുള്ളൂ. പുരുഷ പോലീസുകാരെ സ്ത്രീകളെ രാത്രിയിൽ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കാൻ പോലും പാടില്ല.
0: അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ ചെല്ലുമ്പോ FIR രജിസ്റ്റർ ചെയ്യാൻ മടിക്കുന്ന അവസ്ഥയൊക്കെ സ്ഥിരം കാണാറുള്ളതാണല്ലോ. സുപ്രീം കോടതിയിലെ ചരിത്ര പ്രസിദ്ധമായ ലളിതാകുമാരി കേസിലെ വിധി പ്രകാരം ഒരു ജാമ്യമില്ലാ കുറ്റകൃത്യത്തെ കുറിച്ച് പരാതി ലഭിച്ചാൽ ഉടനടി FIR രജിസ്റ്റർ ചെയ്യാൻ പോലീസ് ബാധ്യസ്ഥരാണ്. അതിൽ അവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം കാലതാമസം വരുത്താൻ കഴിയില്ല. ഇനി അവരുടെ സ്റ്റേഷൻ പരിധിയിലല്ല കുറ്റം നടന്നെങ്കിൽ പോലും 0 FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങണം എന്നാണ് നിയമം.
1: ഇതൊക്കെ നമുക്ക് പുതിയൊരു അറിവാണ് കേട്ടോ സാറേ. നമ്മളൊക്കെ വിചാരിക്കുന്ന എന്താ, അധികാരികളുടെ മുമ്പിൽ നമ്മൾ എപ്പോഴും വിനയാന്വിതരായി അവർ പറയുന്ന തെറ്റും ശരിയും ഒരുപോലെ അനുസരിച്ച് നിൽക്കണമെന്നല്ലേ? ഈ നിയമം അറിയാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ചൂഷണം ചെയ്യപ്പെടുന്നത്, അല്ലേ സാറേ?
2: അത് തന്നെ ദാസൻ സാറേ. ഇഗ്നറൻസ് ഓഫ് ലോ ഇസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്ന് പ്രധാനപ്പെട്ട ഒരു തത്വമുണ്ട് നിയമത്തിൽ. ഒരു പൗരൻ എന്ന നിലയിലെ നമ്മൾ നമ്മുടെ അവകാശങ്ങൾ അറിഞ്ഞിരിക്കണം, ഒപ്പം കടമകളും ഉണ്ട് കേട്ടോ. വഴിയിലെ ട്രാഫിക് റൂൾസ് ഒന്നും ലംഘിക്കരുതെന്നുള്ളത് നമ്മുടെ കടമയാണ്. ഹെൽമെറ്റ് വെക്കേണ്ടത് നമ്മുടെ സുരക്ഷയും. നിയമം ലംഘിച്ചാൽ പിഴയടയ്ക്കാൻ നമ്മൾ ബാധ്യസ്ഥരുമാണ്. പക്ഷെ നിയമലംഘനം നടത്താത്ത ഒരു പൗരനെ ഇങ്ങനെ വഴിയിലൊക്കെ തടഞ്ഞു നിർത്തി ഭയപ്പെടുത്താനോ അനാവശ്യമായി പണം തട്ടാനോ മാനസികമായി പീഡിപ്പിക്കാനോ ഒരധികാരിക്കും അവകാശമില്ല. അധികാരം.

0: മേ ജനങ്ങളെ സേവിക്കാനുള്ളതാണ്, അല്ലാതെ ഭരിക്കാനല്ല.
1: അത് തന്നെ. സാറേ, നമ്മൾ ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളെ ഈ സ്റ്റാഫ് റൂമിൽ മാത്രം ഒതുങ്ങിയാൽ പോരാ. സ്കൂൾ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ കുട്ടികൾക്കായിട്ടൊരു പ്രത്യേക സെഷൻ തന്നെ വയ്ക്കണം. ഭരണഘടന നിത്യജീവിതത്തിൽ എന്നോ മറ്റൊരു സെഷൻ നമുക്ക് നടത്തണം. കുട്ടികൾ അറിഞ്ഞിരിക്കട്ടെ ഈ കാര്യങ്ങളൊക്കെ. ലക്ഷ്മി ടീച്ചർ ഇനി ക്ലാസ് എടുക്കണം, പിള്ളേർ പഠിച്ച് വളരട്ടെന്നേ.
2: അത് തന്നെ, ഇത് നല്ലൊരു ഐഡിയ ആണ് ശിവൻ സാറേ. കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ ഇതൊക്കെ പഠിക്കണം, എങ്കിൽ മാത്രമേ ഭാവിയിൽ ഭയമില്ലാത്ത ആത്മാഭിമാനമുള്ള പൗരന്മാരായി അവർ വളരൂ. നമ്മുടെ സമൂഹത്തിലെ തെറ്റായ പ്രവണതകളെയും ഇത്തരത്തിലുള്ള അധികാര ദുർവിനിയോഗങ്ങളെയൊക്കെ ചോദ്യം ചെയ്യാൻ നമ്മുടെ പുതിയ തലമുറ പഠിക്കണം. പക്ഷേ അത് നിയമം കയ്യിലെടുത്തുകൊണ്ടാവരുത്. നിയമത്തിൻ്റെ വഴിയിലൂടെ മാത്രമായിരിക്കണം, തികച്ചും മാന്യമായ ഭാഷയിലായിരിക്കണം. ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും നമ്മളൊക്കെ അന്തസ് പുലർത്തണം.
0: തീർച്ചയായും, ഈ മാന്യമായ ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് തന്നെ ജനാധിപത്യത്തിന്റെ ജീവനാണ്. ഭരണഘടന നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അവകാശവും അത് തന്നെ. നമ്മുടെയൊക്കെ കുട്ടികളെ ഈ അധികാരികള് ജനങ്ങളുടെ സേവകരാണ്, യജമാനന്മാരല്ല എന്ന് മനസ്സിലാക്കണം. നമ്മൾ അവരെ നിയമം കയ്യിലെടുക്കാനല്ല പഠിപ്പിക്കുന്നത്, മറിച്ച് നിയമത്തിന്റെ പ്രൊട്ടക്ഷൻ എങ്ങനെ സ്വന്തം സുരക്ഷയ്ക്കായി ഉപയോഗിക്കാം എന്നാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഈ ഭരണഘടന വെറുമൊരു പുസ്തകമല്ല, അത് ഓരോ പൗരന്റെയും സ്വാതന്ത്ര്യത്തിന്റെ കാവൽക്കാരാണ് എന്ന് നമ്മുടെ കുട്ടികൾ പഠിക്കണം.
2: വളരെ ശരിയാ ലക്ഷ്മി ടീച്ചറേ. ശിവൻ സാറേ, ഇന്ന് എനിക്കുണ്ടായ അനുഭവം എന്നെ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. അറിവാണ് ഏറ്റവും വലിയ ആയുധം. ഇനി എന്നെ ആരെങ്കിലും അനാവശ്യമായി വഴിയിൽ തടഞ്ഞാൽ ഞാൻ പേടിക്കത്തില്ല. ഭയമില്ലാതെ, എന്നാൽ തികച്ചും മാന്യമായി എന്റെ ഈ ഭരണഘടനാപരമായ അവകാശങ്ങൾ ഞാൻ പറയും. നിയമവിരുദ്ധമായി എന്റെ വണ്ടിയുടെ കീ ഊരാൻ ഇനി ഞാൻ ആരെ അനുവദിക്കത്തില്ല.
1: അതാണ് സാറേ, ഈ കോൺഫിഡൻസ് ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഉടനെ തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കാം, പിള്ളേരെ ഇതൊക്കെ പഠിപ്പിക്കാനുള്ളതാണ്. കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് എഴുതി പ്രസന്റ് ചെയ്യാൻ പറ്റണം.
3: അറിഞ്ഞിരിക്കാം അവകാശങ്ങൾ. ശബ്ദസാന്നിധ്യം സന്ദീപ് സുരേഷ്, മൃദുൽ ജേക്കബ്, റൂബി ബാബു. നിർവഹണ സഹായം ജയലക്ഷ്മി എൽ. ആശയം ആവിഷ്കാരം എം കെ ദിലീപ്. ഇന്റർവെൽ.

നാളെ രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7:00 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, വിശുദ്ധ വനങ്ങളുടെ വിശാലാർത്ഥങ്ങൾ, ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പ്രത്യേക പരിപാടി, 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ, 7:35 മോഡേൺ ITI FM ഡയറി, ഇതിൽ അപൂർവഗാനം നിങ്ങൾക്കറിയാമോ, ഫ്ലൈ ഹൈ പറക്കാം ഉയരങ്ങളിലേക്ക്, കരിയർ വിദഗ്ധൻ ഡോക്ടർ TP സേതുമാധവൻ സംസാരിക്കുന്നു. തുടർന്ന് തൊഴിൽ വാർത്തകൾ, 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. ആകാശവാണി കണ്ണൂർ, അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

ആകാശവാണി കെ അഷ്ടമൻപിള്ള അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി ഇപ്പോൾ കേൾക്കാം. ഡോക്ടർ ഇ വൃന്ദാവർമ്മ വയലിൻ, തിരുവനന്തപുരം ഡോക്ടർ എച്ച് കിഷോർ മൃദംഗം, ഹരിപ്പാട് എം എസ് രാജശേഖരൻ ഖടം. നാട്ടക്കുറിഞ്ചി രാഗത്തിൽ ആദിതാളവർണ്ണത്തോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. ശ്രീരംഗം രംഗസ്വാമി നട്ടുവനാർ രചിച്ചത്.

0: ഇനി രഞ്ജനി രാഗത്തിൽ ദത്താത്രേയ എന്നാരംഭിക്കുന്ന ഗണപതി സച്ചിദാനന്ദ രചിച്ച കൃതി മിശ്ര ചാപ്പുതാളം.
1: Na na na na la o ram ra ya ya ram

കെ അഷ്ടമൻപിള്ള അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വയലിൻ ഡോക്ടർ ഇ ബൃന്ദാവർമ്മ, മൃദംഗം തിരുവനന്തപുരം ഡോക്ടർ എച്ച് കിഷോർ, ഖടം ഹരിപ്പാട് എം എസ് രാജശേഖരൻ. അടുത്തതായി നിന്നെ നമ്മിതി നയ്യ എന്നാരംഭിക്കുന്ന മൈസൂർ വാസുദേവാചാർ കൃതി, രാഗം സിംഹേന്ദ്ര മധ്യമം, മിശ്രചാപ്പുത്താളം.

കെ അഷ്ടമൻപിള്ള അവതരിപ്പിച്ച സംഗീത കച്ചേരിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഡോക്ടർ ഇ വൃന്ദാവർമ്മ വയലിൻ, തിരുവനന്തപുരം ഡോക്ടർ എച്ച് കിഷോർ മൃദംഗം, ഹരിപ്പാട് എം എസ് രാജശേഖരൻ ഘടം.

0: നിശാസുരഭി, രാത്രിയിൽ തെളിയുന്ന പാട്ടുചരാതുകൾ. ചലച്ചിത്ര നാടക പ്രവർത്തകനായ പ്രകാശ് വാടിക്കലിന്റെ പ്രിയ ഗാനങ്ങളുമായി ഇന്നത്തെ നിശാസുരഭി.
1: ഞാൻ ആലോചിക്കാറുണ്ട്, നമ്മള് പാട്ടുകളില്ലാത്തൊരു ജീവിതം എങ്ങനെയായിരിക്കുമെന്ന്.
2: ഒരുപക്ഷേ പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഒരുപാട് സംഗീതം താളമായും കുയിൽനാദമായും അരുവിയുടെ ഒഴുക്കായിട്ടൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം. പക്ഷേ അതൊക്കെ ഒരു താളബോധത്തോടെ ചിട്ടപ്പെടുത്തുകയും രാഗമായി സന്നിവേശിപ്പിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് മുമ്പിൽ ഒഴുകിയെത്തുന്ന ഈ സംഗീതം, അത് വെച്ചുവിളമ്പുന്ന സംഗീതജ്ഞർ, അവരെയൊക്കെ നമ്മൾ അങ്ങേയറ്റം നെഞ്ചോട് ചേർക്കേണ്ടിയിരിക്കുന്നു. ഞങ്ങളുടെയൊക്കെ യൗവനകാലം എന്ന് പറയുന്നത് സിനിമയുടെ, മലയാള സിനിമയുടെ ഒരു പുഷ്കലകാലമായിരുന്നു. പത്മരാജനും ഭരതനും കെ ജി ജോർജും മോഹനുമൊക്കെ തന്ന ഒരുപാട് നിരവധി ചിത്രങ്ങൾ ഞങ്ങളുടെയൊക്കെ ക്യാമ്പസ് കാലത്ത് ഞങ്ങളെ വളരെ ഉത്തേജിതമാക്കിയ അല്ലെങ്കിൽ സർഗാത്മകമാക്കിയ സിനിമകളായിരുന്നു. അതിലൊരു നല്ല പടം തന്നെയാണ് മംഗളം നേരുന്നു എന്ന മോഹൻ്റെ പടം. ആ പടത്തിൽ ഋതുഭേദകൽപ്പന എന്നൊരു ഗാനം വളരെ പടത്തേക്കാൾ ഉപരിയായി ഞങ്ങളുടെയൊക്കെ മനസ്സിൽ കുളിർമഴ പെയ്യുകയും പ്രണയാതുരമാക്കുകയും ചെയ്തൊരു ഗാനമാണ്. ആ ഗാനത്തിൽ നമുക്കിന്നത്തെ നിശാസുരഭി തുടങ്ങാമെന്ന് വിചാരിക്കുന്നു.

നേരത്തെ പറഞ്ഞതുപോലെ പത്മരാജനും ഭരതനും മോഹനും കെ ജി ജോർജും ഒക്കെ തന്ന ഒരു സിനിമാനുഭവത്തിൽ നിന്ന് ഏതാണ്ട് അതേ രീതിയിൽ തന്നെ തുടർന്ന് നമുക്ക് നിരവധി സംഭാവനകൾ സിനിമയ്ക്ക് തന്ന ഒരാളാണ് ലെനിൻ രാജേന്ദ്രൻ. വളരെ സീരിയസായ, വളരെ ഗൗരവമുള്ള രാഷ്ട്രീയ പ്രമേയങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ലെനിൻ രാജേന്ദ്രൻ്റെ എല്ലാ സിനിമകളും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ വളരെ ഗൗരവമുള്ള വിഷയം ചർച്ച ചെയ്യുന്ന സിനിമകളിൽ പോലും ഗാനങ്ങൾ വളരെ കാൽപ്പനികവും പ്രണയാതുരവുമായി നമ്മളെ പ്രേക്ഷകനെ ആസ്വദിപ്പിക്കുന്നു എന്നുള്ളത് വളരെ വിചിത്രമായി തോന്നും. അത്തരത്തിലുള്ളൊരു പടമാണ് വചനം എന്നുള്ളത്. സാമൂഹ്യ രാഷ്ട്രീയ വിഷയം ചർച്ച ചെയ്യുന്ന ഒരു വളരെ ഗൗരവമുള്ളൊരു പടമാണത്. പക്ഷേ ആ പടത്തിൽ ഒരുക്കി വെച്ച ഒരു നീർമിഴിപ്പൂകൾ എന്നൊരു പാട്ട്, മറ്റൊരർത്ഥത്തിൽ ഒ എൻ വിയുടെ മന്ത്രിക പേനയാൽ എഴുതി വെച്ച ആ ഗാനം കാൽപ്പനികവുമായ ഒരു ഗാനത്തിന് ഉദാഹരണം.

പല പാട്ടുകളും നമുക്ക് ആദ്യ കേൾവിൽ നമ്മെ വളരെയധികം രസിപ്പിക്കുമെങ്കിലും അതിൻ്റെ അന്തരാർത്ഥങ്ങളിലേക്കൊന്നും നമ്മൾ അധികം പോകാറില്ല. പക്ഷെ കേട്ട് കേട്ട് പഴകും തോറും പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആർജിച്ചെടുക്കുന്നൊരു അറിവിൻ്റെയും പക്വതയുടെയൊക്കെ വെളിച്ചത്തിൽ പല പഴയ പാട്ടുകളും ഇന്ന് കേൾക്കുമ്പോൾ നമുക്ക് അർത്ഥവത്തായി അനുഭവപ്പെടും. അത് തരുന്ന ആസ്വാദ്യത മറ്റൊന്നാണ്. അങ്ങനെ ഒരു ഗാനമാണ് ഈ വാകപ്പൂ മരം ചൂടും എന്ന ബിച്ചു തിരുമലയുടെ വരികൾക്ക് എ ടി ഉമ്മർ നിർവഹിച്ച പാട്ട്. അത് ഒരു പാട്ടിൽ തന്നെ ഒരു സിനിമയെ ചേർത്ത് വെക്കുന്ന സിനിമാ കഥയെ ചേർത്ത് വെക്കുകയും അതൊരു പാട്ട് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ കേൾവിയിൽ തന്നെ ഒരു സിനിമ മുഴുവൻ നമ്മൾ ആസ്വദിച്ച ഒരു ഫീലും അതിൻ്റെ ഒരു അനുഭവം തരുന്നൊരു ഗാനമാണ്.

ഞങ്ങളുടെ നാടകകാലം ആരംഭിക്കുന്നത്, പ്രത്യേകിച്ച് എൻ്റെ നാടകകാലമൊക്കെ വളരെ സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് കെ ജി ജോർജിൻ്റെ യവനിക എന്നൊരു സിനിമ പുറത്തിറങ്ങുന്നത്. ഒരുപക്ഷെ നാളെ അതുവരെ നമുക്ക് പരിചയമില്ലാത്ത രീതിയിൽ ഒരു നാടക സമിതിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ കൈകാര്യം ചെയ്തുകൊണ്ട് ഒരു സിനിമ ആദ്യമായിട്ട് കാണുന്നത് അന്നായിരുന്നു. വളരെ ഗംഭീരമായ രീതിയിൽ അന്ന് സിനിമ അവതരിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ ഹൃദ്യമായ ഒ എൻ വി കുറുപ്പിൻ്റെ രചനയാണ്, അതിലെല്ലാ ഗാനങ്ങളും പ്രിയപ്പെട്ടതാണ്. അതിലൊരു ഗാനം നമുക്ക് കേൾക്കാം.

എൻ്റെ നാടൊരു തീരദേശമാണ്. എൻ്റെ കുടുംബം ഒരു മത്സ്യത്തൊഴിലാളി കുടുംബമാണ്. അപ്പോൾ മത്സ്യബന്ധനത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചീനവല എന്ന ഈ സിനിമയിലെ തളിർ വലയോ എന്നൊരു ഗാനം എനിക്ക് പ്രിയപ്പെട്ടതാവുന്നത്.

നമ്മുടെ തീരദേശ ജീവിതങ്ങളെ മറ്റൊരർത്ഥത്തിൽ ഹൃദ്യമായി അവതരിപ്പിക്കപ്പെട്ട ഒരു സിനിമ കൂടിയാണത്. അതിനേക്കാൾ ഹൃദ്യമായി തന്നെ ആ പാട്ട് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്.

നാട്ടുപാട്ടുകളുടെ ശീലുകളുള്ള നിരവധി ഗാനങ്ങൾ നമുക്ക് മലയാള സിനിമയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതിൽ തന്നെ തോണിപ്പാട്ടിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഗാനങ്ങളും നിരവധിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. തോണിപ്പാട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പ്രണയഗാനം എന്നുള്ള സവിശേഷതയുമായിട്ട് ഒരു ഗാനം ഉത്സവം എന്ന സിനിമയിലും പൂവച്ചൽ ഖാദറിൻ്റെ വരികൾക്ക് എ ടി ഉമർ സംഗീതം നൽകിയ ഹൃദ്യമായ

മംഗളം നേരുന്നു എന്ന സിനിമയിലെ ഗാനത്തോടുകൂടിയാണ് നമ്മുടെ ഈ പരിപാടി ആരംഭിച്ചത്. അതേ പടത്തിലെ മറ്റൊരു പാട്ടിലൂടെ നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. എം ഡി രാജേന്ദ്രൻ്റെ രചനയും ഇളയരാജയുടെ സംഗീതവുമായിട്ടുള്ള വ്യത്യസ്തമായൊരു ഗാനം, ഒരു താരാട്ട് ഗാനം അതിലുണ്ട്. താരാട്ട് ഗാനങ്ങളിൽ നിന്ന് നമുക്കതിനെ പറയാൻ പറ്റുമോ എന്നറിയില്ല, എങ്കിലും ആ വിശേഷപ്പെട്ടൊരു ഒരു ഉറക്കുപാട്ടാണ് അതിലെ ആ പാട്ട്. അപ്പോൾ ഇത് വ്യത്യസ്തമാവുന്നത് ഇത് ആൺ ശബ്ദത്തിലുള്ള ഒരു താരാട്ട് എന്നുള്ള നിലയിലാണ്. മാത്രമല്ല ഈ ഗാനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, പതിവ് താരാട്ട് പാട്ടിൻ്റെ ശീലുകളൊന്നും, ഇപ്പം ആരാരോ ആരിരാരോ എന്ന് പറയുന്ന ശീലുകളൊന്നുമില്ലാതെ തന്നെ എങ്ങനെ ഒരു ഉറക്കുപാട്ട് ചിട്ടപ്പെടുത്താം എന്നുള്ളൊരു പുതുമ ഈ പാട്ട് ഉൾക്കൊള്ളുന്നുണ്ട്. ഈ ഗാനം

നിഷ സുരഭിയിൽ നിങ്ങൾ കേട്ടത് ചലച്ചിത്ര നാടക പ്രവർത്തകനായ പ്രകാശ് വാടിക്കലിന്റെ പ്രിയ ഗാനങ്ങൾ. നിഷ സുരഭി, രാത്രിയിൽ തെളിയുന്ന പാട്ടുചരാതകൾ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ജഗജിത് സിംഗ് പാടിയ ഗസലുകൾ കേൾക്കാം. ആദ്യം ഹേമ മേരാ നിവേദൻ എന്നാരംഭിക്കുന്നു.

ജഗജിത് സിംഗ് പാടിയ ഗസലുകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11:15. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ്ഹിന്ദ്.

ജഗജിത് സിംഗ് പാടിയ ഗസലുകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ്ഹിന്ദ്.